ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 11, കൊല്ലവർഷം 1202 ചിങ്ങം 17, 2026 സെപ്റ്റംബർ 2 ബുധനാഴ്ച. ഇപ്പോൾ സമയം 5:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: എത്ര വർഷം കൊണ്ട് സെൻ തത്വങ്ങൾ മുഴുവനും പഠിച്ച് അതിൽ തനിക്ക് നിപുണനാകാൻ സാധിക്കുമെന്നറിയാൻ ഒരാൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു. ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും എടുക്കുമെന്ന് ബുദ്ധഗുരു സൗമ്യമായി മറുപടി പറയുന്നുണ്ട്. ഒഴിവു ദിവസങ്ങളൊന്നുമില്ലാതെ നിത്യവും 8-10 മണിക്കൂർ ഞാൻ പഠനത്തിന് മാറ്റിവെക്കാം, അപ്പോൾ എത്ര കാലം കൊണ്ട് പഠിക്കാനാകുമെന്നായി അയാളുടെ ചോദ്യം. എങ്കിൽ 20 വർഷം വേണ്ടിവരും, ഗുരു ശാന്തമായി പറഞ്ഞു. വിശ്രമവും ഉറക്കവും 6 മണിക്കൂർ മാത്രമാക്കി ബാക്കി സമയം മുഴുവനും പഠിക്കാൻ ഞാൻ തയ്യാറാണ്, എങ്കിൽ എത്ര കാലമെടുക്കുമെന്നായി വന്ന അയാളുടെ സംശയം. അങ്ങനെയെങ്കിൽ ഒരിക്കലും പഠിച്ചു തീരില്ല എന്ന് ഗുരു. ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം വീശുന്ന ഒരു കഥയാണിത്. ധൃതി, വേഗം, ഇപ്പോൾ തന്നെ വേണമെന്ന ആക്രാന്തം, അത്തരം അവസ്ഥകൾ നിങ്ങളിലുണ്ടെങ്കിൽ ഒഴിവാക്കുക. എന്തിനും അതിൻ്റേതായ സമയം അനുവദിക്കുക. വെള്ളാനകളുടെ നാട്ടിലെന്ന സിനിമയിലെ റോഡ് റോളർ നന്നാക്കുന്ന തമാശ രംഗത്തെക്കുറിച്ച് ഒരു ഗൗരവ വിമർശം പറയാറുണ്ട്. എപ്പോൾ ശരിയാക്കിത്തരും, എപ്പോൾ ശരിയാക്കിത്തരുമെന്ന് കോൺട്രാക്ടർ മുതലാളി ധൃതി കൂട്ടാതിരുന്നെങ്കിൽ റോഡ് റോളർ സ്റ്റാർട്ടായി സൗമ്യമായി നീങ്ങുമായിരുന്നു. ആ മതിൽ തകരുമായിരുന്നു.

0: നില്ല. പറഞ്ഞ സെൻകഥയിൽ നിന്ന് ധാരാളം ജീവിതാശയങ്ങൾ വായിച്ചെടുക്കാനാകും. നമ്മൾ എന്താകണം, എങ്ങനെയാകണം എന്നതൊക്കെ തീരുമാനിക്കുന്നതിലെ യാന്ത്രികത ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതലക്ഷ്യം, ജീവിതവിജയം, ഇതിനെല്ലാം നമ്മൾ മറ്റുള്ളവരെ അമിതമായി അളവുകോലാക്കരുത്. സ്വന്തം ശേഷികൾക്കും താൽപ്പര്യങ്ങൾക്കും സാധ്യതകൾക്കും വലിയ അളവിൽ ലക്ഷ്യനിർണയത്തിനും ജീവിതവിജയ നിർവചനത്തിനും പ്രാധാന്യം നൽകണം. പാകപ്പെടുക എന്നൊരാശയമുണ്ട്. ജീവിതമായാലും ഭക്ഷണമായാലും മനുഷ്യനായാലുമൊക്കെ അതിനതിൻ്റേതായ സമയമെടുക്കും. ജനകീയമായ ഒരു സിനിമാ ഡയലോഗ് വീണ്ടും ഓർമ്മ വരികയാണ്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ഇന്നും മലയാളി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്യമാണത്. ധൃതി വയ്ക്കുന്നതോടെ പലതും ഇല്ലാതായി തീരുമെന്ന നിയമം ജീവിതത്തിൻ്റെ ഗതാഗത തിരക്കുകളിലും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് യോജിക്കുന്ന പ്രവർത്തന മേഖല തിരഞ്ഞെടുത്ത് അതിൽ മനസ്സിരുത്തി പ്രയാണം തുടരണം. അത്തരം തിരഞ്ഞെടുപ്പിന് ശാസ്ത്രീയമായ കൗൺസിലിംഗ് തുടങ്ങിയ സഹായങ്ങൾ തേടാവുന്നതാണ്. ബാഹ്യമായ ഭംഗികളെക്കാൾ മാനസികമായ അടുപ്പവും സ്നേഹവും സമർപ്പണവും ജോലിയായാലും പഠനമായാലും അതിനെ കൂടുതൽ സുഗമമാക്കും. മറ്റുള്ളവരുടെ മുന്നിൽ മികവ് പ്രദർശിപ്പിക്കാനും അംഗീകാരം അഭിനന്ദനങ്ങളും നേടാനും മാത്രമായുള്ള ശ്രമങ്ങൾ അസംബന്ധമാണ്. റാങ്ക് നേടാനുള്ള പഠനവും സമൂഹം വിലകൽപ്പിക്കുന്ന വൈറ്റ് കോളർ ജോലി തേടലുമെല്ലാം ഇത്തരം വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അത്തരം ശ്രമങ്ങൾ കഠിനമാകുകയും ചെയ്യും. മറഞ്ഞിരിക്കുന്ന മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ഏതും ഭാരരഹിതമാകുന്നുണ്ട്. സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസ്വസ്ഥതയും ക്ഷീണവും ഒന്നുമുണ്ടാകുന്നില്ല. പലപ്പോഴും അത് ചെയ്യുന്നത് അറിയുക പോലുമില്ല. ടൂർ പോകുന്ന ദിവസം പുലർച്ചെ ആരും വിളിക്കാതെ തന്നെ അലാറടിക്കാതെ തന്നെ ഉണരുന്നതിലെ മനഃശാസ്ത്രം ഇതാണ്. ചെങ്കുത്തായ മലയാണ്. അതിനു മുകളിലേക്ക് തീർത്ഥയാത്രയാകുമ്പോൾ, വിനോദയാത്രയാകുമ്പോൾ ഓരോ ചുവടും ഓരോ ഗാനമായി മാറുന്നുണ്ട്. ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ ആരുടെയെങ്കിലും അംഗീകാരം നേടാനോ മാത്രമെങ്കിൽ ആ യാത്രയും വെറുതെയാകുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു MLA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 1000 കടന്നു. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് ആഗോള നാളികേര ദിനം. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇതോടനുബന്ധിച്ച ദേശീയതല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ മിൽമ കാലിത്തീറ്റയ്ക്ക് നൽകി വരുന്ന സബ്സിഡി തുക വർദ്ധിപ്പിച്ചു. 50 കിലോ ചാക്കൊന്നിന് 200 രൂപയും മിൽമ ബൈപ്പാ കാലിത്തീറ്റയ്ക്ക് 50 കിലോ ചാക്കൊന്നിന് 100 രൂപ വീതവുമാണ് സബ്സിഡി. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാഡമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്രമേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം ഇന്ന് കൊല്ലം പന്മന ആശ്രമത്തിൽ. ജയന്തി സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, തിരുനെല്ലൂർ കരുണാകരന്റെ ആദിമ വസന്തത്തിൽ എന്ന കവിത. 6:85 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
2: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൌണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശാസ്യമോ, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് ആർസിആർ കായം എന്തു പഠിക്കണം, എന്താകണം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക ഇമ്മാനുവൽ മെറ്റൽസ് വിജി മെറ്റിൽഡയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം, ലോക നാളികേര ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ, CDP അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേര കർഷകൻ പെരുമ്പാവൂർ NS ഗോപാലകൃഷ്ണൻ. രാത്രി 8:05 AIHMS ഹോമിയോപ്പതി, എഫ് എം ഹെൽത്ത് ലൈൻ, PCOS, ഡിസ്മനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ രേണു കട്ടാരിയ. Prime Minister Narendra Modi has called upon member countries of the Shanghai Cooperation Organization, SCO, to dismantle the entire ecosystem of terrorist financing, recruitment, radicalization and safe havens. Addressing the 26th SCO summit in Bishkek yesterday, the Prime Minister said there can be no place for double standards on terrorism. Secretary West in the Ministry of External Affairs, CB George, said in a media briefing that the Prime Minister expressed concern over the ongoing conflicts in different parts of the world. The leaders of the member states also signed the Bishkek Declaration on the organization's 25th anniversary. The summit concluded with 13 key outcomes covering counter-terrorism, climate action, energy, disaster management and digital cooperation. Prime Minister Narendra Modi will address the valedictory session of the Ministry of Jal Shakti's departmental summit in New Delhi today. The two-day departmental summit, which commenced yesterday, is the first in a series of departmental summits envisioned by the Prime Minister to strengthen the spirit of Team India and deepen cooperative federalism. The summit brings together the centre and states to deliberate on critical sectoral priorities and evolve time-bound action plans.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ചിത്രപാടിയ ഗാനമാണിനെ പ്രഭാതഗീതത്തിൽ ബി എ ചിദംബരനാഥിന്റെ വരികൾ, വിജയ് നായരമ്പലത്തിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ദേവാനന്ദ പാടിയ ഗാനം. ഗാനരചന TD നാരായണൻ നമ്പൂതിരി. സംഗീതം നൽകിയത് L. കൃഷ്ണൻ.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേവാനന്ദ്, ചിത്ര, ബിജു നാരായണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
2: ഹലോ ചേട്ടാ.
3: ആ ഹലോ.
2: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേൾക്കുക?
3: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
2: ഏ, വേവ്സ് ആപ്പോ? അതെന്താ?
3: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ

0: സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
0: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ? പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും

0: സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പൊതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കായുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ ഒന്നിന് ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 04842377766, 04842377766. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 5 വരെ നീട്ടി. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും ഈ മാസം 5-നകം AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാം. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇതാണ്: 09447237868, 09447237868. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. ഫോൺ നമ്പർ 04872961457, 04872961457. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ അടുത്ത വർഷം മാർച്ച് വരെ പരമാവധി 10 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രൊമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. ഫോൺ നമ്പർ 04862222099, 04862222099. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,700 രൂപ, കൊപ്ര ക്വിന്റലിന് 16,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 27,500 രൂപ, RSS 5 27,100 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
5: ഊണിന്നാസ്ത കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി വേണുന്നോരോടൊരാഭിമുഖ്യമൊരു നേരം നാസ്തി നക്തം ദിവം.
4: പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
6: ഭാരം വായിക്കും മരത്തിൻ കുരിശുകള തലത്തിങ്കലേറ്റിക്കുഴഞ്ഞും ക്രൂരം മുള്ളിൻ കിരീടം നിണഭരമളികത്തിൽ തറഞ്ഞാർത്തി പൂണ്ടും.
4: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
1: ഇതാകാശവാണി കൊച്ചി FM 102.3.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
8: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.

0: റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ അമേരിക്ക തയ്യാറായാൽ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചു പോകാൻ സന്നദ്ധമാണെന്ന് ഇറാൻ അറിയിച്ചു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1003. ഇനിയും 4000 പേരെയെങ്കിലും കണ്ടെത്താനുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം നടന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ FIR കളും സുപ്രീംകോടതി റദ്ദാക്കി. സ്വർണത്തിനും വിനോദസഞ്ചാരത്തിനുമുൾപ്പെടെ പണം ചിലവിടുന്നത് നിയന്ത്രിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലമുണ്ടായ പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ആഹ്വാനം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ വീണ്ടും വർധന. 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ സിലിണ്ടറിന് 10 രൂപയാണ് കൂട്ടിയത്. സംസ്ഥാന അധ്യാപക പുരസ്കാരം പ്രഖ്യാപിച്ചു. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 വീതവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. 9 വിദ്യാലയങ്ങൾക്ക് ശ്രേഷ്ഠ വിദ്യാലയം പുരസ്കാരവും നൽകും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംഭരിച്ചിരിക്കുന്ന ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയെന്നും കേന്ദ്ര സർക്കാർ. വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പഞ്ചസാര സംഭരിക്കുന്നതിന് വ്യാപാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കായികം. അഫ്ഗാനിസ്ഥാനെതിരായി T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
7: പറയൂ, നിങ്ങൾക്കറിയാമോ?
6: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
7: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
6: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരന്റെ ആദിമ വസന്തത്തിൽ എന്ന കവിത കേൾക്കാം.
2: ഏദനിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു

0: കവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ കവിത ആദിമ വസന്തത്തിൽ, ആലാപനം ലീന പീറ്റർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. FM ഡയറി തുടരും. സമകാലികം, സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശാസ്യമോ, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് RCR കായം എന്തു പഠിക്കണം, എന്താകണം. എട്ട് സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മ ചിന്ത.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
3: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജൽസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ 4 പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണനിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.

0: പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാ മന്ത്രി കാർസ്റ്റൻ ഷെയ്നൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസവയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരം

0: പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7038 കോടി രൂപയിൽ ഏറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 ൽ പരം രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫക്കി തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി VD സതീശൻ മുൻമന്ത്രി ഡോക്ടർ MK മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 13 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധയിനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ചിന്താശകലം. സമാധാനത്തിനായി ഏറ്റവുമധികം പ്രാർത്ഥിക്കുന്നത് സൈനികരായിരിക്കാം. കാരണം യുദ്ധത്തിന്റെ തീവ്രതയും ഭയാനകതയും ഏറ്റവുമധികം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു സൈനികനാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ സേനാ മേധാവിയായിരുന്ന ജനറൽ ഡഗ്ലസ് മക് ആർത്തറിന്റെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ലോക ചരിത്രത്തിൽ USS മിസോറി എന്ന യുദ്ധക്കപ്പലിന് സവിശേഷ സ്ഥാനമുണ്ട്, എന്താണത്? ചോദ്യം ആവർത്തിക്കാം. ലോക ചരിത്രത്തിൽ USS മിസോറി എന്ന യുദ്ധക്കപ്പലിന് സവിശേഷ സ്ഥാനമുണ്ട്, എന്താണത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. പെരുമ്പാവൂർ സരിഗയുടെ 34th പ്രൊഫഷണൽ നാടകോത്സവം ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം മലയാള നാടകവേദിയുടെ ഒരു സുന്ദര ദിവസം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 ഈ മാസം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484-2983-130. 0484-2983-130.

കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം.

എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻവർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം 68 20 24.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
2: ആടിനെ പട്ടിയാക്കുക, വെടക്കാക്കി തനിക്കാക്കുക, പുകമറ സൃഷ്ടിക്കുക, കണ്ണിൽ പൊടിയിടുക തുടങ്ങിയവയ്ക്ക് സമാനമായി ഭാഷയിൽ പ്രയോഗ തീവ്രതയുള്ള ഒരു ശൈലിയാണ് ആടിനെ പട്ടിയാക്കുക. ഈ പഴഞ്ചൊൽ ശൈലിക്ക് പിന്നിലുള്ള ഒരു കഥയും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. ദാനം കിട്ടിയ ആടുമായി ഇല്ലത്തേക്ക് മടങ്ങുന്ന ഒരു ബ്രാഹ്മണന്റെ കഥയാണത്. വഴിയിൽ കള്ളന്മാരുടെ ഒരു സംഘം ആടിനെ തട്ടിയെടുക്കാൻ നേരത്തെയുള്ള ധാരണയുടെ ഭാഗമായി പലയിടങ്ങളിൽ കാത്തിരുന്നു. ആദ്യത്തെ കള്ളന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, തിരുമേനി, ഈ പട്ടിയുമായി എങ്ങോട്ടാണ്? ശുംഭൻ, ഇത് പട്ടിയാണോ? തനിക്ക് കണ്ണു കാണില്ലേ? എന്നു പറഞ്ഞ് കോപത്തോടെ ബ്രാഹ്മണൻ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, എത്ര രൂപ കൊടുത്തു? നല്ല പട്ടിയാണല്ലോ. തനിക്കും കണ്ണു കാണില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ പിന്നെയും നടന്നു. അടുത്ത വളവിന് കാത്തിരുന്നയാൾക്ക് അറിയേണ്ടിയിരുന്നത് പട്ടി ആണാണോ പെണ്ണാണോ എന്നതായിരുന്നു. ഇത്രയുമായപ്പോൾ ബ്രാഹ്മണനും സംശയമായി. പട്ടിയെയും കൊണ്ട് ഇല്ലത്തു ചെന്നാൽ പ്രശ്നമാകും, ഉപേക്ഷിച്ച് കളയുന്നതാണ് നല്ലത് എന്ന് കരുതി അയാൾ ആടിനെ വഴിയിൽ വിട്ട് ഇല്ലത്തേക്ക് പോയി. കള്ളന്മാർ ഒത്തുകൂടി ആടിനെ കൈക്കലാക്കി. ഈ കഥയേക്കാളും പ്രചരിച്ചത് ആടിനെ പട്ടിയാക്കുക എന്ന ശൈലിയാണ്. സമകാലിക മലയാളത്തിലും നിത്യജീവിത വ്യവഹാരങ്ങളിൽ ഈ ശൈലി കടന്നു വരാറുണ്ട്. മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്ന തരത്തിലുള്ള കബളിപ്പിക്കലാണെങ്കിൽ ആടിനെ പട്ടിയാക്കി

0: എന്നതിനോടൊപ്പം പട്ടിയെ പേപ്പട്ടിയാക്കി എന്നുകൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ഇതിനു സമാനമായ മറ്റൊരു ശൈലിയാണ് വെടക്കാക്കി തനിക്കാക്കുക എന്നത്. കൊള്ളാവുന്ന അവശ്യ വസ്തുക്കൾ കൈക്കലാക്കാൻ അവയുടെ ചെറിയൊരു പോരായ്മ പെരുപ്പിച്ചു കാട്ടി പിന്നീട് മറ്റുള്ളവർക്കതിലുള്ള താൽപ്പര്യം നഷ്ടപ്പെടുന്ന തക്കം നോക്കി അത് കൈക്കലാക്കുന്ന തന്ത്രത്തെ പരാമർശിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, പുരകത്തുമ്പോൾ വാഴ വെട്ടുക തുടങ്ങിയവയും തന്ത്രപരമായ കബളിപ്പിക്കലിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇതര ശൈലികളാണ്. ഇവയെല്ലാം തന്നെ ഏറെയും പ്രയോഗിക്കപ്പെടുന്നത് കക്ഷിരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആഖ്യാനങ്ങളിലും സംവാദങ്ങളിലുമാണ്. പണ്ട് മുതൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മനോചൂഷണ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഇവയെല്ലാം പ്രചരിച്ചിട്ടുള്ളത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
7: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
8: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
7: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
8: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
7: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
9: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
10: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
9: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
10: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
9: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
10: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
9: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലയിലുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഈ മാസം 30-ന് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0484-2422-239, 0484-2422-239.

പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി

മാസം 30, ഫോൺ നമ്പർ 0491-2505-358, 0491-2505-358.

പ്ലസ് ടു VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471-2737-238, 0471-2737-238.

0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതാത് വില്ലേജ് ഓഫീസുകളിലും അതാത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ www.mwds.scholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതുമാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0484242229, 0484242229. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10 സമർപ്പിക്കണം. ഫോൺ നമ്പർ 9605-30-27-15, 9605-30-27-15. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയ്ക്ക് ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുഹാസിനി, നെടുമുടി വേണു, അശോകൻ, വിനീത് തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച് 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രണാമം. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഭരതന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഫോൺ 8129110887.

0: നമ്മൾ സാധാരണ പല്ല് കമ്പി ഇടുക കമ്പി കെട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അത് ബേസിക്കലി പല്ല് ഭംഗിയാക്കാൻ വേണ്ടിയാന്നുള്ളതാണ് ഒരു ധാരണ വരുന്നത്. ചിരിക്കുമ്പോൾ സ്മൈൽ നന്നായിട്ടിരിക്കണം, കുറച്ച് പൊങ്ങിയിട്ടുണ്ട് താഴ്ത്താൻ വേണ്ടി, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ. പക്ഷെ അതിനപ്പുറം നമ്മളുടെ പല്ല് നേരെ തെറ്റിയിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കടിക്കുമ്പം പല്ലെവിടെയെങ്കിലും തെറ്റിയിരിക്കുകയാണെങ്കിൽ അത് കടി വരുന്ന ചില പോയിന്റ്സിലായിരിക്കും കൂടുതൽ സ്ട്രെസ് വരുന്നത്. അതേപോലെ ബൈറ്റ് ശരിയല്ലെങ്കിൽ ചിലപ്പം ഫ്രണ്ടിലത്തെ ടീത്തിലായിരിക്കും കൂടുതൽ ബൈറ്റ് വരുന്നത്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ നമ്മുടെ ബൈറ്റിനെ ബാധിക്കും, അത് നമ്മുടെ ച്യൂയിങ് ഫംഗ്ഷനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ മോണയുടെ ബലം കുറയ്ക്കും. പിന്നെ ചിലപ്പോൾ അങ്ങനെ നേരെ തെറ്റിയിരുന്ന ബൈറ്റ് മാറിപ്പോയെങ്കിൽ നമ്മുടെ ജോ ജോയിൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടാവാം. എസ്തെറ്റിക്സ് അല്ലെ ഭംഗിക്കപ്പുറം ഡോക്ടേഴ്സ് നോക്കുന്ന വേറെ പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പല്ല് നേരെ തെറ്റിയിരിക്കുന്ന അല്ലെ പല്ല് ശരിയാവാതിരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ വേറെ പ്രശ്നങ്ങൾ വായിലുണ്ടെന്നുള്ളതാണ് ഡോക്ടേഴ്സ് നോക്കുന്നത്. മുകളിലത്തെയും പല്ലും താഴത്തെ പല്ലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അതാണ് കറക്റ്റായിട്ടിരിക്കേണ്ടത്. അപ്പം നമ്മൾ ച്യൂയിങ് ഫംഗ്ഷൻ പോലും നമ്മുടെ പല്ല് ശരിയല്ലെങ്കിൽ ഫംഗ്ഷൻ ശരിയാവത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പലരുടെയും ജോ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചേഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ അവർ നോക്കുമ്പോൾ പല്ലെല്ലാം നിരയിലാണ് ഇരിക്കുന്നത്, പക്ഷേ പുറയിൽ ഏതെങ്കിലും ഒരു പല്ല് നേരെ തെറ്റി മാറിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പല്ല് നമ്മുടെ ജോ അങ്ങ് ചെരിച്ചെടുത്തുകൊണ്ട് പോകും, അങ്ങനെ നമ്മുടെ ജോയിൻറ്റിന് സ്ട്രെസ് ഉണ്ടാകും, നമ്മുടെ ച്യൂയിങ് ഫംഗ്ഷന് നോർമൽ അല്ലാണ്ടാവും. പിന്നെ എഫക്റ്റീവ് ച്യൂയിങ് നടക്കത്തില്ല അവിടെ. ഓബൈറ്റ് അണ്ടബൈറ്റ്, ഇപ്പം നമ്മൾ ഡീപ്പ് ബൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പൺ ബൈറ്റ്, വായ ഇവിടെ അടച്ചു വെക്കുമ്പോൾ ഇവിടെ തുറന്നിരിക്കുന്ന അതാണ് ഓപ്പൺ ബൈറ്റ് എന്ന് പറഞ്ഞാൽ. ഡീപ്പ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് തമ്മിൽ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ കൂടുതൽ കവറായി വരുന്നതിനാണ് ഡീപ്പ് ബൈറ്റ് എന്ന് പറയുന്നത്. പല്ല് കടിക്കുമ്പോൾ ഫ്രണ്ടിൽ ആണ് കൂടുതൽ ബൈറ്റ് വരുന്നത്, അതൊരു ട്രോമാറ്റിക് ബൈറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ഉണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി പല്ല് നിരയാക്കാൻ വേണ്ടി മാത്രമായിരിക്കും ആൾക്കാർ നമ്മുടെ അടുക്ക വരുന്നത്. പറഞ്ഞ പോലെ മിസ്സലൈൻഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പല്ലിൻ്റെ ഇടയ്ക്ക് ബ്രഷ് ഇട്ട് ക്ലീൻ ആക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അതും നമ്മുടെ മോണയുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഓർത്തോ ആൻഡ് എസ്തെറ്റിക് ഡെന്റിസ്റ്റ് ഡോക്ടർ സംപ്രീത് മാത്യു.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322288.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

സേവന വാർത്തകൾ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപകൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന് കീഴിൽ കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയ സമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. ഫോൺ നമ്പർ 0481-256-586.
1: ജോലിയിലൊരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപര്യമുള്ളവർ ഈ മാസം 15 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം

സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കുക. ഫോൺ നമ്പർ 0484-2576-606, 0484-2576-606.

സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ മാസം 8-ന് കാസർഗോഡ് റാണിപുരത്തും 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9497736356 9497736356.

0: അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ചകഴിഞ്ഞ 2 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത: ഇംഗ്ലീഷിൽ ബിരുദം, BEd, KTET, ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തമ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477225103, 0477225103. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3 ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26 ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20 സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.

0: അതിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന PMDDKYയുടെ പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം August 26 നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റാ സെന്റർ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റാ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
1: Undoubtedly, India is the world's best location to set up data centers. We are proud of the people of India who even in these very unnerving and difficult times, with two wars raging on, global uncertainty and volatility, have given India 7.8% growth in the quarter April to June 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ ബെയ്വർ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ ബെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
3: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, മിഗ് 29

0: സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
1: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെ എത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടി അഭിസംബോധന ചെയ്യവെ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 35:20. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.
3: സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശ്യാസ്യമോ?
4: പഠിക്കണം, നന്നായി പഠിക്കണം, നല്ല മാർക്ക് നേടണം, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം. ഒരു കുഞ്ഞിന്റെ കൈകളിലേക്ക് പുസ്തകങ്ങൾക്കൊപ്പം ഇന്ന് ഒരുപാട് പ്രതീക്ഷകളും മത്സരങ്ങളും കൂടി എത്തുകയാണ്. ക്ലാസ് മുറിയിൽ നിന്ന് ട്യൂഷൻ സെന്ററുകളിലേക്ക്, അവിടെ നിന്ന് ഓൺലൈൻ ക്ലാസുകളിലേക്ക്, പരീക്ഷകളിൽ നിന്നും റാങ്കുകളിലേക്ക്. കുട്ടിയുടെ ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത ഓട്ടമായി മാറുമ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. പഠനം അറിവിലേക്കുള്ള യാത്രയാണോ അതോ സമ്മർദ്ദത്തിലേക്കുള്ള ഓട്ടമോ? സമകാലികം ചർച്ച ചെയ്യുന്നു.
5: 12th ബോർഡ് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിനിയാണ്, കൂടെ തന്നെ നീറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്ത ഒരു ആസ്പിറന്റാണ്.
4: മത്സര പരീക്ഷകൾ തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്ന് അനന്യരത്തൻ.
5: ഈ വർഷം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നൊരു ചലഞ്ചാണ് നീറ്റ് എക്സാം. 2 പ്രിപ്പറേഷന് ശേഷം നീറ്റ് എഴുതിയപ്പോൾ പേപ്പർ ലീക്ക് ആവുകയാണ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ലീക്കായി. സെക്കൻഡ് എക്സാം എഴുതേണ്ടി വന്നു. സെക്കൻഡ് എക്സാം ടഫായിരുന്നു. അതിൻ്റെ സ്കോർ വന്നപ്പോൾ മെൻ്റലി പ്രഷറൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ പോലും പേടിയാണ്, ബിക്കോസ് ഇനി എങ്ങാനും അത് ലീക്കായാൽ എന്ത് ചെയ്യും, പിന്നെ എന്താണ് ഫ്യൂച്ചർ, ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ആ സമയത്തും എന്നുള്ളൊരു പേടി. എത്ര അറ്റംപ്റ്റ് കൊടുത്താലും ഈ ഒരു കരിയർ വേണമെന്ന് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അമ്മാനൊരു ഇതിനൊരു മീനിങ് ഉണ്ടാവും. ഒരു വർഷം നമ്മൾ ഡെഡിക്കേറ്റഡോടെ കരിയറിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുമ്പോൾ, ഈ കരിയറിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തെങ്കിലും മീനിങ് ഉണ്ടാവോ?

0: ഭയം മനസ്സിനുള്ളിലുണ്ട്.
1: ഒരു രക്ഷകർത്താവായ നിമ്മി നിർമ്മല,
2: ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മാനസിക പിരിമുറുക്കം. നിത്യജീവിതത്തിലായാലും അതുപോലെ പഠിത്തത്തിലായാലും പഠിക്കുന്ന സ്കൂളുകാർ സ്കൂളിൻ്റെ പേര് മുൻപന്തിയിലെത്തിക്കാനായി കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളും സമൂഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കുന്നതിനായി കുട്ടികളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുന്നു. ഇത് അവർക്ക് അടുത്ത വിഷാദ രോഗത്തിലേക്ക് മാറിപ്പോകാനിടയാകുന്നു. പല സൈക്യാട്രി ഡോക്ടർമാരുടെ അഭിപ്രായം 10-ലും 12-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിരന്തരമായി കൗൺസിലിങ്ങിന് അവരുടെ അടുത്ത് വരുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ യൂട്യൂബിന്റെ കടന്നുകയറ്റവും തിന്മകളിലേക്ക് നയിക്കുന്ന വീഡിയോകളും അവരുടെ മാനസിക പിരിമുറുക്കത്തിനൊരു കാരണമാണ്. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനായി 10-ലും 12-ലും പഠിക്കുന്ന കുട്ടികളെ സ്കൂൾ തന്നെ മുൻകൈ എടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് നേർവഴിക്ക് നയിക്കുക എന്നതാണ്. അതിന് അവിടുത്തെ അധ്യാപികമാരാണ് മുൻകൈ എടുക്കേണ്ടത്. ഇതെല്ലാം സംഭവിച്ചാൽ മാത്രമേ മാനസിക വിഭ്രാന്തിയിൽ മുങ്ങിത്താഴാത്ത ഒരു യുവജനതയെ വാർത്തെടുക്കാൻ കഴിയൂ.
1: മറ്റൊരു രക്ഷകർത്താവ് ബാബു,
3: ഞാൻ എറണാകുളത്തുള്ള സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ കാലത്ത് തന്നെ എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പോക്കും അവരുടെ ആ രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ CBSE സ്കൂളിൽ പഠിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 ആൺകുട്ടികളായി. ആ കുട്ടികളെ ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും CBSE സ്കൂളിൽ തന്നെ ചേർത്തു. മൂത്താള് കുഴപ്പമില്ലാതെ നന്നായി തന്നെ പഠിച്ചു പോന്നു. ഇളയാള് പഠിത്തത്തിൽ ഇത്തിരി പുറകിലായിരുന്നു. അവനെ സ്കൂളിൽ ചേർത്തപ്പോൾ തന്നെ അവൻ എല്ലാ കാര്യങ്ങളിലും പിന്നിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ലൊരു സപ്പോർട്ട് അവന് കിട്ടിയിരുന്നില്ല. KG തൊട്ടേനെ ഞാൻ അവിടെ ചേർത്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു 3-ാം ക്ലാസ് ആ ഒരു ഇതെത്തിയപ്പോൾ മുതൽ തന്നെ അവൻ ഇത്തിരി പിന്നോക്കം പോകാൻ തുടങ്ങി. പെരുമാറ്റത്തിൽ തന്നെയാണെങ്കിൽ അധികാരോട് സംസാരിക്കാതെയായി, കിടക്കപ്പായിൽ മൂത്രയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരെ സ്കൂളിൽ വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ സ്പെഷ്യൽ ട്രെയിനിങ്ങിനുള്ള ഇത് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തു ആ സ്കൂളിൽ തന്നെ. ട്രെയിനിങ്ങിന് ഉള്ള ടീച്ചറും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവൻ അവിടെ അത്ര ക്യാച്ച് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. അത് നമ്മളെത്ര ശ്രമിച്ചിട്ടും ആ ഒരു രീതിയിലേക്ക് എത്താൻ ഇത്തിരി പിന്നിൽ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് തോന്നി എത്രയ്ക്കാണെങ്കിലും ഗവൺമെൻറ് സ്കൂളിലൊന്ന് ചേർത്ത് നോക്കാം. ഞാനൊക്കെ പഠിച്ചു വന്ന രീതി എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ കിട്ടിയിരുന്ന ആ ഒരു ഫ്രീഡം, പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ഒരു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതും എല്ലാം ഒരു വ്യത്യസ്തമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് ചേർക്കാമെന്ന് ഓർത്തിട്ട് ഗവൺമെൻറ് സ്കൂളിൽ 7-ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അവനെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അവിടെ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ക്യാരക്ടറിൽ ഭയങ്കര വ്യത്യാസം വന്നു തുടങ്ങി. അവൻ ഭയങ്കര ഫ്രീ ആയിട്ടെല്ലാവരും ഇടപഴകാൻ തുടങ്ങി. കിടക്കപ്പയിൽ മൂത്രയ്ക്കലൊക്കെ നിർത്തി. പിന്നീട് നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ഇപ്പം ഡിഗ്രി അവൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, സ്കൂളിൻ്റെ പ്രശസ്തിക്കും അതിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി അവർ പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും പഠിക്കാത്ത കുട്ടികളെ പുറകിലേക്ക് മാറ്റി തഴയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തങ്കമണി മധുസൂദനൻ,
4: നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് 10-ഉം 12-ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് പ്രധാന കാരണങ്ങൾ മാതാപിതാക്കളുടെ അക്കാദമികമായ ഉയർന്ന പ്രതീക്ഷകളാണ്. അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദം, പഠനഭാരം, നല്ല മാർക്ക് വാങ്ങണമെന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമ്മർദ്ദം, പരീക്ഷാ ഭയം, മറ്റു കുട്ടികളുമായുള്ള താരതമ്യം എന്നിവയും കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും A+ വാങ്ങി നമ്മുടെ വിദ്യാലയം മുന്നിലെത്തണമെന്നുള്ള ഓരോ വിദ്യാലയങ്ങളുടെയും മത്സരബുദ്ധി, ഇതും കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളുടെ യൂട്യൂബ് ചാനലുകളുടെ ഉപയോഗം, ആവശ്യമില്ലാത്ത ഗെയിമുകൾ കണ്ട് കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകുന്നുണ്ട്. ലഹരി ഉപയോഗം പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ഇത്തരം ചാനലുകളുടെ ഉപയോഗം.
1: കുട്ടികൾക്കായി ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്ന നന്ദകുമാർ,
5: പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, കുട്ടികൾ പഴയ കാലത്തെ പോലെ ആത്മശക്തിയുള്ളവരല്ല, അവർ പെട്ടെന്ന് തളർന്നു പോകുന്നു, ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്ത് കാണിക്കുന്നില്ല എന്നൊക്കെ. അതിന് നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കുകയാണെങ്കിൽ ധാരാളം കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഏറ്റവും ഒടുവിലായി പൊതുവെ വാർത്തകളിൽ വന്ന ഒരു വിഷയമാണ് മത്സര പരീക്ഷയിൽ പരാജയപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ച റാങ്ക് കിട്ടാതെ പോയതുകൊണ്ട് ജീവിതം നശിപ്പിച്ച അല്ലെങ്കിൽ നശിപ്പിക്കാൻ തയ്യാറെടുത്ത കുറേയധികം വിദ്യാർത്ഥികളെ പറ്റി. ഒരു മത്സര പരീക്ഷയുടെ വിജയം ആണ് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള ധാരണ എങ്ങനെയോ ആ കുട്ടികളിൽ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ സമൂഹം അവരിൽ അത്തരമൊരു ധാരണയെ നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരെ അത്തരത്തിലാക്കി തീർത്ത നമ്മളെക്കുൾപ്പെടുന്ന സമൂഹത്തെയല്ലേ ആദ്യം തന്നെ വിമർശിക്കേണ്ടത്. സമൂഹത്തിൻ്റെ മേലേക്കിടയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വന്ന കുട്ടികൾ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നതിനോ എന്തിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന തീരുമാനം എടുക്കുന്നതിനോ പോലും പ്രാപ്തരല്ല. സമൂഹത്തിൻ്റെ അവഗണന ഏറ്റുവാങ്ങിയ അനേകം കുട്ടികൾ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായി പരിശ്രമിച്ച് കണ്ടുവരുന്നുണ്ട്. ഇക്കാലത്ത് ഇൻഫർമേഷൻ ഓവർലോഡ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അറിവിൻ്റെ ഒരു മഹാപ്രളയം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അതിൽ നിന്നും തനിക്ക് യോജിക്കുന്നത് വ്യക്തമായി തിരഞ്ഞെടുക്കാനുള്ളൊരു മാനസിക നിലയിലല്ല കുട്ടികൾ. കാരണം ജീവിതം ഒരു മത്സരയോട്ടമാണെന്നും അതിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ലെന്നുമുള്ള മിഥ്യാധാരണയിലാണ് പലരും പോകുന്നത്. ഇതിൻ്റെ പരിഹാരത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ കുടുംബം, സമൂഹം, സതീർത്ഥ്യർ തുടങ്ങിയവരോടോ എന്തിന് തന്നോട് തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വിശ്വാസം തിരികെ പിടിക്കാൻ അവരെ സഹായിക്കുക എന്നതായിരിക്കട്ടെ സമൂഹത്തിൻ്റെ ആദ്യത്തെ ധർമ്മം. ഇനി എത്തരത്തിൽ അതിനെ സമീപിക്കാം? കുട്ടികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. ചിന്തിക്കുക മാത്രമല്ല, മാറി ചിന്തിച്ച് കണ്ടെത്തുന്ന നൂതന വഴികളിലൂടെ അവരെ പ്രയാണം ചെയ്യാൻ അനുവദിക്കുക. ആവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം മാർഗനിർദ്ദേശം കൊടുക്കുക. പുതിയ വഴികൾ കണ്ടെത്താനും അതിലൂടെ മുന്നേറാനുമുള്ള ഒരു കരുത്ത് അവർക്കുണ്ടാക്കുക.
1: എറണാകുളം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുൻ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മാത്യു ആർ ജോൺ.
6: ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കാതലായിട്ടുള്ള ഒരു രണ്ട് ആശയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാശയമാണ് ജീവിത നൈപുണ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. നമ്മുടെ വിദ്യാഭ്യാസ രീതി പണ്ടത്തെ രീതിയെപ്പോലെ തന്നെ ഇപ്പോഴും കേവലമായ വൈജ്ഞാനിക വിവരങ്ങളെ ശേഖരിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന ഒരു രീതിയിൽ അവർക്ക് റോട്ട് അക്കാഡമിക്സ് അല്ലെങ്കിൽ കേവലമായ വിജ്ഞാനങ്ങളെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അപര്യാപ്തതയെക്കുറിച്ചും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വീണ്ടും വിചാരങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകൾ നിത്യജീവിതത്തിൽ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കേണ്ട നിത്യജീവിതത്തിൽ ആവശ്യമായ ജീവിത നൈപുണ്യങ്ങൾ, അതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന WHO പഠനങ്ങൾ നടത്തിയിട്ട് അവർ ഒരു 10 നൈപുണ്യങ്ങളെ, 10 സ്കില്ലുകളെ, ലൈഫ് സ്കിൽസ് എന്നുള്ള രീതിയിൽ അത് അവർ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ 10 നൈപുണ്യങ്ങളെ ആണ് ഇവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ജീവിത നൈപുണ്യങ്ങൾ എന്നുള്ള രീതിയിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിൽ വിമർശനാത്മകമായ ചിന്ത, അല്ലാന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായ ചിന്താരീതികൾ, സ്വയം മനസ്സിലാക്കൽ, മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളെക്കുറിച്ചുള്ള നമ്മുടെ ബോധം മുതലായ എമ്പതി, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് ഡയറക്റ്റഡ്നെസ് മുതലായ 10 നൈപുണ്യങ്ങളെക്കുറിച്ചാണ് WHO അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന സംസാരിക്കുന്നത്. അപ്പോൾ കേവലമായിട്ടുള്ള വൈജ്ഞാനിക വിവരങ്ങൾക്കപ്പുറം ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ആർജിക്കേണ്ടതായ 10 ജീവിത നൈപുണ്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ശ്രദ്ധയും ഫോക്കസും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാനസികമായും ശാരീരികമായും കുറച്ചുകൂടെ ബലിഷ്ഠമായ ഒരു മനോഗതി ഉള്ള ആളുകളെ വാർത്തെടുക്കാനായിട്ട്, അത് അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ സാധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അനേക വിദ്യാർത്ഥികളടങ്ങുന്ന നമ്മുടെ വളരെ ബഹുലമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ആളുകളുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, അതിന് അപ്രായോഗികത ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ ജീവിത നൈപുണ്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിദ്യാർത്ഥികളെ സമീപിക്കുമ്പോൾ അവരെ ഒരു വളർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ കാണേണ്ടതിനെക്കുറിച്ച് ഇപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി മേഖലകളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഗ്രോത്ത് മൈൻഡ്സെറ്റ് അല്ലെങ്കിൽ വളർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ അവനെ ചില നിർണായകമായ ജീവിത നാഴികക്കല്ലുകളിൽ മാത്രം വിലയിരുത്തി അവനൊരു വിജയമോ ഒരു പരാജയമോ ആണ് എന്ന് പ്രഖ്യാപിക്കാതെ അവന് 5 വർഷത്തിൽ എവിടെ ആവാൻ സാധിക്കുമെന്ന്

0: ചിന്തിക്കുകയും അല്ലെങ്കിൽ 10 വർഷത്തിൽ അവന് എവിടെ ആവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി വിദ്യാർത്ഥികളെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മളുടെ കഴിവുകളെ നൈപുണ്യങ്ങളെ എല്ലാം ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നും വികസിപ്പിക്കാൻ പറ്റുമെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ വരുത്തി മികച്ച പ്രാവീണ്യമുള്ള ആളുകളെ വാർത്തെടുക്കാൻ പറ്റും എന്നും കൂടെയുള്ള ഒരു ചലനാത്മകമായ ഫ്യൂച്ചറിസ്റ്റിക് മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ, ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് സാധാരണ ഉള്ളത് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 10-ാം ക്ലാസ്സിലെയോ 12-ാം ക്ലാസ്സിലെയോ നീറ്റ് പരീക്ഷയിലെയോ കീം പരീക്ഷയിലെയോ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിയെ വിജയമെന്നോ പരാജയമെന്നോ മുദ്രകുത്തുകയും വിദ്യാർത്ഥി തന്നെ അങ്ങനെ കാണുകയും അതുകൊണ്ട് നീറ്റ് പരീക്ഷയിൽ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല, ഞാനൊരു പരാജയമാണ്, 10-ാം ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു പരാജയമാണ്, 12-ാം ക്ലാസ്സിലും അങ്ങനെ തന്നെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരികയും വിദ്യാർത്ഥികൾ വളരെ വിഷാദാത്മകമായ അവസ്ഥകളിലേക്ക് പോവുകയും ചിലർ ജീവിക്കേണ്ട എന്നുള്ള തോന്നലിലേക്ക് വരെ പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വളരെ അധികം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഞാനൊരു ഫെയിലിയറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫിക്സഡായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്താതെ ഒരാളെ 5 വർഷത്തിൽ 10 വർഷത്തിൽ അയാളുടെ കഴിവുകൾ എവിടെ ആക്കാൻ പറ്റും, എവിടെ എങ്ങനെ വികസിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടെ വെച്ച് പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ജീവിത നൈപുണ്യങ്ങളെക്കുറിച്ചും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സമീപിക്കേണ്ടതിനെക്കുറിച്ചും നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, അധ്യാപകർ, ഹെഡ്മിസ്ട്രസ്സുമാർ, ഹെഡ്മാസ്റ്റർമാർ, എഡ്യൂക്കേഷൻ പോളിസി വികസിപ്പിക്കുന്ന ആളുകൾ എല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഒരു ചിന്ത കൂടെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
1: ഒരു കുട്ടിയുടെ വിജയം ഒരു മാർക്ക് ലിസ്റ്റിൽ മാത്രം അളക്കാനാവില്ല. നന്നായി പഠിക്കുന്നതിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും തോൽവിയെ ഭയക്കാതെ വീണ്ടും ശ്രമിക്കാനും സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും സ്വപ്നങ്ങൾ കാണാനും കഴിയുന്ന കുട്ടികളെയാണ് നമുക്ക് വളർത്തേണ്ടത്. പഠനം സമ്മർദ്ദമാകാതെ അറിവിലേക്കുള്ള ആനന്ദകരമായ യാത്രയാകണം. മത്സരം കുട്ടികളെ മുന്നോട്ട് നയിക്കട്ടെ, പക്ഷേ ആ മത്സരത്തിന്റെ ഭാരത്തിൽ അവരുടെ ചിറകുകൾ തകരാതിരിക്കണം.
2: സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശ്യാസ്യമോ? നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ. സമകാലികം. നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
5: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
6: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
7: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
8: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
7: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
8: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
9: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
10: വരാന്തയിൽ നടന്നുകൊണ്ടിരിക്കെ കുഞ്ഞിക്കേളു സ്വയം എന്നോണം പറഞ്ഞു, ഇനിയുള്ള കാലം കമ്പൗണ്ടറെ പോലുള്ള നീചന്മാരെ നമ്മൾ തലയിലേറ്റി നടക്കും, ശ്രീധരൻ ഡോക്ടറെ പോലുള്ള ആളുകളെ മറക്കുകയും ചെയ്യും. അത് പറഞ്ഞു തീർന്നപ്പോൾ രാമർ അയാളുടെ മുഖത്തേക്ക് നോക്കി. മുഖത്തെ തടിച്ച ഞരമ്പുകൾ താഴോട്ട് അമർന്നിരിക്കുന്നു. കുഞ്ഞിക്കേളു കുറെ കൂടി ശാന്തനായപ്പോൾ തൊട്ടപ്പുറത്തെ ഡിസ്പെൻസറിയിലേക്ക് കൗതുകപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. പരിശോധനാ മുറിക്ക് മുമ്പിലും മരുന്ന് കൊടുക്കുന്നിടത്തും ആളുകൾ കൂടിയിരിക്കുന്നു. ക്ലാരയുടെ മുഖം ഇടയ്ക്കിടെ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതും കാണാം. രോഗികളായി വരുന്നവരോടുള്ള ഈർഷ്യ അവരുടെ പൂച്ചക്കണ്ണുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കേളുവിന് അതൊട്ടും ഇഷ്ടമായിരുന്നില്ല. എന്തുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്നവരോട് അവർക്കല്പം ദയ കാണിക്കുവാൻ കഴിയാത്തത്? ക്ലാര താമസിക്കുന്ന വീടിന്റെ ചുമരിൽ ഒട്ടിച്ച വാചകങ്ങൾ വായിച്ച് പലർക്കും സംശയമുണ്ടായതായും കുഞ്ഞിക്കേളു ഓർത്തു. പോക്കർ ഹാജിയുടെ ഒരു ഒഴിഞ്ഞ വീട്ടിലാണ് ക്ലാര താമസിക്കുന്നത്. അവരോട് വാടക ഒന്നും വാങ്ങുന്നില്ല. പേറ്റിച്ചമ്മയോട് കൂലി വാങ്ങുക

0: നല്ല കാര്യമായി എന്നാണ് പോക്കർ ഹാജിയുടെ മകൻ ഖാദർ പറഞ്ഞത്. കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഒരു ചിത്രവും അതോടൊപ്പം ചില വാചകങ്ങളുമാണ് ചുമരിലുണ്ടായിരുന്നത്. യേശു ഈ ഭവനത്തിൻ്റെ നാഥൻ. ഇത് കേട്ട് പലർക്കും സംശയം തോന്നി. യേശു ഈ ഭവനത്തിൻ്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നല്ലേ അർത്ഥം? അപ്പോൾ പോക്കർ ഹാജിയോ? പോക്കർ ഹാജിയുടെ മകൻ വീട് പേറ്റിച്ചി അമ്മയ്ക്ക് വിറ്റുവോ? പിന്നീട് ഈ ചോദ്യം പലരും മറന്നുപോവുകയും ചിന്ത ചിത്രത്തെക്കുറിച്ച് മാത്രമാവുകയും ചെയ്തു. കുരിശിൽ തറയ്ക്കുന്ന യേശുവിൻ്റെ ചിത്രം പലരും ആദ്യമായി കാണുകയായിരുന്നു. ഡിസ്പെൻസറിയിൽ ആളും മനക്കവും കാണുമ്പോൾ കുഞ്ഞിക്കേളുവിന് സന്തോഷമാകും. യുദ്ധകാലത്ത് മരുന്നിൻ്റെ വരവ് വളരെ കുറവായിരുന്നു, പലപ്പോഴും ഇല്ലാതിരുന്നിട്ടുണ്ട്. രോഗികൾ വന്ന് മടങ്ങുന്ന കാഴ്ച കുഞ്ഞിക്കേളുവിന് വിഷമമുണ്ടാക്കുന്ന ഒന്നാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം മരുന്നുകളൊന്നും പുറത്തു പോയിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ആളുകൾ വന്ന് അന്വേഷണം നടത്തുകയുണ്ടായി. അതോടെയാണ് മരുന്നിൻ്റെ ചോർച്ച കുറഞ്ഞത്. എന്നാൽ ഒരു ചിരി ഇല്ലാതെയായെന്നും കുഞ്ഞിക്കേളു തമാശയോടെ പറയാറുണ്ട്. കാലത്ത് ഡിസ്പെൻസറിയിൽ വരുമ്പോൾ ഡോക്ടർ കൃഷ്ണയ്യർ കുഞ്ഞിക്കേളുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ടേ അകത്തേക്ക് കയറാറുള്ളൂ. എന്നാൽ മരുന്ന് സംബന്ധിച്ച വാർത്ത വന്ന അന്ന് കുഞ്ഞിക്കേളുവുമായി പരുഷമായി സംസാരിച്ചതോടെ അതു നിന്നു. വളരെ ഗൗരവത്തോടെ മുഖം താഴ്ത്തി നേരെ ഡിസ്പെൻസറിക്ക് അകത്തേക്ക് കയറി പോവുകയാണ് പതിവ്. മുഹമ്മദ് അബ്ദുറഹിമാൻ മരിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ചേക്കു കോഴിക്കോട്ട് നിന്നും വന്നത്. അയാൾ ആകെ തകർന്ന മട്ടായിരുന്നു. ചേക്കു മനസ്സുറപ്പുള്ള ഒരാളായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആഘാതം താങ്ങാൻ അയാൾക്ക് കഴിഞ്ഞില്ലെന്ന് തോന്നി. മുഹമ്മദ് അബ്ദുറഹിമാനോട് ചേക്കുവിനുള്ള വികാരമെന്താണെന്ന് നിർവചിക്കാൻ പ്രയാസമാണ്. താങ്ങും തണലും തന്ന് തന്നെ ഒരു മനുഷ്യനാക്കിയത് അബ്ദുറഹിമാൻ സാഹിബാണെന്ന് പലപ്പോഴും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാലത്ത് വീട്ടിലേക്ക് കയറി വന്നപാടെ അയാൾ നിശബ്ദനായി കസാരയിൽ വന്നിരുന്നു. മുമ്പൊക്കെ വന്നപാടെ അകത്തേക്ക് കയറി കല്യാണിയോടും മകനോടും സംസാരിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുമായി അയാൾ മിണ്ടുകയുള്ളൂ. ഭാര്യയ്ക്കും മകനും ചേക്കുവിനെയും വലിയ കാര്യമാണ്. ചേക്കു ഇരിക്കുന്നത് കണ്ട് രാമറിനും വലിയ ദുഃഖമായി. അബ്ദുറഹിമാൻ സാഹിബ് ഇങ്ങനെ പോവുമെന്ന് ആരും വിചാരിച്ചില്ല അല്ലേ ചേക്കു? എല്ലാം പടച്ചോൻ്റെ ഒരു കളി തന്നെയാ. എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു കളി? ചേക്കുവിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ചേക്കുവിനെ പതിവില്ലാത്ത വിധം നിശബ്ദനായി കോലായിൽ കണ്ടതുകൊണ്ട് കല്യാണി പുറത്തേക്ക് വന്നു. അപ്പോഴും ചേക്കു തല ഉയർത്തുക പോലും ചെയ്തില്ല. ഇങ്ങനെ വിഷമിച്ചാൽ ആള് തിരിച്ചു വരുമെന്നില്ലല്ലോ, കല്യാണി ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. സാഹിബായിരുന്നു എനിക്കല്ല, ഇനി എനിക്കാരല്ലത്? അയാൾ ചോദിച്ചു. ചേക്കുവിൻ്റെ വാക്കുകളിൽ കണ്ണീരിൻ്റെ നനവ് പറ്റിപ്പിടിച്ച് കിടന്നിരുന്നു. കല്യാണി അകത്തേക്ക് പോയപ്പോൾ ചേക്കു പറഞ്ഞു, കൊടിയത്തൂരിലേക്ക് പോകാനിറങ്ങിയപ്പോൾ സാഹിബ് എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ചു. അപ്പോൾ സാഹിബ് എന്നെ നോക്കി വെറുതെ ചിരിച്ചു. സാഹിബിൻ്റെ കണ്ണുകളിൽ എന്തൊരു സ്നേഹമായിരുന്നെന്നോ! അത്രയും സ്നേഹത്തോടെ എന്നെ ഇതുവരെ ആരും നോക്കിയിട്ടില്ല, നോക്കുകയുമില്ല. ഇങ്ങനെ ആലോചിച്ചാൽ വിഷമം കൂടെയുള്ളൂ ചേക്കു. സഹിക്കല്ലാതെ ഇനി നമുക്കെന്താ വഴി? രാമറും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചേക്കുവിൻ്റെ കയ്യിൽ അബ്ദുറഹിമാൻ മരിച്ച ദിവസത്തെ പത്രമുണ്ടായിരുന്നു. അവ നിവർത്തി ഒന്നുകൂടി നോക്കി. സായിബ് പങ്കെടുത്ത അവസാനത്തെ യോഗത്തിൽ 6000 പേരുണ്ടായിരുന്നു എന്ന് കാണുന്നു. അത്രയും ചെറിയൊരു സ്ഥലത്ത് 6000 പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതല്ലേ? ഇതിന് സായിബിനെ കൊണ്ടേ കഴിയൂ. സായിബിൻ്റെ അവസാനത്തെ പ്രസംഗവും മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. ഹിന്ദുക്കളോടും മറ്റ് സമുദായങ്ങളോടും ചേർന്ന് മുസ്ലിങ്ങൾ ദേശീയ പതാകയുടെ കീഴിൽ അണിനിരന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതണം. ദൈവവചനമായ ഖുറാനും നബിവചനവും മാത്രം നോക്കി നടക്കുക. അയൽവാസികളായ ഹിന്ദുക്കളോട് നിങ്ങൾ ഒരിക്കലും ശത്രുതയിൽ വർത്തിക്കരുത്. അത് നമുക്ക് ദോഷമേ ചെയ്യൂ. പ്രസംഗത്തിൻ്റെ വരികൾ വായിച്ചതിന് ശേഷം ചേക്കു ചോദിച്ചു, ഇങ്ങനെ മനസ്സിൽ തൊട്ട് പറയാൻ ഇനി നമുക്കാരാ ഉള്ളത്? ആരുമില്ല, ആരുമില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നോ? വിഷമിക്കേണ്ട,
6: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
1: RCR കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർ

0: ആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
1: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: ഹലോ
3: സാർ, ഞാൻ ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഇത് കഴിഞ്ഞ് എം ബി എക്ക് പോകാൻ താല്പര്യമുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് എം ബി എ ചെയ്യാനായിട്ട്, അപ്പൊ അതിനെ കുറിച്ച് അറിയാനായിരുന്നു.
2: എന്താണ് ബ്രാഞ്ച്?
3: ഞാൻ ഇലക്ട്രിക്കൽ ആണ്.
2: എവിടെയാണ് കോളേജ്?
3: കോളേജ് തൊടുപുഴ യൂണിവേഴ്സിറ്റി കോളേജ്.
2: യൂണിവേഴ്സിറ്റി കോളേജ് അല്ലേ. പെർസെന്റേജ് ഓഫ് മാർക്ക്?
3: പെർസെന്റേജ് 6% വരെ 80%
2: നല്ല മാർക്കാണ് കിട്ടിയിട്ടോ. അപ്പൊ അതൊക്കെ മതി. പ്ലസ് ടുലെ മാത്സ്?
3: പ്ലസ് ടുലെ മാത്സ് എ ഗ്രേഡ് ഉണ്ട്.
2: അപ്പൊ എല്ലാം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എം ബി എ പറഞ്ഞില്ലേ, അപ്പൊ ജോലി ഉണ്ടോ?
3: ഇല്ല, ജോലി
2: ജോലി ഇല്ലാണ്ട് നമ്മൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എം ബി എ പഠിച്ചു. നമ്മൾക്ക് എം ബി എ പഠിക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്നിലെ ഒരു നല്ലൊരു ജോലി കിട്ടാൻ, ഇൻഡസ്ട്രിയിൽ നല്ല ജോലി കിട്ടാൻ, കോർപ്പറേറ്റ് ജോബ്സ് ഇൻഡസ്ട്രിയൽ ജോബ് കിട്ടാൻ എം ബി എ എന്ന് പറഞ്ഞ കോഴ്സ് വളരെ സഹായകരമാണ്. ഒരു 75% ആൾക്കാരും എം ബി എ കോഴ്സിന് പോകണ ഒരു ബിടെക്കാരാണ്. അപ്പൊ മോളുടെ തീരുമാനം കറക്റ്റാണ്, ആ ഡയറക്ഷനിൽ പോവുക. രണ്ടാമത്തത്, നമുക്ക് എം ബി എ കോഴ്സ് നമ്മൾ എടുക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ്. മോളെ സംബന്ധിച്ചോളം ഇപ്പൊ ബിടെക് പാസ്സായ 80% മാർക്കുണ്ട്, നല്ല മിടുക്കിയാണ്, പക്ഷെ ജോലിയില്ല. അപ്പൊ ഡിസ്റ്റന്റ് എം ബി എ പഠിക്കാമോ? ജോലി കിട്ടാൻ വേണ്ടിയാണോ? അത് ബുദ്ധിമുട്ടാവും. ഡിസ്റ്റന്റ് എം ബി എ വഴി നമുക്ക് ജോലി കിട്ടുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബിടെക് വെച്ചിട്ട് ചെറിയൊരു ജോലി നേടുക. ആ ജോലിയോടാണ് മെത്തഡൊക്കെ പറഞ്ഞുതരാം. ചെറിയൊരു ജോലി, ഒരു ഞാൻ പറഞ്ഞ സാലറി 12,000 to 18,000 റുപ്പീസിന് ജോലി നേടുക. എന്നിട്ട് ഒരു പാർട്ട് ടൈം എം ബി എക്ക് പോവാം. ആ പാർട്ട് ടൈം എം ബി എ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ പ്ലേസ്മെന്റ് ഉണ്ട്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, നല്ല കമ്പനികൾ വന്ന് എം ബി എക്കാർക്ക് പ്ലേസ്മെന്റ് കൊടുക്കും. നമുക്ക് ഒരു ആവറേജ് ഒരു സി ടി സി പറഞ്ഞ 7.2 lakhs മുതൽ 12 lakhs വരെ കൊടുക്കുന്ന പാർട്ട് ടൈം എം ബി എ കോഴ്സ് ഉണ്ട്. പോയി ചേരുക, സുഖമായിട്ട് ലൈഫ്. അപ്പൊ ഇതായിരിക്കണം പ്ലാൻ. എന്റെ ഒരു അഡ്വൈസ് ആയിട്ട് വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
1: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: അപ്പൊ നിങ്ങളും ആർ സി ആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
5: ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: ആർ സി ആർ കായം, എന്തു പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
6: ആകാശവാണി FM വാർത്തകൾ.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിന് പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട്ട് പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാൾ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 degrees വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാലാണ് ഇതിൽ വ്യക്തത വന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗാവോയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു.
6: ആകാശവാണി FM വാർത്തകൾ.
8: ശാസ്ത്രദീപ്തി.
9: കാർബൺ കുറയ്ക്കാൻ സയനോബാക്ടീരിയ 3D. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കുള്ള വഴികൾ

0: വെട്ടുന്നതിൽ കാർബൺ എന്ന മൂലകത്തിൻ്റെ പങ്ക് ഏറെ വലുതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നാം അറിഞ്ഞോ അറിയാതെയോ വിവിധ അളവുകളിൽ കാർബൺ സംയുക്തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം വിലയിരുത്തുമ്പോൾ അതിനു പിന്നിൽ കാരണങ്ങൾ പ്രധാനപ്പെട്ട കാർബൺ ബഹിർഗമനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഫലപ്രദമായ ഒരു കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ ETH സൂറിച്ച് സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ മാർക്ക് ടിബിറ്റും സംഘവും. ബാക്ടീരിയകളെ ഉപയോഗിച്ചുകൊണ്ട് 3D പ്രിന്ററിൻ്റെ സഹായത്തോടുകൂടി ചില രൂപങ്ങൾ സൃഷ്ടിച്ച് കാർബൺ അളവ് കുറയ്ക്കുന്ന രീതിയുമായി ആണ് എത്തിയിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ഓർഗാനിക് രൂപത്തിലും മിനറൽ രൂപത്തിലും പിടിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫോട്ടോസിന്തറ്റിക് ലിവിംഗ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പഠനം അടുത്തിടെ പുറത്തിറങ്ങിയ നേച്ചർ കമ്മ്യൂണിക്കേഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ കഴിവുള്ള സയനോബാക്ടീരിയ എന്ന ഇനം സൂക്ഷ്മജീവികളാണ് അന്തരീക്ഷത്തിലെ കാർബൺ അളവ് കുറയ്ക്കുന്നതിനായി അവർ ഉപയോഗിച്ചത്. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ജീവിവർഗങ്ങളിലൊന്നാണ് സയനോബാക്ടീരിയ. ഏറ്റവും ദുർബലമായ വെളിച്ചത്തിൽ പോലും കാർബൺ ഡയോക്സൈഡും ജലത്തെയും ഉപയോഗിച്ച് ജൈവാംശം ഉണ്ടാക്കുവാൻ ഇവയ്ക്ക് കഴിയും. ഇതുമാത്രമല്ല, പ്രകാശ സംശ്ലേഷണം വഴി ചുറ്റുമുള്ള രാസ പരിസരം മാറ്റിക്കൊണ്ട് ലൈം പോലെയുള്ള കാർബണേറ്റുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഈ മിനറലുകൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ ട്രാപ്പ് ചെയ്ത് ശേഖരിക്കുവാനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാർബൺ സിങ്കായി പ്രവർത്തിക്കുവാനും കഴിയുന്നു. ഹൈഡ്രോജൽ എന്ന ഒരിനം പോളിമർ ജെല്ലാണ് ഇവിടെ സയനോബാക്ടീരിയയ്ക്ക് പറ്റിച്ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള സപ്പോർട്ടിംഗ് വസ്തുവായി ഉപയോഗിക്കുന്നത്. ഇവ പ്രകാശം, ജലം, കാർബൺ ഡയോക്സൈഡ് എന്നിവയ്ക്ക് സുഗമമായി അതിലൂടെ കടന്നു പോകുവാൻ സഹായിക്കുന്നു. ബാക്ടീരിയകൾക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനായി 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു രൂപവും സജ്ജമാക്കുന്നു. ഇതുവഴി അവയുടെ ഉപരിതല വലുപ്പം, പ്രകാശ സമ്പർക്കം, പോഷക പ്രവാഹം എന്നിവ കൂടുതൽ ത്വരിതപ്പെടുത്തുവാനും കഴിയുന്നു. ഇതിനായി 400 ദിവസത്തെ ഗവേഷണമാണ് സംഘടിപ്പിച്ചത്. 6 mg കാർബൺ ഡയോക്സൈഡ് ആണ് പിടിച്ചെടുത്തത്. അതായത് വർഷത്തിൽ ഏതാണ്ട് 18 kg വരെ കാർബൺ ഡയോക്സൈഡ് ഇവ വലിച്ചെടുക്കുന്നു. ഇത്തരം ഒരു ത്രിമാന രൂപം നിർമ്മിക്കുക വഴി ഭാവിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് പുറമേയും ഇവ പുറം ഭാഗങ്ങളിൽ ഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള കാർബൺ ഡയോക്സൈഡ് ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ലക്ഷ്യമിടുന്നതെന്ന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് TT ജോസഫ് തട്ടശ്ശേരിയാണ്.
3: എന്റെ വീടിന്റെ പടിഞ്ഞാറ് വശത്തുകൂടി ചെയ്തിട്ടുള്ള കട്ട വിരിച്ച റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മഴക്കാലത്ത് റോഡിലും എന്റെ വീടിന് ചുറ്റിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2024 May പഞ്ചായത്ത് സെക്രട്ടറിക്കും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും ഓംബുഡ്സ്മാനും ഞാൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് നിയമവേദിയിലേക്ക് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ അയക്കുകയും ചെയ്തു. നിയമവേദിയിലൂടെ ഹൈക്കോടതി അഭിഭാഷകൻ എനിക്ക് നിയമോപദേശം നൽകുകയും അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കുകയും എല്ലാ രേഖകളും കൊടുക്കുകയും ചെയ്തു. ലീഗൽ സർവീസ് അതോറിറ്റി ഏർപ്പാടാക്കി തന്ന അഭിഭാഷക മുഖേനയാണ് 2025 October മാസത്തിൽ ഞാൻ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി മാറുന്നതിന് മുമ്പ് വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കോടതി മുഖാന്തരം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് ഞാൻ വക്കീലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വക്കീലിന്റെ ഭാഗത്തുനിന്നും എന്നെ സഹായിക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് ലീഗൽ സർവീസസ് സെക്രട്ടറിയോട് ഞാൻ ഈ വിവരം പറയുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വക്കീൽ കോടതിയിൽ അപേക്ഷ കൊടുക്കുകയും 2026 February കോടതിയിൽ നിന്നും ഒരു മാസത്തിനുള്ളിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് വക്കീൽ എന്റെ വക്കാലത്ത് മുഴിഞ്ഞു. കോടതി വിധിക്ക് ശേഷവും പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് വീണ്ടും ഞാൻ ലീഗൽ സർവീസസ് സെക്രട്ടറിയോട് വിവരം പറയുകയും അവിടെ നിന്നും മറ്റൊരു വക്കീൽ െ ഏർപ്പാടാക്കി തരുകയും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് 2026 June മാസത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും എഞ്ചിനീയറും സ്ഥലം സന്ദർശിക്കുകയും ഉടനെ ഇത് ചെയ്യാമെന്നും പറഞ്ഞ് എഞ്ചിനീയർ പോകുകയും ചെയ്തു. എന്നാൽ 2026 ജൂലൈയിൽ കോടതി അലക്ഷ്യ കേസിൽ ജഡ്ജി പറഞ്ഞ വിധിയിൽ പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പ്രത്യേകമായി ഒരു നിർദ്ദേശവും പറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ടിൽ 38 മീറ്റർ പൈപ്പിട്ട് ചെയ്യുന്നതിന്

0: 140,000 രൂപ ചിലവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പ്ലംബിംഗ് തൊഴിലാളിയാണ്. 4 ഇഞ്ച് വ്യാസമുള്ള 6 കിലോ ക്വാളിറ്റി പൈപ്പിട്ട് 3 മാൻഹോളുകളും ഇട്ട് ഈ ജോലി ചെയ്യുന്നതിന് 75,000 രൂപ മാത്രമേ ചിലവ് വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100,000 കൂടുതൽ ചിലവ് വരുന്ന ജോലികൾ പഞ്ചായത്തിന്റെ അധികാരത്തിൽ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ജോലി ചെയ്യാതിരിക്കാനാണ് കോടതിയിൽ 140,000 രൂപയോളം ചിലവ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജോലിയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇല്ലാത്ത റിപ്പോർട്ടിനെ കുറിച്ച് കോടതിയിൽ എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ റോഡിലും വീടിനും ചുറ്റും ഭയങ്കര വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ഞാൻ 73 വയസ്സുള്ള ഒരാളാണ്. ഞാനും ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. ഞങ്ങളെ സഹായിക്കുന്നതിന് ആരും തന്നെയില്ല. പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള റോഡിന്റെ അപാകത പരിഹരിച്ച് മഴവെള്ളം റോഡിലൂടെ ഒഴുക്കി തോട്ടിലേക്ക് ഒഴുകി പോകാൻ വേണ്ട പണിയെങ്കിലും പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
1: റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം വീട്ടിൽ മഴക്കാലത്ത് വെള്ളം കയറുന്നതുമൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരാതിക്കാരൻ നടത്തിയ നിയമപോരാട്ടത്തെക്കുറിച്ചാണ് കത്തിൽ പറയുന്നത്. എന്നാലും ശാശ്വതമായ പരിഹാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നും ഈ കത്തിൽ നിന്നും മനസ്സിലാവുന്നു. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇനി എന്തു ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: താങ്കളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നുവെന്നും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വിധി നടപ്പാക്കിയില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷെ കോടതി അലക്ഷ്യ നടപടിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു, 140,000 രൂപ ചെലവ് വരും, അതുകൊണ്ട് ആ ചെലവ് വരുമെന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴും കണ്ടംപ്റ്റ് തീർപ്പ് കൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ വക്കീലിന്റെ സേവനം നിങ്ങൾ തൃപ്തികരമല്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് നിങ്ങൾ ഈ കണ്ടംപ്റ്റിന്റെ കാര്യങ്ങളും ഇപ്പൊ ഏൽപ്പിച്ച വക്കീലിനെ കൂടാതെ ഒരു സീനിയർ അഭിഭാഷകനെ ഈ വിഷയങ്ങളുടെ ഗൌരവം പറഞ്ഞ് മനസ്സിലാക്കി ഒരു സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി തരാനും, അതുകൊണ്ട് കണ്ടംപ്റ്റ് അപേക്ഷമേൽ തന്നെ നിങ്ങൾ ഒരു പരാതി കൊടുത്ത് നിങ്ങളുടെ ഈ വിധി ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ക്രമരഹിതമായി വെള്ളക്കെട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോകളും കൂടി എടുത്ത് നിങ്ങൾ ആ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സെക്രട്ടറിനെ കണ്ട് ജൂനിയർ അഭിഭാഷകരായതുകൊണ്ട് അവർ ഗൌരവമായിട്ട് എടുക്കുന്നില്ല എന്നും, അതുകൊണ്ട് ഒരു സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി 76 വയസ്സായ ആളെ നിങ്ങളെ സഹായിക്കണമെന്നും, അല്ലെങ്കിൽ നീതിന്യായ പൂർത്തീകരണത്തിന് അത് ശാശ്വത പരിഹാരമാകില്ല എന്ന് സെക്രട്ടറിയെ ബോധിപ്പിച്ച് നിങ്ങൾ ആ ചുറ്റും വെള്ളക്കെട്ടുള്ള രീതിയിലുള്ള ഒരു നല്ലൊരു മഴയത്ത് എടുക്കുന്ന ഫോട്ടോയും കൂടി അതിന്റെ ഒരു 5-8-10 ഫോട്ടോസും കൂടി നിങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചാൽ കോടതി അടിയന്തരമായി ഒരു 15 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് അത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെതിരെയും കോടതി അലക്ഷ്യ നടപടികൾ, ക്രിമിനൽ നടപടികളും സിവിൽ നടപടികളും അവർക്കെതിരെ എടുക്കുന്നതാണ്. നിങ്ങൾ കൊടുത്ത കോടതി അലക്ഷ്യ നടപടി ഇപ്പോഴും പരിഗണനയിലിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പരിഗണനയിൽ ഇരിക്കുന്നില്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ കൊടുത്ത കോടതി അലക്ഷ്യ നടപടി റീഓപ്പൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷനും കൂടിയിട്ട് അതിൽ ആ റീഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ ഇതിന് ശാശ്വത പരിഹാരമായില്ലെന്നും പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നും, അതിന്റെ ആ ഒരു ഗൌരവം അവർക്ക് കോടതിക്കും ജഡ്ജിക്കും ആ നിങ്ങൾ ഏൽപ്പിക്കുന്ന വക്കീലിനും ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സെക്രട്ടറിക്കും അത് ബോധ്യപ്പെടണമെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന നമുക്കുള്ള ദുരിതങ്ങൾ നിലവിൽ ഡേറ്റും ടൈമും ഉള്ള ഫോട്ടോ അത് ഹാജരാക്കി കൊടുത്താൽ ഇത്രയും വേഗം നിങ്ങൾക്ക് ആ നടപടി തീർപ്പ് കൽപ്പിക്കും. ആ അഭിഭാഷകരിൽ നിന്ന് വീഴ്ച വന്നതല്ല ശരിക്കും, അവര് ജൂനിയർ അഭിഭാഷകരായതുകൊണ്ട് ചിലപ്പോൾ അവർ കോടതി അലക്ഷ്യ നടപടിയും കൊടുത്തിട്ടുണ്ടാവും. അവർ റിട്ട് ഹർജി ബോധിപ്പിച്ച് നിങ്ങൾക്ക് ഒരു ഉത്തരവും വാങ്ങിച്ചു തന്നു. എങ്ങനെ ഇത് തീർപ്പ് കൽപ്പിക്കണമെന്നുള്ളത് വ്യക്തമായി അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഈ ഫോട്ടോകൾ ഉൾപ്പെടെ ഒന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ വിഷയം പരിഹരിക്കാവുന്നതാണ്. നിലവിൽ പഞ്ചായത്ത് എടുത്ത കൊട്ടേഷൻ പ്രകാരം, എസ്റ്റിമേറ്റ് പ്രകാരം 140,000 രൂപ വരുമെന്നുള്ളത് കൊണ്ട് പഞ്ചായത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ നേരിട്ട് ഈ വർക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നിലവിൽ താങ്കൾ പറഞ്ഞത് പ്രകാരം, ഈ പരാതിയിൽ പറഞ്ഞ പ്രകാരം 75,000 രൂപയ്ക്ക് തീർക്കാൻ പറ്റുമെന്നുള്ള പറയുന്നുണ്ടെങ്കിൽ PWD എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കൊട്ടേഷനോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പ്രകാരമേ സർക്കാർ നടപടികൾക്ക് പാലിക്കാൻ കഴിയുള്ളൂ. നമ്മളിപ്പോ നിങ്ങൾ 75,000 രൂപ തന്നാൽ ചെയ്യാമെന്നോ അല്ലെങ്കിൽ 100,000 രൂപ താഴെ തന്നാൽ ചെയ്യാമെന്നോ നമുക്ക് സർക്കാർ നടപടികളിൽ പറയാൻ കഴിയില്ല. നിലവിൽ അവർ എടുത്തിട്ടുള്ള കൊട്ടേഷൻ, അത് എത്ര രൂപ കൂടിയാലും കുറഞ്ഞാലും സർക്കാർ ഇതര നടപടികൾ, അവര് കൊട്ടേഷൻ വാങ്ങി എസ്റ്റിമേറ്റ് എടുത്ത് മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ. അത് അതിന്റെ എമൗണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും നമുക്ക് ഇടപെടാൻ കഴിയില്ല. അത് PWD എഞ്ചിനീയറും 100,000 രൂപ താഴെ വരണോ വേണ്ടയോന്ന് പഞ്ചായത്ത് കമ്മിറ്റിയും, പഞ്ചായത്ത് കമ്മിറ്റി ഇത് പുനഃപരിശോധിക്കേണ്ട ബാധ്യത അവർക്കാണ്. സാധാരണക്കാർക്ക് ഇടപെടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത എസ്റ്റിമേറ്റ് പ്രകാരം 75,000 രൂപ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമെന്നും ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ബോധിപ്പിക്കുന്ന കണ്ടംപ്റ്റ് റീഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടംപ്റ്റിൽ ഇപ്പൊ പരിഗണനയിൽ ഇരിക്കുകയാണെങ്കിൽ റീഓപ്പൺ ചെയ്യാൻ കഴിയില്ല. കണ്ടംപ്റ്റ് തീർപ്പ് കൽപ്പിച്ചെങ്കിൽ കണ്ടംപ്റ്റ് റീഓപ്പൺ ചെയ്യാൻ കൊടുക്കുന്ന അപേക്ഷയിൽ നിങ്ങൾ ഈ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ അന്വേഷണത്തിൽ എനിക്ക് വ്യക്തമായി വിശ്വസിക്കാവുന്ന നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ബോധ്യപ്പെടുത്തി അതിന്റെ എസ്റ്റിമേറ്റ്

0: എല്ലാം കൂടി നിങ്ങൾ കോടതിയിൽ കണ്ടംപ്റ്റോടൊപ്പം ഹാജരാക്കിയാൽ കോടതി തീരുമാനിക്കട്ടെ, അത് സ്വകാര്യ വ്യക്തിയെ ഹാജരാക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരണോ വേണ്ടതെന്ന് കോടതി പഞ്ചായത്തിനോട് പറയും. അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഹാജരാക്കുമ്പോൾ എപ്പോഴും അത് ഒരു അംഗീകൃത എഞ്ചിനീയറോ അല്ലെങ്കിൽ അംഗീകൃത ആളുകളായിരിക്കണം, കോൺട്രാക്ടർ ആയിരിക്കണം അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഹാജരാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കോടതിക്കും അംഗീകരിക്കാൻ കഴിയില്ല.
1: ഇനി രണ്ടാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്.
2: സംസ്ഥാന സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് 2026 ജനുവരിയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സർഗോത്സവത്തിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരുടെ സാഹിത്യ സൃഷ്ടികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നു. അതിന് ഞാൻ അർഹയാകുകയും ചെയ്തു. 2026 ജനുവരി 21 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മൊമന്റോയും പ്രശസ്തി പത്രവും എനിക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ക്യാഷ് പ്രൈസ് നാളിതുവരെയായും എനിക്ക് ലഭിച്ചിട്ടില്ല. പുരസ്കാര ജേതാക്കൾക്ക് ആർക്കും തന്നെ ഈ തുക ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്കെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. ആയതിനാൽ ഇതിനൊരു പരിഹാരം വേഗം ഉണ്ടാകുമോ എന്നാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്.
1: ഭിന്നശേഷിക്കാരുടെ സാഹിത്യ സൃഷ്ടികൾക്കുള്ള പുരസ്കാര തുക സംബന്ധിച്ച് ഈ കത്ത് നിയമവേദി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വകുപ്പുകൾ താങ്കൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് നിയമവേദിയെ അറിയിച്ചത്. എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്.
2: മുദ്രാ ലോണിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരുമോ എന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ കെ.ഐ. വർഗീസ്.
3: മുദ്രാ ലോൺ ചെറുകിട സൂക്ഷ്മ സംരംഭകരെ ഉദ്ദേശിച്ച് 2015 ഏപ്രിൽ 8 ഇന്ത്യയുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പാ പദ്ധതി. അത് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിംഗിലും ട്രേഡിംഗിലും സർവീസസിലും ഉള്ള വിഭാഗത്തിലുള്ള ആളുകൾക്കാണ്. കൂടാതെ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പ 4 വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അതിൽ 1-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശിശു സ്കീമാണ്. ശിശുവില് വായ്പയായി ലഭിക്കുക 50,000 രൂപ വരെയാണ്. അതിനു മുകളിലുള്ളത് സ്കീം കിഷോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 50,001 മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകളാണ് കിഷോർ വിഭാഗത്തിൽ പെടുന്നത്. 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയുള്ള വായ്പകൾ തരുൺ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം രൂപ വരെ തരുൺ പ്ലസ് എന്ന സ്കീമിലാണ് അറിയപ്പെടുന്നത്. ശിശു വിഭാഗത്തിൽ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണിയായിട്ട് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങളുടെ ആവശ്യം 50,000 രൂപയാണെങ്കിൽ 50,000 രൂപയും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും. എന്നാൽ കിഷോറും തരുണും സ്കീമുകളിൽ ആകുമ്പോൾ, അതായത് 50,000 മുകളിൽ 20 ലക്ഷം വരെയുള്ളതിന് ബാങ്കുകൾ 20% മാർജിൻ മണി ചോദിക്കാറുണ്ട്. മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 20,000 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. 80,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുക. അപ്പോ അങ്ങനെയാണ് ഇതിന്റെ സ്കീം. പിന്നെ വായ്പ കാലാവധി വായ്പയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ വായ്പയായിട്ടും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പയുടെ കാലാവധി 5 ലക്ഷത്തിൽ വരെയുള്ള വായ്പയുടെ കാലാവധി 5 വർഷമായിരിക്കും. അതിന് 6 മാസം മൊറട്ടോറിയം പീരീഡ് ലഭിക്കുന്നതാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് 7 വർഷം വരെ കാലാവധി ഉണ്ടായിരിക്കും. അതിന് 12 മാസം മൊറട്ടോറിയം പീരീഡും ലഭിക്കുന്നതാണ്. പിന്നെ നോക്കേണ്ടത് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൊടുക്കേണ്ട രേഖകൾ: 1, നിങ്ങളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും അപ്രൂവ് ചെയ്യാനുള്ള ആധാറിന്റെ കോപ്പി, പാനിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, വോട്ടർ ഐ ഡി മുതലായ രേഖകൾ ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ലൈസൻസിന്റെ കോപ്പി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്തല്ല സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ലീസ് ഡീഡിന്റെ കോപ്പി കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈനാൻഷ്യൽ റെക്കോർഡായിട്ട് കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത ഇൻകം ടാക്സിന്റെയും കോപ്പി കൊടുക്കേണ്ടി വരും. കൂടാതെ പ്രോജക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രോജക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ വായ്പ എടുത്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി ആ വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് വാങ്ങിക്കുന്ന മെഷീനറി, അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചർ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കൊട്ടേഷൻ അതിനോടൊപ്പം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ഈ വായ്പ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ടും അതുപോലെ തന്നെ ടേം ലോൺ ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ NBFCകൾക്ക് കൊടുക്കാം, മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായം ആയിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ വായ്പയ്ക്കുള്ള എലിജിബിലിറ്റി വ്യക്തികൾക്കും അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററി കൺസേണും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. ഈ വായ്പ അപേക്ഷ വേണമെങ്കിൽ ഈ ഓൺലൈനായിട്ട് ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് പറയുന്നതായ പോർട്ടലിൽ ചെന്ന് അവിടെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വായ്പയ്ക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അടുത്ത ബ്രാഞ്ച് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അതുകൂടാതെ തന്നെ ഉദ്യമി മിത്ര പോർട്ടൽ വഴിയും ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മുദ്ര വായ്പ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ബാങ്ക് ശാഖയിൽ വായ്പ അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വായ്പ ബാങ്ക് ശാഖയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ 7 ദിവസത്തിനും 10 ദിവസത്തിനും ഉള്ളിൽ ഇതിന്റെ തീരുമാനം എടുക്കണം. ഒന്നുകിൽ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വായ്പ റിജക്റ്റ് ചെയ്യണം. അങ്ങനെ വായ്പ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശാഖയിൽ നിന്ന് വായ്പ നിരസിക്കുവാനുള്ള കാരണം എന്തെന്ന് രേഖാമൂലം നിങ്ങൾ മേടിക്കണം. ആ കാരണം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ആ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസിലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ആ ബാങ്കിന്റെ നോഡൽ ഓഫീസർ, അത് അതിന്റെ ഹെഡ് ഓഫീസിൽ ആയിരിക്കും, അപ്പോൾ ആ നോഡൽ ഓഫീസർക്ക് ഈ കാര്യം നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ആ നോഡൽ ഓഫീസറും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത പോം വഴി ബാങ്കിംഗ് ഓംബുഡ്സ്മാന്, റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ അത് പരിശോധിക്കും. അങ്ങനെ ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ MSME മുദ്ര ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്, അവിടെയും നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. സാധാരണ രീതിയിൽ വായ്പകൾ റിജക്ട് ചെയ്യുന്നത് അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ലോ സിബിൽ സ്കോർ ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സ്കോർ 650-നും 700-നും ഇടയ്ക്കുള്ളവരെയാണ് സാധാരണ രീതിയിൽ ഈ വായ്പയ്ക്ക് എടുക്കുക. പക്ഷേ നേരത്തെ വായ്പ എടുത്ത് നിങ്ങൾ തിരിച്ചടവിന് മുടക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വായ്പ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഒന്നും വേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും വായ്പകൾ നിരസിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംരംഭം അത് വയബിൾ അല്ല, അത് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് തോന്നൽ ബാങ്കിനുണ്ടായി കഴിഞ്ഞാൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള കഴിവില്ല എന്ന് തോന്നിയാലും ഒക്കെ വായ്പകൾ നിരസിക്കാം. അങ്ങനെ വായ്പകൾ നിരസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏതെല്ലാം രീതിയിൽ അത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ട് വീണ്ടും വായ്പ അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ മുദ്രാ ലോൺ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെ കടയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഈ വായ്പ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളല്ലാതെ വേറെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റീസും ഇതിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ കടയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു ജീവന ഉപാധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്കീമാണ് മുദ്ര ലോൺ സ്കീം. അപ്പൊ അതുകൊണ്ട് അത് താങ്കൾ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു.
4: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
5: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി എം എസ്.

0: അവതരണം ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
2: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
0: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൾ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്. പതിനൊന്ന് 30 എൻ സി ഇ ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 സഹയാത്രിക ഇമ്മാനുവൽ മെറ്റൽസ് വിജയ് മെറ്റിൽഡേയുമായി അഭിമുഖം. മൂന്ന് 30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല, 6:50 കാർഷിക ജീവനം, ലോക നാളികേര ദിനം പ്രത്യേക പരിപാടി, പങ്കെടുക്കുന്നവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ, സി ഡി ബി അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേര കർഷകൻ പെരുമ്പാവൂർ എൻ എസ് ഗോപാലകൃഷ്ണൻ. രാത്രി 8:05 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി, എഫ് എം ഹെൽത്ത് ലൈൻ, പി സി ഒ എസ്, ഡിസ്മനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ, ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം. രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലു ജാലകം.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ലോക ചരിത്രത്തിൽ USS മിസോറി എന്ന യുദ്ധക്കപ്പലിന് സവിശേഷ സ്ഥാനമുണ്ട്. എന്താണത്? ഉത്തരം: രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള

തീയതി തുടങ്ങിയ രണ്ടാം ലോകമഹായുദ്ധം 1945 സെപ്റ്റംബർ 2 തീയതി അവസാനിച്ചു. ചോദ്യവും അതിന്റെ ഉത്തരവും ആവർത്തിക്കാം. ലോക ചരിത്രത്തിൽ USS മിസോറി എന്ന യുദ്ധക്കപ്പലിന് സവിശേഷ സ്ഥാനമുണ്ട്. എന്താണത്? ഉത്തരം: രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക സമാധാന ഉടമ്പടി ഒപ്പിട്ടത് ജപ്പാൻ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന USS മിസോറിയിൽ വെച്ചാണ്. ചിന്താശകലം: സമാധാനത്തിനായി ഏറ്റവുമധികം പ്രാർത്ഥിക്കുന്നത് സൈനികരായിരിക്കാം. കാരണം യുദ്ധത്തിന്റെ തീവ്രതയും ഭയാനകതയും ഏറ്റവുമധികം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു സൈനികനാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ സേനാ മേധാവിയായിരുന്ന ജനറൽ ഡഗ്ലസ് മക് ആർത്തറിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8:30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

ഹലോ വി പി എസ് ലേക് ഷോർ, ഗുഡ് മോർണിംഗ്. കാശിന് വിലയില്ലാത്തവരെ കാണുകയില്ല, പക്ഷേ സ്വന്തം കാശിനോട് മാത്രമേ ഇത്രയും ആത്മാർത്ഥത കാണൂട്ടോ. അന്യരുടെ കാശിന് വലിയ വിലയൊന്നും ഇക്കൂട്ടർക്കുണ്ടാവില്ല. ഉദാഹരണത്തിന്, ജോലി ചെയ്യുന്നിടത്ത് ഒരു കമ്പ്യൂട്ടർ വാങ്ങണം, ഒരു കടയിൽ പോകുന്നു, ഓർഡർ ചെയ്യുന്നു, സാധനം ഓഫീസിൽ എത്തിക്കുന്നു, ചെക്ക് ഉടനെ അവിടുന്ന് എഴുതി കൊടുക്കുകയും ചെയ്യും. ഇതേ സാധനം സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ കുറഞ്ഞത് ഒരു 3 സ്ഥലത്ത് വില അന്വേഷിക്കും, മാക്സിമം ബാർഗെയിൻ ചെയ്യും, എന്നിട്ട് സമയമെടുത്ത് ആവുന്നതും കാശ് കുറച്ച് സാധനം വാങ്ങും. പ്രിയരെ, കാശിന് അത് ആരുടേതാണെങ്കിലും വില നൽകി ജീവിക്കണം. കുട്ടികളിലാണ് ഇത് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്റെ സുഹൃത്ത് ഡോക്ടർ ഷേനായി കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞു. അതായത്, ഒരച്ഛൻ മകനോട് ഒരു ദിവസം പറഞ്ഞു, നീ സ്വന്തം അധ്വാനിച്ച് കുറച്ച് പണം സമ്പാദിക്കുന്ന. മകൻ തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ അമ്മ അച്ഛൻ കൊടുത്ത ചിലവിന്റെ കാശിൽ നിന്ന് 10 രൂപ എടുത്തു കൊടുത്തു. വൈകുന്നേരം മകൻ പറഞ്ഞു, അച്ഛാ ഇതാ 10 രൂപ. അച്ഛൻ പറഞ്ഞു, നീ അതാ കിണറ്റിലിട്ടേക്കും. ഇത് പിന്നെയും ആവർത്തിക്കപ്പെട്ടു. അവസാനം അമ്മയുടെ കയ്യിലെ കാശെല്ലാം തീർന്നു. അമ്മ പറഞ്ഞു, നീ ഇനി വേറെ വല്ല വഴിയും നോക്കു കുട്ടി. കുറേ ചിന്തിച്ചിട്ടും ഒരു വഴിയും കിട്ടാതെ അവസാനം മകൻ മാർക്കറ്റിൽ കൂലി വില ചെയ്ത് 10 രൂപ ഉണ്ടാക്കി. അച്ഛനെ കണ്ടു. അച്ഛൻ പതിവ് പോലെ കാശ് കിണറ്റിലിടാൻ പറഞ്ഞു. ഉടനെ മകൻ ദേഷ്യപ്പെട്ട് അച്ഛനോട് പറഞ്ഞു, പിന്നെ ഞാനെങ്ങും ഇത് കിണറ്റിലിടാൻ പോണില്ല, എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇത് ഉണ്ടാക്കിയെന്നറിയോ, എന്നിട്ട് കിണറ്റി കൊണ്ടുപോയി ഇടണം അത്രേ. എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു അച്ഛാ? ആവേശം കൊള്ളാം ഇല്ലേ? ഇത്രയും കാലം അമ്മ കൊടുത്ത കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇട്ട ആളാ ഇപ്പൊ സ്വന്തം അധ്വാനിച്ചപ്പോൾ അതിനൊരുപാട് വില. കാശ് അതാരുടെ അധ്വാനമായാലും എന്നും വില കൽപ്പിക്കേണ്ട ഒന്നാണ്. സോ കാശ് ചിലവാക്കുമ്പോൾ ഓർക്കുക, ഒരു അധ്വാനത്തിന്റെ കഥ അതിന് പുറകിലുണ്ടാകുമെന്ന്. ആരംഭിക്കുന്നു ഇന്നും ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ

0: Later program presenters Danny James, Balakrishnan Periya and Ashalata.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: ശ്രീനയാണോ?
2: അതെ
0: ശ്രീന, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: എനിക്കറിയാം,
0: രമേശ് പറഞ്ഞതാ വിളിക്കാൻ.
2: ആ രമേശ് ഏട്ടനാ, ബ്രദറാണ്. ബ്രദറാണ്.
0: ശ്രീന എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നേ.
0: എന്തായിട്ടാണ് നേഴ്സ്?
2: അതെ അതെ.
0: എവിടെ താമസിക്കുന്നേ?
2: ഞാൻ ഇവിടെ ചിറക്കല്, ഈ പള്ളൂരിത്തെ തന്നെ ചിറക്കൽ എന്ന സ്ഥലത്ത്.
0: എത്ര കുട്ടികളാ?
2: രണ്ടു പേര്, മോനും മോളും.
0: മോൾക്ക് എത്ര വയസ്സായി?
2: മോക്ക് 7 വയസ്സ്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്ന? ശ്രീന
2: ഡ്രൈവറാണ്. അബ്ബാദില്.
0: ശരി ശരി. അപ്പൊ എന്തായാലും തിരക്കിലായിരിക്കും. ഒരു പാട്ട് പറഞ്ഞോ ശ്രീനക്ക് ഇഷ്ടപ്പെട്ടെ.
2: ചേട്ടനെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടോ.
0: പിന്നെന്താ? പിന്നെ പിന്നെ പിന്നെ, തീർച്ചയായിട്ടും. സഹോദര സ്നേഹം. ഓ യെസ്. അപ്പൊ എല്ലാരടുത്തും അന്വേഷണം പറയൂ, ചേട്ടനോട് പറഞ്ഞേക്കു വിളിച്ചിരുന്നോന്ന്. ശരി മോളെ, ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഹൈ,
2: ഗുഡ് മോർണിംഗ് ആശിച്ചി.
1: ഗുഡ് മോർണിംഗ്.
2: ഹലോ VPS ലേക്ഷോർ. എന്റെ പേര് ഉണ്ണി. നാട്ടുകാർക്ക് ഞാൻ വെറുമൊരു ഉണ്ണിയാണെങ്കിലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും അല്പം ഐൻസ്റ്റീനും അല്പം തോമസ് ആൽവ എഡിസണും ഒക്കെ
3: ഇവരൊക്കെ ഉണ്ടോ?
2: കുടികൊള്ളുന്നുണ്ട്.
3: ഓക്കെ,
2: നിങ്ങളെ ഫ്രണ്ട്സ് ആരുമില്ലല്ലോ. ചുറ്റുമുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് എന്റെ ഒരു പ്രധാന വിനോദം. ഉദാഹരണത്തിന്, വീടിന്റെ ഫ്യൂസ് പോയാൽ ടെസ്റ്റർ ഉപയോഗിക്കാതെ കൈകൊണ്ട് തൊട്ടുനോക്കി വോൾട്ടേജ് അളക്കുന്ന തരം പ്യുർ സയന്റിസ്റ്റ്. അങ്ങനെ ഒരു സുന്ദരമായ ഞായറാഴ്ച രാവിലെ ആയിരുന്നു ആ ചരിത്ര പ്രസിദ്ധമായ സംഭവം നടക്കുന്നത്. അമ്മ അടുക്കള വശത്തുള്ള മുറ്റത്ത് നിന്ന് ഉറക്കെ നിലവിളിക്കുന്നു, ചേട്ടാ ഓടി വന്നേ, തൊട്ടി കിണറ്റിൽ പോയിന്നു. ഉടൻ തന്നെ അച്ഛൻ ഓടിയെത്തി. ഈ മോട്ടറും പൈപ്പും ഉള്ളപ്പോഴെന്തിനാ നീ വെള്ളം കോരുന്നത് എന്ന് ശാസിച്ചുകൊണ്ട് അച്ഛൻ കിണറ്റിലേക്ക് എത്തി നോക്കി. നല്ല ആഴമുള്ള കിണറാണ്. മോട്ടറും പൈപ്പും ടാങ്കും എല്ലാം ഉണ്ടെങ്കിലും കുടിക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്ന് നേരിട്ട് കോരണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. അതിനായി ഒരു തൊട്ടിയും കയറും സ്ഥിരം ഇട്ടിട്ടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും ബഹളം കേട്ട് ഞാൻ ഓടിച്ചെന്നു. നീ ആ തെക്കേതിലെ ഭാസ്കരനെയോ അല്ലെങ്കിൽ പ്ലംബർ മണിയനെയോ വിളിക്ക്, തോട്ടിയിട്ട് അതെടുക്കാം എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പെട്ടെന്നാണ് എന്റെ ഉള്ളിലെ സയന്റിസ്റ്റ് ഉണർന്നത്. അച്ഛാ, ഇത് 21-ാം നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരു ബക്കറ്റ് വീണാൽ അതിനെ ആളുകളെ വിളിച്ച് പണം കളയണോ? അതൊക്കെ പഴയകാല രീതി. ഇതിനൊക്കെ എന്തിനാ ആളും തോട്ടിയും? ഞാൻ ഫിസിക്സും ഗ്രാവിറ്റിയും എന്താണ് മാഗ്നറ്റിസവും ഉപയോഗിച്ച് ആ ബക്കറ്റ് മിനിറ്റുകൾക്കുള്ളിൽ മുകളിലെത്തിക്കാം. ഒരു ഡാനി
3: ഞാനും വിചാരിച്ചു
2: അത് വേണോ എന്ന രീതിയിൽ അച്ഛൻ എന്നെ നോട്ടം നോക്കി.
3: പിന്നെ നമ്മള് ഡാനിയെ കൂടെ എടുക്കാൻ ആളെ വിളിക്കേണ്ടി വരും.
2: സയൻസ് ആയാലും വേണ്ടില്ല, ബയോളജി ആയാലും വേണ്ടില്ല, എനിക്ക് എന്റെ തൊട്ടിയും കയറും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക്. ഒരു ശാസ്ത്രജ്ഞനെയും പ്രോത്സാഹിപ്പിക്കാൻ ഈ ലോകം തയ്യാറായിട്ടില്ലല്ലോ. ഞാൻ എന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു.
3: മാഗ്നറ്റ് എടുക്കൂ.
2: ഞാൻ നേരെ സ്റ്റോർ റൂമിലേക്ക് ചെന്ന് പഴയൊരു നീളമുള്ള PVC പൈപ്പ്, വീട്ടിലെ പഴയ ബോക്സ് സ്പീക്കറിൽ നിന്ന് പൊളിച്ചെടുത്ത വലിയൊരു കറുത്ത കാന്തം, തൊഴുത്തിൽ നിന്ന് സ്ട്രോങ് ആയ കമ്പിയും കയറും സംഘടിപ്പിച്ചു. സെറ്റപ്പ് റെഡി. പൈപ്പിന്റെ ഒരറ്റത്ത് കാന്തം വെച്ച് കെട്ടി, അതിലേക്ക് കമ്പിയും കയറും ഘടിപ്പിച്ചു. സയൻസ് അനുസരിച്ച് ഇരുമ്പ് ബക്കറ്റ് പ്ലസ് ശക്തമായ കാന്തം ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് അട്രാക്ഷൻ. ബക്കറ്റ് തനിയെ ഒട്ടിപ്പിടിച്ച് മുകളിലേക്ക് പോരും. അടിപൊളി. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം
3: തോന്നി.
2: എഴുന്നേറ്റ് നിന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു സല്യൂട്ട് കൊടുത്തു. കിണറ്റിൻകരയിൽ എന്റെ പരീക്ഷണങ്ങൾ കാണാൻ അനിയനും അവൻ വിളിച്ച അയൽപക്കത്തെ കുട്ടികളും എത്തിയിട്ടുണ്ട്. സംഗതി അറിഞ്ഞ് അടുത്ത പറമ്പിൽ പണിയാൻ വന്ന രാമൻ ചേട്ടനും കിണറ്റിക്കരയിൽ കൂടി. ഞാൻ എന്റെ പരീക്ഷണ സാമഗ്രികളുമായി കിണറ്റിലേക്ക് കുനിഞ്ഞു നോക്കി. ഇരുട്ടിൽ ബക്കറ്റ് തണുത്ത വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. ഞാൻ പൈപ്പും കാന്തവും അടങ്ങുന്ന ആ ശാസ്ത്രീയ ഉപകരണം കിണറ്റിലേക്ക് പതുക്കെ ഇറക്കി. എന്നിട്ട് ബക്കറ്റ് തിരയാൻ വേണ്ടി കിണറ്റിന്റെ പടിയിലേക്ക് അല്പം കൂടി മുന്നോട്ടാഞ്ഞു. ബക്കറ്റിൽ കാന്തം തട്ടുന്ന ശബ്ദം കേട്ടു. അടിച്ചു മോനെ, സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് തുള്ളിച്ചാടി. പക്ഷേ ആ ആവേശത്തിനിടയിലാണ് ഞാൻ ആ വലിയ അബദ്ധം ചെയ്തത്. ബക്കറ്റ് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ കിണറ്റിലേക്ക് കൂടുതൽ കുനിഞ്ഞു. പെട്ടെന്നാണ് എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന
3: ഫോൺ,
2: അടുത്ത കാലത്ത് അച്ഛൻ EMI ഇട്ട് വാങ്ങി തന്ന എന്റെ പുതിയ ഫോൺ പോക്കറ്റിൽ നിന്നും. അയ്യോ, എന്റെ ഫോൺ എന്റെ തലച്ചോറിലെ സകല ശാസ്ത്രബോധവും ആ ഒരു സെക്കൻഡിൽ ആവിയായി പോയി. 20,000 രൂപയുടെ സ്മാർട്ട് ഫോൺ കിണറ്റിന്റെ അടിത്തട്ടിൽ കിടന്ന് തിളങ്ങുന്നു. അത് കണ്ടതും എനിക്ക് ആകെ തരിപ്പും തലകറക്കവും അനുഭവപ്പെട്ടു. അതിലേക്കൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ എടുക്കാനുള്ള അമിത വ്യഗ്രതയിൽ ഞാൻ കയറിലും പൈപ്പിലും പിടിച്ച് കൂടുതൽ മുന്നോട്ടാഞ്ഞു. അടുത്ത നിമിഷം എന്റെ കാല് കിണറ്റിന്റെ നനഞ്ഞ പടിയിൽ നിന്ന് വഴുതി. അമ്മേ എന്നൊരു ആർത്തനാദത്തോടെ ഞാൻ കിണറ്റിലേക്ക് വീണു. ഭാഗ്യത്തിന് പൂർണ്ണമായും വെള്ളത്തിൽ വീണില്ല. കിണറ്റിന്റെ വശത്തെ പടിയിൽ ഞാൻ പകുതി വെള്ളത്തിൽ തൂങ്ങിക്കിടന്നു. എന്റെ നിലവിളി കേട്ട് അപ്പവും കുട്ടികളും ഉറക്കെ കൂട്ട നിലവിളി തുടങ്ങി. ഉണ്ണിയേട്ടൻ കിണറ്റിൽ വീണേ എന്നവർ ഉറക്കി വിളിച്ചു. നിലവിളി കേട്ട് അച്ഛനും അമ്മയും ഓടിയെത്തി. നിമിഷങ്ങൾക്കകം സംഭവം നാടൊട്ടുക്കും പാട്ടായി. അപ്പുറത്ത് വീട്ടിലെ കേശവട്ടൻ, കടക്കാരൻ കുമാരൻ, പ്ലംബർ മണിയൻ, നാട്ടിലെ ചെറുപ്പക്കാർ എല്ലാവരും ഓടിയെത്തി. വടവും വലിയ കയറുകളുമായിട്ടാണ് ആളുകളുടെ വരവ്. ശാസ്ത്രീയമായി ബക്കറ്റ് എടുക്കാൻ വന്ന ഞാനിതാ ഇപ്പോൾ കിണറ്റിൽ കിടന്ന് സഹായത്തിന് അപേക്ഷിക്കുന്നു. ഒടുവിൽ നാട്ടുകാർ ചേർന്ന് വലിയൊരു വടം താഴേക്കിറക്കി തന്നു. വിയർത്തൊലിച്ച് പേടിച്ചു വറച്ച് വടത്തിൽ പിടിച്ച് ഞാൻ കരക്ക് കയറി. വസ്ത്രമെല്ലാം നനഞ്ഞ് മൂക്കിൽ വെള്ളം കയറി ഒരു രൂപത്തിലായ ഞാൻ എല്ലാവരെയും നോക്കി ദയനീയമായി ചിരിക്കാൻ ശ്രമിച്ചു. അതൊരു പരാജയപ്പെട്ട ശാസ്ത്രത്തിന്റെ ചിരിയായിരുന്നു. നാട്ടുകാർ ഓരോരുത്തരായി എന്നെ ആശ്വസിപ്പിച്ചു, സാരമില്ല ഉണ്ണി, ശാസ്ത്രത്തിന് വേണ്ടി നീ ജീവൻ പോലും ധരിക്കാൻ തയ്യാറാണ്. അതിനിടയിലൂടെ അച്ഛൻ മുന്നോട്ട് വന്നു. അച്ഛന്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയ ആ മാഗ്നറ്റിക് പൈപ്പും പൊട്ടിയ കയറുണ്ടായിരുന്നു. അച്ഛൻ കിണറ്റിലേക്ക് ഒരിക്കൽ കൂടി നോക്കി, പിന്നെ കയ്യിലിരുന്ന പൈപ്പിലേക്ക് നോക്കി, എന്നിട്ട് മാഗ്നറ്റ് വലിച്ചു പറിച്ച് ഒറ്റ എയർ കൊടുത്തു. പൈപ്പ് രണ്ടായി ചവിട്ടി ഓടിച്ച് പറമ്പിലേക്ക് എറിഞ്ഞു. എന്നിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അച്ഛൻ ആ പ്രവൃത്തിയിലൂടെ പറയാതെ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലായി. മണിച്ചേട്ടനോ ഭാസ്കരൻ ചേട്ടനോ വന്ന ഒരു 100 രൂപയിൽ തീർക്കാവുന്ന കേസ് കിണറ് തേക്കുന്നതിനും നഷ്ടപ്പെട്ട മൊബൈൽ നന്നാക്കാനുമായി എന്റെ ശാസ്ത്രം കൊണ്ട് 10-30,000 രൂപ ചെലവാക്കി. അങ്ങനെ മനുഷ്യൻ ജയിച്ചു, അശേച്ചി, ശാസ്ത്രം തോറ്റു. ഏതായാലും അന്നത്തോടെ എന്റെ ഉള്ളിലെ ശാസ്ത്രജ്ഞൻ ശാശ്വതമായി ഉറങ്ങിപ്പോയി.
3: നഷ്ടപ്പെട്ടു.
2: ഇപ്പോൾ വീട്ടിൽ ഒരു സൂചി വീണാൽ പോലും
3: ആരെങ്കിലും വിളിക്കാൻ പറയും,
2: പ്ലംബർ മണിയനെയാണ് വിളിക്കാറുള്ളത്. സ്നേഹത്തോടെ തോറ്റ ശാസ്ത്രജ്ഞനുണ്ണി.
3: എന്തിനാ ഉണ്ണി ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിന്നത്? കാശ് ലാഭത്തിന് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോ ചിലപ്പോ ഉള്ളിലും അബദ്ധമാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ.
2: ഇതൊരു പഴഞ്ചൻ സംസ്കാരത്തിന്റെ പറച്ചിലാണ്. ഞാൻ ശാസ്ത്രത്തിന്റെ കൂടെയാണ്.
3: നിങ്ങൾ ശാസ്ത്രത്തിന്റെ കൂടെ ഇരുന്നോ? പക്ഷെ അവിടെ ആ പ്ലംബർ മണിയാണെന്നുണ്ടെങ്കിൽ
2: അതല്ലല്ലോ. ഇതിപ്പോ സംഭവിച്ചു പോയി. സത്യത്തിൽ ഒരു കാന്തം ഒരു പൈപ്പിന്റെ
3: പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കണം. ഫോണ് വീഴാതെ അവനവൻ വീഴാതെ നോക്കണം.
2: അതാ
3: ഞാൻ പറഞ്ഞത്, പൂർണ്ണ ബോധ്യം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും പോയരുത്.
2: ശാസ്ത്രത്തിനെതിരാണോ?
3: ഞാൻ ശാസ്ത്രത്തിനെതിരൊന്നും അല്ല, ആ ശാസ്ത്രം ഉപയോഗിക്കുന്ന രീതിയിൽ
2: എനിക്കൊരു സങ്കടം. നിങ്ങൾ ഡാനിക്കെതിരാണോ എന്നുള്ള വിരോധം മനസ്സിൽ വെച്ച്?
3: ഇല്ല, ഡാനിനോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. നമ്മുടെ വീട്ടില് ഷാജി എന്ന് പറഞ്ഞ ആള് വരും. മഴയൊക്കെ വരുന്നതിന്റെ മുമ്പേ കിണറൊക്കെ വൃത്തിയാക്കും. അതിനൊക്കെ ഷാജിനെ അമ്മ വിളിക്കും, ഷാജി ഒന്ന് വന്ന് കിണറ്റിൽ കൊറേ ചെടികളുണ്ട് മോനെ, അതൊക്കെ ഒന്ന്
2: പറിക്കണം.
3: പിന്നെ ഞാനാണല്ലോ കിണറ്റിൽ ചെടി പറിക്കുന്നത്. ഷാജി വന്ന് അതൊക്കെ നോക്കുക. നോക്കുന്നതിന്റെ ഇടയിൽ ഷാജിയുടെ കണ്ണട കിണറ്റിൽ ശരിക്ക് കാണാൻ വേണ്ടി കണ്ണട വെച്ചതാ. എന്നിട്ട് ഷാജിനെ വിളിച്ചോ, എന്റെ ആശിച്ചി വിളിച്ചിട്ട് ഞാൻ പോയൊരു നോക്കുന്ന കൂട്ടത്തില് എന്റെ കണ്ണട ഞാൻ നോക്കിയിട്ട് ചെയ്യണ്ടേന്ന് പറഞ്ഞു. അവസാനം ഒരാളെ വിളിച്ച് ഇതൊക്കെ പറിക്കുന്ന കൂട്ടത്തില് ഷാജിന്റെ കണ്ണട എടുത്തു. ബാക്കി പിന്നെ പൊട്ടിണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാനുള്ള ഒരു ബുദ്ധി കൂടി ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ഹലോ VPS ലേക്ഷർ. മരണമുഖം എന്നാണ് കത്തിന്റെ ഹെഡ്ലൈന്. മരണമുഖം കാത്തൊരാൾ ഞാനും. ഇവിടെ മരണമുഖം എന്നാൽ മരിച്ചവരുടെ മുഖം എന്നാണ്. മരിച്ചവരെ കാണുക എന്നത് എനിക്ക് താല്പര്യമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ മരണവീട്ടിൽ പോയാലും മരണമുഖം കാണാതെ ഞാൻ മാറി നിൽക്കുകയാണ് പതിവ്. മരിച്ചവരെ ഓർക്കുമ്പോൾ അവസാനമായി കണ്ട ആ മരണമുഖത്തേക്കാൾ അവരുമായി ഇടപഴകിയ നല്ല നല്ല മുഹൂർത്തങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ എന്റെ മനസ്സിലെ ഫ്രെയിമിൽ മരണമുഖം തെളിയാത്തതിനാൽ പലരും മരിക്കാതെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അതെത്ര ഹൃദ്യമാണ്! പ്രിയപ്പെട്ടവരാണെങ്കിൽ പ്രത്യേകിച്ചും. ഇപ്പോഴിതാ പ്രിയ സുഹൃത്ത് ബേബി ശാരികയും മരണത്തിലേക്ക് മറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും മരണമുഖം കാണുന്നതിൽ മടിയുള്ളവരായിരുന്നു. അതെ, ഒരേ ചിന്തയിലെ ഒരാൾ കാണാമറയത്തേക്ക് മാഞ്ഞു. ആ മരണമുഖം കാണാതെ അവനെയും ഞാൻ മരിക്കാത്തവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കുന്നു. ആലോചിക്കുമ്പോൾ മരണം തൊട്ട് പിന്നിലുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ മരണവും. സ്കൂൾ പഠനം കഴിഞ്ഞ് തുടർ പഠന സാധ്യത ഇല്ലാതെ നടക്കുമ്പോഴാണ് ബേബിയിലേക്കുള്ള സൗഹൃദം ഉണ്ടാകുന്നത്. സഹപാഠിയായ കുഞ്ഞു മുഹമ്മദ് വഴിയായിരുന്നു അത്. പുസ്തകം തേടലിൽ വളർന്നു വന്ന സൗഹൃദം. വായന, എഴുത്ത്, നാടകം, സിനിമ, സംഗീതം തുടങ്ങിയ കലാസാഹിത്യമായ കാര്യങ്ങളിൽ ഞങ്ങൾ തൽപരരായിരുന്നു. നാടകം, സിനിമ വിചാരങ്ങൾ ഭ്രാന്തോളമെത്തിയ കാലത്താണ് സമാന്തര സിനിമാ കാഴ്ചകളിലേക്ക് ഞങ്ങളുടെ പ്രിയമേറിയത്. അങ്ങനെ 85-90 മുതലുള്ള സമാന്തര സിനിമാ കാലം ഏറെ ആസ്വദിച്ചവരാണ് ഞങ്ങൾ. ജോൺ അബ്രഹാം, PA ബക്കർ, PN മേനോൻ, KP കുമാരൻ, പവിത്രൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരെ കാണാൻ തിടുക്കപ്പെട്ട കാലമായിരുന്നു അത്. വിജയകൃഷ്ണൻ എന്ന സിനിമാ നിരൂപകന്റെ കാഴ്ച വഴികളിൽ ഞങ്ങളും സിനിമകൾ കണ്ടു തുടങ്ങി. സിനിമാ ചർച്ചകൾ, തർക്കങ്ങൾ, സംവാദങ്ങൾ തുടങ്ങിയ യൗവന തീക്ഷ്ണ വിചാരങ്ങൾ. ഹോ, സിനിമാ ഭ്രാന്തിന്റെ കലുഷിത കാലമായിരുന്നു അത്. അന്ന് കോതമംഗലം സുമംഗല ഫിലിം സൊസൈറ്റിയിൽ അംഗത്വമുണ്ടായിരുന്ന പെരുമ്പാവൂരിലെ രണ്ടുപേർ ഞങ്ങളായിരുന്നു. സിനിമാ മോഹത്തിൽ നിന്നാണ് തുന്നൽ ജോലിക്കൊപ്പം ഫോട്ടോഗ്രാഫിയിലേക്കും ബേബി മാറുന്നത്. ഒരിക്കൽ രാജീവ്നാഥിന്റെ സംവിധാന സഹായിയായി പോകാനും അവൻ ഒരുങ്ങിയതാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ പിന്മാറുകയായിരുന്നു. ആ സിനിമാ മോഹം കയ്യകലത്തിൽ ഇല്ലാതായെങ്കിലും ഞങ്ങളുടെ സിനിമാ കാഴ്ചകൾക്ക് പഞ്ഞമില്ലായിരുന്നു. എത്രയെത്ര ദൂരങ്ങൾ താണ്ടി

0: സിനിമകൾ കണ്ടു നടന്ന ഫിലിം സൊസൈറ്റി കാലം മറക്കാനാകുന്നില്ല. സിനിമാ പാട്ടുകളെ എത്രയേറെ ഇഷ്ടപ്പെട്ട ശേഖരിച്ചു കൂട്ടിയ ഒരാളും ബേബിയായിരുന്നു. അവനിൽ നിന്ന് അധികമാരും കേൾക്കാത്ത വ്യത്യസ്തമായ പാട്ടുകൾ കേട്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. പഴയകാല ടേപ്പ് റെക്കോർഡറുകൾ കാസറ്റുകളുടെ ആയിരത്തിലേറെ കളക്ഷൻ അവനുണ്ടായിരുന്നു. പാട്ടുകളുടെ എണ്ണം പിടിച്ചാൽ അത് 10,000-ത്തോളം വരും. പുതുകാലത്ത് അവയെല്ലാം CD-യിലേക്കും പിന്നെ പെൻഡ്രൈവിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഒക്കെ മാറ്റി. എന്നിൽ പാട്ടിഷ്ടങ്ങൾ വളർന്നതും അത്തരം പാട്ടുകൾ കേട്ടാണ്. അവസാന നാളിലും വേറിട്ട പാട്ടുകൾ കിട്ടിയാൽ ഞങ്ങൾ പരസ്പരം കൈമാറുമായിരുന്നു. കാലം എത്ര പെട്ടെന്നാണ് നമ്മളെ മരണത്തോട് അടുപ്പിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ പ്രായം കൊണ്ട് 5 വർഷത്തിന്റെ അകലമേയുള്ളൂ. ആദ്യം വന്നവൻ വേഗത്തിൽ പോയെന്ന് ആശ്വസിക്കാൻ പിന്നാലെ ആ മരണക്യുവിൽ അധികം ദൂരത്തല്ലാതെ ഞാനുമുണ്ട്. ജീവിത വഴിയിൽ അവസാന നാളിലേക്കുള്ള സഞ്ചാര ദൂരം ഇനി പരിമിതമാണ്. ഇപ്പോൾ ഇന്നലകളിലെ സൗഹൃദ വിചാരങ്ങളിൽ ഓർമ്മകളുടെ കൂമ്പാരം നിറയുകയാണ്. പ്രിയമിത്രമേ, നിനക്ക് എന്റെ കണ്ണീർ പ്രണാമം. അലി കരക്കുന്നനാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
1: അലി കരക്കുന്നം, നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, ജീവിതത്തെ എപ്പോഴും ത്രസിപ്പിച്ചു നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് മരണമില്ല എന്നൊരു ചിന്തയാണ്. അല്ലാതെ മരണത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ഒരു മനുഷ്യനെ എപ്പോഴാണോ ബാധിക്കാൻ തുടങ്ങുന്നത്, പിന്നീട് അദ്ദേഹത്തിന് ജീവിതമില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള സന്തോഷത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അലിയുടെ കത്ത് ആ അർത്ഥത്തിൽ സന്തോഷം തരുന്ന ഒരു കത്തല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്നത് തന്നെ മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അത് ആലോചിച്ച് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊന്നും ഇരിക്കുന്നില്ലല്ലോ. പ്രായമായാലും അതിരിക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ട ഒരു സിനിമയില് മരണത്തിലേക്ക് 3/4 എത്തിയിട്ട് തിരിച്ചു വന്നവരൊക്കെ പറയുന്നത് മരണത്തിന്റെ ആ ഒരു സമയത്ത് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടിട്ടുണ്ട്. അവരെന്തോ ഒരു വെളിച്ചം കാണുന്നു, പ്രിയപ്പെട്ടവരെ കാണുന്നു, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരാള് മരിച്ചിട്ട് അയാൾ എത്തുന്നത്, അയാൾക്ക് ഏറ്റവും ഇഷ്ടം മ്യൂസിക് ആയിരുന്നു, വലിയൊരു പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പിയാനോ ഇങ്ങനെ അയാൾ കാണുകയാണ്. അയാൾ അവിടെ പോയി പിയാനോ വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മരണത്തെ കുറിച്ചൊന്നും നമ്മള് ഭയക്കേണ്ട കാര്യമില്ല. എല്ലാറ്റിനെയും സന്തോഷത്തോടുകൂടി നേരിടാൻ സാധിക്കണം. അതുകൊണ്ട് അലി കരക്കുന്നൻ, നമ്മൾ മരണത്തെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കൊന്നും വേണ്ട. വരുന്ന സമയത്ത് അത് വരും, അപ്പങ്ങ് പോയാ മതി. ഇപ്പങ്ങ് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കും.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശജി, ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഹലോ VPS ലേക്ഷ്യർ, അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കത്തുകൾ അയക്കാനുള്ള വിലാസം നിങ്ങൾക്കറിയാം. ഹലോ VPS ലേക്ഷ്യർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO.
3: മെയിൽ ഐ ഡി ഹലോ VPS ലേക്ഷ്യർ @gmail.com ആണ്. നമ്പർ 8157000888.
2: കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പ്രഭാതത്തിൽ കൃത്യമറ്റ 30 നാളെ എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ നന്ദി.
3: ഗുഡ് ബൈ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9:40. ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. ആദ്യ ഗാനം ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ശ്വേത മോഹൻ എന്നിവർ പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

വാടാമല്ലി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര, കൃഷ് എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം നൽകിയത് ശ്യാം ബാലകൃഷ്ണൻ.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
3: ആ പറയൂ.
2: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെയാ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
3: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് റഫീഖ് അഹമ്മദ്, രാജാമണി.

ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, നാദിർഷയുടെ സംഗീതം. അടുത്ത ഗാനം അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന ചിത്രത്തിൽ യേശുദാസ്, മിൻമിനി എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. കങ്കാരു എന്ന ചിത്രത്തിലെ ഗാനമാണിനെ വിധു പ്രതാപ്, റീമി ടോമി എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

ഇര എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, മൃദുല വാര്യർ എന്നിവർ പാടിയത്, ഗാനമൊരുക്കിയത് ബി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ.

മൈ സ്റ്റോറി. ഈ ചിത്രത്തിൽ ഹരിചരൺ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി അഞ്ചാമത്തെ ഇന്ത്യൻ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും അത്യാധുനിക ഉപകരണങ്ങളും സജ്ജരായ 11 രക്ഷാപ്രവർത്തക സംഘവുമായാണ് വിമാനം പുറപ്പെട്ടത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിലെ ആഷ്വില്ലിൽ ലോക ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബംഗയുമായി കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ധനസഹായം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, സ്വകാര്യ മൂലധന സമാഹരണം തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. ഡൽഹിയിൽ നടക്കുന്ന 18 ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ഭാരത മണ്ഡപത്തിലാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടി. ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും ഈ മാസം 15 സമർപ്പിക്കണം. ആരോഗ്യവാന്മാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തിയതിനാൽ രണ്ടുഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന വിഷൻ 2031 ഭാഗമായി ആവിഷ്കരിച്ച 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടി കുട്ടികളുടെയും സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി ബാല്യസ്പന്ദനം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ അങ്കണവാടി കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുന്നതായിരിക്കും. നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സേവനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: ഇന്നത്തെ സുദിനം സർക്കാരിൻ്റെ ഒരു നൂതനമായ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ബാല്യസ്പന്ദനം, ആ വാക്കിൽ തന്നെ വളരെ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യവും വികാസവും സംബന്ധിച്ച ഒരു നിരീക്ഷണ പ്രോത്സാഹന പദ്ധതിയാണ് ഈ ബാല്യസ്പന്ദനം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ, വനിതാ ശിശു വികസന വകുപ്പ്, അതിൻ്റെ കൂടെ കൈകോർത്ത് ആരോഗ്യ വകുപ്പ് ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും ഏറ്റെടുക്കാൻ പോകുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച ഈ പദ്ധതി ഒട്ടേറെ ഗുണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ 33,000 അംഗനവാടികൾ ഉണ്ട്. ഈ അംഗനവാടികളിൽ നമ്മുടെ കുഞ്ഞുവാവകൾ ദൈനംദിനം പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക വികാസത്തിൻ്റെയും ബുദ്ധി വളർച്ചയുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ അംഗനവാടികൾ എന്ന് നമ്മൾ ഒരിക്കലും അവിസ്മരിച്ചുകൂടാ. ഈ അംഗനവാടികളിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം മക്കളെ അവിടെ വിടുന്ന ആൾക്കാരാണ്. അവിടെ കുട്ടികൾ കളിച്ച് പലതരം പാട്ടുകളൊക്കെ പാടി കൊച്ചു കൊച്ചു കുട്ടി നൃത്തങ്ങളൊക്കെ ആടി അവരുടെ സ്നേഹം നിറഞ്ഞ അംഗനവാടി ടീച്ചറുടെയും അവിടുത്തെ ഹെൽപ്പറുടെയും എല്ലാം മേൽനോട്ടത്തിൽ കുറേ പുതിയ അറിവുകളും പുതുമകളും ഒക്കെ ആയിട്ട് ആണ് ഡെയിലി തിരിച്ച് വീട്ടിൽ വരുന്നത് രാവിലെ പോയ കുട്ടികൾ. ഇതൊരു നീണ്ടകാല സംവിധാനമാണ്. കേരളം എപ്പോഴും നോക്കുന്നത് ഈ ഉള്ള സംവിധാനങ്ങളെല്ലാം വീണ്ടും വീണ്ടും കൂടുതൽ മെച്ചങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു ആശയമാണ് ബാല്യസ്പന്ദനം. എന്താണ് ബാല്യസ്പന്ദനം എന്ന് നമുക്ക് നോക്കാം. ഈ അംഗനവാടികളിൽ പോകുന്ന കുട്ടികൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ത്രൈമാസികമായി ആരോഗ്യ പരിശോധന ഒരുമിച്ച് രണ്ട് വകുപ്പുകളും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ആരോഗ്യ പരിശോധന? നമുക്കറിയാം, കുട്ടികൾ വളരുന്ന ടൈമാണിത്. അവരുടെ ബുദ്ധി വികാസം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ ശാരീരിക വളർച്ചയിലോ ബുദ്ധി വളർച്ചയിലോ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം നേരം

കാരണത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കാം, അത്രതന്നെ ഗുണം അതിനെക്കൊണ്ട് ഉണ്ടാവും. ആ ഒരു തത്വം മനസ്സിൽ വെച്ചാണ് ഈ ഏർലി ആയിട്ടുള്ള ഡിറ്റക്ഷന് വേണ്ടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഉപകേന്ദ്രങ്ങളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ, നമ്മുടെ ജനങ്ങൾക്ക് നല്ല പരിചയമുള്ളവരായിരിക്കും ഇവരെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പരിസരത്തുള്ള ആർ ബി എസ് കെ നേഴ്സുണ്ട്, പരിസരത്തുള്ള നിങ്ങളുടെ സ്വന്തം എ പി എച്ചിനുണ്ട്, നമ്മളെല്ലാം എപ്പോഴും സഹായിക്കുന്ന ജെ എച്ച് ഐ ഉണ്ട്, നമ്മുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എസ് പി നേഴ്സുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സുഹൃത്തുക്കളായ ഈ നാല് പേരാണ് ടീമായിട്ട് എല്ലാ അംഗനവാടികളിലും പോയി തുടങ്ങാൻ പോകുന്നത്. ഇവർ അംഗൻവാടിയിൽ വന്ന് അവിടെയുള്ള കുട്ടികളെ ഒരു ചെക്ക്ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പട്ടിക പ്രകാരമാണ് പരിശോധിക്കുക. എന്തിനാണ് ഈ പട്ടിക വെച്ച് പരിശോധിക്കുന്നത് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പരിശോധന ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ പരിശോധന ഇന്ന് തൊട്ട് ആരംഭിക്കുന്നു, ഇന്നിൻ്റെ ഉദ്ഘാടനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ആദ്യത്തെ ഈ മാസം നമ്മൾ ഒരു 15-ാം തീയതി ചുറ്റിപ്പറ്റിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്യാമ്പയിനായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പരിശോധിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിവിടെ വെച്ച് തീരുന്നില്ല, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ത്രൈമാസികം എന്ന് വെച്ചാൽ 3 മാസത്തിലൊരിക്കൽ ഈ പരിശോധന വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇന്ന് ഇല്ലാത്ത എന്തെങ്കിലും പുതിയൊരു സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് അന്നേരം വരുമെങ്കിൽ അന്നേരവും അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയും ആണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും അതിനെ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും സ്വകാര്യതയോട് സൂക്ഷിക്കുകയും ഒരു കുട്ടിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ചികിത്സ അല്ലെങ്കിൽ ഒരു തിരുത്തൽ വേണ്ടതുണ്ടെങ്കിൽ അത് ഉടനെ ആ കുട്ടിയെ നമ്മുടെ രക്ഷകർത്താവിൻ്റെ അനുമതിയോടുകൂടി, അറിവോടുകൂടിയും സഹകരണത്തോടുകൂടിയും നമ്മൾ ഉപദേശിക്കുക. ഏതെങ്കിലും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ചികിത്സയ്ക്ക് ചെല്ലുക. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച് എന്തെങ്കിലും അവിടെ ചികിത്സിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ചികിത്സിക്കും. അതല്ലാതെ കുറച്ചുകൂടി ഉയർന്ന ചികിത്സ എന്തെങ്കിലും വേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ കുട്ടിയെ ഉയർന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യും. ഇതെല്ലാം പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സേവനങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വിളർച്ച നമുക്കറിയാമല്ലോ, നമ്മുടെ സർവ്വസാധാരണമായിട്ട് എല്ലാവരെയും ആരോഗ്യത്തിന് അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിളർച്ച ഉണ്ടോയെന്നുള്ള പരിശോധനയുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കണ്ണ്, കാഴ്ച, നമുക്കറിയാം കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കുട്ടിയുടെ ജീവിതത്തിലും ബുദ്ധി വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികൾ എവിടെയെങ്കിലും ഉണ്ടോ, അതൊരു ശാസ്ത്രീയമായ പരിശോധനയിൽ കൂടെ, ബേസിക് പരിശോധന കൂടെ കുറച്ച് സൂചനകൾ നമ്മൾക്ക് കിട്ടിയാൽ, ആ സൂചനകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു കണ്ണ് ഡോക്ടർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ചെവിയും കേൾവിയും, അപ്പോൾ ഇതിലും പലപ്പോഴും കുട്ടികൾക്ക് ചിലപ്പോൾ ചില വൈകല്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കേൾവി കുറവുകളായിരിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് അത് കാരണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടായിരിക്കാം, പഠിത്തം മോശമാകുന്നതായിരിക്കാം, മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇടപഴകൽ മോശമാകാം. അപ്പോൾ അതുകൊണ്ട് ചെവിയുടെ പരിശോധന അത് അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ മൂക്ക്, തൊണ്ട, വായ, അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് ജന്മനാലയുള്ള ചിലപ്പോൾ വൈകല്യങ്ങളേതെങ്കിലും ചിലപ്പോൾ മൂക്കിനകത്തോ തൊണ്ടയ്ക്കോ ചിലപ്പോൾ കണ്ടേക്കാം. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന വൈകല്യം ചിലപ്പോൾ ഉണ്ടാകാം. നിരതെറ്റിയുള്ള പല്ലുകൾ, മറ്റു പല്ലിനുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ, പൊട്ടലുകൾ മുതലായി ഒരു പല്ല് ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിൽ കൂടെ ഉള്ള ലളിത പരിശോധന കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സംസാരം, സംസാരത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും കുഞ്ഞു ആളുകൾ ചിലപ്പോൾ സംസാരത്തിൽ വീട്ടുകാരുടെ തന്നെ ശ്രദ്ധയിൽ അല്ലെ അച്ഛനമാരുടെ ശ്രദ്ധയിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ തോന്നും. ചിലപ്പോൾ നമുക്കത് തോന്നിയില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മളോടത് ചൂണ്ടിക്കാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നതോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പരിശീലനമുള്ള ഒരു ട്രെയിൻഡ് മെഡിക്കൽ ഒഫീഷ്യലിന് അത് കണ്ടുപിടിക്കാനും അത് രേഖപ്പെടുത്താനും സാധിക്കും. അതിൽ നിന്ന് ഒരു നിങ്ങളുടെ കുഞ്ഞിന് അതിന് ഒരു ചികിത്സയിലേക്ക് അത് നീങ്ങാനും സാധിക്കും. പിന്നെ നമ്മൾക്ക് തൊലിപ്പുറത്തുള്ള പലതരം വ്യത്യാസങ്ങളുണ്ട്. തൊലിപ്പുറത്ത് ചിലപ്പോൾ പാടുകളായിരിക്കാം. അപ്പോൾ നമുക്കറിയാം തൊലിപ്പുറത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളും വരാം. ഇങ്ങേയറ്റം ചിലപ്പോൾ വെറും ഒരു ചുണങ്ങോ തേമലോ ഫംഗസ് ഇൻഫെക്ഷനോ ആയിരിക്കാം. പക്ഷെ അങ്ങേയറ്റത്ത് ചിലപ്പോൾ ചെറിയ പാടുകൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കുഷ്ഠരോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം. അങ്ങനെ അനേകം കാര്യങ്ങൾ സ്കിന്ന് കൊണ്ട് കുട്ടിയുടെ ആരോഗ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കിന്ന്, അതുപോലെ തലയിലെ മുടി, അപ്പോൾ അവിടെ ചിലപ്പോൾ ഈ പറ്റലുകൾ കാണാം, ചിലപ്പോൾ പെയിൻ ബാധ കാണാം. ഇങ്ങനെ വിവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്കിന്നിൽ ത്വക്കിൽ കണ്ടാകാം. നഖം, മുടി, ഇതിൻ്റെ എല്ലാം നിരീക്ഷണം ആ കൂട്ടത്തിൽ നടക്കും. ഇതിന് പുറമെ കുട്ടികളുടെ ചലനങ്ങൾ, അപ്പോൾ അവരുടെ അസ്ഥി, ജോയിൻറ്, സന്ധികൾ, അവരുടെ നടത്തം, ഓട്ടം, അതിലൊക്കെയുള്ള ഒരു നിരീക്ഷണം കൊണ്ട് കുട്ടിയുടെ ഈ എല്ലും അതിന് സംബന്ധിച്ച ജോയിൻറ്റുകളും സന്ധികളും ഒക്കെ ആ വ്യവസ്ഥയെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അത് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് ഈസിയായിട്ട് മേക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് പുറമെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്കപ്പിന് നോക്കുന്നു, പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ ഒരു സംരംഭം നടക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും നമ്മൾ ക്ഷണിക്കുന്നതൊക്കെ എല്ലാ രക്ഷാകർത്താക്കളും വരണമെന്നുള്ളതാണ്.

0: കഴിവത്ര നിങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് ഇത് ചെക്കപ്പ് നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള അംഗൻവാടി ചെക്കപ്പ് ഉണ്ടെന്ന് അറിയുന്ന ദിവസങ്ങൾ നിങ്ങൾ ഏതായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് വലിയൊരു പ്രോത്സാഹനമാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പരിശോധന ഇടയ്ക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതും കൂടെ നമ്മൾ രേഖപ്പെടുത്തി അതിനുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മുടെ ഈ രണ്ട് വകുപ്പുകൾക്കും ഒരുമിച്ച് സാധിക്കും. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ചെക്കപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുട്ടികളെ റെഫറൽ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പറഞ്ഞു വിടുന്ന സംവിധാനമുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ സേവനങ്ങളെല്ലാം ഫ്രീ ആണ്. എന്തെങ്കിലും പരിശോധനകളും മരുന്നുകളും മുതലായവ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആ വിധത്തിൽ കുട്ടിക്കുള്ള ഒരു ആരോഗ്യ പരിരക്ഷ അടുത്ത ഒരു ലെവലിലോട്ട് നമ്മൾ ഉയർത്തുന്നതാണ് ഈ ബാല്യസ്പന്ദനം പരിപാടി. സാമൂഹ്യമായിട്ടുള്ള ബാല്യ സേവനങ്ങളിൽ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡുള്ളൊരു വകുപ്പാണ് നമുക്കറിയാം വനിതാ ശിശു വികസന വകുപ്പ്. അതിൻ്റെ കൂടെ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതും നിരീക്ഷിക്കുന്നതും അതിനെ ചികിത്സിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വകുപ്പ്, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വകുപ്പ് നമുക്കറിയാം ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴേക്കുള്ള ഒരു ഗുണം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ, എത്രത്തോളം ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ടാവും. ഇത് മുന്നോട്ട് പോകുമ്പോഴേക്കും കുട്ടിയുടെ മൊത്തമായിട്ടൊരു സാമൂഹ്യ വളർച്ചയിലേക്കും ഇത് എത്തുന്നുണ്ട്. പഠനം, മറ്റ് വളർച്ചയുടെ കൂടെയുള്ള മാനസിക വികാസം, ഇതിലേക്കെല്ലാം ഇത് ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് കുട്ടിയെ കൊണ്ട് എത്തിക്കാനുള്ളൊരു നല്ലൊരു സംരംഭമായിരിക്കും. അംഗനവാടിയിലുള്ള പരിശോധനാ സൈറ്റിൽ വെച്ച് ഒരു തരത്തിലുള്ള മരുന്നും മറ്റ് ടെസ്റ്റുകളും അങ്ങനത്തെ ഒന്നും അവിടെ വെച്ച് ഒരിക്കലും കൊടുക്കില്ല. അതെല്ലാം നമ്മൾക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ വെച്ച് കുട്ടികൾ അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലേ പോലും നമ്മുടെ ടീച്ചറുടെയും ഹെൽപ്പറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ പരിശോധന നമ്മൾ പൂർത്തിയാക്കും. പക്ഷേ എല്ലാ പേരൻസും വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്, കുട്ടിക്കും നമുക്കും അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ആരംഭിക്കാൻ പോകുന്ന ഈ ബാല്യസ്പന്ദനം പരിപാടിയിൽ എല്ലാവരും പങ്കാളിയാകണം. നമ്മുടെ രണ്ട് വകുപ്പുകളും ചേർന്ന് കേരളത്തിലെ സർവത്ര കുട്ടികളുടെയും വളർച്ച, പോഷണം, വികാസം മുതലായ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഘടകങ്ങളിൽ ഉള്ള ഒരു മേൽനോട്ടവും ഒരു പരീക്ഷയും ഇതോടുകൂടി നമ്മൾ ഉറപ്പാക്കുകയായിരിക്കും.
1: നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം എന്ന പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും

0: യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:12. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ഈ ചിത്രത്തിൽ നജീം അർഷാദ്, സുജാത എന്നിവർ പാടിയത്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484-298-3130. 0484-298-3130.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടർന്ന് ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
3: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
4: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
3: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ൽ അധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
5: മൈ ജിയോണം മാസോണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. ഫോൺ നമ്പർ 0481-256-586. 0481-256-586. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITI കളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. വിശദവിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക: www.labourwelfarefund.com.

0: സന്ദേശങ്ങൾ ഈ മാസം 10-നകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 9605-3027-15 9605-3027-15. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 280 രൂപ കുറഞ്ഞ് 13,935 രൂപയും പവന് 111,480 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: 102.3 മെഗാഹെർട്സിൽ ആകാശവാണി കൊച്ചി FM പരിപാടികൾ തുടരുകയാണ് ഇപ്പോൾ.
1: ഓർമ്മ ചിന്ത

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ ഞാൻ ലൗലി.
1: ഞാൻ സാജു.
0: സാജു, ഓണത്തിന്റെ നാളുകളാണ് അല്ലേ? ഓണം കഴിഞ്ഞു, എന്നാലും നമുക്ക് ഈ ഒരു ആഴ്ച രണ്ടാഴ്ച ഓണത്തിന്റെ ആ ഒരു വൈബ് നിൽക്കും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്കൊരു ഓണ ഓർമ്മ വായിച്ചാലോ? ഇത് എഴുതിയത് MS രാജനാണ്, സൗത്ത് വാഴക്കുളത്ത് നിന്ന്.
1: അല്പം പഴയ ഓർമ്മയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, 70 മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ് എന്ന ആമുഖത്തോടെയാണ് MS രാജൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. 1968 ഓണക്കാലം. അന്ന് എനിക്കും എന്റെ കൂട്ടുകാരും സഹപാഠിയുമായ വിശ്വംഭരൻ, ശശി, ഞങ്ങളിൽ മുതിർന്ന രണ്ടുപേരും, ഒരാൾ വേലായുധൻ, ഒരു പെൺകുട്ടിയും, ഇവരിൽ വേലായുധനും വിശ്വംഭരനും കൂടെയില്ല. അക്കാലത്ത് പൂ പറിക്കാൻ പോകുന്നത് രസകരവും സന്തോഷവും നിറഞ്ഞ കാര്യമാണ്. അന്ന് പാടത്തും പറമ്പിലും വേലിപ്പടർപ്പിലും മുക്കുറ്റിയും തുമ്പയും തുളസിയും പൂച്ചപ്പൂവും കൊങ്ങിണിപ്പൂവും കദളിയും കോളാമ്പി എന്നുവേണ്ട വിവിധ തരത്തിലും നിറത്തിലുമുള്ള പൂക്കളെ കൊണ്ട് പൂക്കളെ നിറയെ. ഇന്ന് ഇതൊന്നും കണികാണില്ലല്ലോ.
1: തീർച്ചയായിട്ടും
0: ആ നാട്ടുപൂക്കൾ എന്ന് പറയുന്നത് അല്ലേ,
1: എല്ലാം നമ്മളിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്.
0: പകരം മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിക്കൂട്ടും. ഇനിയാണ് കഥയുടെ രസകരമായ അനുഭവം. വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ കോളാമ്പിപ്പൂ പറിക്കാൻ 4 കിലോമീറ്ററോളം നടന്ന് ചുണങ്ങവേലി സ്കൂളിന് മുന്നിലുള്ള വേലിയിൽ നിറയെ കോളാമ്പിയാണ്. ഇന്നത്തെ പോലെ മതിലുകളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ഇപ്പോൾ ഒരു ദിവസം പൂ പറിച്ച് തിരിച്ചു വരുമ്പോൾ കാട് പിടിച്ച പറമ്പിൽ നിറയെ കൊങ്ങിണിപ്പൂ. കൊങ്ങിണിപ്പൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അരിപ്പൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ ചെറിയ ഒരു കൊലയായിട്ട്
1: നിൽക്കുന്ന,
0: പക്ഷെ പറമ്പിൽ കടക്കാൻ പേടി. ഞങ്ങൾ 2 പേർ പൂ പറിക്കാൻ കയറി, ബാക്കിയുള്ളവർ പുറത്തു നിന്നു. പെട്ടെന്ന് പറമ്പിൽ കയറിയവരുടെ പുറകിൽ ഒരു ചേരയും മൂർഖനും ഇണ പിരിഞ്ഞു കിടക്കുന്നു. രണ്ടുപേരും ജീവനും കൊണ്ട് പുറത്തു കിടന്നു. മെയിൻ റോഡിലൂടെ പോരുമ്പോൾ, സാധാരണ ഞങ്ങൾ പൂ പറിക്കാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പൂക്കളം ഇടുമ്പോഴും കൂവുക പതിവാണ്. ഞങ്ങൾ കൂവുന്ന സമയത്ത് ഒരു ബൈക്ക് യാത്രികൻ ഞങ്ങളെ കടന്നുപോയി. പെട്ടെന്ന് ആ വണ്ടി തിരിച്ച് ഞങ്ങളുടെ അടുത്ത് നിർത്തി. ആരടാ കൂവിയത്? ആരും ഒന്നും മിണ്ടാതെ നിന്നു. ധൈര്യമുള്ളവർ ഞാനടക്കം പിറകിലേക്ക് മാറി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. മേലാൽ വണ്ടി പോകുമ്പോൾ കൂകി ഒച്ചയുണ്ടാക്കരുത്. അദ്ദേഹം തിരിച്ചുപോയതും എല്ലാവരും കൂടി ഉച്ചത്തിൽ കൂകി ആർത്ത് ചിരിച്ചു. ഇതുപോലെ പുലർകാലത്ത് 5 മണിക്കാണ് വീടിനടുത്തുള്ള ഒരു പറമ്പ് മുഴുവൻ കദളിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് പറിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആൾ അടുത്തുള്ള വീടിനടുത്ത് കൂകി വിളിക്കും. അങ്ങനെ എല്ലാവരും മഞ്ഞുവെള്ളം നിറഞ്ഞ കദളിപ്പൂ പറിച്ചുകൊണ്ടുവന്ന് കുളി കഴിഞ്ഞ് പൂക്കളം തയ്യാറാക്കിയ ശേഷം സ്കൂളിലേക്ക് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ഓണ ഓർമ്മ.
1: MS രാജന്റെ ഓർമ്മകളില് പഴയ

0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പൂക്കൾ പറിക്കാൻ പോയി അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പക്ഷേ അന്യം നിന്ന് പോയിരിക്കുകയായിരിക്കും.
1: അതെ, തീർച്ചയായും.
0: കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് നാം എല്ലാം പൂക്കൾ വാങ്ങുകയാണ്, നമുക്ക് ഇങ്ങനെ പറമ്പും തൊടി അതൊന്നും ഇല്ല, എല്ലാവരും റെഡിമെയ്ഡ്
1: ഫ്ലാറ്റുകളിലും ഒറ്റ വീടുകളിലൊക്കെയാണ്.
0: അതെ അതെ അതെ അതെ. ഇതൊരു പക്ഷേ കേൾക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അവരുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ഒരു ഓണക്കാല ഓർമ്മകൾ നിറഞ്ഞ കത്താണ്.
1: അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനായിട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണ്ടേ?
0: നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം.

0: നമുക്കിനി ഒരു പോസ്റ്റ് കാർഡിൽ അയച്ചിരിക്കുന്ന ചെറിയൊരു ഓർമ്മ വായിക്കാം. ഇടത്തല, NED ഇടത്തലയിൽ നിന്ന് ബേബി MS അയച്ചിരിക്കുന്ന ഒരു ഓർമ്മയാണ്. പ്രിയ ഓർമ്മ ചിന്തയെ, ഞാൻ ആദ്യമായാണ് ഇതിലേക്ക് എഴുതുന്നത്. ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, കാരണം ഹസ്ബൻഡ് ഒരു ഫുൾ ടൈം റേഡിയോ പ്രേമിയാണ്, പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഞാൻ 4-ാം ക്ലാസ്സിൽ വടുതല സെയിൻറ് ആനണീസ് സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് ഒരു വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ രാത്രിയിലേക്ക് കറിക്ക് വടുതല മാർക്കറ്റിൽ പോയി പച്ചക്കറി ലിസ്റ്റ് തന്നു മേടിക്കാൻ. പറഞ്ഞിരിക്കുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ ലിസ്റ്റ് കൊടുത്തു എന്നാണ്
1: പറയുന്നത്.
0: അടുത്താണ് മാർക്കറ്റ്, ഇവിടെ മീനടക്കം എല്ലാം കിട്ടും. പോകുന്ന വഴിയിൽ മരച്ചീനി വിൽക്കുന്ന ഒരാൾ വിൽപ്പനയ്ക്കായി മരച്ചീനി ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. തൊണ്ട പൊട്ടുന്ന സ്വരത്തിൽ വിൽപ്പന തന്ത്രങ്ങൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഞാൻ എന്താണെന്ന് പറയാം. മരച്ചീനി ചൂട്ടുവെച്ച് വേവിച്ചാൽ പുട്ടുപോലെയും വിറക് കത്തിച്ച് വേവിച്ചാൽ വെണ്ണ പോലെയും വേവും. അദ്ദേഹം അത് വിൽപ്പനയ്ക്ക് വേണ്ടി തന്ത്രമായിട്ട് വിളിച്ചു പറയുന്നത്. 1 രൂപയ്ക്ക് 3 കിലോ. ഇത് കേട്ടപ്പോൾ പച്ചക്കറി മേടിക്കാൻ തന്ന പൈസയ്ക്ക് ഞാനും മരച്ചീനി വാങ്ങി. പൂട്ടും വെണ്ണയും കിട്ടുമല്ലോ. ഇതുമായി വീട്ടിൽ ചെന്നപ്പോൾ കണ്ടപാടെ അമ്മ വേലിക്കമ്പ് ഒടിക്കാൻ പോയി. എനിക്ക് നന്നായി കിട്ടി. 1970 കാലഘട്ടത്തിലെ മധുര നൊമ്പരം, ഒരു ഓർമ്മ. അങ്ങനെയാണ് ഈ കത്ത് പറഞ്ഞ്
1: അവസാനിപ്പിച്ചിരിക്കുന്നത്.
0: കപ്പ വിൽക്കുന്ന ആള് അദ്ദേഹത്തിന്റെ വിൽപ്പന തന്ത്രം, വെണ്ണയും പുട്ടും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 2 ഐറ്റം കിട്ടുമല്ലോ, എന്നാ പിന്നെ കപ്പ വാങ്ങിച്ചേക്കാം. ഒരു മധുര നൊമ്പര ഓർമ്മ. അപ്പൊ കപ്പയും കിട്ടി, അമ്മ വേലിക്കമ്പ് ഒടിക്കാൻ പോയി, അതിനും കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: കുട്ടിക്കാലം അങ്ങനെ എത്ര രസകരമായ സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അല്ലേ.
0: ഓരോരുത്തർക്കും ഇതുപോലെ ധാരാളം ഓർമ്മകളും സംഭവങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകും ഓർക്കാനായിട്ട്.
1: ഇത് മാത്രല്ല സാജു, എനിക്ക് തോന്നി ആ അടി കിട്ടിയ കാര്യം ഓർത്തപ്പോഴേ, അക്കാലത്തെ മിക്കവാറും കുട്ടികൾ അടി വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ആരെയും അടിക്കാനൊന്നും ഓങ്ങിയ പോലും അത് പ്രശ്നമാവും.
0: മാതാപിതാക്കൾക്ക് പോലും അങ്ങനെ ഓപ്ഷനില്ല. അപ്പം എന്തായാലും ഈ ഓർമ്മ, എല്ലാവർക്കും ഇത്തരം ഓർമ്മകൾ ഈ കത്തിലൂടെ പലർക്കും ഓർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. നല്ലൊരു പാട്ട് നമുക്ക് ഓർമ്മ ചിന്തയിലൂടെ കേൾക്കാം.

0: ിയാലോ
1: അതെ അതെ.
0: അപ്പൊ വളരെ കുഞ്ഞക്ഷരത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇതൊരു പഴയ കഥ, ഒരു കൊച്ചു കള്ളന്റെ കഥ എന്നാണ് ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ 4.5 ക്ലാസ്സിൽ പഠിക്കുന്നു. അതെന്താ, 4.5 ക്ലാസ്?
1: അങ്ങനെയുണ്ടോ? 1.5 ക്ലാസ് പകുതി വർഷമായോ?
0: അറിയില്ല കേട്ടോ, അങ്ങനെ എഴുതിയിരിക്കുന്നെ. അന്നത്തെ കാലത്ത് കുടുംബ വീടുകളിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെ പോയി കാണുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അന്നൊരു ദിവസം എന്റെ അമ്മ എന്നെയും കൂട്ടി തേവരയിലുള്ള ഒരു അകന്ന ബന്ധുവിനെ കാണാൻ പോയി. യാത്രയെല്ലാം നടന്നു തന്നെ, അന്നങ്ങനെയാണല്ലോ. ബസ്സിൽ പോകാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തേവരയിലുള്ള വീട്ടിലെത്തി. അവരുടെ സ്വീകരണവും കുശല പ്രശ്നവും നാട്ടിലുള്ളവരുടെ വിശേഷങ്ങളുമായി അകത്ത് വയസ്സായ അമ്മൂമ്മയുടെ അടുത്തിരുന്ന് തകർക്കുകയാണ്. എന്നെ അവര് സ്വീകരണ മുറിയിൽ മൂലയ്ക്കായി ഇരിക്കുന്ന ഒരു മേശയുടെയും ബെഞ്ചിന്റെയും അടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ പുസ്തകങ്ങളുടെ ഇടയിൽ ഒരു പേന ഇരിക്കുന്നു. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ക്ലാസ്സിൽ കോപ്പി എഴുതുന്ന ദിവസം മഷിക്കുപ്പിയും നിബുള്ള പേനയുമായി പോകുന്ന എനിക്ക് പഴയതാണെങ്കിലും ഈ പേനയോടൊരു വാത്സല്യം തോന്നി. അതെന്റെ ട്രൗസറിന്റെ പോക്കറ്റിലുമായി. ചേട്ടം എടുക്ക. വർത്തമാനവും ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. എങ്കിലും ധൈര്യമായി അമ്മയോടൊപ്പം യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം ആ പേനയുമായി ഞാൻ ക്ലാസ്സിൽ പോയി. രണ്ടുവരി എന്തോ എഴുതിയപ്പോൾ പേനയിൽ മഷി തീർന്നു. കാലണ കൊടുത്താൽ അടുത്തുള്ള കടയിൽ നിന്നും മഷി നിറയ്ക്കാം, പക്ഷെ കയ്യിൽ കാലണ ഇല്ല. ഞാൻ ആ കടക്കാരന്റെ അടുത്ത് ചെന്നു, എന്റെ പേനയിൽ മഷി തീർന്നു, പൈസ നാളെ തരാം, മഷി നിറച്ചു തരുമോ? എതിരൊന്നും പറയാതെ അയാൾ പേന വാങ്ങി മഷി നിറയ്ക്കാൻ തുടങ്ങിയത് മുതൽ എന്നെയും പേനയെയും മാറി മാറി നോക്കുകയാണ്. മഷി നിറച്ച പേനയുമായി വന്ന അയാൾ പറഞ്ഞു, ഇതൊന്നും കുട്ടികൾ എഴുതുന്ന പേനയല്ല, നിനക്ക് ഞാൻ പേനയും മഷിക്കുപ്പിയും തരാം, 4 അണയും തരാം, ഈ പേന എനിക്ക് തന്നേക്ക്. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതമായി. കാരണം പേന വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ അത് കുഴപ്പമാകുമല്ലോ. അങ്ങനെ കാര്യം സെറ്റിൽ ചെയ്ത് മഷിഭരണിയും പേനക്കോലും 4 അണയുമായി ഞാൻ പോന്നു. 4 അണ കിട്ടിയത് വളരെ നല്ല രീതിയിൽ ചിലവഴിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയ വീട്ടിലെ അമ്മൂമ്മയുടെ അനുജത്തിയുടെ വീട് ഞങ്ങളുടെ വീടിനടുത്താണ്. അവിടുത്തെ കൊച്ചു വന്ന് പറഞ്ഞു രമണൻ ചേട്ടനോട് വീട്ടിലേക്ക് വരാൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ തലേ ദിവസം ഞങ്ങൾ പോയ വീട്ടിലെ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നു. എന്നെ വിളിച്ച് വളരെ കാര്യമായി പറഞ്ഞു, താൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ ഒരു പേന എടുത്തില്ലേ, അതിങ്ങി എടുത്തുകൊണ്ട് വരാൻ. അത് അച്ഛൻ മരുന്ന് കുറിക്കുന്ന പേനയാണ്. ആദ്യം ഞാനത് നിഷേധിച്ചെങ്കിലും കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ എന്റെ അമ്മാവനെയും വിളിപ്പിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ആ കടക്കാരന്റെ അടുത്ത് ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. അയാളുടെ പൈസയും കൊടുത്ത പേനയും വാങ്ങി. അപ്പോഴാണ് അറിയുന്നത് ആ പേന അന്നത്തെ കാലത്തെ വില കൂടിയ പേനയായ ബ്ലാക്ക് ബേർഡ് എന്ന പേനയാണത്രേ. അങ്ങനെ ക്ലച്ച് പിടിക്കാതെ പോയ ഒരു കൊച്ചു കള്ളന്റെ കഥയാണ്. പിന്നീട് അമ്മയ്ക്കൊപ്പം എവിടെ പോകുമ്പോഴും പറയും, അവിടെ കാണുന്ന ഒന്നും എടുത്ത് നിന്റെ പോക്കറ്റിൽ ഇടരുത്. ഏതായാലും പിന്നീട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ ഇരുന്നപ്പോൾ ഈ 89-ാം വയസ്സിൽ തോന്നിയ ഒരു ഓർമ്മയാണ് ഓർമ്മച്ചിന്തിലേക്ക് അയക്കുന്നത്. കൈ ഉദ്ദേശിച്ച പോലെ വഴങ്ങുന്നില്ല എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വി ജി രമണൻ പൊന്നുരുന്നിയുടെ ഈ പഴയ ഓർമ്മ. കൊച്ചുകുട്ടികൾ പലരും അങ്ങനെ ചിലപ്പോ അങ്ങനെ ചെയ്യൂലേ, ഇനി അറിയാണ്ട് കൈ പോകും തോന്നുന്നു.
1: ഒരു രസമായിരിക്കും അവർക്കത്. പക്ഷെ ആ കടക്കാരൻ ആ പേനയുടെ വാല്യൂ എത്രയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പൊ 89-ാം വയസ്സിലെ ആ ഒരു ഓർമ്മ,
0: ഓർമ്മയ്ക്ക് നല്ല തെളിച്ചുണ്ട്.
1: തെളിച്ചുണ്ട്. പിന്നെ കൈയൊക്കെ പണ്ടത്തെ പോലെ വഴങ്ങുന്നില്ല എന്ന് പറയുന്നത് നമുക്ക്
0: വായിക്കാനത്തെ പ്രശ്നമൊന്നുമില്ല, തെറ്റുകളൊന്നും ഞാൻ കണ്ടതുമില്ല.
1: രസകരമായ ഒരു കുഞ്ഞു നൊമ്പരം എവിടെയൊക്കെയോ മനസ്സിലിങ്ങനെ കിടക്കുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞോർമ്മ. പക്ഷെ പിന്നീട് അമ്മയുടെ കൂടെ പോകുമ്പോ നിന്റെ കൈയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കരുത്.
0: അപ്പൊ ഒരു ചമ്മൽ ഉണ്ടാവും അല്ലെ, അത് കേൾക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന്.
1: അതെ. അപ്പൊ നമുക്ക് വിജി രമണന്റെ ഈ ഓർമ്മകൾക്കായിട്ട് ഒരു പാട്ട് കൊടുക്കാം.

അപ്പൊ ഈ കത്ത് എഴുതിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ പാലാരിവട്ടത്ത് നിന്നാണ്. ഓർമ്മചിന്ത പലരുടെയും പഴയ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങളാണ് അവതാരകർ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. 1973 കേരളത്തിലെ ഒരു സമര മുദ്രാവാക്യം തൊഴിൽ അല്ലെങ്കിൽ ജയിൽ. ഈ ദിനത്തിൽ, അതായത് മെയ് 3, എന്റെ സഹപ്രവർത്തകനായ പരമേശ്വരന്റെ വിവാഹം എരമല്ലൂരിൽ നടക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാന്ന് എഴുതിയിട്ടുണ്ട്. ആലപ്പുഴ റൂട്ടിൽ KSRTC മാത്രമേ ഉള്ളൂ. ഈ ദിനത്തിൽ ബസ് ഓടിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് എറണാകുളത്തു നിന്നും ബസ്സിൽ യാത്ര പുറപ്പെട്ടു. ഇടക്കൊച്ചി അരൂർ

0: പാലം അക്കരെ എത്തുന്നതിന് മുൻപ് ബസ്സിലേക്ക് കല്ലേറ് സമരാനുകൂലികളുടെ വക. സമരദിനത്തിൽ കോൺവോയ് മാതൃകയിൽ പോലീസ് സംരക്ഷണത്തിലാണ് ഈ സർവീസ്. പോലീസിനെ കണ്ടതും കല്ലെറിഞ്ഞവർ വെള്ളത്തിലേക്ക് ചാടി. ഈ സമയത്ത് കല്ലേറ് പേടിച്ച് ഞാൻ തല താഴ്ത്തിയതിനാൽ രക്ഷപ്പെട്ടു. ബസിന്റെ വശങ്ങളിലേക്ക് കല്ലേറ് വന്നെങ്കിലും ഞാൻ സഞ്ചരിച്ച ബസ്സിൽ ആർക്കും പരിക്കില്ല. വിവാഹത്തിൽ പങ്കെടുത്ത് എറണാകുളത്ത് തിരിച്ചെത്തി. അപ്പൊ ഇതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അക്കാലത്ത് കേരളത്തിൽ തൊഴിൽ ക്ഷാമം രൂക്ഷമായിരുന്നു എന്നും. അപ്പൊ ഒരു സമര ഓർമ്മയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്, സെബാസ്റ്റ്യൻ പാലാരിവട്ടത്ത് നിന്ന്.
1: ഒരു സമരദിനത്തിൽ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ഓർമ്മയാണ് നമ്മളോട് പങ്കുവച്ചത്. 1973 കാലഘട്ടത്തിലെ തൊഴിൽ ക്ഷാമത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സമരമൊക്കെ നടന്നിരുന്നു. ആ സമര ദിനത്തിലെ ഒരു വിവാഹ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ സമരാനുകൂലികളുടെ ചെറിയൊരു കല്ലേറ്, അതിൻ്റെ ഓർമ്മകളാണ് നമ്മളോട് സെബാസ്റ്റ്യൻ പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് സെബാസ്റ്റ്യന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കേൾക്കാം.
0: ഓക്കെ.

0: പ്രിയ ഓർമ്മച്ചിന്തന്, ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ സി എസ് എഴുതുന്നത്. 23 വർഷത്തിന് മുൻപ് കാവുങ്കൽ ദേവീക്ഷേത്ര ഉത്സവത്തിന് ഞാനും ഭാര്യയും രണ്ടു മക്കളും പോയി. നിർധനനായ എൻ്റെ പക്കൽ കാൽ കാശില്ല. വേലപ്പടയണി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത ഐസ്ക്രീം കച്ചവടക്കാരൻ വന്നു. പലരും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ 7 വയസ്സുള്ള മകനും അത് ശ്രദ്ധിച്ച് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു. ഇവരുടെ കയ്യിൽ പൈസയൊന്നുമില്ലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട എൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. പെട്ടെന്ന് ഉത്സവ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ എൻ്റെ ഒരു ബന്ധുവിനെ കണ്ടു. ആ പോലീസുകാരൻ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്നു എന്ന് പറയുന്നത്. മകൻ ദേ ചേട്ടൻ നിൽക്കുന്നു, എന്തെങ്കിലും തന്നാൽ ഐസ്ക്രീം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു.
1: ഇവരോട് പറഞ്ഞതായിരിക്കും
0: ഫലമോ നോക്കിയതുപോലുമില്ല. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന മനുഷ്യ സ്നേഹിയായ ഐസ്ക്രീംകാരൻ വാ മോനെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് ഒരു ഐസ്ക്രീം കൊടുത്തു. എന്നിട്ട് ജോലി കിട്ടുമ്പോൾ കാശ് തന്നാൽ മതി എന്ന സ്നേഹവാക്കും പറഞ്ഞു. അപ്പൊ ഐസ്ക്രീം വിൽപ്പനക്കാരന് ഈ കുട്ടിയുടെ ആ ഒരു മനോഭാവം കണ്ടപ്പോൾ
1: നല്ലൊരു മനസ്സായിരിക്കും അല്ലേ.
0: ഒത്തിരി സങ്കടം തോന്നിയിട്ടാണ് ആ കുഞ്ഞിനത് കൊടുത്തതെന്ന് കരുതാം. പിന്നീട് ഇതുവരെ ഉത്സവത്തിന് കുടുംബവും ഒത്ത് ഞാൻ പോയിട്ടില്ല. ഇന്ന് മകൻ, അതായത് ഐസ്ക്രീം കിട്ടിയ മകൻ, ഇന്ത്യൻ ആർമിയിലാണ്. നല്ല മനസ്സുള്ള ആ ഐസ്ക്രീംകാരനെ പിന്നീട് കണ്ടിട്ടുമില്ല. ഇത്രയാണ് ചേന്നനാട്ട് ആലപ്പുഴ അവിടെ നിന്നും രാധാകൃഷ്ണ പണിക്കർ സി എസ് എഴുതിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഒരു ഗാനം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഗ്നിപുത്രി എന്ന ചിത്രത്തിലെ ഇനിയും പുഴയൊഴുകും എന്ന ഗാനം ഓർമ്മച്ചിന്തിലൂടെ കേൾപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്.
1: പണ്ടത്തെ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എല്ലാം കോല ഐസ്ക്രീം ആയിരിക്കും അല്ലേ. ആ പെട്ടിക്കകത്ത് ഐസ്ക്രീംകാരൻ കൈയിട്ട് എടുത്തു തരുന്ന
0: പല നിറത്തിലൊക്കെ ഉള്ള,
1: അതെ അതെ അതെ, പല കളറിലാണ്.
0: ചിലത് കഴിക്കുമ്പോൾ നാവിനൊക്കെ കളർ വരും.
1: അതായിരിക്കാം. അപ്പോ കുട്ടികൾക്ക് എപ്പോഴും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ.
0: എവിടെ കണ്ടാലും,
1: അതെ അതെ,
0: ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഒരു
1: ഐസ്ക്രീം കണ്ടാൽ
0: നമ്മളും
1: കൺട്രോള്
0: പോയേക്കാം.
1: അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർമ്മയാണ് എഴുതിയത്. പക്ഷെ ആ പൈസ ഇല്ലാതിരുന്ന ആ ഒരു അവസ്ഥയും ആ ഐസ്ക്രീംകാരൻ കൊടുത്തപ്പോഴുള്ള ഒരു സന്തോഷവും എല്ലാം കൂടി, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പിന്നീട് ഉത്സവ പറമ്പുകളിൽ പോകാറില്ല എന്ന് എഴുതിയത്. പക്ഷെ ആ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ.
0: ഐസ്ക്രീംകാരനെ പിന്നീടും അദ്ദേഹം കണ്ടിട്ടില്ല എവിടെയാണെങ്കിലും.
1: ഐസ്ക്രീംകാരൻ എന്ന് പറഞ്ഞാൽ അവര് ഓരോ അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാ. അപ്പൊ അവരെ നമ്മൾ വീണ്ടും കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോ കണ്ടെന്നും വരാം. എന്തായാലും ആ മകൻ ഇപ്പൊ ഇന്ത്യൻ ആർമിയിലാണെന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു ഉയർച്ചയുണ്ടായി എന്ന് നമ്മൾ കരുതുന്നു.
0: അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമുക്ക് ഓർമ്മച്ചിന്തിലൂടെ വെച്ചുകൊടുക്കാം.

0: ഞാൻ ദേവേശ്വരം രാഗേഷ്. ഞാൻ ഇവിടെ എഴുതുന്നത് ഇതൊരു കുട്ടി എഴുതിയതാണെന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ തീവണ്ടി യാത്രയെക്കുറിച്ചാണ്. എൻ്റെ ആദ്യത്തെ യാത്ര 2 വയസ്സിലായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് 2ാമതായി തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്കായിരുന്നു യാത്ര. എൻ്റെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു യാത്ര. വൈകിട്ട് 4 മണിക്കായിരുന്നു സമയം. എന്നാൽ 1 മണിക്കൂർ വൈകിയാണ് തീവണ്ടി എത്തിയത്. ഇനി തീവണ്ടിയിലെ വിശേഷങ്ങൾ പറയാം. സാധാരണയായി തീവണ്ടിയിൽ കയറിയാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ സീറ്റ് നമ്പർ തപ്പി നടന്നു അവസാനം സീറ്റ് കിട്ടി. ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര തുടങ്ങി. സൂര്യൻ ചന്ദ്രനു വേണ്ടി മാറിക്കൊടുക്കുമ്പോൾ, ബ്രാക്കറ്റിൽ സന്ധ്യാസമയം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ തീവണ്ടിയിലെ മുകളിലത്തെ ബർത്തിൽ കയറി ഒരു ബാലസാഹിത്യ പുസ്തകം വായിച്ചു തുടങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. 2024 ഓർമ്മയാണിത്. ഇന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നും ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. നിലയത്തിലുള്ള എല്ലാവരെയും അന്വേഷണം അറിയിക്കുക. ദേവേശ്വർ എം രാഗേഷ്.
1: ദേവീശ്വർ എന്നുള്ള പേര് തന്നെ ഒരു
0: പ്രത്യേകതയുണ്ട്.
1: ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
0: ആ ശരിയാ. അപ്പോൾ തീവണ്ടിയിൽ കോയമ്പത്തൂരിലേക്ക് പോയ കഥയാണ് ദേവേശ്വർ എഴുതിയിരിക്കുന്നത്.
1: യാത്രയുടെ ഒരു കുഞ്ഞോർമ്മ.
0: അതെ അതെ. എന്താ പറയാ, ചെറിയ കുട്ടിയല്ലേ, ഇനിയും എത്രയോ യാത്രകൾ ചെയ്യാനിരിക്കുന്നു അല്ലേ, എത്രയോ അനുഭവങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ പട്ടണക്കാട് നിന്നും ദേവേശ്വർ എഴുതിയിരിക്കുന്ന ഈ കത്തിൽ ഒരു 4ാം ക്ലാസ്സുകാരന്റെ കുഞ്ഞോർമ്മ. നേരത്തെ ലൗലി ചേച്ചി പറഞ്ഞതുപോലെ ജീവിതയാത്രയിൽ ധാരാളം ട്രെയിൻ യാത്രകളും മറ്റ് മാർഗങ്ങളിലൂടെ യാത്രകളൊക്കെ ധാരാളമായിട്ട് ഇനിയും ഉണ്ട്. എന്തായാലും ദേവേശ്വരന് വായനാശീലമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഒരു സാഹിത്യ രൂപത്തിൽ അല്ലെ, എന്താ പറയാ, സൂര്യൻ ചന്ദ്രന് വേണ്ടി മാറിക്കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ സന്ധ്യാസമയം, അതൊക്കെ നല്ലൊരു നിരീക്ഷണമാണ് അല്ലെ, ട്രെയിനിൽ ഇരുന്ന്
0: വായനയുടെ ഒരു ഇതാന്ന് തോന്നുന്നു.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഓർമ്മചിന്തിന്റെ ഈ കുഞ്ഞു ശ്രോതാവിന് ദേവേശ്വരം രാകേഷിന് നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ചു തരാം.

0: പ്രിയ ഓർമ്മച്ചിന്തല്, നമ്മുടെ ഓർമ്മച്ചിന്തലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ജോർജ് കണ്ണമ്പിള്ളി.
1: സ്ഥലം എവിടെയാ?
0: മറ്റത്തൂർ. ഇത് 1957 നടന്നൊരു സംഭവമാണ് കേട്ടോ ലോ ചേച്ചി. എൻ്റെ വീട്ടിൽ രണ്ട് എരുമകളുണ്ട്. അവറ്റകളെ കുളിപ്പിക്കാൻ ഞങ്ങളുടെ അടുത്ത് ചാത്തൻ ചിറ എന്ന ഒരു വയലിൽ നിന്നും നീരൊഴുക്കുള്ള ഒരു ചിറ പാലത്തിന്റെ ചുവട്ടിലൂടെയാണ്. ഈ ഭാഗം ആഴക്കൂടുതലാണ്.
1: നമ്മൾ ചെറിയ കൊച്ചു പാലങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു പാലങ്ങൾ,
0: അടിയിൽ
1: കൂടി ചെറിയൊരു പുഴ
0: ഒഴുകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ ഭാഗത്ത് ആഴക്കൂടുതലാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നീന്തലിൽ പ്രൈമറി പാസ്സായിട്ടുണ്ട്. നീന്തലിൽ പ്രൈമറി ഒക്കെ ഉണ്ടല്ലേ.
1: ബാലപാഠം.
0: എന്റെ അയൽക്കാരൻ കുട്ടപ്പന് ഞാൻ നീന്തുന്നത് കണ്ട് ഒരു മോഹം, നീന്തൽ എനിക്കും പഠിക്കണമെന്ന്. അതായത് കുട്ടപ്പനായിരിക്കും ഇദ്ദേഹം നീന്തുന്നത് കൊണ്ട്. അങ്ങനെ അവനെ ഒരു 3-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നീന്തി നീന്തി ആഴമുള്ള ഒഴുക്കുള്ള ഭാഗത്ത് പെട്ടുപോയി ഞാൻ. എരുമയെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അവനെ പെട്ടെന്ന് ഞാൻ ചെന്ന് പിടിച്ചതും ഞങ്ങൾ രണ്ടുപേരും ഒന്നായ പോലെയായ കെട്ടിപ്പിടുത്തവും വിടട എന്ന് പറയലും ഒരു കണക്കിന് വിടുവിച്ചു. ഒഴുക്കിൽ നിന്നും രക്ഷപ്പെട്ടു, വയർ നിറഞ്ഞു. എനിക്ക് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നതിൽ, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നീന്തല് നീന്തി, പക്ഷെ അവിടെ എന്തോ കൈവിട്ട് പോയി.
1: അതെ അതെ.
0: വെള്ളം കുറച്ച് കുടിച്ചു, വയർ നിറഞ്ഞു എന്നാണ് പറയണത്.
1: എപ്രാളത്തിൽ നമ്മൾ അടുത്തുള്ള ആളെ കയറി പിടിക്കുമല്ലോ.
0: അതായിരിക്കാം. കുറെ സമയത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ശബ്ദരായി നിന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആഴമുള്ള ഭാഗമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവിടെ വെച്ചിട്ടായിരിക്കാം. ഇന്ന് കുട്ടപ്പൻ ഇല്ല. 2 വർഷം മുമ്പ് അവൻ ലോകം വിട്ടുപോയി. 50 വർഷമായി ഞാൻ ആ നാട് വിട്ടു പോന്നിട്ട്. ഇപ്പോൾ ഇത്തുപ്പാടം എന്ന സ്ഥലത്താണ് എൻ്റെ കുടുംബം. 1957 ആ ഓർമ്മ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്നു. എനിക്ക് കളിവീടുറങ്ങിയല്ലോ എന്ന പാട്ട് വെച്ചു തരണം. ജോർജ് കണ്ണമ്പിള്ളി.
1: ഞാൻ മനസ്സിൽ കണ്ടു കേട്ടോ ഈ കത്ത് വായിച്ചപ്പോ, ആ ഒരു റോഡിന് താഴെ കൂടി ഒഴുകുന്ന ഒരു ചെറിയ തോട്, അവിടെ ആഴമുള്ള ഭാഗം ഉണ്ടായിരുന്നിരിക്കും. അപ്പോ അവിടെ ആയിരുന്നു ഇവർ ചെന്ന് പെട്ടത്. അപ്പോ വെപ്രാളത്തിന് കയറി കൂട്ടുകാരനെ കയറി പിടിച്ചു.
0: എന്തെങ്കിലും മുങ്ങിപ്പോകുന്നു അല്ലെ, ബാലൻസ് പോകുന്നു. പിന്നെ പ്രൈമറി അദ്ദേഹം പഠിച്ച് പാസ്സായിട്ടുള്ളു നീന്തലില്.
1: സാജുവിന് നീന്താൻ അറിയോ?
0: എനിക്ക് നീന്താൻ അറിയില്ല. വെള്ളം

0: വെള്ളം എനിക്കും ഒരു പേടിയുള്ളൊരു സംഭവമാണ്.
1: എനിക്കും ഞാൻ വഞ്ചി കയറിയ വെള്ളത്തിലേക്ക് നോക്കുകയില്ല.
0: ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ പാലമൊക്കെ വന്നിട്ടുണ്ട്, മഞ്ഞുമ്മൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പം അന്ന് ചെറുപ്പത്തിലെ ഞങ്ങൾ മഞ്ഞുമ്മൽ പള്ളിയിൽ പോവുക, അതല്ലെങ്കിൽ അവിടെ ഒരു സ്കൂളുണ്ട്, പള്ളി സംബന്ധമായിട്ട് പരീക്ഷ എഴുതാനൊക്കെ പോകുമ്പോൾ വഞ്ചിയിലാണ് അപ്പുറം കിടക്കുന്നത്. അധികം ദൂരമൊന്നുമില്ല, പക്ഷെ ആ വഞ്ചിയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റും. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയും, ഇവിടെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ആ വഞ്ചിയിൽ കയറി കഴിയുമ്പോഴാണ്. ശരിക്കും ഇങ്ങനെ രണ്ട് കുത്തലോടുകൂടി നമ്മൾ അപ്പുറത്തെ കരയിൽ എത്തും, പക്ഷെ ആ ഒരു ഷോർട്ടായിട്ടുള്ള ഗ്യാപ്പിൽ അദ്ദേഹം ഇത്തരം കഥകളൊക്കെ പറയും. അപ്പം നമുക്ക് ഒന്നും കൂടി പേടിയാകും. അപ്പോൾ വഞ്ചി ഇങ്ങനെ വഞ്ചി എന്ന് പറയുന്ന ആടി വിലയുമ്പോൾ നമ്മുടെ മനസ്സെന്ന്.
1: എനിക്ക് തോന്നുന്നു ഈ വഞ്ചിക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ അനങ്ങരുത്,
0: അതൊക്കെ പ്രത്യേകം പറയും.
1: അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ
0: പറയുന്നത്. കുറെ പേര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കയറും, ചിലർ സൈക്കിളൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടാകും. അപ്പൊ ഈ കഥ അദ്ദേഹം ഏകദേശം നടക്കത്താറാകുമ്പോ ഇങ്ങനെ പറയും, ഇങ്ങനെ ആഴം കൂടിയ വശമാണെന്നൊക്കെ ഇങ്ങനെ പറയും.
1: വലിയ വഞ്ചിയായിരുന്നു അത്,
0: വലിയ വഞ്ചിയാണ്, സൈക്കിളൊക്കെ കയറ്റുമായിരുന്നു അതിനകത്ത്. അങ്ങനെ അപ്പൊ ഈ കാര്യം
1: കെട്ടുവെള്ളം പോലത്തെ
0: അല്ല, കെട്ടുവെള്ളം പോലത്തെ അല്ല, ഓപ്പൺ ആണ്, ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് ഈ ഇവരിങ്ങനെ വഞ്ചി ഇങ്ങനെ കുത്തുമ്പോ അത് പൊക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ കൂടെ ഈ കഥയൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ പേടി വരും. ഞാൻ പെട്ടെന്ന് ആ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം, ഇവർ നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പിടിക്കുമല്ലോ, ഇവരങ്ങനെ പിടിച്ചപ്പോഴാണ് വെള്ളം നിറഞ്ഞ കാര്യമൊക്കെ എന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കളിവീടുറങ്ങിയല്ലോ, ദേശാടനത്തിലെ പാട്ടല്ലേ അത്, നമുക്കത് വെച്ചു കൊടുക്കാം.
1: ശരി.

0: ഇതും ഒരു ട്രെയിൻ യാത്രയെ കുറിച്ചാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് വിമലയാണ്, തിരുവിഴ നിന്ന്.
1: ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഓർമ്മയാണ് ദേവീശ്വരാണ് നമുക്ക് ആദ്യം.
0: ഇത് മറക്കാൻ പറ്റാത്ത യാത്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് തൃശ്ശൂർ വന്നു, സ്റ്റേഷനിലേക്ക് ബസ് ഇറങ്ങി ഓടിയാട്ടോ വരുന്നത്. കൂടെ നാട്ടുകാരനും കൂടെ ജോലി ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ട്രെയിൻ നീങ്ങാൻ തുടങ്ങി, അവസാനത്തെ ബോഗിയിലാണ് ഓടിക്കേറിയത്. അയാൾ സഹായിച്ചു, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ബ്രാക്കറ്റില്, കൊടി കാണിക്കുന്ന ആളുടെ ബോഗിയിലാണ് കയറിയതെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ആലുവയിൽ നിന്ന് അടുത്ത ബോഗിയിൽ കയറി. കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തില്ല, എനിക്ക് സീസൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു. എക്സാമിനർ വന്ന് ടിക്കറ്റ് ചോദിച്ചതും കൂട്ടുകാരനെ കണ്ടില്ല. എന്റെ സീസൺ തീർന്നതും ആയിരുന്നു. പിന്നെ അനുഭവിച്ച വിഷമം ഒന്നും പറയാൻ വയ്യ. അയാൾ പറഞ്ഞു, എക്സാമിനർ കേട്ടോ, വണ്ടി പുറപ്പെട്ട സ്ഥലത്തു നിന്നുള്ള തുക കൊടുക്കണം എന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളെ കാത്തു നിൽക്കുന്നവരുടെ അവസ്ഥ. കൂട്ടുകാരൻ ചേർത്തല സ്ലോ ചെയ്തപ്പോൾ ചാടി ഇറങ്ങി.
1: എക്സാമിനർ വന്ന സമയം
0: ആയിരിക്കണം. ചേട്ടനോട് കാര്യം പറഞ്ഞു, രണ്ടുപേരും കൂടി ആലപ്പുഴ വണ്ടി വിളിച്ചു പോന്നു. ആ പാലക്കാട് നിന്ന് തൃശ്ശൂർ വന്നു, അങ്ങനെ പോവാണ്. ചേർത്തല സ്ലോ ചെയ്തപ്പോൾ ചാടി ഇറങ്ങി. എക്സാമിനർ പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന്. ഇത്രയാണ് വിമല എഴുതിയിരിക്കുന്നത്.
1: പക്ഷെ അവസാന ഭാഗത്ത് നമുക്ക് എന്തോ അങ്ങ് ക്ലിയർ ആയിട്ടില്ല.
0: കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി വിശദമായിട്ട് എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു അല്ലേ.
1: അതെ അതെ അതെ.
0: അത് ഒന്നാമത് ഒരു കത്ത് പോസ്റ്റ് കാർഡിൽ എഴുതിയിരിക്കുന്നത്, അതിനുവേണ്ടി ചുരുക്കിയപ്പോ ചിലതൊക്കെ വിട്ടുപോയോ എന്നൊരു
1: സംശയം.
0: കയ്യില് പൈസയൊന്നും ഇല്ലല്ലോ, അപ്പൊ കൂട്ടുകാരൻ ചാടി ഇറങ്ങി.
1: അപ്പൊ നമ്മളെ കാത്തു നിന്നവരുടെ അവസ്ഥ എന്ന് പറയുമ്പോ ഈ പറയുന്നത് പോലെ
0: ഇറങ്ങിയിട്ടുണ്ടാവും.
1: ചേർത്തല സ്ലോ ചെയ്തപ്പോൾ കൂട്ടുകാരൻ ചാടി ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആലപ്പുഴ വന്ന് അവര് കാത്തു നിന്നവര് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിലിടയ്ക്ക് ഉണ്ടാകാറുണ്ട്, അപ്രതീക്ഷിതമായിട്ടൊക്കെ വരാം. ചിലപ്പോ പൈസ പോക്കറ്റ് അടിച്ചൊക്കെ പോകുന്ന സന്ദർഭങ്ങൾ വരുമ്പോ, ഇതുപോലെ സീസൺ ടിക്കറ്റിന്റെ കാർഡ് സമയം തീർന്നിരിക്കണം നമുക്ക്.
0: പണ്ടത്തെ, പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത്, ഇപ്പോഴൊക്കെ ആളുകൾ ചെയ്യണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പം നമ്മള് സ്റ്റേഷനിലോട്ട് ചെന്ന് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാൻ നിന്നാ പിന്നെയും താമസിക്കല്ലോ എന്ന് വിചാരിച്ച് ഓടിക്കേറി പോയിട്ടൊക്കെ ഉള്ള അങ്ങനെ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറും ഉണ്ട്.
1: പക്ഷെ ഇവിടെ വിമലയുടെ കാര്യത്തില് സീസൺ ടിക്കറ്റ് കയ്യിലുണ്ട്, പക്ഷെ അതിന്റെ കാലാവധി
0: കഴിഞ്ഞല്ല. ചില സമയത്ത് നമ്മളും അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു വരില്ല,
1: മറന്നു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കോ

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഓർമ്മചിന്തയിലേക്കുള്ള കത്തുകളൊക്കെ വായിച്ചു, സമയം ഏതാണ്ട് കഴിയാറായി. അപ്പോൾ ഇന്ന് സാജു നമ്മൾ ട്രെയിൻ യാത്ര, പിന്നെ എന്തൊക്കെയായിരുന്നു? രണ്ട് ട്രെയിൻ യാത്ര
1: നമ്മൾ ഇന്ന് വായിച്ചു ഓർമ്മകളില്. പിന്നെ അപ്പേന പിന്നീട് അത് ആവർത്തിച്ചില്ല എന്നൊക്കെ പറയുന്ന നല്ലൊരു മോറലുണ്ട് അതിനകത്ത്, അങ്ങനെ ഒരു കത്ത് വായിച്ചു.
0: പിന്നെ
1: നീന്താൻ പഠിപ്പിച്ചു, പക്ഷെ അത് അപകടത്തിൽ പോയി പെട്ടു, അങ്ങനെയൊക്കെ പറയുന്ന അത്തരം ഓർമ്മകളിലൂടെ നമ്മൾ പങ്കുവച്ചു.
0: ഓണം നമ്മൾ ആദ്യം വായിച്ച കത്ത് ഒരു ഓണത്തെ കുറിച്ചുള്ളതായിരുന്നില്ലേ?
1: ഏറ്റവും ആദ്യത്തെ കത്ത്, അതെ, വ്യത്യസ്തങ്ങളായ ഓർമ്മകളായിരുന്നു.
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതില് രസകരമായതുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്നതുണ്ട്, ചിന്തിപ്പിക്കുന്നതുണ്ട് അല്ലേ? അപ്പോ
1: ഇനിയും നിങ്ങളുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്ന നല്ല ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മചിന്തിലേക്ക് എഴുതണം. ഓർമ്മചിന്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO, കൊച്ചി.
0: 68 20 21. അപ്പോ വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ഓർമ്മകൾ എഴുതി അറിയിക്കാം. നമ്പർ ഇതാണ്: 94 47 56

0: मंजू जी के साथ कल तक के लिए आज्ञा दीजिए।
1: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484263797 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി FM വാർത്തകൾ.
3: സംസ്ഥാനത്ത് PAC അധ്യാപക റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ മന്ത്രിസഭ ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. സെൻസസ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾ വന്ന സാഹചര്യത്തിൽ നിയമനം കൃത്യമായി നടക്കാത്തതിനാലാണിതെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി NDPS കേസുകൾ തീർപ്പാക്കുന്നതിന് വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി. തിരുവനന്തപുരം, എറണാകുളം NDPS കോടതികളിൽ സ്ഥിരം നിയമനം 8 പകരം 11 മന്ത്രിസഭായോഗം തീരുമാനിച്ചു. CPIയെ മുന്നണിയിൽ എടുക്കാൻ UDF തീരുമാനം എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗ് CPIയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഈ വിഷയത്തിൽ LDFൽ കലാപം നടക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ഇന്ത്യയുടെ GDP നേട്ടത്തെ അഭിനന്ദിച്ച് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബങ്ക. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിലാണ് അദ്ദേഹം ഇന്ത്യയെ അഭിനന്ദിച്ചത്. മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. ജാതി വേർതിരിവ് ഉൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെന്ന് NK പ്രേമചന്ദ്രൻ MP. ചട്ടമ്പിസ്വാമികളുടെ 173rd ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടക്കാത്തോടിൽ ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യയുടെ കിടംബി ശ്രീകാന്തിന് വിജയം. ഷെൻഷനിൽ ചൈനീസ് തായ്പേയുടെ ചിയു ജെനിനെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1 മണിക്ക് പറയൂ നിങ്ങൾക്ക് അറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക ഇമ്മാനുവൽ മെറ്റൽസുമായി അഭിമുഖം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
6: എങ്കിൽ വിളിക്കൂ 90 20 620 630.
7: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
8: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
9: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:00 ഇംഗ്ലീഷ്

0: വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം വീഴുന്ന ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ AC കൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
6: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
6: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ലോക നാളികേര ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ, CDB അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേര കർഷകൻ പെരുമ്പാവൂർ NS ഗോപാലകൃഷ്ണൻ. 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 FM ഈവനിംഗ് സമകാലികം. സമ്മർദ്ദമേറുന്ന പഠനക്രമം, ആശാസ്യമോ? 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും.
5: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ.
6: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
5: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
6: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: കൂടാതെ മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
6: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
7: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക.
0: 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. 9:00 ന്യൂസ് എറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡെല്ലി റിലേ.
6: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
6: മൈജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്. മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
5: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
6: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
5: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം, കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
7: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
5: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
6: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
8: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
9: ചേട്ടാ ചായ എടുക്കട്ടെ?
8: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
9: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസം.

0: ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല, മൈ ജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. പന്തളം ബാലൻ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന ശബരിമണി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി സേവന വാർത്തകൾ. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITI കളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണ് ഉള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. www.laborwelfarefund.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയ സമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. വിശദ വിവരങ്ങൾക്ക് 0481256586, മറ്റൊരു നമ്പർ 9494745 ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0481256586, 9495749485.
5: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
6: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
5: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
8: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1 തീയതി മുതൽ 20 തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491 2 50 53 58.
10: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
11: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
10: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
11: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
10: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
11: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
10: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം ഒരു EMI ഓഫ്.
11: ഇനിയും എന്തിന് നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
4: എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ഈ മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484-242-39.
10: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
12: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
10: അപ്പോ ആഘോഷം തുടങ്ങിയല്ലേ?
12: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
10: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
14: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: കളമശ്ശേരി.

നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0484-63-63-97, 94-46-55-58. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

0: ണക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
1: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
0: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTC പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കൂട് പദ്ധതിയുടെ ലക്ഷ്യം.
0: വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീം കോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും 5-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11 അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തൊടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
1: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76313ലും നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23831ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2240 രൂപ കുറഞ്ഞ് 111480 രൂപയും ഗ്രാമിന് 13935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ 2 അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാം ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി ഇപ്പോൾ

0: തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു.
1: നമ്മുടെ കഴുത്തിന്റെ മുൻവശത്ത് ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം തൈറോയ്ഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഈ ഹോർമോണുകൾ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഊർജം, ഉപാപചയം, വളർച്ച, വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിൽ തൈറോയ്ഡ് ഹോർമോണുകൾ വലിയ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് തൈറോയ്ഡ് രോഗങ്ങളിലേക്ക് നയിക്കാം. സമീപകാല ആരോഗ്യ സർവേകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്നവരിൽ 10-ൽ 1 ഏതെങ്കിലും തരത്തിലുള്ള തൈറോയ്ഡ് രോഗങ്ങൾ അനുഭവപ്പെടാം. ഇതിൽ സ്ത്രീകളിലാണ് രോഗനിരക്ക് കൂടുതൽ. തൈറോയ്ഡ് രോഗങ്ങളെ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡൈറ്റിസ് അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം, തൈറോയ്ഡിന്റെ മുഴകൾ എന്നിങ്ങനെ തരംതിരിക്കാം. ആദ്യമായി ഹൈപ്പോ തൈറോയിഡിസം. ഇത് തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായ അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ്. ഈ ഹോർമോണുകൾ പ്രധാനമായും ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ അവയുടെ കുറവ് ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു. കാരണങ്ങൾ: ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇതാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തൈറോയ്ഡ് ഗ്രന്ഥിയെ ഒരു അന്യ അവയവമായി തെറ്റിദ്ധരിക്കുകയും അതിനെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹോർമോൺ ഉൽപാദനം കുറയുന്നതിലേക്ക് നയിക്കുന്നു. ഭക്ഷണത്തിൽ അയഡിന്റെ കുറവുണ്ടാകുന്നതാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ അത്യന്താപേക്ഷിതമാണ്. അയഡൈസ്ഡ് ഉപ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ ഇന്ത്യയിൽ ഇപ്പോൾ അയഡിന്റെ കുറവുണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ചികിത്സയായി നടത്തുന്ന റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ എന്നിവ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന TSH ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കുണ്ടാകുന്ന തകരാറുകൾ TSHന്റെ ഉൽപാദനം കുറയ്ക്കുകയും അതുവഴി ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ലക്ഷണങ്ങൾ: ഹൈപ്പോതൈറോയിഡിസം വളരെ പതുക്കെയാണ് പുരോഗമിക്കുന്നത്. അതിനാൽ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകിയേക്കാം. അമിതമായ ക്ഷീണം, തളർച്ച, ഉത്സാഹമില്ലായ്മ, മന്ദത, ശരീരഭാരം കൂടുക, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, തണുപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുക, ഹൃദയമിടിപ്പ് കുറയുക, മലബന്ധം, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, വിഷാദം, ഏകാഗ്രത കുറവ്, ക്രമം തെറ്റിയ ആർത്തവം, അമിത രക്തസ്രാവം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗനിർണയം: രക്തപരിശോധനയിലൂടെയാണ് ഹൈപ്പോതൈറോയിഡിസം സ്ഥിരീകരിക്കുന്നത്. TSH പരിശോധന: ഹൈപ്പോതൈറോയിഡിസത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവായതിനാൽ കൂടുതൽ ഹോർമോൺ ഉണ്ടാകാൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥി TSH ഉൽപാദനം കൂട്ടുന്നു. അതിനാൽ TSHന്റെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. അടുത്തതായി ഫ്രീ T4 പരിശോധന. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ ആണ് T4. അതിനാൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഫ്രീ T4ന്റെ അളവ് കുറഞ്ഞിരിക്കും. ആന്റിബോഡി പരിശോധന: ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് സംശയിക്കുന്നെങ്കിൽ ഡോക്ടർ anti-TPO ആന്റിബോഡി പരിശോധന നിർദ്ദേശിക്കാം. ഹോമിയോപ്പതി ചികിത്സ: ഹോമിയോപ്പതി രോഗിയുടെ മൊത്തത്തിലുള്ള അവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്നു. രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളെയും രോഗത്തിന്റെ മൂലകാരണങ്ങളെയും ജീവിതശൈലിയും പരിഗണിച്ചാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. ഹോമിയോപ്പതി മരുന്നുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് തൈറോയിഡിനം, കാൽക്കേരിയ കാർബ്, നാട്രമൂർ, സെപ്പിയ, ഇഗ്നീഷ്യ, അയഡം, കോണിയം തുടങ്ങിയ മരുന്നുകൾ നൽകുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഹോർമോൺ ഉൽപാദനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്ന പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനത്തിന് അയഡിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർന്ന ഉപ്പ് എന്നിവ നല്ലതാണ്. അയഡിന്റെ കുറവ് ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകാമെങ്കിലും അമിതമായ അളവിലുള്ള അയഡിൻ ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. സെലീനിയം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ബ്രസീൽ നട്സ്, പയർവർഗ്ഗങ്ങൾ, ചിക്കൻ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളായ കക്കയിറച്ചി, മാംസം, പംപ്കിൻ സീഡ്സ്, ബദാം എന്നിവയുടെ ഉപയോഗവും ഹൈപ്പോതൈറോയ്ഡ് രോഗികൾക്ക് ഉത്തമമാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എന്നീ പച്ചക്കറികൾ പാകം ചെയ്ത് മിതമായ അളവിൽ മാത്രം കഴിക്കുക. ഇവ പച്ചയായി കഴിക്കുന്നത് പരമാവധി

0: ഒഴിവാക്കുക. ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അടുത്തതായി ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായതിലും കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹോർമോണുകൾ അധികമാവുമ്പോൾ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അമിത വേഗത്തിലാകുന്നു. കാരണങ്ങൾ: ഗ്രേവ്സ് ഡിസീസ് ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഏറ്റവും സാധാരണ കാരണം. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഇതിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുതരം ആന്റിബോഡി ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ അവസ്ഥയിലുള്ള പല രോഗികളിലും തൈറോയ്ഡ് കണ്ണിന് പുറത്തേക്ക് തള്ളി വരിക പോലുള്ള ലക്ഷണങ്ങൾ കണ്ടേക്കാം. ചില തൈറോയ്ഡ് മുഴകളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കവും ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് നയിക്കുന്നു. അമിതമായ അയഡിൻ ഉപയോഗവും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. ലക്ഷണങ്ങൾ: ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അമിതമായി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത്. ക്ഷീണം, പേശി ബലക്കുറവ്, പെട്ടെന്ന് ദേഷ്യം വരിക, അമിത വിശപ്പ്, ഭക്ഷണം കഴിച്ചിട്ടും ശരീരഭാരം കുറയുക, ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുക, അമിതമായ വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ഇടയ്ക്കിടെ വയറ്റിളക്കം, ഉത്കണ്ഠ, ഭയം, വിറയൽ, ഉറക്കമില്ലായ്മ, കണ്ണുകൾ തള്ളി വരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗനിർണയം: രക്തപരിശോധനയിലൂടെ ഹൈപ്പർ തൈറോയിഡിസം സ്ഥിരീകരിക്കാം. TSH ഹോർമോൺ പരിശോധന: TSH ഹോർമോണിന്റെ അളവ് രക്തത്തിൽ കുറവായിരിക്കും. ഫ്രീ T3 T4 പരിശോധനകൾ: ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. മറ്റ് പരിശോധനകൾ: TSI ആന്റിബോഡി പരിശോധന, തൈറോയിഡ് സ്കാൻ എന്നിവയും ചിലപ്പോൾ ആവശ്യമായി വരാം. ഹോമിയോപ്പതി ചികിത്സ: രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ച് ബെലഡോണ, ലൈക്കോപസ്, തൈറോസ്ഫറസ് ഉണ്ടാകുന്ന വീക്കമാണ്. ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുമ്പോൾ അതിൽ സംഭരിച്ചിട്ടുള്ള ഹോർമോണുകൾ രക്തത്തിലേക്ക് താൽക്കാലികമായി അനിയന്ത്രിതമായി പുറത്തുവിടപ്പെടാം. ഇത് സാധാരണയായി രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആദ്യം രോഗി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാം, പിന്നീട് ഹൈപ്പോ തൈറോയിഡിസത്തിലേക്കും നീങ്ങാം. കാരണങ്ങൾ: ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അണുബാധകൾ, ചില മരുന്നുകൾ, റേഡിയേഷൻ എന്നിവയാണ് തൈറോയിഡൈറ്റിസിന്റെ പ്രധാന കാരണങ്ങൾ. ലക്ഷണങ്ങൾ: രോഗം ഹൈപ്പർ തൈറോയിഡ് ഘട്ടത്തിലായിരിക്കുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെയും ഹൈപ്പോ തൈറോയിഡ് ഘട്ടത്തിലായിരിക്കുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സ: തൈറോയിഡൈറ്റിസ് രോഗി ഏത് ഘട്ടത്തിലാണെന്ന് വിലയിരുത്തി അതിനനുസരിച്ചുള്ള വ്യക്തിഗത മരുന്നുകൾ നൽകുന്നു. അടുത്തതായി തൈറോയിഡ് മുഴകൾ. മുഴകൾ ദ്രാവകം നിറഞ്ഞതോ ഖരരൂപത്തിലുള്ളതോ ആകാം. തൈറോയിഡ് മുഴകൾ വളരെ സാധാരണമാണ്. ഇതിൽ ഭൂരിഭാഗവും ബിനൈൻ അഥവാ ക്യാൻസർ അല്ലാത്ത മുഴകൾ. തൈറോയിഡ് മുഴകൾക്കും കൃത്യമായി ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. അവ പലപ്പോഴും മറ്റ് പരിശോധനകൾക്കിടയിൽ ആകസ്മികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ്. മുഴകൾ വലുതാവുമ്പോൾ ഭക്ഷണമിറക്കാനുള്ള ബുദ്ധിമുട്ട്, ശബ്ദമാറ്റം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. മിക്ക മുഴകളും വേദനയില്ലാത്തതാണെങ്കിലും ചിലപ്പോൾ വേദന അനുഭവപ്പെടാം. ചില മുഴകൾ അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. രോഗനിർണയം: മുഴകൾ കണ്ടുപിടിച്ചാൽ അവ ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചികിത്സയുടെ ആദ്യപടി. രക്തപരിശോധന, തൈറോയിഡ് അൾട്രാസൗണ്ട്, FNAC എന്നീ പരിശോധനകൾ ഉപയോഗിച്ച് മുഴകളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ, തൈറോയിഡ് ഗ്രന്ഥി നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക സന്തുലിതാവസ്ഥയുടെ ഒരു കണ്ണാടിയാണ്. ഹോമിയോപ്പതി അതിന്റെ സമഗ്രമായ സമീപനത്തിലൂടെ നിങ്ങളുടെ ഹോർമോൺ ലെവൽ ശരിയാക്കുക മാത്രമല്ല, മനസ്സിന്റെയും ശരീരത്തിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യം പുനഃസ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്.
1: ഓർഗൻ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന്

0: കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
0: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.
2: നാളികേർ കി ഖേതി സേ ജോ ബേരോസ്ഗാർ നൗജവാൻ ഹൈ ജോ കിസാൻ ഗരീബ് ശോഷിത് പീഡിത കിസാൻ ഹൈ ഉൻകേ ആയ് മേ വൃദ്ധി കി യേ നാരിയൽ ബോർഡ് ദ്വാരാ നാരിയൽ കി ഖേതി കേ ദ്വാരാ ജോ ഉത്പാദക കോ ഉന്നതി കേ ശിഖർ പർ വികാസ് കേ ശിഖർ പർ ലേ ജാനെ കി മുഹിം ചലാ ഹൈ ഉസ് മുഹിം കോ മൈ സലാം കർതാ ഹൂ.
0: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷി വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. US ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ EU സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

0: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധ ശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
1: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19 ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5 വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദി തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് 2 പ്രവേശിച്ച് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വെലിയെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിക് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി 2 കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2 പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യസെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 8 സെക്കൻഡ്.
4: പറയൂ, നിങ്ങൾക്കറിയാമോ?
5: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ.

0: നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണാവധി കഴിഞ്ഞ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ എം വി ശശികുമാർ, എൻ്റെ ഒപ്പം രശ്മി ആർ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി അയച്ചാൽ മതി ഈ പരിപാടിയിലേക്ക്. ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറയാം: 9446454588.
1: ഏറ്റവും ആദ്യം ശരി ഉത്തരങ്ങൾ അയക്കുന്ന ആറുപേരുടെ പേരുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണുമായിട്ട് ചോദ്യങ്ങൾക്കായി കാത്തിരുന്നോളൂ.
0: ഈ ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്. ഉത്തരത്തോടൊപ്പം സ്വന്തം പേര്, സ്ഥലപ്പേര് ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ.
1: ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ ഓർമ്മിക്കുക. എല്ലാവരും ശബ്ദ സന്ദേശങ്ങളായിട്ട് ആരും അയക്കരുത്.
0: അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ.
1: ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻപിള്ള എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചെല്ലപ്പേര് കുഞ്ഞൻപിള്ള. മലയാള നാട്ടിലെ നവോത്ഥാന നായകരിൽ ഒരു പ്രമുഖ വ്യക്തിയായി ഇദ്ദേഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
0: മൂന്നാമത്തെ ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അല്ലേ, ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻപിള്ള, ചെല്ലപ്പേര് കുഞ്ഞൻപിള്ള. ഏത് പേരിലാണ് അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഒരു ക്ലൂ കൂടി പറയാം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചില പുസ്തകങ്ങൾ, വേദാന്തസാരം, അദ്വൈത ചിന്താ പദ്ധതി, ഇങ്ങനെ ചില പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോയാലോ.
1: ഇനി ഒരു പാട്ടിലേക്ക് പോകാം. ഇതാ വരുന്നു ആ പാട്ട്. അപ്പോൾ എല്ലാവരും ഈ പാട്ട് പോകുന്ന സമയത്ത് ഉത്തരങ്ങൾ അയച്ചോളൂ.

0: ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ പിള്ള എന്ന് പറഞ്ഞു, ചെല്ലപ്പേര് കുഞ്ഞംപിള്ള എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ചിലത് പറഞ്ഞു, വേദാന്തസാരം, അദ്വൈത ചിന്താ പദ്ധതി, അതിന് അനുയോജ്യമായൊരു ഗാനവും കേൾപ്പിച്ചു. പക്ഷേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ടോ? ചട്ടമ്പി സ്വാമികൾ എന്നാണ് ശരിയായ ഉത്തരം.
1: ഉത്തരങ്ങൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ശരിയായ ഉത്തരം അയച്ചിരിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ.
0: പരമപട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ എന്നാണ് അദ്ദേഹം ശരിക്കും അറിയപ്പെടുന്നത്. പന്മനയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം. ഇന്ന് ചട്ടമ്പി സ്വാമി ജയന്തിയാണ്, അതുകൊണ്ടുകൂടിയാണ് ആ ചോദ്യം ചോദിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് നമ്മൾ പറഞ്ഞു, വേദാന്തസാരം, നിജാനന്ദ വിലാസം, ക്രിസ്തുമത ഛേദനം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, ഇങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ഒരു വ്യക്തി കൂടിയാണ്. തിരുവനന്തപുരത്താണ് ശരിക്കും. അപ്പോൾ എന്തായാലും ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടും ഇദ്ദേഹത്തെ കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം ശരിയായ അയച്ച ആദ്യമയച്ച
1: ശരിയായ ഉത്തരം അയച്ചത് സജയൻ ജി, വരിക്കാംകുന്ന്, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ഹൻസ് ആലുവ, ലത ചന്ദ്രൻ പട്ടിമറ്റം, രാജൻ നായർ കലൂർ, പിന്നെ ഷക്കീലയിൽ നിന്ന്, ഷക്കീലയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബേബി തിരുവാങ്കുളം,
0: ഇത്ര പേര് എഴുതിയിട്ടുണ്ട്.
1: ഒരാൾ കൂടിയുണ്ട്, സഹദേവൻ ഉദയം പേരൂർ.
0: നമ്മൾ കൂടുതൽ പേരുടെ പേര് പറഞ്ഞു.
1: ഇനി കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത്
0: ആദ്യത്തെ. എന്തായാലും ചട്ടമ്പി സ്വാമി ഒന്ന് ഓർമ്മിക്കാൻ കൂടിയാണ് ചട്ടമ്പി സ്വാമി ജയന്തിയാണല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ.
1: രണ്ടാമത്തെ ചോദ്യം, കൊച്ചികൃഷ്ണൻ ആചാര്യ അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്. നാടകകൃത്തും തിരക്കഥാകൃത്തുമായിരുന്നു, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരാണ് ഈ വ്യക്തി?
0: നമ്മൾ ആദ്യം ചോദിക്കുന്ന എല്ലാം ഈ വ്യക്തികളുടെ വിശേഷണം പറഞ്ഞിട്ട് ആളെ തിരിച്ചറിയാനാണ് അല്ലേ? നമുക്കൊരു ക്ലൂ കൂടി പറയാം. ഇദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് ചിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പലതും ഈ ചരിത്ര സിനിമകളായിരുന്നു. അപ്പോൾ ആ ചിത്രത്തിൽ ഒരു ഗാനം കേൾപ്പിച്ചാലോ? അപ്പോൾ നമുക്ക് ഈ ഗാനം കേട്ടാൽ അത് ഏത് ചിത്രത്തിലെന്ന് നോക്കിയാൽ അതിൻ്റെ കഥയും തിരക്കഥയും എഴുതിയ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. കൊച്ചുകൃഷ്ണൻ ആചാരി അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തെ ആരും അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരോടുകൂടിയ മുഴുവൻ പേരും പറഞ്ഞ, മുഴുവൻ പേരല്ല, അത് ശരിക്കും ചെറിയ ഷോർട്ട് ഫോമാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്, ആരാണ് ആ വ്യക്തി എന്നാണ്. ഈ പാട്ട് കേട്ടോളൂ.
1: അപ്പോൾ ഈ പാട്ട് പോകുമ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ ഇപ്പോൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞ സാർ ഇത്രയും ക്ലൂ കൊടുത്ത സ്ഥിതിക്ക് അവരിപ്പോൾ തന്നെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, പാട്ടിലേക്ക് പോകാം.

0: നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. കൊച്ചുകൃഷ്ണനാചാരി എന്നറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്. അദ്ദേഹം നാടകകൃത്തായിരുന്നു എന്ന് പറഞ്ഞു, തിരക്കഥാകൃത്തായിരുന്നു എന്ന് പറഞ്ഞു, സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് ഈ വ്യക്തി എന്നായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം പറഞ്ഞോളൂ. ശരിയായ ഉത്തരം അറിയാമല്ലോ.
1: ശരിയായ ഉത്തരം ജഗതി എൻ കെ ആചാരി.
0: അതെ, അദ്ദേഹം ആകാശവാണിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കൂടിയായിരുന്നു കേട്ടോ. തിരുവനന്തപുരം ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കേരളത്തിന് പുറത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, ആകാശവാണി ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളാണ് ഈ അച്ഛനും മകനും, ഉമ്മിണിത്തങ്ക, ഞാൻ പറഞ്ഞല്ലോ ചരിത്ര സിനിമകളായിരുന്നു, വേലിത്തമ്പി തളവ, കായംകുളം കുച്ചുണ്ണി, ഇതിൻ്റെ എല്ലാം കഥയും തിരുക്കഥയൊക്കെ അദ്ദേഹമാണ്. പിന്നെ കലാനിലയം നാടകവുമായി അദ്ദേഹം പ്രവർത്തിച്ചു, രക്തരക്ഷസ്, നാരദൻ കേരളത്തിൽ, ഈ നാടകങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള നാടകങ്ങളാണ്. ജഗതി എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ജഗതി എൻ കെ ആചാര്യായിരുന്നു, ജഗതി എൻ കൃഷ്ണനാചാരി എന്നാണ്. ജഗതി എൻ കെ ആചാര്യ, പിന്നീട് ജഗതി എന്ന് പറഞ്ഞപ്പോൾ ജഗതി ശ്രീകുമാറായി, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരായി. നമുക്കപ്പോൾ ഈ ശരിയുത്തരം അയച്ചവരെ നോക്കാം, ആരെല്ലാമാണ് അയച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ് കേട്ടോ, അതുകൂടി പറയാം. 97 സെപ്റ്റംബർ 2 അദ്ദേഹം ഇവിടെ പറഞ്ഞത്.
1: അപ്പോൾ നമുക്ക് ശരിയുത്തരം അയച്ചിരിക്കുന്നവരുടെ പേരുകൾ വായിക്കാം. രാജു കെ ജി പിറമാടം, തുളസി, തുളസി സ്ഥലം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എൻ പി അച്യുതൻ പെരുമ്പളം, ബിന്ദു ദിലീപ് കൊടകര, ശശിധരൻ തണ്ണീർമുക്കം ചേർത്തല, ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര.
0: സ്ഥലപ്പേര് എഴുതണമെന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഏതാ വ്യക്തി എന്ന് നമുക്കും അറിയാതെ വരും.
1: അതെ.
0: അപ്പോൾ നമുക്ക് ഇനിയൊരു ഇടവേളയിലേക്ക് പോകാം അല്ലേ.
1: അതെ.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ.
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല,
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
0: അതെ, മൂന്നാമത്തെ ചോദ്യം.
1: മൂന്നാമത്തെ ചോദ്യമാണിത്. ഒരു പുസ്തകത്തെ കുറിച്ചാണിത്. ദി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എഴുതിയത് ആരാണ്?
0: ദി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്നാണ് ചോദിച്ചത്. ഞാൻ അതിൻ്റെ എഴുതിയത് ആരാന്നുള്ള അതിൻ്റെ സൂചനകൾ പറയാം. ഇദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. അതുമാത്രം പറഞ്ഞ പോലെ അദ്ദേഹം അംബാസിഡറായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുണ്ട്. ഇത്രയും പദവികൾ വഹിച്ച ഒരുപക്ഷെ ഒരേ ഒരു വ്യക്തിയെ കാണൂ. കാരണം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പിടികിട്ടും. വലിയൊരു തത്വചിന്തകൻ കൂടിയായിരുന്നു. നമുക്കപ്പോൾ ഉത്തരങ്ങൾ വരട്ടെ, അതുവരെ ഒരു ഗാനത്തിലേക്ക് പോകാം.

0: കഴിഞ്ഞ ചോദ്യം ഒരു എഴുത്തുകാരനെ കുറിച്ചായിരുന്നു. എഴുത്തുകാരൻ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വലിയ ഫിലോസഫറായിരുന്നു, തത്വചിന്തകനായിരുന്നു. ദി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എഴുതിയത് ആര് എന്നായിരുന്നു ചോദ്യം. ക്ലൂ ആയിട്ട് നമ്മൾ പറഞ്ഞു വൈസ് ചാൻസലറായിരുന്നു, അംബാസിഡറായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവരെ ഒരു ഉത്തരം
1: ഉത്തരം ഇതാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
0: അതെ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് ശരിയായ ഉത്തരം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പം ഒരുപാട് എന്താ പറയുന്ന വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റും. വലിയൊരു തത്വചിന്തകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ആദ്യത്തെ ഭാരതരത്ന പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് പേർക്കായിരുന്നു പ്രഖ്യാപിച്ചത്, സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ. അപ്പോൾ അത്രയും എന്താ പറയുന്ന ഭാരതത്തിൻ്റെ ഒരു രത്നം തന്നെയായിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു, രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അതുപോലെ യു എസ് എസ് ആറിൽ, അന്ന് സോവിയറ്റ് യൂണിയനാണല്ലോ, സോവിയറ്റ് യൂണിയനിലെ രണ്ടാമത്തെ നമ്മുടെ സ്ഥാനപതി അംബാസിഡറായിരുന്നു. അദ്ദേഹം ഫിലോസഫി പഠിച്ചത് അവിചാരിതമായിട്ടാണെന്ന് പറയുന്നുണ്ട്. കാരണം വളരെ കഷ്ടതയായിരുന്നു ബാല്യം. അപ്പോൾ ഒരു കസിൻ പറഞ്ഞു ഫിലോസഫിയുടെ പുസ്തകങ്ങൾ ഇന്ത്യയിലുണ്ട്, അപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കാൻ പോയ രാധാകൃഷ്ണൻ ഫിലോസഫി പഠിക്കാൻ പോയി, പക്ഷേ അവിടെയും ഒന്നാമനായി മാറി. അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷ പേപ്പറുകളെ കുറിച്ചൊക്കെ അതെല്ലാം യൂണിവേഴ്സിറ്റി ഒരുപാട് കാലം റെക്കോർഡ് മാർക്കായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം നമുക്കറിയാമല്ലോ, അധ്യാപക ദിനമായിട്ട്. അപ്പോൾ സെപ്റ്റംബർ 5 അത്, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിച്ചത്. നമുക്ക് ശരീരത്തിൽ വന്നവരെ നോക്കാം.
1: ആ, നമുക്ക് കുറേ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം അയച്ച 6 പേരെ എടുക്കുകയാണല്ലോ. അതിൽ ജിഷയാണ്, ജിഷ എന്നെ കണക്കൻ കടവ്, സുമി വൈപ്പിൻ, രശ്മി ചേർത്തല, വിമല തോമസ് പൂഴനാട്, അബ്ദുൾ സലാം ആലുവ, സുലത ഷെണായി എറണാകുളം, ഇവരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നവർ.
0: നമുക്ക് അപ്പോൾ ഇനി ഒരു ഇടവേളയിലേക്ക് പോകണോ അതോ
1: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്?
0: നമുക്ക് ഇനി വേണ്ടത് 4-ാമത്തെ ചോദ്യമാണ്. ഒരു പ്രശസ്ത സംഗീത സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ആദ്യ ചിത്രം ചെമ്മീനാണ്. അതിനു മുമ്പ് അദ്ദേഹം പല ഭാഷകളിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലെ ആദ്യ ചിത്രം ചെമ്മീനാണ്, മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം തുമ്പോളി കടപ്പുറമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാണെന്ന് മനസ്സിലാവും, ആരാന്നാണ് ചോദ്യം.
1: അതെ, ആരാണ് ഈ സംഗീത സംവിധായകൻ എന്നാണ് നമ്മുടെ ചോദ്യം.
0: ഒരു സൂചന കൂടി പറഞ്ഞോളൂ. ഇനി
1: ഓക്കെ, മലയാള സിനിമയിൽ ഈണമിട്ട് പാട്ട് എഴുതുന്ന രീതി വ്യാപകമാക്കിയ സംഗീത സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വരുന്ന ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടോളൂ, അപ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാം.
0: പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടിനൊക്കെ ഒരു വ്യതിരക്തത ഉണ്ട്. ആ പാട്ട് കേട്ടാൽ തന്നെ ഇദ്ദേഹമാണ് സംഗീത സംവിധായകൻ നമുക്ക് മനസ്സിലാവും. ഏത് പാട്ട് വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പറയട്ടെ അവര്.
1: അതെ.

0: അപ്പോൾ നമുക്ക് ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരു പ്രശസ്ത സംഗീത സംവിധായകന്റെ മലയാളത്തിലെ ആദ്യ ചിത്രം ചെമ്മീനും അവസാന ചിത്രം തുമ്പോളി കടപ്പുറവുമാണ്. ആരാണ് ഈ സംഗീത സംവിധായകൻ?
1: ഉത്തരം സലിൽ ചൗധരിയാണ്. ഈ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി കാണും, കാരണം അദ്ദേഹത്തിൻ്റെ ചുവന്ന ചിറകുകൾ എന്ന മലയാള സിനിമയിലെ ഗാനമായിരുന്നു. അദ്ദേഹം ശരിക്കും ബംഗാളി സിനിമയിലാണ് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പരിവർത്തൻ എന്ന് പറയും, വളരെ രസകരമായ ഒരു സാമ്യം. പരിവർത്തനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. ഇവിടെ അദ്ദേഹത്തോടൊപ്പം ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തത് ഓ എൻ വി കുറുപ്പ് സാറായിരുന്നു. അപ്പോൾ ഓ എൻ വി കുറുപ്പിൻ്റെ ആദ്യ ചിത്രം കാലം മാറുന്നു, രണ്ടിൻ്റെ അർത്ഥം ശരിക്കും ഒന്നാണ് വരുന്നത്, ഒന്ന് പരിവർത്തൻ, ഒന്ന് കാലം മാറുന്നു. ബംഗാളിയിൽ 41 സിനിമകൾക്ക് അദ്ദേഹം സംഗീതം കൊടുത്തു, ഹിന്ദിയിൽ 75 സിനിമകൾ, മലയാളത്തിൽ 27 സിനിമകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. ഏറെയും പ്രവർത്തിച്ചത് ഓ എൻ വി കുറുപ്പിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹം വയലാറിൻ്റെ കൂടെയാണ് തുടങ്ങിയത് ചെമ്മീനിൽ. രാമു കാര്യമായിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവസാനത്തെ ചിത്രം തുമ്പോളി കടപ്പുറം ജയരാജൻ്റെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കവിയായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു, ലിറിസിസ്റ്റായിരുന്നു. 13 ഭാഷകളിൽ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. പല ഹിന്ദി ട്യൂണുകളും നമ്മൾ ചില പാട്ടുകളുടെ ട്യൂണിൽ ഹിന്ദി പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ രസകരമായ. കാരണം ഇപ്പോൾ മാനസമൈന്യം വരൂ, അദ്ദേഹം മണ്ണാടെ കൊണ്ട് പാടിച്ചു ചെമ്മീനിൽ. പക്ഷേ ഇതേ ഇത് ട്യൂണിലൊരു പാട്ട് ബംഗാളിയിൽ അദ്ദേഹം യേശുദാസിനെ കൊണ്ടാണ് പാടിച്ചിട്ടുള്ളത്. യേശുദാസ് ഹിന്ദി പാട്ടുകൾ പാടാൻ ഒരു കാരണം ഇദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു കൂടിയാണ്. അപ്പോൾ നമുക്ക് സലിൽ ചൗധരി എന്ന ശരി ഉത്തരം അയച്ചവരെ നോക്കാം.

0: ചരിത്രം അയച്ചിരിക്കുന്നത് നിജു തൃശൂർ, ഷിബു തൃപ്പേക്കുളം, നസീറ സെയ്ദ് പള്ളിനട, ശ്രീജ ദീപു പുത്തനങ്ങാടി, സുമ പ്രകാശ് മുളന്തുരുത്തി, ഷേർലി ജെറോം പാനായിക്കുളം. അപ്പൊ നമുക്ക് ഒരു
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലിൻ്റെ ശില്പി ആരാണ്? ഈ നോവലിസ്റ്റിൻ്റെ പേരാണ് പറയേണ്ടത്. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലൂ പറഞ്ഞോളൂ.
0: അതിൻ്റെ ക്ലൂ, ബ്രിട്ടീഷ് മലബാറിൽ ന്യായാധിപനായിരുന്നു അദ്ദേഹം.
6: കാരണം ആദ്യ നോവൽ എന്ന് പറയുമ്പോൾ പലരും അപ്പുനെടുങ്കാടിയുടെ കുന്തലത ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നെറ്റിലൊക്കെ നോക്കിയിട്ട് കുന്തലത അപ്പുനെടുങ്കാടി ഒന്നും അയക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യ നോവലിൻ്റെ ശില്പി എന്ന് ചോദിച്ചത്. എന്തായാലും ഉത്തരങ്ങൾ വരട്ടെ, നമുക്ക് ഒരു അതുവരെ ഒരു ഗാനം കേൾക്കാം.
0: ഒരു തരത്തിൽ
6: ശ്രദ്ധിച്ചാൽ മതി,
0: സൂചനയാണ്.
6: അപ്പോൾ അതാരാന്ന് പിടികിട്ടും. നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലിൻ്റെ ശില്പി. ഉത്തരം വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: ഉത്തരം വന്നിട്ടുണ്ട്.
0: ആ ഇന്ദുലേഖയാണ് ആ നോവൽ. അപ്പോൾ എഴുത്തുകാരെ അറിയാം. നമ്മുടെ പാട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ
1: അല്ലേ?
0: ഓക്കെ. ആരാണ് ശരി ഉത്തരം അയച്ച? ഓ ചന്ദമേനോൻ, അതല്ലെങ്കിൽ ഒയ്യാലത്ത് ചന്ദമേനോൻ എന്ന് പേര് പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യം അയച്ച ആറുപേരെ നമുക്ക് നോക്കാം.
1: നോക്കാം. വിനീത ഷിബു പൂച്ചാക്കൽ, അജു ഐരാപുരം, കുക്കുമോൾ കൊടുങ്ങല്ലൂർ, രവി മേലടൂർ, ബെന്നി വയനാട്, ഗായത്രി തൃപ്പൂണിത്ര. ഇത്രയും പേരാണ് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്.
0: അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് സെപ്റ്റംബർ 7. ഓ ചന്ദമേനോന്റെ 1899 അദ്ദേഹം മരിച്ചത്. സബ് ജഡ്ജ് ആയിരുന്നു കോഴിക്കോട്. ബ്രിട്ടീഷ് മലബാറിലായിരുന്നു അദ്ദേഹം. ക്ലർക്കായി ചേർന്ന് പിന്നെ ഔദ്യോഗിക കയറ്റം കിട്ടി സബ് ജഡ്ജ് വരെ ആയിട്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ചുള്ള പഠനം, അതുപോലെ മലബാർ മാരേജ് ബിൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണെന്ന് പറയാറുണ്ട്. ഇദ്ദേഹത്തിന് ജോലി കൊടുത്ത് ലോഗനാണെന്ന് പറയുന്നത്, നമ്മൾ ലോഗൻസ് മാനുവലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കളക്ടർ ലോഗനൊക്കെയാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഓ ചന്ദമേനോൻ എന്ന ശരി ഉത്തരവാദിച്ചവരുടെ പേര് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം അല്ലേ?
1: ആറാമത്തെ ചോദ്യം
0: വായിച്ചോളൂ. ആറാമത്തെ ചോദ്യം.
1: അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ 8. ഈ വർഷം ഈ ദിനാചരണത്തിന് ഒരു സവിശേഷതയുണ്ട്, എന്താണത്?
0: ക്ലൂ ആയിട്ട് പറയാനുള്ളത്, ഈ ദിനാചരണം എത്രാമത്തെ എന്ന് അറിഞ്ഞാൽ അതിന്റെ ഉത്തരമാകും.
1: അതെ,
0: അതാണ്. അപ്പോൾ എത്രാമത്തെ വർഷമാണ് ഈ ആചരണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചോദ്യമാണ്. ഒരു പ്രത്യേകതയുള്ള ഒരു വർഷമാണല്ലോ, അതുകൊണ്ടാണ്. നമുക്കപ്പോൾ ഒരു പാട്ട് കൊടുക്കാം അല്ലേ?
1: പാട്ട് കൊടുക്കാം. ഉത്തരങ്ങൾ അയച്ചോളൂ, അപ്പോൾ പാട്ടിലേക്ക് പോകാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ 8. നമുക്ക് ലിറ്ററസി, അതിൻ്റെ സാക്ഷരതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്താനുള്ള ആഗോള ദിനമാണ്. ശരിക്കും ഇത് 1966 യുനെസ്കോ സെപ്റ്റംബർ 8 ഒരു എന്താ പറയുന്ന അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുക്കുന്നത്. 1967 ആദ്യ ആചരണം നടന്നത്, നവംബറിലാണ് തീരുമാനമെടുക്കുന്നത് ശരിക്കും. അതുകൊണ്ട് ആദ്യ ആചരണം 1967. പക്ഷെ 1966 ഇത് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നതുകൊണ്ട് 60-ാം വർഷമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഈ സാക്ഷരത എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ 3 R's എന്ന് പറയുമായിരുന്നു, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിതമെറ്റിക്. ഇപ്പോൾ സാക്ഷരതയുടെ അർത്ഥം മാറുകയാണ്, മറ്റ് തലങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. 7 types of literacy എന്ന് പറഞ്ഞാൽ 7 തരത്തിലുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഈ എഴുത്ത് വായന എന്ന് പറയുന്ന ട്രഡീഷണൽ ബേസിക് ആയിട്ടുള്ള ലിറ്ററസി, പിന്നെ ഡിജിറ്റൽ ലിറ്ററസി, അതുപോലെ ന്യൂമറിക്കൽ ലിറ്ററസി നമുക്ക് കണക്കാക്കാനുള്ള കഴിവ്, പിന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് സാമ്പത്തികമായി കൈകാര്യം ചെയ്യാനുള്ള ധന ഇടപാട് നടത്താനുള്ള കഴിവ്, അതുപോലെ കൾച്ചറൽ ലിറ്ററസി എന്ന് പറഞ്ഞ ലിറ്ററസി കൂടി പറയുന്നുണ്ട്. മൾട്ടി കൾച്ചറൽ ആണല്ലോ ഇപ്പോൾ ഗ്ലോബൽ, അതുകൊണ്ട് ഇപ്പോൾ ലോകത്തെ സംസ്കാരങ്ങളെ അറിയുക അതും ഒരു ലിറ്ററസിയുടെ ഭാഗമാണ്. പിന്നെ ഇക്കോ ലിറ്ററസി, നമ്മുടെ പരിസ്ഥിതിയും കാര്യങ്ങളും അറിയാം. അതൊക്കെ ഒരു ഇപ്പോൾ ജലസാക്ഷരത അങ്ങനെയൊക്കെ പുതിയ പദപ്രയോഗങ്ങൾ കാണുന്നുണ്ടാവും. ലിറ്ററസി എന്ന് പറഞ്ഞപ്പോൾ വെറും എഴുത്തുമാനി മാത്രമല്ല ഈ ലിറ്ററസി കൂടുമ്പോഴുള്ള ഗുണം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ഈ ആരോഗ്യ സൂചികകളൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് ഒപ്പമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ലിറ്ററസി സാക്ഷരത ഉയർന്നു നിന്നതാണ്. അപ്പോൾ എന്തായാലും അപ്പം അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചോദ്യം. 60-ാം വർഷമാണ്, ഡയമണ്ട് ജൂബിലി എന്ന് പറയും. അപ്പോൾ നമുക്കത് നോക്കാം. ഇതൊരു എന്താ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഒരു കോൺഫറൻസ് ടെഹ്റാനിൽ നടന്നതിൻ്റെ ഓർമ്മയിലാണ് സെപ്റ്റംബർ 1965 നടന്നത്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 8 തന്നെ വെച്ചത്. നമുക്ക് ഉത്തരം അയച്ചവരെ നോക്കാം.
1: 60-ാം വർഷം 60-ാം വാർഷികം ശരി ഉത്തരം അയച്ചവരാണ് ശ്രീ പാർവതി കെ ജെ ഉദയംപേരൂർ, ആര്യ കൊടുങ്ങല്ലൂർ, ജഷ്മ ജോമേഷ് ആലംതുരുത്ത്, ഷിലുമോൾ എറണാകുളം, ലീന പീറ്റർ കുമ്പളങ്ങി, ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളി, ഇത്രയും പേരാണ്.
0: ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ടല്ലോ. ഇത് ആദ്യം കിട്ടിയവരല്ലേ നമ്മൾ?
1: ആദ്യം കിട്ടിയവരെ
0: നമുക്ക് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ?
1: അതെ.
0: അടുത്ത ചോദ്യം, ദേവദാസ് എന്ന പ്രണയകാവ്യം മലയാള സിനിമയാക്കിയപ്പോൾ ദേവദാസിൻ്റെ വേഷം അവതരിപ്പിച്ചത് ആരാണ്? ദേവദാസ് എന്ന് എല്ലാവരും കേട്ടാണ്, ബംഗാളി നോവലാണ്, പ്രശസ്തമായ ബംഗാളി നോവലാണ്. അതൊരു മലയാള സിനിമയാക്കിയപ്പോൾ ഒരു നിരാശാകാമുകൻ്റെ വേഷമാണ് ശരിക്കും ദേവദാസിൽ. അപ്പോൾ അതിൽ വേഷം ചെയ്ത ആരാ? അപ്പോൾ
1: അതൊരു ക്ലൂ ആണ്. മലയാള സിനിമയിലെ ഏറെ നിരാശാകാമുക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്.
0: അതെ. അപ്പോൾ നമുക്കൊരു പാട്ട് കൊടുക്കാം അല്ലെ? പാട്ട്

0: പൂക്കൾ.
1: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ദേവദാസ് എന്ന പ്രണയകാവ്യം മലയാള സിനിമയാക്കിയപ്പോൾ ദേവദാസിൻ്റെ വേഷം അവതരിപ്പിച്ചത് ആര് എന്നായിരുന്നു ചോദ്യം. ഈ ദേവദാസ് എന്ന നോവലിനൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും കൂടുതൽ സിനിമകളുണ്ടായിട്ട്

0: എന്നുള്ളത് ഈ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഹിന്ദിയിൽ തന്നെ രണ്ടോ മൂന്നോ സിനിമകൾ, മൂന്നിലധികം ഉണ്ടായിട്ടുണ്ട്. സൈഗളാണ് ആദ്യം ശരിക്കും ഈ വേഷം ചെയ്തത്, പാട്ടുകാരനായ സൈഗൾ. അതിനുശേഷം ദിലീപ് കുമാർ ചെയ്തിട്ടുണ്ട്, ഷാരൂഖ് ഖാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ തന്നെ മൂന്നാല് വേർഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മിക്ക ഭാഷകളിലും ഈ ചിത്രം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഇത് ക്രോസ് ബെൽറ്റ് മണിയാണ്, അദ്ദേഹമാണ് ഈ സിനിമ മലയാളത്തിലെടുത്തത്, ദേവദാസ് എന്നുള്ളത്. അപ്പോൾ അതിലെ നിരാശ കാമുകൻ്റെ വേഷം വേണു നാഗവള്ളിയായിരുന്നു.
1: ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഗാനം കൂടി ഉണ്ടല്ലോ,
0: ഉൾക്കടൽ.
1: ആ പാട്ടിൻ്റെ സീനിൽ വരുന്നതെല്ലാം ഒരു
0: ദുഃഖം തന്നെയാണ്. ശരദിന്ദു മലർദീപ, ആ പാട്ടിനെ കുറിച്ച്, ആ പാട്ടിൻ്റെ രംഗത്ത് ഒരു ശോക നായിക കൂടിയാണ്, ശോഭനെ. ശോഭന എന്നല്ല, ശോഭ എന്നാ പറയാ, ശോഭയാണ് പറയുന്നത്. ആ പാട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് മലയാളത്തിൽ പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ട്, സക്കറി എഴുതിയിട്ടുണ്ട്, സിനിമാ കമ്പം എന്ന പേരിൽ. അപ്പോൾ വേണു നാഗവള്ളി ഇതുപോലെ നിരവധി, ഇപ്പം നമ്മൾ കൊടുത്ത ഗാനം ഒരു കുടക്കീഴില്ല അല്ലേ, അനുരാഗിണി എന്ന് പറഞ്ഞ മാധവിയുടെ ഒപ്പം വേണു നാഗവള്ളി. അദ്ദേഹം ആകാശവാണിയുടെ അനൗൺസർ കൂടിയായിരുന്നു, ഇതുപോലെ പരിപാടികൾ അവതരിപ്പിക്കുകയും പാട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ദിവസം നമ്മൾ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. വേണു നാഗവള്ളി ഇന്ന് ശരി ഉത്തരം അയച്ചവരെ നമുക്ക് നോക്കാം.
1: ശരി ഉത്തരം അയച്ചതിൽ ആദ്യം തന്നെ ലക്നൌവിൽ നിന്നാണ് എലിസബത്ത് ജോൺ ആണ്
0: അയച്ചിരിക്കുന്നത്.
1: ആരിഫ കൊടുങ്ങല്ലൂർ, പിന്നെ കൊടുങ്ങല്ലൂരുകാർ രണ്ടു മൂന്ന് പേര്
0: അയച്ചിട്ടുണ്ട്
1: തുടർച്ചയായിട്ട്. അജിത് ഇ ജി കൊടുങ്ങല്ലൂർ, ഗണേഷ് ഇലഞ്ഞി, സന്തോഷ് കൊടുങ്ങല്ലൂർ, രാജേന്ദ്ര ബാബു കാക്കനാട്, ഇത്രയും പേരാണ് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്.
0: 9 സെപ്റ്റംബർ ആയിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ 9 ആണ് വരാൻ പോകുന്നില്ലേ. സെപ്റ്റംബർ 9, 2010 അദ്ദേഹത്തിന്റെ വിയോഗം. അദ്ദേഹം അറിയാവുന്ന അഭിനേതാവ് മാത്രമല്ല സംവിധായകൻ കൂടിയായിരുന്നു. ഏകദേശം 12 സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 50+ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിരാശ കാമുകൻ എന്നൊക്കെ പറയുമ്പോഴും മലയാളത്തിലെ ഏറ്റവും അധികം ചിരിപ്പിച്ച സിനിമയുടെ തിരക്കഥ ഇദ്ദേഹത്തിൻ്റെയാണ്, കിലുക്കം. അദ്ദേഹത്തിൻ്റെ അപ്പോൾ ദുഃഖം മാത്രമല്ല അദ്ദേഹത്തിന് ചിരിപ്പിക്കാനും കഴിയുമായിരുന്നു. നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു റൈറ്ററായിരുന്നു. വേണു നാഗവള്ളിയുടെ ഓർമ്മ ദിവസം സെപ്റ്റംബർ 9
2: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
3: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇടപ്പള്ളി രാഘവൻ പിള്ള, രാജലക്ഷ്മി, നന്ദനാർ മലയാളം എഴുത്തുകാർ, ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്, എന്താണത്?
0: അതെ, ഇടപ്പള്ളി രാഘവൻ പിള്ള കവിയായിരുന്നു അറിയാം, രാജലക്ഷ്മി ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു, നന്ദനാരും അങ്ങനെ തന്നെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു. ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയട്ടെ അല്ലേ. ഈ എഴുത്തുകാർ ഏത് നിലയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരാണ് ഇവരെല്ലാം. അപ്പോൾ അതുവരെ നമുക്ക് ഇന്ന് ഈ ചോദ്യം ചോദിക്കാൻ ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്, എന്തായാലും അത് ഉത്തരം വരട്ടെ എന്നിട്ട് പറയാം. അതൊരു പാട്ട് കേൾക്കാം. അതെ.

0: നമ്മളെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, എടപ്പള്ളി രാഘവൻപിള്ള, രാജലക്ഷ്മി, നന്ദനാർ, ഈ മലയാളം എഴുത്തുകാർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഒരുപാട് ശ്രോതാക്കൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഈ പാട്ട് ശരിക്കും വളരെ ആപ്റ്റ് ആയിരുന്നില്ല ഇതിന്, വളരെ ഈ മൂന്ന് പേരും ശരിക്കും ജീവിതം പാതി വഴിക്ക് അല്ലെങ്കിൽ വളരെ നേരത്തെ അവസാനിപ്പിച്ച എഴുത്തുകാരാണ്. 27 വയസ്സിലായിരുന്നു എടപ്പള്ളി രാഘവൻപിള്ള തൂങ്ങി മരിക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു രാജലക്ഷ്മി, 34 വയസ്സിലാണ് ജീവിതം അവസാനിപ്പിച്ചത്. നന്ദനാർ കുറച്ചുകൂടി വൈകിയാണ്, 48 വയസ്സിലാണ് ആത്മഹത്യ ചെയ്തത്. ഈ എഴുത്തുകാരെല്ലാം ആത്മഹത്യ ചെയ്യായിരുന്നു. കാരണം ഇത് ഓർമ്മിക്കാൻ കാരണം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുന്ന, ആത്മഹത്യക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന ദിവസം വരെയാണ് സെപ്റ്റംബർ 10. ഇവരൊക്കെ വലിയ എഴുത്തുകാരാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇവരെ അങ്ങ് ക്രമീകരിക്കുമ്പോൾ ഇവരെല്ലാം സൂയിസൈഡ് ചെയ്തവർ എന്ന് പറഞ്ഞ്. അപ്പോൾ ആത്മഹത്യ ഒരിക്കലും ഒരു ഒന്നിനൊരു പ്രതിവിധിയല്ല. പക്ഷേ ഈ എഴുത്തുകാർ അങ്ങനെ ചെയ്താണ്. ഹെമിംഗ്വേ അടക്കം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സെപ്റ്റംബർ 10 ആത്മഹത്യക്കെതിരെ പ്രവർത്തിക്കേണ്ട ബോധവൽക്കരണത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് ഈ എഴുത്തുകാരുടെ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചത്. നമുക്ക് ശരി ഉത്തര അയച്ചു വരെ നോക്കാം.
1: ജ്യോതി സജയൻ, വരിക്കാൻകുന്ന്, സുമ ശശിധരൻ, തണ്ണീർമുഖം ചേർത്തല, ഷമ്മി വിജയ് തോപ്പുംപടി, ശശിധരൻ കൊരട്ടി, ശോഭമോഹൻ ആലുവ, മാഗി ജോർജ് വൈപ്പിൻ, ഇവരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത്.
0: ഏറ്റവും ആദ്യം അല്ലേ, നമുക്ക് ഇനി അവസാനത്തെ ചോദ്യ സമയം തീരാൻ പോവുകയാണ്, അതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് പോകുന്നു. പാഞ്ചാലി ശബ്ദം, കുയിൽ പാട്ട്, കണ്ണൻ പാട്ട്, ഇത് ഏത് കവിയുടെ കൃതികളാണ് എന്നാണ് ചോദ്യം.
1: തമിഴ് കവിയായിരുന്നു ഇദ്ദേഹം. സ്വാതന്ത്ര്യ സമര പോരാളിയും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു. ഈ പാട്ടും ഒരു സൂചനയാണ്, നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്
0: പാട്ട് അദ്ദേഹത്തിന്റെ രചനയാണ്. നമുക്ക് പാട്ടിലേക്ക് നേരെ പോവാം.

0: കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, പാഞ്ചാലി ശബ്ദം, കുയിൽപാട്ട്, കണ്ണൻപാട്ട് ഇതൊക്കെ ആരുടെ കൃതിയാണെന്നായിരുന്നു ചോദ്യം. നമ്മൾ ക്ലൂ ആയി പറഞ്ഞു അദ്ദേഹം കവിയായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അനാചാരങ്ങൾക്കെതിരെ പൊരുതിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹത്തിന് 29 ഇന്ത്യൻ ഭാഷകൾ അറിയാമായിരുന്നു എന്ന് പറയുന്നത്, 4 വിദേശ ഭാഷയും. അല്ലാഹു, ക്രിസ്ത്യൻ, ക്രിസ്തു ഇവരെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരി ഉത്തരം പറഞ്ഞില്ല നമ്മളിതുവരെ, അല്ലേ?
1: ചരിത്രം പറഞ്ഞിട്ടില്ല.
0: സുബ്രഹ്മണ്യ ഭാരതി എന്നാണ്, ഭാരതിയാർന്ന് അറിയപ്പെടുന്ന സുബ്രഹ്മണ്യ ഭാരതി എന്നാണ് ശരി ഉത്തരം. അദ്ദേഹം 39-ാമത്തെ വയസ്സിൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു ആനയുടെ അടി കൊണ്ട് കടന്ന് അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. ലാവണ്യ എന്ന് പറഞ്ഞൊരു ആനയാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ശരി ഉത്തരം അയച്ചു വരെ നോക്കാം.
1: എം എം പ്രസാദ് നാട്ടകം, ജിഷ ജോൺസൺ തിരുമുപ്പം, സുരേഷ് റാവു മയ്യനാട്, പിന്നെ വയനാട് നിന്നും ബെന്നി, ഉഷ എന്നിവരാണ് അയച്ചിരിക്കുന്നത്. ഒരാൾ കൂടി ഉണ്ട്, വിമല തോമസ്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പറയൂ, നിങ്ങൾക്കറിയാമോ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ രശ്മി രഘുരാജ്.
0: ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പ്രത്യേകിച്ച് ശരി ഉത്തരം അയച്ച വ്യക്തികൾക്ക് അഭിനന്ദനങ്ങൾ. ഈ പരിപാടി കേട്ടിരുന്നവർക്കും എല്ലാവിധ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: പറയൂ നിങ്ങൾക്കറിയാമോ.
3: പറയൂ നിങ്ങൾക്കറിയാമോ.
2: പറയൂ നിങ്ങൾക്കറിയാമോ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി അഞ്ചാമത്തെ ഇന്ത്യൻ വിമാനം നേപ്പാളിലെത്തി. തുരങ്കത്തിനുള്ളിലെ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ പ്രത്യേക ഉപകരണങ്ങളുമായി

0: 11 സംഘവും 5.5 ടൺ അവശ്യമരുന്നുകളുമാണ് വിമാനത്തിലുള്ളത്. വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ MLAമാരും MPമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR കൾ റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് മന്ത്രി OJ ജനീഷ്. ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധതയെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ കൊണ്ട് തിരുത്തിക്കാനാകുമെന്ന സന്ദേശമാണ് വിധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം ന്യൂട്രിമിക്സിന്റെ നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്, 0484 എന്ന കോഡ് ചേർത്ത് 24263 97, അതല്ലെങ്കിൽ 24263 87. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് വെള്ളിത്തിരയിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തി ആരെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: സാറേ, ഞാൻ ചേർത്തല കടക്കരപ്പള്ളി വട്ടക്കടയിൽ നിന്ന് വിളിക്കുന്നതാണ്. പ്രദീപ് കുമാർ
1: ചേർത്തലയിൽ നിന്ന്.
2: ഞാൻ
1: വിളിച്ചിട്ടുണ്ട്. എനിക്ക് പേര് കേട്ടപ്പോ സംശയം തോന്നി വിളിച്ചിട്ടുണ്ടെന്ന്. പ്രദീപ് കുമാർ അല്ലേ?
2: അതെ അതെ.
1: പ്രദീപ് എന്താ ചെയ്യുന്ന?
2: ഞാൻ മിൻമയുടെ ഡ്രൈവറാണ്.
1: ഇന്ന് ഓഫാണ്, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയ അല്ലേ? വളരെ സന്തോഷം. ഏതൊക്കെ പരിപാടികളാണ് പ്രദീപിന് കൂടുതൽ ഇഷ്ടം?
2: എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് തന്നെയാണ്.
1: പാട്ടുകളാണ്? പാട്ട് പാടുന്ന വ്യക്തിയാണോ?
2: പിന്നെ
1: പാട്ട് പാടും.
2: ഞാൻ പാടിത്തരാം.
1: ആ ഹാ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്?
2: എനിക്ക് പാട്ട് ഒരുപാടുണ്ട്. ഞാൻ ദാസേട്ടന്റെ പാട്ട് മാത്രമേ പാടുള്ളൂ, വേറെ ആരെയും പാട്ട് പാടിയല്ല.
1: ആ ശരി, ദാസേട്ടനെ പോലെ തന്നെയാണ് അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്, അദ്ദേഹം മറ്റാരുടെയും പാട്ടുകൾ അങ്ങനെ പാടാറില്ല. പണ്ട് പാടുമായിരുന്നു, പക്ഷെ
2: ദാസേട്ടന്റെ ഒരു 10-14,000 പാട്ടിന്റെയിലുണ്ട്. ദാസേട്ടന്റെ ഒരു 3-ാമത്തെ റെക്കോർഡിംഗ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
1: അതെവിടെ പോയിട്ട് സാധിച്ചു?
2: തിരുവനന്തപുരത്ത് ഞാൻ എം ജി ദാസ് പറഞ്ഞിരിക്കലുണ്ടായിരുന്നു ഒരു 2 വർഷത്തോളം.
1: ഓ ശരി, അപ്പൊ തരംഗിണി പോയോ?
2: പിന്നെ തരംഗിണി പോയി എന്നെ അവിടെ എല്ലാം കൂടെ നടന്ന്. നമ്മുടെ ചിത്രചേച്ചി പാടി തുടങ്ങിയതേ ഉള്ളു
1: ആ കാലത്താണ്.
2: ആ ചിത്രചേച്ചി എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നാണ് പാടുന്നത്, ഇവിടെ ഇരുന്നാണ്ട് ഉപകരണം വായിക്കുന്നത്, അവിടെ റെക്കോർഡിംഗ് നടക്കുന്നൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്.
1: ഓ, വലിയ ഭാഗ്യം അല്ലേ? 1984 ആ കാലത്തായിരിക്കും അല്ലേ?
2: അല്ല, 82-ലാണ് സാറേ.
1: 82-ലാണോ? 84 ആയിട്ടില്ല.
2: 82, 83, 84 വരെ ഞാൻ സാറിന്റെ ഉണ്ടായിരുന്നു.
1: ഓ ശരി,
2: അത് കഴിഞ്ഞാണ് ഞാൻ വീണ്ടും പോരുന്നത് തന്നെ.
1: അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാണ്? അത് പറഞ്ഞില്ലല്ലോ.
2: ഇന്ന് മോഹമുക്തി എന്നുള്ള ചിത്രത്തിലെ ചുംബ നിവർണ പതംഗ, ആ പാട്ടാണ് വേണ്ടത്.
1: പതംഗങ്ങളാൽ അല്ലേ? ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട്.
2: അതെ അതെ അതെ.
1: എം കെ അർജുനും ശ്രീകുമാരൻ തമ്പി ടീമിന്റെ.
2: രണ്ടുപേരും പാടാം.
1: ആ പറയൂ.

0: ഹലോ,
1: പൂവേ തൻപൂവേ
0: നന്നായി പാടിയല്ലോ.
1: വാസം വരും, വാസം എൻ വാസം പൂങ്കാവനം.

0: മെഡൽ.
1: പ്രദീപ്
0: ഹലോ,
1: ആ മലയാളത്തിൽ നിന്ന് നേരെ തമിഴിലേക്ക് ചാടി അപ്പോഴേക്ക് അല്ലേ?
0: തമിഴ് ഹിന്ദി എല്ലാം പാടാറുണ്ട് ഞാൻ.
1: ആഹാ, ദാസേട്ടന്റെ പാട്ട് തന്നെയാണ് എല്ലാം പാടുന്നത് അല്ലേ?
0: അത്രേ പാടുള്ളൂ. ഞാൻ ഒരു ഒരു രണ്ടുപേരും കൂടി ഹിന്ദി പാട്ട് പാടിക്കോട്ടെ.
1: ഏതാണ് അദ്ദേഹത്തിന്റെ ഏത് പാട്ടാണ് പാടുന്നത്?

0: ഹലോ പ്രദീപ്.
1: ഹലോ,
0: ആ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ പ്രദീപ്?
1: ഞാനൊരു 27 വർഷം ഒരു ഗുരുവിന്റെ കീഴിൽ പഠിച്ച ആളാണ്. ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കണേ, ഞാനും എന്റെ മക്കളും പഠിച്ചോണ്ടിരിക്കുന്നു.
0: അതാണ്, നന്നായി പാടുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു നമുക്ക് നമുക്ക് കൊതി തോന്നുന്ന ശബ്ദത്തിൽ പാടി. എന്തായാലും ഞാൻ പുനർജന്മത്തിലെ പാട്ട് കേട്ടപ്പോൾ അങ്ങനെ പാടി ഇരുന്ന് പോവായിരുന്നു. അപ്പോഴാണ് തമിഴിലേക്ക് പോയത്, പിന്നെ ഹിന്ദിയിലേക്ക്. ഈ പുനർജന്മത്തിലെ പാട്ട് കണ്ടിട്ടുണ്ടോ താങ്കള്?
1: ഇല്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല സാറേ. ഞാൻ പാട്ട് എന്തെങ്കിലും ഉണ്ട്.
0: പാട്ട് ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
1: വയലാറിന്റെ നാട്ടുകാരാണ്, എന്റെ അച്ഛന്റെ വീട് വയലാറാണ്.
0: ആ ശരി. അപ്പൊ ഞാൻ ഈ
1: അമ്മ വീട് രാജീവ് ആലിംഗിന്റെ അടുത്തുമാണ്.
0: ഓ, വയലാർ തന്നെയാണ്.
1: വയലാറിന്റെ ഒരു പാട്ടിനെ പറ്റി എനിക്കിപ്പോ
0: രുചിരാംഗി
1: രോമാഞ്ചം ചൂടി വരൂ. ഇത്
0: പൊന്നാവരം കോട്ടയിലെ
1: ഫേമസ് പാട്ടിലൊന്നാണ്.
0: അതെ, പൊന്നാവരം കോട്ടയിലെ പാട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് മറ്റേ പുനർജന്മത്തിലെ പാട്ടിനെ കുറിച്ചായിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ പാടുന്ന ആൾ കരയുന്നുണ്ടോ തോന്നും. അപ്പൊ ഞാൻ വളരെ മുമ്പ് ആ പാട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ നോക്കുമ്പോൾ ശരിയാണ്, പ്രേം നസീറാണ് ചിത്രത്തിൽ ആ പാട്ട് പാടുന്നത്. പ്രേം നസീർ കണ്ണ് തുടക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് പാടുന്നത്. ശബ്ദത്തിൽ മാത്രം നമുക്ക് ആ കരച്ചിൽ അറിയാൻ കഴിയും ഈ പാട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ. അതാണ് യേശുദാസിന്റെ കഴിവ്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇന്നത്തെ പാട്ടിലേക്ക് പോകുന്നു അല്ലേ? ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ ടീമിന്റെ.
1: ഓക്കെ,
0: സംസാരിച്ചത് വളരെ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.
1: സന്തോഷം. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ,
0: സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ കുഞ്ഞു മുഹമ്മദ്, വളപ്പിൽ ഇടപ്പള്ളി മാരോപ്പിച്ചോട്.
0: കുഞ്ഞു മുഹമ്മദ് വളപ്പിൽ.
1: അതെ,
0: പറയൂ. മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ ഈ പരിപാടിയിൽ?
1: പങ്കെടുത്തിട്ടുണ്ട്. ഇരുന്ന് 3 മാസം കഴിഞ്ഞ വരുന്നത്.
0: ഓക്കെ, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതേയുള്ളൂ. 3 മാസത്തിന് മുമ്പാണോന്ന് സംശയം തോന്നിയിട്ട് ചോദിച്ചതല്ല. പറയൂ. ആ, നമ്മൾ സംസാരിച്ച് എനിക്ക് അതുകൊണ്ട് ഒരു മറ്റൊരു കുഞ്ഞു മുഹമ്മദിനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓ, അശ്ശരി. ഓക്കെ, ഞാൻ അദ്ദേഹമാണെങ്കിലും ഒന്ന് സംശയിച്ചു പോയി, അതുകൊണ്ട് ചോദിച്ചത്. എത്ര കാലമായി കഴിച്ച പരിമിതിയായിട്ട്? ഓ, അശ്ശരി. ആദ്യം ഉണ്ടായിരുന്നു കഴിച്ച അല്ലേ? കുഴപ്പമില്ലായിരുന്നു. പിന്നെ അസുഖം വന്നതാണോ അതോ? അപ്പൊ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ?
1: അന്ന് ഞാൻ ഈ ടയറിന്റെ പണിക്ക് പോയിരുന്നു പമ്പിൽ. പണിക്ക് പോയിരുന്നു.
0: പിന്നെ തുടർന്ന് അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നോ? ഈ കാഴ്ച അങ്ങനെ പരിമിതിയായപ്പോ
1: ഇല്ല, അങ്ങനെ പിന്നെ അധികം ചെയ്യാൻ പറ്റില്ല. തല ശരിക്കാൻ പാടില്ല, കണ്ണ് ബ്ലീഡിങ് ഉണ്ടാവും.
0: ഓ, അശ്ശരി.
1: അപ്പൊ അത് തന്നെ ജോലിക്കും പിന്നെ പോകാൻ പറ്റിയില്ല. 5 സർജറി ചെയ്താണ് കണ്ണെങ്കിൽ.
0: ഓഹോ.
1: അതമാതിരി ഇടത്തെ കണിക്ക് 2, വലത് കണിക്ക് 3 ഓപ്പറേഷൻ ചെയ്തതാ.
0: ശരി.
1: എന്നിട്ടും കാഴ്ച വേണ്ടത്രയും കിട്ടിയില്ല.
0: റേഡിയോ ഒക്കെ കേൾക്കും സ്ഥിരമായിട്ട് അല്ലേ?
1: ആ, ഇപ്പൊ ഫുൾ ടൈം പാർട്ടി റേഡിയോ
0: കേൾക്കും. എന്ന് വേണ്ട പാട്ട് പറഞ്ഞില്ല കേട്ടോ, നമ്മൾ അത് ചോദിച്ചില്ല.
1: വാർത്തയിലെ പാട്ടാ പറഞ്ഞത്.
0: സലീലം ശ്രുതി ഈ വഴി പോയി അല്ലേ? ദുഃഖഗാനമാണ് താല്പര്യം. ശരി. ബിജു തിരുമല എടി ഉമർ ടീമിന്റെയാണ്. സീനയാണ് അല്ലേ?
1: മാത്രമേ.
0: ശരി. മക്കള്? അപ്പൊ ആരെങ്കിലും സഹായം അങ്ങനെയൊക്കെ ഉണ്ടോ താങ്കൾക്ക്? സർക്കാരിന്റെ പെൻഷൻ അല്ലേ? അല്ല, അത് സത്യം പറഞ്ഞ വളരെ തുച്ഛമാണെങ്കിൽ പോലും അതൊരു സഹായം തന്നെയാണ് അല്ലേ? ഈ പാട്ടല്ലേ? ഓക്കെ. ഒരുപാട് എന്താ പറയുന്ന ഈ

പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെ ഒരുപാട് പേര്, പരിമിതിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്കപ്പം ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. അതെ അതെ, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ചോദിക്കാതിരുന്നതാണ്. ഓക്കെ, വളരെ സന്തോഷം. ഐ വി ജസ്റ്റിൻ്റെ സിനിമയായിരുന്നു ഈ വാർത്ത. മമ്മൂട്ടിയും മോഹൻലാലും ചെറിയൊരു വേഷത്തിലൊക്കെ ഉണ്ടായിരുന്നു. വേണു നാഗവള്ളി അവരൊക്കെ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. ടി ദാമോദരൻ്റെയാണ് തിരക്കഥ. ആ പറയൂ, നിങ്ങൾക്കറിയാമോ അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഇഷ്ടഗാനം കൊടുക്കുന്നു. ഓക്കെ കുഞ്ഞു മുഹമ്മദ്, സമാധാനമായിരിക്കും, സംസാരിച്ചതിൽ സന്തോഷം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: നമസ്കാരം, വെള്ളിത്തിരയാണ്, പറയൂ.
3: എന്റെ പേര് ജെബി, ചെറായി വിളിച്ചു.
2: ചെറായി ആരാണ്?
3: ജെബി.
2: ഓക്കെ, പറയൂ, എങ്ങനെയുണ്ട്?
3: എന്റെ 4th പേർക്കിടാവിന്റെ
2: 4th ബർത്ത്ഡേ. അതിനുവേണ്ടിയാണോ പാട്ട് ചോദിക്കുന്നത്?
3: പാട്ട് ചോദിച്ചു.
2: പാട്ട് ഏതാ പറഞ്ഞിരിക്കുന്നത്? പഴയ സിനിമയിലെ പാട്ടാണല്ലേ. 1981 ചിത്രമാണ് തേലുകൊട്ടാൻ വരും. ബാലുകിരിയത്തിന്റെ
3: പാട്ടിനോടാണ് എനിക്ക് ഇഷ്ടം.
2: അപ്പൊ ഇഷ്ടമുള്ള പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. പ്രേം നസീറിന്റെ ഒക്കെ സിനിമയാണ് തേലുകൊട്ടാൻ വരും. പ്രേം നസീർ, സുകുമാരൻ, മോഹൻലാലും ഉണ്ട് ചെറിയൊരു വേഷം. കണ്ടിട്ടുണ്ടോ സിനിമ? ബാലുകിരിയത്തിന്റെ സിനിമയായിരുന്നു. അപ്പൊ ഈ പാട്ടാണ് വേണ്ട, സ്വപ്നങ്ങളെ വീണുറങ്ങൂ അല്ലേ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ. വലിയ അർത്ഥ വ്യാപ്തിയുള്ള പാട്ടാണ്.
3: കൊച്ചിന്റെ ബർത്ത്ഡേയുടെ കാര്യം പിന്നീടാണ് ഓർത്ത, അതല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി പാട്ടാണ് അവന് ഇഷ്ടം.
2: ആ ശരി, കുട്ടീന്റെ ഇല്ലല്ലോ ഇപ്പൊ അവിടെ, സ്കൂളിലാവില്ലേ? നമുക്ക് ഈ പാട്ട് കേൾക്കാം.
3: സംസാരിച്ചതിൽ
2: വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ. ശരി, ഓക്കെ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ആരാത്?
3: ഞാൻ ലത. ഫോണിത്ര
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ. ലത എന്നല്ലേ പേര് പറഞ്ഞു?
3: ലത.
2: ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക. കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആയി കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട്. ആ, തൃപ്പൂണിത്തറയെന്നാണ്. അപ്പം മനസ്സിലായി. നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്ന വ്യക്തിയാണോ ആകാശവാണി കൊച്ചി FM-ന്റെ? അത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇപ്പൊ റിംഗ് ബാക്ക് കിട്ടുന്നതാണ്. വേറെ വല്ലവരുമായിട്ട് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോ. പറയൂ, എന്താണ് അപ്പൊ ഇന്ന് കിട്ടിയതല്ല, എന്താ പറയാനുള്ളത്? പരിപാടികളെ കുറിച്ച് വല്ല അഭിപ്രായമൊക്കെ പറയാനുണ്ടോ?
3: പറയാം. രാവിലെ തന്നെ ഞാൻ റേഡിയോ വെക്കും.
2: പാട്ടുകളാണ് കൂടുതൽ താല്പര്യം അല്ലേ? പാട്ട് പാടുന്ന വ്യക്തിയാണോ? പാട്ട് പാടാറുന്നില്ല. ലതാന്ന് പേര് വരുന്ന പാട്ടുകൾ വല്ലത് ഓർമ്മയിലുണ്ടോ? റോമിയോ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. പാട്ടിന്റെ തുടക്കം ചാരുലതയെന്നാണ്. ചാരുലതേ, ചന്ദ്രിക കയ്യിൽ കളഭം നൽകിയ ചൈത്രലതെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അല്ലേ? ആ, എൻ്റെ മുല്ലപ്പന്തലിൽ നീപ്പെടൊരു അങ്ങനെ ഒരു പാട്ടാണ്. അപ്പം ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതാ? താങ്കൾക്ക് കേൾക്കേണ്ട പാട്ട് ഏതാ? അത് പറഞ്ഞില്ല. ദേവി കന്യാകുമാരി, വയലാറിൻ്റെയാണ് രചന. വയലാർ ദേവരാജൻ്റെ അല്ലേ? ആ, മാധുരിയമ്മ പാടിയ പാട്ടാണ്. പി മാധുരി പാടിയ പാട്ടാണ്. അതെ അതെ, നല്ല പാട്ടാണ് കേൾക്കാൻ. നമുക്കപ്പോൾ നേരെ പാട്ടിലേക്ക് പോയാലോ? വളരെ സന്തോഷം, ഇഷ്ടകാലം കേട്ടോളൂ.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഓണം കഴിഞ്ഞു കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
3: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
2: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: നേടാം ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
3: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
4: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
5: ഹലോ, നമസ്കാരം സാർ.
4: നമസ്കാരം, ആരാണ്?
5: ഇത് രമ കോതമംഗലം.
4: രമ കോതമംഗലം, ഓക്കെ. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ രമ മുമ്പ്?
5: ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു മാസമായി.
4: ഓക്കെ, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ?
5: ഓണമൊക്കെ ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള ഓണമായിരുന്നു. കാരണം മക്കള് മരുമോള് വന്നിട്ടുണ്ട്, ദുബായിലായിരുന്നു അവള് വന്നു. പുതിയ വീടൊക്കെ പണിത് എല്ലാരും കൂടെ ഓണം ആഘോഷിച്ചു. മക്കളും മരുമക്കളും, ഒരു കൊച്ചുമോള്, രണ്ട് കൊച്ചുമക്കളും ഉണ്ട്. എല്ലാരും കൂടെ ഓണം ഭംഗിയായിട്ട് ആഘോഷിച്ചു.
4: വളരെ സന്തോഷം അല്ല? അങ്ങനെ കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അതുപോലെ സന്തോഷമാവട്ടെ.
5: പിന്നെ
4: പറയൂ, ഓണ പരിപാടികളൊക്കെ കേട്ടിരുന്നു ആകാശവാണിയുടെ?
5: ആകാശവാണിയുടെ പരിപാടി സത്യം പറഞ്ഞാൽ കേൾക്കാൻ സമയം കിട്ടില്ല.
4: എല്ലാവരും വന്നപ്പോ നമ്മളെ മറന്നു അല്ലെ?
5: അല്ല, മറന്നല്ല. പിന്നെ ഞാന് ഓണത്തിന്റെ തലേദിവസം ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. കൊറേ ട്രൈ ചെയ്തു. ഇപ്പൊ പിന്നെ ഞാൻ ചുമ്മാ, ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഞാൻ മൊബൈലിലാണ്.

0: ഞാനിത് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ആരെങ്കിലും കസ്റ്റമർ വരുമ്പോ അത് അപ്പൊ ഓഫ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാൻ എപ്പോഴും സാധിച്ചില്ല. പിന്നെ ഓണത്തിന്റെ തലവദം ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കിട്ടുവാണെങ്കിൽ പറയാലോ എന്ന് ഓർത്ത് എല്ലാവർക്കും ഓണാശംസ പറയാന്ന് വിചാരിച്ചുകൊണ്ടാണ് വിളിച്ചത്. കിട്ടിയില്ല.
1: ഇന്ന്
0: ഒരു കൃഷ്ണന്റെ പാട്ട്. ഞാൻ ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ നാളെ കഴിഞ്ഞ്.
1: വെള്ളിയാഴ്ച
0: വെള്ളിയാഴ്ച. അപ്പൊ ചുവന്ന സന്ധ്യകൾ എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ് ഒരു കൃഷ്ണന്റെ പാട്ടാ ചോദിച്ചേക്കണേ.
1: ഓക്കെ. കാളിന്തി കാളിന്തി എന്ന് പറയുന്ന ഒരു പാട്ട്, വളരെ വ്യത്യസ്തമായ ഒരു പാട്ടാണ്. ഈ വയലാറിന്റെ കൃഷ്ണഭക്തി ഗാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലേ വളരെ വ്യത്യസ്തമാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ഗോപകുമാരനെ കാണും. അപ്പൊ ഈ പാട്ട് പറയാനായിരിക്കും എന്തായാലും. അപ്പൊ നമുക്ക് ചുവന്ന സന്ധ്യയിലെ വയലാർ ദേവരാജൻ ടീമിന്റെ യേശുദാസ് പാടിയ കാളിന്തി കാളിന്തി, കണ്ണന്റെ പ്രിയസഖി കാളിന്തി
0: കാളിന്തി
1: ആ പാട്ടിലേക്ക് പോവാം അല്ലേ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.
0: വളരെ സന്തോഷം എനിക്ക് കിട്ടിയതിൽ, വളരെ സന്തോഷം. എല്ലാവരോടും അന്വേഷണം ഓണാശംസ കഴിഞ്ഞിട്ട്
1: അതെ, എന്നും ഓണമായിരിക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, നമുക്ക് ഇഷ്ടാനം കേൾക്കാം.
0: Okay, thank you.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം.
1: സരസൻ കൊച്ചുപറമ്പ്.
0: സരസൻ കൊച്ചുപറമ്പ്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
1: കുറേ കാലങ്ങളായി സാറിന്
0: അതെ അതെ.
1: ശബ്ദം കേട്ടിട്ട്. സാർ ഓണായിട്ട് ലീവ് ആയിരുന്നല്ലേ?

0: കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല.
1: വേറെ പുതിയ അലോട്ട്മെന്റ് പരിപാടി നടത്തിയത്.
0: അതെ അതെ, നന്നായിരുന്നില്ല എല്ലാ പരിപാടികളും.
1: ആ കുഴപ്പമില്ല, നന്നായിരുന്നു സാറ്. അവനി പൊന്നുവിനാലൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ
0: സാറേ. ഏതെല്ലാം കേട്ടു താങ്കള്?
1: എല്ലാം കേട്ടു, എല്ലാ പരിപാടിയും എല്ലാ നിലയത്തിലും കേട്ടു.
0: എല്ലാ നിലയത്തിലും കേട്ടു. ആ എല്ലാ നിലയും കൂടി ഒന്നിച്ചല്ലേ കൊടുത്തിരുന്നത്? അപ്പൊ കൊച്ചി നിലയും കേട്ടാ തന്നെ എല്ലാം കേൾക്കാം. ഓരോ ദിവസം ഓരോ സ്റ്റേഷൻ തയ്യാറാക്കിയ പരിപാടിയായിരുന്നു.
1: ഇന്നത്തെ പറയൂ, നിങ്ങൾക്കറിയാമോ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ.
0: വളരെ സന്തോഷം.
1: മറുപടി
0: അയച്ചിരുന്നോ? ഉത്തരം അയച്ചിരുന്നോ?
1: അറിയില്ല.
0: ഓ ശരി, അങ്ങനെ അയക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം ഉണ്ട്, എനിക്ക് അറിയാതെ. എനിക്കറിയാം സരസൻ കൊച്ചുപറമ്പ് അല്ലേ. പാട്ട് കേൾക്കണം, അത്
1: പറയും.
0: കരിമ്പന ജയന്റെ സിനിമയിലേക്ക് പോവാണ്. ജയന്റെ ആരാധകനാണോ? ഐ വി ശശിയുടെ സിനിമയാണ്, ജയൻ അഭിനയിച്ച സിനിമയാണ്. ഏത് പാട്ടായാലും വേണ്ടത്? കൊമ്പിൽ ചിലമ്പും കെട്ടി അല്ലേ. ഒരു കാളവണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ ജയൻ പോകുന്നതാണ്. സിനിമ കണ്ടിട്ടുണ്ടോ? ആ രംഗത്ത് മറ്റൊരു നടൻ കൂടി ആ കാളവണ്ടിയിൽ നിൽക്കുന്നുണ്ട്, അറിയാമോ? ശങ്കരാടിയല്ല, ഞാൻ ശങ്കരാടിയാൽ നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു നടനെയാണ്. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചതാണ്. നിർമാല്യത്തിൽ അഭിനയിച്ചിട്ടുള്ള, നിർമാല്യത്തിലൂടെ ഒന്നും സിനിമയിൽ വന്നത്. എന്റെ നാട്ടുകാരും കൂടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പെട്ടെന്ന് ഓർത്തത്. രവി മേനോൻ എന്ന് പറയും. ശാലിനിയുടെ കൂട്ടുകാരിയില് സുന്ദരി എന്നുള്ള പാട്ടൊക്കെ പാടുന്ന രവി മേനോൻ. രവികുമാർ അല്ല, രവി മേനോൻ. അതെ അതെ,
1: 81 ആണ്
0: അത്. ശരിക്കും 80 ജയൻ മരിച്ചു. നവംബർ 16 80 നവംബർ 16 ജയൻ മരിച്ചു. അതിന് ശേഷം റിലീസായതായിരിക്കും. 81 ഇവിടെ കാണിച്ചു. അതെ അതെ, നവംബറിലാണ് മരിച്ചത്. പക്ഷെ അതിനുശേഷം തുടർച്ചയായിട്ട് കുറെ സിനിമകൾ അദ്ദേഹത്തിന്റെ വന്നു. ചിലതിലൊക്കെ അദ്ദേഹമല്ല ശബ്ദം കൊടുത്തതൊക്കെ. ജയൻ മരിക്കുമ്പോ 10-ാം ക്ലാസ്. 10-ാം ക്ലാസ് ആണ് അല്ലേ. 8-ാം ക്ലാസ്. അപ്പൊ 58 വയസ്സായി. ഞാൻ കൃത്യമായി പറഞ്ഞില്ല. എന്തായാലും പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നൊരു പാട്ടാണ്. ഇതിൽ എനിക്ക് ഏറ്റവും രസകരം ബിച്ചു തിരുമലയാണ് വരികൾ. ബിച്ചു തിരുമല 8 മറ്റേ വാർത്ത സിനിമയിലെ പാട്ട് ചോദിച്ച പോലെ ഇതിലും അതേ കൂട്ടുകെട്ടാണ്. ചുട്ടരച്ച ചമ്മന്തി കൂട്ടി എന്നൊക്കെ ഉണ്ട് പാട്ട് അല്ലേ.
1: ആ
0: നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അപ്പം സംസാരിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: ആ പറയൂ,
1: ഞാൻ
0: ആരാത്?
1: ഞാൻ മണികുമാരനാണ് എടയപ്പുറത്തു നിന്ന്. പക്ഷെ എന്റെ അനിയത്തിയുടെ മൂക്കളവച്ചിന് വേണ്ടിയാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്.
0: ആണോ?
1: അത് കൊച്ചു തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട്, ഓണായിട്ട് വിളിച്ച. അത് പറഞ്ഞൊരു പാട്ട് ചോദിക്കാൻ.
0: ഏത് പാട്ടാ കൊച്ചിന് വേണ്ടിട്ട് ചോദിക്കുന്നത്?
1: മഞ്ചാടി മണി എന്നും പറഞ്ഞ്,
0: മഞ്ചാടി
1: മണിയെ എന്ന് പറഞ്ഞൊരു പാട്ട്. അതിപ്പോ പറഞ്ഞ് അത് ഉണ്ടെന്നോ, അത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. റോക്ക് ആൻഡ് റോളിലെ
0: ആ പാട്ടാണ് വേണ്ടത്.
1: കൊച്ചിന്റെ അമ്മയുടെ പേര് മേഘ എന്ന്,
0: സ്നേഹ.
1: അച്ഛന്റെ പേര് ബിജിത്ത്.
0: പഠിക്കുകയാണോ കുട്ടി?
1: കൊച്ചു 4 മാസായിട്ടുള്ളൂ.
0: ഓ, അത്ര ചെറിയ കുട്ടിയാ. അയ്യോ, അത്ര ചെറിയ കുട്ടിക്ക് ഇതുവരെ പാട്ടായിരുന്നു ചോദിച്ചത്.
1: അനിയത്തിന്റെ മോളെ കെട്ടിച്ചത് തിരുവനന്തപുരത്താണ്.
0: ആണോ? തിരുവനന്തപുരത്ത് എവിടെയാണ്?
1: തിരുവനന്തപുരം സ്ഥലം അത് എനിക്ക് തൃപ്തിയായിട്ട് അറിഞ്ഞൂടാ.
0: അറിഞ്ഞൂടാ.
1: തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു ഓണായിട്ട് വന്നിട്ടുണ്ട്. അതായിരുന്നു ഒരു പാട്ട് ചോദിച്ചതാണ്.
0: ഓക്കെ, വളരെ നന്നായി.
1: മല്ലിക എന്നാണ്, അത് പള്ളിക്കര.
0: റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ താങ്കള്?
1: അവര് സ്ഥിരം കേൾക്കുന്നതാണ്.
0: അവരും
1: കേൾക്കും ഞങ്ങളും കേൾക്കും. ഞങ്ങൾ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. പിന്നെ രാവിലത്തെ അതിന് കത്ത് എഴുതാറൊക്കെ ഉണ്ട്.
0: പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ടോ? ഓണത്തിന്റെ പരിപാടിയൊക്കെ കേട്ടിരുന്നോ?
1: ഓണത്തിന്റെ കഥ, ഇതിന്റെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഞാൻ വെക്കില്ല, ചേട്ടൻ ഇതിന്റെ സ്ഥിര ആളാണ്. അത് വെക്കുമ്പോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, കേട്ട് നടന്ന് പണിയെടുത്തുണ്ടാവും.
0: ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവൂല്ലേ.
1: അത് വെച്ചാൽ എനിക്ക് കൂടുതലും പാട്ട് തന്നെയാണ് ഇഷ്ടം.
0: പാട്ടാണ് ഇഷ്ടം, എല്ലാരും പാട്ടപ്പ പറയുന്നത്.
1: പിന്നെ റേഡിയോ ഡോക്ടറോട് ചോദിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് ചോദിക്കാം, അത് കേട്ടിരിക്കുമ്പോ ഞാൻ വീട്ടില് ചേട്ടന് ഇഷ്ടമാണ്. ചേട്ടൻ പറയും അത് കേട്ടുകഴിഞ്ഞാൽ നിനക്കില്ലാത്ത അസുഖം ഉണ്ടാവില്ല എന്ന്
0: പറയുന്നത്. അസുഖങ്ങളെ നമ്മൾ അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നത് നേരത്തെ അറിയാൻ കുറച്ചൊരു അവബോധം. പക്ഷെ അത് കേട്ടിട്ട് എല്ലാം കേട്ടിട്ട് പേടിച്ചിരുന്ന ബുദ്ധിമുട്ടാവും.
1: കൊച്ചിന് 4 മാസായിട്ടുള്ളൂ. കൊച്ചു കേക്കും, കേട്ടവൻ കളിക്കും, പക്ഷെ തിരിച്ചറിയാറില്ല.
0: ഗിരീഷ് പത്തഞ്ചേരി വിദ്യാസാഗർ ടീമിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ?
1: എന്തോ കൊച്ചിന്റെ പേര് ദേവാംശൻ എന്നാണ് വിളിക്കുന്നത്.
0: ദേവാംശന്. അപ്പൊ ഗിരീഷ് പത്തഞ്ചേരി വിദ്യാസാഗർ ടീമിന്റെ പാട്ടാണ്. മധു ബാലകൃഷ്ണൻ.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി ഇന്ന് പാട്ടുകൾ തിരഞ്ഞെടുത്തത് ഫാത്തിമ സുൽഫി. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് സുനി ജോർജ്, ജിജി ചെറിയാൻ എന്നിവരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. മരണാനന്തര അവയവദാനവും നേത്രദാനവും കൂടുതൽ സുഗമമാക്കുന്നതിനായി നിലവിലെ നിയമങ്ങളിൽ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായി ബാലാവകാശ കമ്മീഷൻ. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR കൾ റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് മന്ത്രി ജനീഷ്. പരസ്യത്തിൽ വാഗ്ദാനം ചെയ്ത സൌകര്യങ്ങളോ യോഗ്യരായ അധ്യാപകരെയോ നൽകാതിരുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം വിദ്യാർത്ഥിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. കോട്ടയം ഗാന്ധിനഗറിലെ ക്യാമ്പസ് സ്കൂൾ ഓഫ് സിവിൽ സർവീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഉത്തരവ്. ക്രിക്കറ്റ് ടൂറിസം മേഖലയിൽ 1500 കോടിയുടെ നിക്ഷേപം ലക്ഷ്യമിട്ട് ഈ മാസം 11 തിരുവനന്തപുരത്ത് നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇമ്മാനുവൽ മെറ്റിൽസ് ആണ്. ഒരു സൈക്കോളജിസ്റ്റാണ്, പെയിന്ററാണ്, എഴുത്തുകാരിയാണ്, വിവർത്തകയാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവലിനെ സഹയാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: ഇമ്മാനുവൽ സൈക്കോളജിസ്റ്റാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ പഠിച്ചത് സൈക്കോളജി ആണോ?
1: ഞാൻ ആക്ച്വലി എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം നിയമം പഠിക്കണമെന്നായിരുന്നു. പക്ഷേ ചെറുപ്പം തൊട്ട് എഴുതുന്ന ആളാണ്, ഞാൻ ഒരു തേർഡ് ക്ലാസ് തൊട്ട് എഴുതുന്ന ആളാണ്. അപ്പോ ഞാൻ ഇവിടെയല്ല പഠിച്ചത്, ഞാൻ വിശാഖപട്ടണത്താണ് പഠിച്ചത്. അല്ല, അച്ഛനും അമ്മയും ഇവിടെയാണ്. എന്റെ സഹോദരങ്ങളെല്ലാവരും വിശാഖപട്ടണത്ത് സ്വന്തമായി സ്കൂൾ നടത്തുകയാണ്. ഞങ്ങൾ നാലു പേരാണ്, ഏറ്റവും ഇളയാളാണ് ഞാൻ. അപ്പോ എനിക്കും ഇളയ ചേച്ചിക്കിടയിൽ ഒരു 16 വയസ്സോളം ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും അവർ ലൈഫ് സെറ്റിലായി കഴിഞ്ഞിരുന്നു. അപ്പൊ അവരവിടെ പോയി സ്കൂളിൽ. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, അമ്മ മെഡിക്കൽ ഫീൽഡിലാണ്, പപ്പയും ചെറിയ ബിസിനസ് തോട്ടമൊക്കെ ആയിട്ട് അദ്ദേഹം ബിസിയാണ്. തന്നെയല്ല, ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് നല്ല

0: ഓൺലി ഫീലിംഗ് ഒക്കെ ആയതുകൊണ്ട് എന്നെ അങ്ങോട്ട് തന്നെ വിട്ടു. ഞാൻ അവിടെയാണ് പഠിച്ചത്,
1: വിശാഖപട്ടണത്ത്.
0: അപ്പോൾ തെലുഗാണ് ഞാൻ പഠിച്ചത്, തെലുഗ് ഹിന്ദി അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായ ലാംഗ്വേജ്
1: ഭാഷകൾ.
0: ശരി. അപ്പോൾ ഞാൻ മൂന്നാം ക്ലാസ് തൊട്ട് എഴുതുമ്പോൾ
1: ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്?
0: ഇംഗ്ലീഷും തെലുഗുമാണ് ഞാൻ മെയിനായിട്ട് എഴുതിയിരുന്നത്. ഇതുവരെ ഇംഗ്ലീഷിലും തെലുഗിലും കൂടി 5 പുസ്തകങ്ങൾ ഉണ്ട്. അതിലൊരു പുസ്തകത്തിന് ഉമ്മുച്ചിന്നു എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിലും തെലുഗിലും ഉണ്ട്. ആ പുസ്തകത്തിന് തെലങ്കാന സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ചെറിയ ക്ലാസ് തൊട്ട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ജേർണലിസം പഠിക്കണം, അതാണ് നിനക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ഇത് എന്ന് എപ്പോഴും സജസ്റ്റ് ചെയ്യുമായിരുന്നു.
1: ശരി.
0: എനിക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിരുന്നു ജേർണലിസം. പക്ഷേ ഫാദറിന്റെ ഇഷ്ടം ലോ
1: ആയിരുന്നു.
0: സാധാരണ ഞാനെപ്പോഴും ഫാദർ പറയുന്നത് നിഷേധിച്ച് കളയാറില്ല. പക്ഷേ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും സംസ്കൃതവും ആയിരുന്നു ഗ്രാജുവേഷൻ
1: ഡിഗ്രിക്ക് എടുത്തത്,
0: എനിക്ക് ജേർണലിസം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഇത്തിരി വാശി പിടിച്ചു. അപ്പോൾ പിന്നെ പപ്പ അത് സമ്മതിക്കുകയും ഞാൻ OU ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അതിന്റെ കൗൺസിലിംഗിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാകുന്ന തലേ ദിവസം രാത്രി പപ്പ മരിച്ചുപോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിയമവും പഠിക്കാൻ തോന്നിയില്ല, ജേർണലിസവും പഠിക്കാൻ തോന്നിയില്ല. ഞാൻ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ PG ചേർന്നു, ഇംഗ്ലീഷും സംസ്കൃതവും PG ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ സ്കൂളിലൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഞങ്ങൾക്ക് 3 ബ്രാഞ്ചുകളാണുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിന്റെ. അപ്പോൾ എനിക്ക് വരയ്ക്കാനും എഴുതാനും സമയം കുറവുണ്ട്. പിന്നെ ഫാമിലി ബിസിനസ് ആകുമ്പോൾ അതിൻ്റെതായ ചില സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി പ്രൊഫഷൻ മാറാം. അപ്പോൾ ഞാൻ സൈക്കോളജി സോഷ്യൽ ആൻഡ് ഹെൽത്ത് PG ചെയ്തു, ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിശാഖപട്ടണം. സെക്കൻഡ് ഇയർ ഫൈനൽ എക്സാം കഴിയുന്ന അപ്പോൾ തന്നെ ഞാൻ ഹൈദരാബാദിൽ, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചുകളുള്ള വലിയൊരു സ്കൂളാണ്, ഇന്റർനാഷണൽ സ്കൂളാണ്, സോണൽ കൗൺസിലേഴ്സ് ഹെഡായിട്ട് കിട്ടി. അത് 7 സ്കൂളുകളുണ്ട് ഹൈദരാബാദ് സോണിൽ, അവരുടെ 7 സ്കൂളുകളിലും കൗൺസിലർമാരുണ്ട്. അതിന്റെ എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, 2 മാസത്തിലൊരിക്കൽ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതാണ്. എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും സ്കൂളുകളിലൊക്കെ ഒന്ന് പോയി നോക്കണം, ടീച്ചേഴ്സിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, മാനേജ്മെന്റിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുക, അതൊക്കെയായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്. ഞാനൊരു ചെറിയ സ്പേസ് എടുത്ത് അവിടെ നിന്ന് അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ചൈൽഡ് ലൈൻ വളണ്ടിയർ ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ദിയ എന്ന് പറയുന്ന ഒരു സംഘടന, എയ്ഡ്സ് ബാധിതരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു NGO ആണ്. അതിന്റെ ഒരു കോഫൗണ്ടറും കൂടെ ആയിരുന്നു ഞാൻ. ഡെയർ എയ്ഡ് ഓഫ് യൂത്ത് എയ്ഡ് എന്നായിരുന്നു ദിയയുടെ ഫുൾ ഫോം. വളരെ എഫക്റ്റീവായിട്ട് 23 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു അതിന്. അതായത് ഓരോ, നമുക്കറിയാം എയ്ഡ്സ് പൊതുവെ ബാധിക്കുന്നത് അവിടെ ഒരുപാട് ഫാക്ടറികളുള്ള ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ അവിടെ ഒരുപാട് ലോറി ഡ്രൈവർമാരൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ അവർ തങ്ങളോളം യാത്രയിലായിരിക്കും, തിരിച്ചു വരുമ്പം പലർക്കും ഇതുണ്ടാവും. അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ഏരിയ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുണ്ടാവും. ഇപ്പോൾ അമ്മയ്ക്ക് വന്ന പിന്നീട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവുമല്ലോ. ഇവർക്ക് ഫിസിക്കൽ ലേബർ അല്ലാതെ അത്യാവശ്യം അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ അവരെങ്ങനെയും ഹാൻഡിൽ ചെയ്യുമോ അതിനെ. അല്ലാത്ത ആളുകൾ ഇത് ഇവർ തന്നെ ഇവർക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലത് അതിനെ അൺടച്ചബിലിറ്റി ആയിരിക്കും കൊണ്ടുപോകും, പകരും എന്നുള്ള ഇത് കൊണ്ട് അവരൊക്കെ മാറ്റി നിർത്തും, സ്കൂളിൽ അവർ പഠിപ്പിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഫിസിക്കൽ ലേബർ ചെയ്യാനും പറ്റില്ല, നല്ല ഫുഡ് വേണം താനും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ചെറിയ തയ്യൽ യൂണിറ്റുകൾ, കറിപ്പൊടി യൂണിറ്റുകൾ, പെറ്റി ഷോപ്പുകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാമത്തിൽ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കൂട്ടി ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നു. അത് 1000 രൂപയോളം, ഒരാൾക്ക് എത്രയാണ് ഇന്ന് ഈ ഒരാഴ്ച ഇവർ ഗ്യാദർ ചെയ്യുമ്പോൾ 10 രൂപയെ വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ ആ 10 രൂപ വെക്കാം, എല്ലാ യൂണിറ്റ് അംഗങ്ങളും വെക്കണം. ഇപ്പോൾ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മാസത്തിൽ ഈ യൂണിറ്റിന് ഈ പൈസ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആർക്കാണോ അത് ആവശ്യം ആ യൂണിറ്റ് കൊടുക്കും, ഞങ്ങൾ എല്ലാവരും ഹെൽപ്പും ചെയ്യും. അങ്ങനെ വേറെ ഒരു സഹായവും ഇല്ല, ഇവർ തന്നെ സെൽഫ് സഫിഷ്യന്റ് ആകുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്. അപ്പോൾ അവർക്ക് ഈ ബൈക്കിന്റെ എഞ്ചിൻ ഘടിപ്പിച്ച റിക്ഷകൾ കിട്ടും, ബാക്കപ്പ് വാഗന്റെ ബാക്കപ്പ് ഫിറ്റ് ചെയ്ത റിക്ഷ പോലെയുള്ള, അവർക്ക് അത് ഓടിച്ചു പോയി പിക്കപ്പ് കൊടുക്കാൻ പറ്റും, ഡെലിവറികൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അവരുടെ മക്കൾക്ക് പഠിക്കാനും ജീവിച്ചു പോകാനുമുള്ള, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇവർ സെൽഫ് സഫിഷ്യന്റ് ആകുമ്പോൾ സമൂഹം അവരധികം കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ഇത് കാണാറുണ്ട്. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സാമ്പത്തികമായി ഇവർ സ്ട്രോങ് ായി നിൽക്കുമ്പോൾ അവരുടെ ഈ രോഗം അവരെ മറ്റുള്ളവർ ബോധരാകുന്നില്ല എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ പൊതുവെ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുമ്പോൾ അറിയാം, എന്തെങ്കിലും അടുത്തൊക്കെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരും. ചൈൽഡ് ലൈൻ്റെ വോളണ്ടിയർ ആയാലും പല പ്രശ്നങ്ങളും, നമ്മൾ അതിൽ ഇടപെടേണ്ടാത്ത പ്രശ്നങ്ങളും ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും. തീർച്ചയായിട്ടും മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന് പരമാവധി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ 2021

0: എനിക്ക് നോഷ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ കഫേ ശൃംഖലയാണ്, അവരുടെ ഒരു സദേൺ ആർട്ട് പ്രൊജക്റ്റിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. എല്ലാ സദേൺ സ്റ്റേറ്റുകളിലും ബ്രാഞ്ചുകളുണ്ട്, അവിടേക്ക് ആർട്ട് വർക്കുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ പ്രൊജക്ട്. അപ്പോൾ എനിക്ക് അവരുടെ ബ്രാഞ്ചുകളിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിലുടനീളം ഷോ നടത്താനും പറ്റും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഫാമിലിയിൽ എല്ലാവരുടെയും ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കുക, ജോലി ചെയ്യുക, ഏൺ ചെയ്യുക, കല്യാണം കഴിക്കുക, സെറ്റിലാകുക, അതാണ് ഒരു സാധാരണ രീതിയിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ മട്ടാഞ്ചേരിയിലായിരുന്നു അതിന്റെ സെന്റർ ആയിട്ടുണ്ടായിരുന്നു. അവിടുന്നാണ് ബാക്കി എല്ലായിടത്തേക്കും വർക്ക് കൊണ്ടുപോകുക. പിന്നെ എന്റെ ഗാർഡിയൻ, എന്റെ ഫാദർ മരിച്ചുപോയി, ഫാദറിന്റെ ഒരു കസിനാണ് എന്റെ ഗാർഡിയൻ. ഞാൻ ഇങ്ങനെ പ്രൊഫഷനിൽ നിന്ന് മാറുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ എഴുതുക, വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി എങ്ങനെ നോക്കിക്കാണുന്നോ അങ്ങനെ തന്നെയാണ് എന്റെ ഫാമിലി നോക്കിക്കാണുന്നത്. അതിനൊന്നും ഒരു അപ്രൂവൽ ഇല്ല. അപ്പോൾ എന്റെ ഫാദർ ആയിരുന്നു എന്റെ സ്ട്രെങ്ത്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ടോം സോയർ പറയുന്നല്ലോ, എവറി ഫാമിലി ദേർ ഈസ് എ ക്രേസി സ്ട്രീക്ക്, ഇൻ മൈ ഫാമിലി ഇറ്റ്സ് മീ എന്ന് പറയുന്ന പോലെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ ഇതുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ മാറി ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ സെറ്റിലാകുന്നതിന് മുമ്പ് സ്ത്രീ ആയാലും പുരുഷനായാലും അവനവന് ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ഞാൻ എല്ലാ സ്ത്രീകളോടും പങ്കുവെക്കുന്ന കാര്യമാണ്. സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക. ഒരിത്തിരി മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളോടും ഞാൻ പറയാറുണ്ട്, സുഹൃത്തുക്കളോടും സഹയെഴുത്തുകാരോടൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ എത്ര ഏൺ ചെയ്താലും ഒരു മാസം 1000 രൂപ മാത്രം ഏൺ ചെയ്യുന്ന ആളാണെങ്കിൽ 100 രൂപ നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനവന് കെയർ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ ചാലക്കുടിയിൽ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി ഞാൻ വീട് വെച്ചു. ആലുവയിൽ ഒരു ചെറിയ ആർട്ട് ഗാലറി ഉണ്ട്, അമ്പാട്ടുകാവിലാണ്. ക്യാൻവാസ് പ്രിന്റ് എടുക്കുക, ഞാൻ വരയ്ക്കും. 2024 ലളിതകല അക്കാദമിയുടെ ഷോയിലുണ്ടായിരുന്നു തൃശ്ശൂരത്തെ ഗാലറിയിൽ. 2025 മലയാള കലാഗ്രാമം മാഹി, അവിടെയും പ്രദർശനം ഉണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്ന ആളുകൾ കുറച്ച് പേര് കൂടി ഒരു ഷോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എഴുത്ത്, ഞാനൊരു 2016 ആകുമ്പോഴാണ് മലയാളം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മലയാളം എഴുതാൻ തുടങ്ങിയത്.
1: ഇപ്പൊ ചെറുതിലെ മലയാളം അറിയുമായിരുന്നു, എഴുതാനും വായിക്കാനൊക്കെ അറിയായിരുന്നു,
0: ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം, പുതിയ ഓരോ ഭാഷ പഠിക്കാനും ഇപ്പോഴും ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ എല്ലാ ആനുകാലികങ്ങളിലും രചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എഴുത്തുകൂട്ടം എന്ന് പറഞ്ഞ ഒരു കുറെ വിദേശങ്ങളിലും എല്ലാം ഇതായി കിടക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഒരു കവിതാ പുരസ്കാരം 2025 കേരളത്തിൽ തിരുവനന്തപുരത്താണ് അവരുടെ ആസ്ഥാനം, അവിടുന്ന് കിട്ടിയിരുന്നു. പിന്നെ ഗ്രാമിക അക്കാദമി ഉണ്ട്, ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, അങ്ങനെ എല്ലാം. നവമലയാളി പുരസ്കാരം, ഏറ്റവും നല്ല സാംസ്കാരിക സംഘടനയ്ക്കുള്ള 2025 നവമലയാളി പുരസ്കാരം കിട്ടിയ സംഘടനയാണത്. ചാലക്കുടിക്കടുത്ത് കുഴിക്കാട്ടിശ്ശേരിയിലാണത്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ വേക്കപ്പ് കേരളം എന്ന് പറയുന്ന ഒരു മറ്റൊരു അസോസിയേഷൻ ഉണ്ട്. അത് രാഷ്ട്രീയ മത ലിംഗഭേദമില്ലാതെ മാനുഷികമായി സമൂഹത്തെ കാണാനും ഇടപെടാനും അങ്ങനെ രീതിയിൽ വളർന്നു വരാനുമുള്ള ഒരു സാംസ്കാരിക സാഹിത്യ കലാപ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. സച്ചിദാനന്ദൻ മഷും സാറ ജോസഫ് അവരൊക്കെയാണ് അതിന്റെ സാരഥികൾ, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും എഴുത്തും വരയും ഒക്കെ ആയിട്ട് പോകുന്നു.
1: ഈ ഇമ്മാനുവൽ മെറ്റിൽസ് ആ പേരാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്, എന്താ അതിന്റെ ഒരു അർത്ഥം പറയൂ?
0: അതായത് ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മതവിശ്വാസിയല്ല, എങ്കിലും ഞാൻ ജനിച്ചത് ക്രിസ്ത്യൻ ഫാമിലിയിലായതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. എല്ലാ മതങ്ങളിലും അവരവരുടെ ദൈവങ്ങളെ ഒരു വിശ്വസിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡാണ്, അത് ജീസസിന്റെ പര്യായ പദമാണ്. അതിന്റെ അർത്ഥം, അത് രണ്ട് വാക്കുകൾ ചേർന്ന ഒരുവാണ്, ഇമ്മാനു പ്ലസ് ഏൽ. ഏൽ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം, ഓൾമൈറ്റി ഗോഡ് എന്നാണ് ഏൽ എന്നാണ്. നമുക്കറിയാം മൈക്കേൽ, സാമുവേൽ എന്നൊക്കെ ഒരുപാട്, അതിലൊക്കെ ഈ ഏൽ ആണ് ചേർന്നിരിക്കുന്നത്. അപ്പോ ഇമ്മാനു എന്ന് പറഞ്ഞാൽ വിത്തസ്, ഗോഡ് ഈസ് വിത്തസ്. അപ്പൊ ഞാൻ എന്റെയും ഏറ്റവും ഇളയ ചേച്ചിക്കും ഇടയിൽ ഒരു ആങ്ങളെയായിരുന്നു ഉണ്ടായിരുന്നത്, അദ്ദേഹം മരിച്ചുപോയി. അപ്പോ അതിനുശേഷമാണ് ഞാൻ ഉണ്ടായത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു ഇതിലായിരിക്കും എന്റെ ഗ്രാൻഡ് ഫാദർ ഇമ്മാനുവേൽ എന്ന് വിളിച്ചു.
1: ശരി.
0: പിന്നെ മെറ്റൽസ്, എന്റെ ഫാദർ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു, ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു നല്ല, എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും രണ്ട് പേരുകളാണ്, രണ്ട് പേരുകൾ ചേർന്ന ഒരു പേരാണ്. അപ്പൊ എനിക്ക്

0: മെറ്റൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ, കറേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അത് കൂട്ടി ഇട്ടതാണ്.
1: അതാണ് മെറ്റൽസ്. എന്തായാലും അത് പറയാൻ നല്ല രസമുണ്ട്, ഇമ്മാനുവൽ മെറ്റൽസ്.
0: ആ പേര് കൊണ്ട്
1: ആ പേര് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ?
0: ആ പേര് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഓഫ് കോഴ്സ് എനിക്കിഷ്ടമാണ്, പിന്നെ അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്.
1: അതെന്താ?
0: ട്രാൻസ്ജെൻഡർ ആകണമെന്ന് ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അറിയില്ലാത്ത ആളുകളുണ്ടല്ലോ, എഴുതുന്നത് ഇപ്പം വായിക്കാത്ത ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ. അപ്പോൾ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഫേക്ക് ആണോ എന്ന് ചോദിക്കാറുണ്ട്, ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലരും എന്തെങ്ങനെ ഒരു പേര് എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യം എനിക്ക്
1: ഒരു സാധാരണ കേൾക്കുന്ന ഒരു പേരല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എഴുത്ത് എന്ന് പറയുന്നത് കവിതകളാണ് കൂടുതൽ എഴുതുന്നത് അല്ലേ? ഗദ്യ,
0: ഞാൻ ഇപ്പോൾ ഒരു
1: ഗദ്യം എന്തെങ്കിലും
0: നോവൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒരേ നോവൽ തന്നെയാണോ?
0: ഒരേ നോവൽ തന്നെ. പിന്നെ ഒരു തെലുങ്ക് നോവലിന്റെ പകുതിയിലാണ്,
1: മണിപ്പുരയിലാണ്.
0: പിന്നെ തെലങ്കാനയിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളാണ്, പത്രപ്രവർത്തകനൊക്കെയാണ്, നരേഷ് കുമാർ സൂഫി. അദ്ദേഹത്തിന്റെ ഒരു നോവൽ ഹിഡിംബി, ഹിഡിംബി എന്നാണ്. പക്ഷെ അതൊരു സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെ രാജ്യത്തുണ്ടായ അധിനിവേശവും അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ നോവലാണ്. ആ നോവൽ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വാരികയിൽ അത് ഖണ്ഡശ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോളം ട്രാൻസ്ലേഷൻ കോളം ചെയ്യുന്നുണ്ട്. പഴയ, ഏറ്റവും പഴയ ഒരു ജേണലാണ്. ജേണലിൽ വായനയിൽ താല്പര്യമുള്ള ആളുകൾ വായിക്കുന്ന ഒരു ജേണലിലാണ് തെലുങ്ക് നോവൽ ട്രാൻസ്ലേഷൻ ഇപ്പോൾ കണ്ടശ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ജേണലിൽ ട്രാൻസ്ലേഷൻ കോളമാണത്, അത് ചെയ്യുന്നുണ്ട് തെലുഗു കവികളെ. ഇതുവരെയും നമുക്കറിയാവുന്നത് വോൾഗ വരവര റാവു അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരെയാണ് തെലുങ്ക് എഴുതുന്നവരെ. നമുക്ക് പൊതുവേ മലയാളികളിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, മറ്റൊരു ഭാഷ എന്ന് പറയുമ്പോൾ അവർക്കൊരു തമിഴാണെങ്കിൽ തമിഴൻ എന്നാ പറയും, തെലുഗാണെങ്കിൽ തെലുഗു എന്നാണ് ഭാഷയുടെ പേര്. നമ്മളൊരിക്കലും തെലുങ്ക് എന്നാണ് തെലുഗു
1: തെലുങ്ക് പറയാം.
0: അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് തെലുഗ് ആണ് തെലുഗു
1: തെലുഗു
0: എന്നാണ്. അപ്പോൾ പലരും പറയാറുണ്ട് എന്തിനാ അങ്ങനെ പറയുന്നത് മലയാളികൾ ഇങ്ങനെ. അങ്ങനെയല്ല, ഒരു ഭാഷ അതുപയോഗിക്കുന്ന ആളുകൾ ആ മാതൃഭാഷയായിരിക്കുന്ന ആളുകൾ പറയുന്നത് പോലെയുണ്ട്. നമ്മൾ മലയാളത്തിന് മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ അതെന്താ അങ്ങനെ മലയാളം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുകയുള്ളു. അപ്പോൾ ആ ഭാഷ ഈ ഭാഷ എന്നല്ല, ഏത് ഭാഷയാണെങ്കിലും. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പ്രൊണൗൺസേഷൻ ശരിയാക്കാൻ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് തെലുഗു. ഒപ്പം തന്നെ ഒരുപാട് വലിയൊരു സാഹിത്യ പാരമ്പര്യമുള്ള ഭാഷയാണ് തെലുഗു. കാരണം നമുക്കറിയാം ക്ലാസിക് സംഗീതം, സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതമായ കർണാടിക് സംഗീതത്തിൻ്റെ മിക്കവാറും കീർത്തനങ്ങളും സംഗീതം മുഴുവനും തെലുഗാണ്, ഓൾമോസ്റ്റ്. അതിൽ കുറവാണ് തമിഴ് വരുന്നുള്ളൂ. ആ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ വലിയൊരു പെർസെൻറ്റേജ് ആ സംഗീതത്തിൻ്റെ ഭാഷ തെലുഗാണ്. ത്യാഗരാജ കീർത്തനങ്ങളായാലും മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനങ്ങളായാലും ഒക്കെ പകുതിയിൽ, ത്യാഗരാജ കീർത്തനങ്ങളെല്ലാം തെലുഗാണ്. കർണാട്ടിക് മ്യൂസിക്കിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായ, അതായത് അത്രയ്ക്കും ഭാഷാ സംസ്കാരമുള്ള, സംഗീത സാഹിത്യ സംസ്കാരമുള്ള ഒരു ഭാഷയാണ് തെലുഗു. അപ്പൊ എനിക്ക് തോന്നി ഇന്നത്തെ എഴുത്തുകാരിൽ പൊളിറ്റിക്കലി ചാർജഡ് ആയിട്ടുള്ള, പാർട്ടി പൊളിറ്റിക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീപക്ഷം എങ്ങനെ ചിന്തിക്കുന്നു, പുരോഗമന കാര്യത്തിൽ തെലുഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഐഡിയ ഇല്ല പലപ്പോഴും. അത് ഞാൻ അവിടെയും ഇവിടെയും കൂടി ഉള്ള ആളായതുകൊണ്ട്, ഒരു ആംഫിബിയൻ ആയതുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കോളം അങ്ങനെ ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു കവിത വിവർത്തനം വരാറുണ്ട്. പിന്നെ എൻ്റെ കവിതകൾ എല്ലാ മലയാളാനുകാലികങ്ങളിലും തന്നെ വരാറുണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫാദർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഫാദർ മരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും വലിയൊരു, നമ്മൾ തീർച്ചയായിട്ടും ഡൗൺ ആയി പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ജീവിതം നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അവനവൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സെൻസിൽ നിന്ന് മാറി ഞാനത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ട്രാക്കിൽ തന്നെയാണെന്നാണ്. പക്ഷെ എഴുതുമ്പം അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു നമുക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നല്ലൊരു പ്രൊഫഷനെയാണ് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വിട്ടുകളഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ ഞാൻ അത്ര അധികം കംപ്ലീറ്റ്ലി പ്രൊഫഷണലായിട്ട് അത് മാത്രം ചെയ്യുന്ന അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോ

0: ഇന്ത്യയുടെ ഒരു ജീവിതശൈലി ഉണ്ടല്ലോ, സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുന്ന, വാൾഡൻ എന്ന് പറയുന്ന ഒരു ഇത്, ആ ഒരു രീതിയിൽ ജീവിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ളത് നമുക്ക് വേണം. ഒപ്പം പക്ഷേ നമ്മൾ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫൈനാൻഷ്യൽ ഏണിങ് എന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പൊ എന്റെ ഗാർഡിയൻ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോ ഞാനൊരു എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പോ പട്ടാമ്പി ഒരു പബ്ലിക്കേഷൻസ് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസത്തോടുകൂടി ഒരു സമാഹാരം, പുതിയൊരു പുസ്തകം
1: ഇറങ്ങുന്നുണ്ട്.
0: അത് ഇംഗ്ലീഷും മലയാളം ബൈലിംഗലാണ്, കവിതാ
1: സമാഹാരമാണ്.
0: മറ്റൊരു കവിതാ സമാഹാരം മലയാളമാണ്,
1: വേറെ
0: ഇറങ്ങുന്നുണ്ട്. കാരണം എനിക്ക് മലയാളം കവിതാ സമാഹാരം ഇല്ല,
1: ആദ്യമായിട്ടാണ്
0: ചെയ്യുന്നത്. അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇംഗ്ലീഷിലും
1: തെലുഗുലാണ്.
0: ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് കൂടുതലായിട്ട് മലയാളം എഴുതുന്നത്. അപ്പൊ ആ ഒരു പുസ്തകം മലയാളം വരണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ കുറച്ച് കവിതകൾ ഓൺലി മലയാളം.
1: ഇപ്പൊ വിവർത്തനം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ എത്ര പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ടാവും?
0: ഞാൻ ഇതുവരെ കൂടുതൽ കവിതകളായിരുന്നു
1: ചെയ്തുകൊണ്ടിരുന്നത്.
0: പ്രശസ്തരായ മലയാളം കവികളുടെ കവിതകൾ കണ്ടന്റ് നോക്കിയിട്ട് ഞാൻ പരമാവധി, വളരെയധികം സ്ത്രീപക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അത്തരം അല്ലെങ്കിൽ പൊളിറ്റിക്കലി ചാർജഡ് ആയിട്ടുള്ള കവിതകൾ, കാലത്തോട് സംവദിക്കുന്നു എന്ന് തോന്നുന്ന കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തെലുങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം അവിടുന്നും ഒരുപാട് കവിതകൾ, അതിനിപ്പോ ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 100-200 കവിതകളോളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നിന്നുള്ള കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര നമ്പർ എന്ന് ഞാൻ ശരിക്കും എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഇപ്പോ ചെയ്യുന്നത് നോവലാണ്, പിന്നെ തെലുഗു കോളം റെഗുലർലി ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് എന്റെ തന്നെ റൈറ്റിംഗ് വർക്കുകളാണ്. ഇപ്പോ രണ്ട് പുസ്തകങ്ങൾ പണിപ്പുരയിൽ.
1: ഇതൊക്കെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: നൃത്തം ചെയ്യും.
1: അപ്പൊ നൃത്തം പഠിക്കുന്നുണ്ടോ?
0: ചെറുപ്പത്തിൽ പഠിച്ചിരുന്നു, 8 വർഷം പഠിച്ചു.
1: ഏതായിരുന്നു?
0: ഭരതനാട്യമാണ് പഠിച്ചത്. അവിടെ ചെന്നതിന് ശേഷം കഥക്കും കുച്ചിപ്പുടിയും കുറച്ച്, പക്ഷേ ഈ പഠനത്തോടൊപ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയി. ചിലപ്പോൾ ചെയ്യാൻ തോന്നിയാൽ ചെയ്യും, അതെന്റെ ഒരു പാഷനല്ല, പക്ഷെ പഠിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട്. പക്ഷെ അതിന് നമുക്ക് ഈ വരയ്ക്കുന്നതിനോടൊക്കെ തോന്നുന്ന ഒരു ക്രേസിൽ, പിന്നെ ആളുകളോട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും ശരിയാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ള പല കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കണം. ഞാൻ ഫ്രാങ്ക്ലി അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കേരളം ഒരു പാരഡൈസ് ആണ്, ഡ്രീം പ്ലേസ് ആണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻജസ്റ്റിസ് കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറയും, കേരളം ഇങ്ങനെയൊന്നും അല്ലടാ, കേരളം ഈസ് സംതിങ്, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല എന്ന്. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായി ഇവിടെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, പലപ്പോഴും ഞാൻ സ്റ്റണ്ടായി പോയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർക്ക് പോലും ഈക്വാലിറ്റി എന്ന് പറയുന്നതും ഫ്രീഡം എന്ന് പറയുന്നതും ബോൾഡായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഡെഫിനിഷൻ, അവർ 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഡെഫിനിഷനൊക്കെ നിൽക്കുന്നത്, അത് സ്ത്രീക്കായാലും പുരുഷനായാലും. എനിക്കിവിടെ ചെറുപ്പകാലത്തെ കൂട്ടുകാരില്ല, കൂടെ പഠിച്ച ആളുകളില്ല, എൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളില്ല. എനിക്ക് സാഹിത്യ രംഗത്തോ സാംസ്കാരിക രംഗത്തോ ചിത്രകലാ രംഗത്തോ ഉള്ള ആളുകൾ മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സമൂഹത്തോട് മാത്രമാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകളോട് വെറും ഹായ്. കാരണം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് ഞാനത് പലപ്പോഴും കാണുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് അല്ലാതെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ ഞാൻ റിസർവ്ഡ് ആണ്.
1: എഴുത്തിലാണ് കൂടുതൽ ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ, കവിതകൾ എഴുതാൻ അല്ലേ, കവിതയല്ലേ കൂടുതൽ എഴുതുന്നത്, അതുപോലെ തന്നെ വിവർത്തനം, ഇതിന്റെ ഒപ്പമാണ് പെയിന്റിങ് എല്ലാം കൊണ്ടുപോകുന്നത്. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോലി ഇപ്പൊ ചെയ്യുന്നില്ലേ, അപ്പൊ അതുമുണ്ട്. അപ്പോ എനിക്ക് തോന്നിയത്, ഇമ്മാനുവൽ, നമ്മുടെ സ്ത്രീകൾ പൊതുവേ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ, അതിൽ എക്സൽ ആവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരാളാണ് ഇമ്മാനുവൽ. അപ്പോൾ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്, ഇമ്മാനുവൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്കും അത് പ്രചോദനമാകുമെന്ന് തോന്നുന്നു. താങ്ക് യു ഇമ്മാനുവൽ.
0: താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയും പെയിന്ററും വിവർത്തകയും ഒക്കെയായ ഇമ്മാനുവൽ മെറ്റിൽസ് ആണ്. പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ ഗാനം എലിസബത്ത് രാജു പാടിയത്, ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം A. അനന്തപത്മനാഭൻ.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: ഊണിന്നാസ്ത കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി വേണുന്നോരോടൊരാഭിമുഖ്യമൊരു നേരം നാസ്തി നക്തം ദിവം.
1: പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
3: ഭാരം വായ്ക്കും മരത്തിൻ കുരിശുകള തലത്തിങ്കലേറ്റിക്കുഴഞ്ഞും ക്രൂരം മുള്ളിൻ കിരീടം നിണഭരമളികത്തിൽ തറഞ്ഞാർത്തി പൂണ്ടും.
1: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 30:04. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റാസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. രചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ചൽത്തെ ചൽത്തെ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. അഭിജീത്തും സംഘവും പാടിയത്. രചന ജാവേദ് അക്തർ, സംഗീതം ആദേജ് ശ്രീവാസ്തവ. ഇനി സിംഗ് ഈസ് കിങ് എന്ന ചിത്രത്തിലെ ഗാനമാണ് രാഹത്ത് ഫത്തേ അലി ഖാൻ, ശ്രേയ എന്നിവർ പാടിയത്. രചന മയൂർപുരി, സംഗീതം പ്രീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4 മണിപ്പൂക്കളിലൂടെ കേൾക്കാം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര കൃഷിക്ക് പുതിയ ഉണർവ് നൽകുന്നതിനും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിനുമായി കേരളത്തിൽ നാളികേര മൂല്യവർദ്ധിത പാർക്ക് വേണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയ നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനറൽ ആശുപത്രികളിൽ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പ്രതീക്ഷ സെന്റർ എന്ന പേരിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായി ബാലാവകാശ കമ്മീഷൻ. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിന് വിജയമെന്ന് മന്ത്രി OJ ജനീഷ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയമിതാ 4 മണി. 4 മണി കഴിഞ്ഞ് 2 മിനിറ്റായി. പാട്ടുകളും വിശേഷങ്ങളുമായി വിരികയാണ് നിങ്ങളുടെ സ്വന്തം 4 മണിപ്പൂക്കൾ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൈമാറാനുള്ള സ്നേഹ സന്ദേശങ്ങൾ, കൂടെ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ, ഫോണെടുക്കൂ, വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങളുടെ സന്ദേശവും ഇഷ്ടഗാനവും അറിയിക്കൂ. 9446455888. 9444455888 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇന്ന് ആരുടെയൊക്കെ വിശേഷങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇതാ ആദ്യത്തെ വിശേഷം. ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹേമ മൂവാറ്റുപുഴയിൽ നിന്ന്.

അടുത്ത മെസ്സേജും ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഡെഡിക്കേഷൻ ടോളിക്കുന്നുവോ എന്ന ഗാനം. ഈ ഗാനം അയച്ചിരി ഗാനത്തിനായി എസ് എം എസ് അയച്ചിരിക്കുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബിയാണ്. ഷിബിയല്ല, സിബിയാണ്. ഹസ്ബൻഡിൻ്റെ പേരാണ് ഷിബി. അപ്പോൾ അതുപോലെ ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഈ സോങ് തന്നെ വെച്ച് തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ഗാനവും അതുതന്നെയായിരുന്നു, ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട സോങ് തന്നെയായിരുന്നു. അപ്പോൾ കേൾക്കാം ഈ ഗാനം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നമസ്കാരം, 4 മണിപ്പൂവെ. ഞാൻ ശരുൺ, ആലുവയിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കായി ഇന്നും ഒരു ചെറിയ വിഷ്. എന്നും നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഓർക്കുന്നതും അവർക്കായി ഒരു നല്ല വാക്ക് പറയുന്നതും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും 4 മണിപ്പൂക്കൾ എന്ന പരിപാടിയിലൂടെ നിങ്ങളെ ഞാൻ ഓർക്കുന്നത്. സത്യത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നാറുണ്ട്. നമ്മൾ ഒരുപാട് പേരെ ഓർക്കുമ്പോൾ നമ്മളെയും ആരെങ്കിലും ഒന്ന് ഓർക്കണമെന്ന് മനസ്സാഗ്രഹിക്കുമല്ലോ. എനിക്ക് വേണ്ടി ഒരുപാട് വിഷ് പറയാൻ അവരോട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും അതൊന്നും എൻ്റെ സ്നേഹത്തിന് കുറവാകുന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് വേണ്ടി അയക്കുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്മകളും നേരുന്നു. അജയൻ, രതീഷ്, സന്തോഷ്, ഷാജി, ബിന്ദു, സിന്ധു, സ്നേഹ, രാജേഷ്, ഋഷി, ബ്രഹ്മർ, സഫിയ എന്നിവർക്ക് വേണ്ടി ഏക് വില്ലൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗലിയ എന്ന സോങ് വെച്ച് തരുമോ. എന്നും സന്തോഷമായിരിക്കട്ടെ. സ്നേഹത്തോടെ നിങ്ങളുടെ ശരുൺ. ശരുൺ ഒരു വലിയ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അത് വായിച്ച് ഞാൻ ക്ഷീണിച്ചു പോയി. ഏതായാലും സന്തോഷം, ഗലിയ എന്ന പാട്ട് ഇതാ വരുന്നു.

ഹായ് നാലുമണി പൂവേ, സുഖമല്ലേ? ചായയൊക്കെ കുടിച്ചോ? ഞങ്ങൾ വേങ്ങൂരിൽ നിന്നും കുടുവയും കുഞ്ഞാറ്റയുമാണ്. അതായത് അവരുടെ പേര് ജെനറ്റ് ആൻഡ് ബെനറ്റ്. നല്ല രസമുണ്ടല്ലേ, കുടുവയും കുഞ്ഞാറ്റയും. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. നാട്ടുരാജാവിലെ പാട്ട് വെച്ച് തരാമോ? അപ്പയും അമ്മയും കൂടി ഞങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഗാനം. ആഹാ, ഞങ്ങൾക്ക് നല്ലൊരു ബർത്ത്ഡേ വിഷസ് തരാമോ? ഓ, ഈ ഗാനവും വെച്ച് തരണം അല്ലേ. ഓക്കെ, ഈ ഗാനവും വെച്ച് തരാം. ആകാശവാണി കൊച്ചി FM-ൻ്റെയും പിറന്നാളാശംസകൾ കുടുവയ്ക്കും കുഞ്ഞാറ്റയ്ക്കും. ജെനറ്റ് ആൻഡ് ബെനറ്റ്, ഇതാ നിങ്ങളുടെ ഇഷ്ടഗാനം.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടി. ഇതിലേക്ക് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ പറയാം, 9446455888. നിങ്ങളുടെ ഇഷ്ടഗാനവും പ്രിയപ്പെട്ടവർക്കായുള്ള ഒരു സന്ദേശവും അയക്കുക 9446455888. ശരണ്യ അയച്ചിരിക്കുന്നു കൂഴൂർ നിന്ന്. എനിക്ക് വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഒരു കിളി പാട്ടുമുളവ് എന്ന ഗാനം വെച്ച് തരണം. എല്ലാവർക്കും വേണ്ടിയാണ് ഡെഡിക്കേഷൻ. അപ്പോൾ ശരണ്യയുടെ വിശേഷങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല. ശരണ്യയുടെ ഇഷ്ടഗാനം ഇതാ.

0: ഓഫറുകൾ മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
0: ഇനിയും എന്തിന് നീട്ടി വെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ഹായ്, 4 മണിപ്പൂവേ, ഞാൻ തുറവൂരിൽ നിന്ന് മഞ്ജു ആണ്.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: തൃപ്പൂണിത്തുറയിൽ നിന്നും ശ്രീദേവി ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രാധികയ്ക്ക് വേണ്ടിയാണ് ഫ്രണ്ട്. രാധികയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുള്ളാത മനമും തുള്ളും എന്ന ചിത്രത്തിലെ 20 കോടി എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മെസ്സേജ് കൂടി വായിക്കാം. അഞ്ജു അങ്കമാലയിൽ നിന്ന്, വിജയുടെ ഒരു പാട്ട് തരണം.

സിന്ധു വേങ്ങൂരിൽ നിന്നും ഒരു ഗാനം വെച്ച് തരണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ പ്രജിത്ത് എലന്തിക്കര, ഗീത വേണുഗോപാൽ ഇവർക്കായി ഒരു ഗാനം വേണം. ഏതായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഗാനം കേൾക്കാം.

നാലുമണിക്ക് പൂക്കുന്ന എൻ്റെ നാലുമണിപ്പൂവ്. എൻ്റെ പേര് നഭാൻ. എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി മോറ എന്ന ചിത്രത്തിലെ തു ചീസ് ബഡി ഹേ മസ്ത് മസ്ത് എന്ന പാട്ട് വെച്ച് തരാമോ? ഇത് കുറേ പ്രാവശ്യം അയച്ചിരിക്കും കേട്ടോ നഭാൻ. ഞാൻ ഒരു തവണ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഒരുപാട് പ്രാവശ്യം അയച്ചിട്ടുണ്ട്. ഏതായാലും അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് വരുന്നു മോറ എന്ന ചിത്രത്തിലെ ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ തീരുകയാണ്. എല്ലാവരുടെയും മെസ്സേജുകൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. നാളെയും ഉണ്ട് 4 മണിപ്പൂക്കൾ. അപ്പോൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 9446455888 എന്ന നമ്പറിലേക്ക് അയക്കാം. നാളെ ഇതേ സമയത്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി.

0: സേവന വാർത്തകൾ. കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താല്പര്യമുള്ളവർ ഈ മാസം 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 0484254450 മറ്റൊരു നമ്പർ 94-96-28-20-57.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല, ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
12: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
13: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
15: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
16: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
15: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്.

0: ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
0: പിട്ടാപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്. ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
2: ആർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ചകഴിഞ്ഞ് 2 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത ഇംഗ്ലീഷ് ബിരുദം, BEd, KTET, ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തമ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 0477-2251-03 0477-2251-03 എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി നാളെയാണ്. നാളെ രാവിലെ 10 നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തി. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര കൃഷി തോട്ടവിളയായി മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി V.D. സതീശൻ. ദേശീയ നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലീ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് ജനപങ്കാളിത്തത്തോടെ ഹൃദയരാഗം എന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കൊച്ചി മെട്രോ 3-ാം ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന വാർത്ത തെറ്റെന്ന് KMRL. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമെന്ന് മന്ത്രി OJ ജനീഷ്. അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായി ബാലാവകാശ കമ്മീഷൻ. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മയും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി.
0: ആകാശവാണി FM വാർത്തകൾ.
1: സമയം 5 മണി കഴിഞ്ഞ് 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, മനോ, സ്വർണലത എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. S. രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

അടുത്ത ഗാനം ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ നിന്ന്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ഹരീഷ്, ശ്വേതാമോഹൻ, മാനസി, എം എന്നിവർ പാടിയത്.

0: ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് വിശാൽ ഭരദ്വാജ് ഈണം പകർന്ന് സുജാത മോഹൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദയാ.

ഇനി എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും പാടിയ ഗാനം. ചിത്രം ഒരു യാത്രാമൊഴി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
1: ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും പാടിയ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരി, തഹിർ ഫെറസ്, റെക്കാർഡോ ബാൻസ് എന്നിവർ വരികളൊരുക്കി വിദ്യാസാഗർ ഈണം പകർന്ന മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിലെ ഗാനം.

ബേബി ജീൻ, രമ്യ റോങ്ക് എന്നിവർ വരികളൊരുക്കി ജേക്സ് ബിജോയുടെ ഈണത്തിൽ സെബാ ടോമി, ബേബി ജീൻ, രമ്യ റോങ്ക് എന്നിവർ പാടിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും രഞ്ജിത്ത് ഉണ്ണിയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷ

0: ക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫും ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക നാളികേര ദിനം. കർഷകന്റെ കൈത്താങ്ങായ കൽപ്പവൃക്ഷം തിങ്ങിനിറഞ്ഞ കേരളക്കരയുടെ തനിമയും പാരമ്പര്യവും കൈകോർക്കുന്ന ദിനം.

0: തെങ്ങുകൃഷി മലയാളിയുടെ വരുമാനമാണ്. തെങ്ങിൽ നിന്നുള്ള തേങ്ങ തുടങ്ങി പല ഉൽപ്പന്നങ്ങളും നമ്മുടെ ദൈനംദിന ആഹാരക്രമങ്ങളിലെ മുഖ്യഘടകമാണ്, ഔഷധമാണ്. സർവോപരി തെങ്ങും നാളികേരവുമില്ലാതെ മലയാളിക്കും മലയാളക്കരയ്ക്കും മുന്നോട്ടു പോകുവാൻ പ്രയാസമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോക നാളികേര ദിനം നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ കർഷക സൌഹൃദ കൂട്ടായ്മകളോടെയും ശില്പശാലകളോടെയും മൂല്യവർദ്ധിത ഉൽപ്പന്ന പരിശീലനങ്ങളോടെയും വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. അനിശ്ചിതത്വത്തിന്റെ കാലത്തിൽ നാളികേരത്തിലൂടെ ഭക്ഷ്യ ഊർജ ജീവസന്ധാരണ സുരക്ഷ എന്നതാണ് ഈ വർഷത്തെ നാളികേര ദിന പ്രമേയം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരം വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന നാളികേര ദിനാഘോഷവും അവാർഡ്ദാനവും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിച്ചു.
1: നമ്മളെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയും, കരണന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോളാം പറയും ഫീസ്. അപ്പോൾ ആരാ കരണൻ? വീട്ടിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ കൊണ്ടുപോയി അത് കൊപ്രയാക്കി കൊപ്ര വിൽക്കുന്ന ആളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് നമ്മൾ പൈസ മേടിച്ച് കോളേജിൽ ഫീസ് അടയ്ക്കണത്, വീട്ടിൽ തേങ്ങ ഇടുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയോ, ഇപ്പം നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്.

0: അതിൻ്റെ വ്യത്യാസം എന്താണ്? അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങൾ ഒരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി അതിനാവശ്യമായ വളം നൽകി. മാത്രമല്ല ഒരു അസുഖം വന്നാൽ യൂണിഫോമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. പ്ലാന്റേഷൻ ക്രോപ്പാകുമ്പോഴുള്ള വ്യത്യാസം ആ കാർഷിക രീതിയിലും അതിനെ നട്ട് വലുതാക്കി വളർത്തിയെടുക്കുന്നതിലും അതിൻ്റെ മാർക്കറ്റിങ്ങിലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്പായി തെങ്ങിനെ കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായി സർക്കാർ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിൻ്റെ വാല്യൂ അഡീഷൻ പരമാവധി ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളും പ്രോത്സാഹിപ്പിക്കും. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഒരു പാർക്ക് ഉണ്ടാക്കിയാൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് നൽകും. ഇപ്പോൾ ഫേർണിച്ചർ ആയാലും മറ്റു പ്രോഡക്റ്റുകളായാലും അത് വ്യാപകമായി അത് വർദ്ധിപ്പിക്കാൻ തേങ്ങാവെള്ളവും കരിക്കിൻ വെള്ളവും എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കുകയും അതിൻ്റെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പാർക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ് ബോർഡ് ചെയ്യണം. ഈ നാളികേര ദിനത്തിൽ കോക്കനട്ട് ഡെവലപ്മെൻറ് ബോർഡിനും കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിനൊരു സമ്മാനമായി അത് തരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാ കർഷകരെയും ഞാൻ പ്രത്യേകമായി ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.
1: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. വിത്ത് തേങ്ങ ഉണ്ടാക്കി തൈകൾ നട്ട് അത് വളർത്തി അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിൻ്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് പുറകോട്ട് പോയിട്ടുണ്ട് കേരളം. ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിന് ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയൻറ്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവർ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവച്ചു.
1: ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ, നാളികേര രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവച്ച വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു.

0: नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूं।
1: നാളികേര വികസന ബോർഡ്, കൃഷി വകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പരിപാടിയിലൂടെ ആരംഭിക്കുന്ന നന്മ നിറഞ്ഞ നാളികേരം എന്ന പരമ്പരയുടെ ലോഞ്ചിംഗ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുകയുണ്ടായി. നാളികേര വികസന ബോർഡ് സിഇഒ ശ്രീമതി ദീപാ ഡി നായർ IFS ബോർഡിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പരിപാടിയിലൂടെ നാളികേര വികസന ബോർഡ് ആരംഭിക്കുന്ന നന്മ നിറഞ്ഞ നാളികേരം എന്ന പരമ്പരയെക്കുറിച്ചും വിവരിക്കുന്നു.
2: അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ സ്ഥാപക ദിനത്തിന്റെ സ്മരണയ്ക്കായാണ് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്. നാളികേരത്തെ ഇനി ജീവന്റെ വൃക്ഷം എന്നതിലുപരി അവസരങ്ങളുടെ വൃക്ഷം ആയി കാണേണ്ട സമയമാണിത്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപ്പാദക രാഷ്ട്രമാണ്. ആഗോള ഉൽപ്പാദനത്തിന്റെ 30% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. നാളികേരത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. ഓരോ തെങ്ങും കൂടുതൽ ഉൽപ്പാദനക്ഷമമാകണം, ഓരോ കർഷകനും കൂടുതൽ വരുമാനം വേണം, നാളികേരത്തിന്റെ ഓരോ ഭാഗവും ഫലപ്രദമായി ഉപയോഗിക്കണം, ഓരോ സംരംഭകനും വളരാനുള്ള അവസരം ലഭിക്കണം, ഓരോ യുവാവും നാളികേരത്തെ ഒരു അവസരമായി കാണണം, ഓരോ ഇന്ത്യൻ നാളികേര ഉൽപ്പന്നത്തിനും ആഗോള വിപണിയിൽ മത്സരിക്കാനുള്ള കരുത്തുണ്ടാവണം. ഇതൊന്നും കൂടാതെ ഇനി നമ്മുടെ പ്രധാന വെല്ലുവിളി നാളികേരത്തിൽ നിന്നും കൂടുതൽ മൂല്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞാറ്റുവേല പരിപാടിയുടെ ഭാഗമായി നന്മ നിറഞ്ഞ നാളികേരം എന്ന 15 ഒരു പരമ്പര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോവും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും ചേർന്ന ഈ പരിപാടിയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ നൂതനമായ പദ്ധതികൾ, വിജയകരമായി നാളികേര കൃഷി ചെയ്യുന്നവരുടെ വിജയകഥകൾ, സംരംഭകരുടെ പരിചയം, നൂതന ശാസ്ത്രസാങ്കേതിക വിദ്യകൾ ICAR, CPCRI മുതലായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴി കർഷകരെ ബോധവാന്മാരാക്കുക, ഇത്തരം വളരെ നൂതനമായ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ഉൽപ്പാദനക്ഷമവും ലാഭകരവും സുസ്ഥിരവും നവീനവും ആഗോളതലത്തിൽ മത്സരക്ഷമവുമായ ഒരു നാളികേര മേഖലയെ കെട്ടിപ്പടുക്കാം.
1: MPമാരായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ MK രാഘവൻ, നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ, നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ B. ഹനുമനന്ദഗൌഡ, നാളികേര വികസന ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷമാണ്. നന്നായി പരിപാലിച്ചാൽ വേണ്ടുന്നതെല്ലാം തെങ്ങ് തരും. അതാണ് പാരമ്പര്യം.

ഈ കേരവൃക്ഷത്തെ നമുക്ക് സംരക്ഷിക്കാം, ഭാവി ഭദ്രമാക്കാം. എല്ലാ സഹായങ്ങൾക്കും നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും ഒപ്പമുണ്ട്.

0: Chum.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 44 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.
5: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
6: കയർ വ്യവസായ പുനരുദ്ധാരണം, നവീകരണം, നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിക്കൽ എന്നിവയിലൂടെ കയർ മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതിലൂടെ സ്ത്രീകൾക്കും ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിടുന്നു.
5: സംരംഭകർക്ക് 10 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന കയർ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ പദ്ധതി സഹായം നൽകുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ സംരംഭകന് വായ്പയും സബ്സിഡിയും ലഭ്യമാകും. അതോടൊപ്പം സംരംഭകൻ ചെറിയ ഒരു തുകയും സംഭാവന ചെയ്യണം. സംരംഭകർക്ക് സംസ്ഥാനത്തെ ഏതെങ്കിലും കയർ ബോർഡിലോ കയർ ബോർഡ് അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനത്തിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനു കീഴിൽ അപേക്ഷിക്കുന്ന സംരംഭകൻ 18 വയസ്സ് പൂർത്തിയായ വ്യക്തിയായിരിക്കണം. വരുമാന പരിധി നിർണയിച്ചിട്ടില്ല. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് പദ്ധതിക്ക് കീഴിൽ സഹായത്തിനായി അപേക്ഷിക്കാം. അതുകൂടാതെ NGO കൾ, സ്വയം സഹായ സംഘങ്ങൾ, രജിസ്റ്റേർഡ് സൊസൈറ്റികൾ, ചാരിറ്റി ട്രസ്റ്റ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവർക്കും അപേക്ഷിക്കാം. പ്രോജക്റ്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ സഹായം മുൻപ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിക്ക് കീഴിൽ അപേക്ഷിക്കാൻ അർഹരല്ല.
6: കയർ ഉദ്യമി യോജനയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഇനി പറയുന്നു. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ്, കെട്ടിടങ്ങൾ, സാധന സാമഗ്രികൾ, മൂലധന ചെലവ് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ പ്രോജക്റ്റിന്റെ ചെലവ്, അപേക്ഷകന്റെ KYC ഡോക്യുമെന്റ്, തിരിച്ചറിയൽ കാർഡ്, റെസിഡൻഷ്യൽ പ്രൂഫ് എന്നിവ, അപേക്ഷകർ വ്യക്തികളല്ലെങ്കിൽ അനുയോജ്യമായ രജിസ്ട്രേഷൻ ഡോക്യുമെന്റുകൾ, കയർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റുകൾ, കയർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, EDP അതായത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്, സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ഇത് ചാർജ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്.
5: പദ്ധതിയുടെ പ്രത്യേകതകൾ ഇനി പറയുന്നവയാണ്. കയർ ഉദ്യമി യോജനയ്ക്ക് കീഴിൽ വരുന്ന കയർ പ്രോജക്ടുകളുടെ പരമാവധി ചെലവ് 10 ലക്ഷം രൂപ വരെയാണ്. പ്രോജക്ട് കോസ്റ്റിന് കീഴിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സൂക്ഷ്മ ചെറുകിട കയർ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. തുടക്കത്തിൽ അപേക്ഷകൻ പ്രോജക്ട് ചെലവിന്റെ 5% നൽകേണ്ടതുള്ളൂ. പ്രോജക്ട് ചെലവിന്റെ 40% അപേക്ഷകന് സബ്സിഡിയായി ലഭിക്കും. ബാക്കി വരുന്ന പ്രോജക്ട് ചെലവിന്റെ 55% കുറഞ്ഞ നിരക്കിൽ ബാങ്കിൽ നിന്ന് വായ്പയായി ലഭിക്കും. മൂലധന ചെലവ്, കെട്ടിടം, സാധന സാമഗ്രികൾ എന്നിവയ്ക്കുള്ള തുക തുടങ്ങിയവയ്ക്കാണ് വായ്പ ലഭിക്കുക. വായ്പ തിരിച്ചടയ്ക്കേണ്ട കാലാവധി പരമാവധി 7 വർഷമാണ്. വായ്പ ലഭിക്കാൻ ഈടു നൽകേണ്ട ആവശ്യമില്ല. കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള CGTMSE സ്കീമിന് കീഴിലാണ് കയർ ഉദ്യമി യോജനയ്ക്ക് കീഴിൽ ലഭ്യമാകുന്ന വായ്പകൾ ഉൾപ്പെടുന്നത്.
6: ഈ പദ്ധതിയിൽ എങ്ങനെ അപേക്ഷിക്കാം? കയർ ഉദ്യമി യോജനയ്ക്ക് കീഴിൽ അപേക്ഷ സമർപ്പിക്കുന്നത് വളരെ

ലളിതമാണ്. കയർ ബോർഡിൻ്റെ ഓഫീസുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അനുമതി നൽകിയ നോഡൽ ഓഫീസുകൾ, കയർ ബോർഡിൻ്റെ വെബ്സൈറ്റ് എന്നിവയിൽ നിന്ന് അപേക്ഷ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും ചേർത്ത് കയർ ബോർഡിൻ്റെ ഫീൽഡ് ഓഫീസിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ അപേക്ഷ സമർപ്പിക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 43 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക നാളികേര ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ, അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേര കർഷകൻ പെരുമ്പാവൂർ എൻ എസ് ഗോപാലകൃഷ്ണൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശാസ്യമോ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, PCOS ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. രാത്രി 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
3: ആ പറയൂ.
2: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
3: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇനി നാളത്തെ പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ P. അംബുജാക്ഷി. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ.

0: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം. 7:15 ആരോഗ്യക്കുറിപ്പുകൾ. 7:20 ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, ലളിത ജീവിതത്തിന് മിനിമലിസം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ തുടർന്ന് RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി, ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, പഞ്ചാരിമേളം CR രതീഷും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോൺ ഇൻ ഇഷ്ടഗാന പരിപാടി. 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ലളിത ജീവിതത്തിന് മിനിമലിസം. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, കാലടി പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി മധുരം ഗീതം, ലളിതഗാനം കേൾക്കാം. പാടിയത് P. സുശീല ദേവി. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിന്റെ സംഗീതം.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. ഇപ്പോൾ സേവന വാർത്തകൾ. ജില്ലാ സൈനിക ബോർഡിൻ്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപ്പര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10 വൈകിട്ട് 5 മണിക്കകം സമ്മതപത്രവും ബയോഡാറ്റയും പാലക്കാട്

0: ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് 0491297633 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 0491297633.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
6: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
5: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
6: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
5: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
8: മീഡിയ വാണി
7: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് SWD.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
10: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
11: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
11: അതെങ്ങനെ?
13: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
15: എന്നും രാവിലെ 10:30.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായി ബന്ധപ്പെടുക. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250571. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491250571.
16: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
17: എവിടുന്ന് വാങ്ങിക്കണം?
16: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
17: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
16: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
17: എന്നാ മൈജി തന്നെ പോവാം.
16: മൈജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
18: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
19: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
18: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
20: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
21: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
20: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
22: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: മഴക്കെടുതികളെ തുടർന്ന് മാറ്റിയ ആലപ്പുഴ ജില്ലാതല റെഡ് റിബൺ പ്രശ്നോത്തരി ഈ മാസം 3 രാവിലെ 10 മണിക്ക് വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്.

നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം. ഒന്നാം സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് 5,000, 4,000, 3,000 രൂപ വീതം സമ്മാനവും ലഭിക്കും. 8, 9, 11 ക്ലാസുകളിലെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8848613311 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:29:37. ഇനി 6:30 വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: Less premium, more bonus. Most suitable for your loved ones. RPL Live. Nothing better than this.
2: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനംമന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷാ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
4: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറത്തൊക്കെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
3: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാണ്.

ആക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ

0: തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠന സമിതി സർക്കാരിന് കൈമാറി. ബസ്സുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 2,45,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
0: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3 ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3 ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1,500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11 തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 ഇടിഞ്ഞ് 76,570 നിഫ്റ്റി 141 നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച്

അരക്കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബി അജനീഷ് ലോകനാഥ് ഈണം പകർന്നിരിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടത് ചലച്ചിത്ര ഗാനം. ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: ഊണിന്നാസ്ത കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി വേണുന്നോരോടൊരാഭിമുഖ്യമൊരു നേരം നാസ്തി നക്തം ദിവം.
1: പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
3: ഭാരം വായിക്കും മരത്തിൻ കുരിശുകളതലത്തിങ്കലേറ്റിക്കുഴഞ്ഞും ക്രൂരം ഉള്ളിൻ കിരീടം നിണഭരമളികത്തിൽ തറഞ്ഞാർത്തി പൂണ്ടും.
1: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
0: ഇന്ന് രാത്രി 7:35 സമകാലികത്തിൽ സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശാസ്യമാവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേൾക്കാം ഇന്ന് രാത്രി 7:35 സമകാലികത്തിൽ. രാത്രി 8:05 AHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈനിൽ PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഇതേക്കുറിച്ച് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം.

0: കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33.4°C, കുറഞ്ഞ താപനില 24.8°C. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: ഇന്ന് സെപ്റ്റംബർ 2, ലോക നാളികേര ദിനം. കേരം തിങ്ങും കേരള നാട്ടിൽ മലയാളികൾ കുഴിച്ചുകൂടാനാവാത്തൊരു ഭക്ഷ്യോൽപ്പന്നമാണ് നാളികേരം. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ തെങ്ങിന് പ്രബല സ്ഥാനമാണുള്ളത്. നാളികേരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനായി നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു അന്തർ സർക്കാർ സംഘടനയായ ഏഷ്യൻ ആൻഡ് പസഫിക് നാളികേര സമൂഹം, അതായത് APCC, സ്ഥാപിച്ച ഒരു അന്താരാഷ്ട്ര ദിനമാണ് ലോക നാളികേര ദിനം. 2009 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിച്ചു വരുന്നു. തേങ്ങയുടെ പോഷകമൂല്യം, സാമ്പത്തിക പ്രാധാന്യം, വിവിധ വ്യവസായങ്ങളിലെ ഉപയോഗം എന്നിവയെക്കുറിച്ചറിയാൻ ഈ ദിനം നമ്മെ സഹായിക്കുന്നു.
4: നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ.
5: നമസ്കാരം. ഏഷ്യ പസഫിക് മേഖലയിലെ എല്ലാ നാളികേര ഉൽപാദക രാജ്യങ്ങളും ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ദിനമായ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നു. കൃഷി, ഭക്ഷ്യ പോഷക സുരക്ഷ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സുസ്ഥിര സാമ്പത്തിക വികസനം എന്നിവയിൽ നാളികേര മേഖല വഹിക്കുന്ന സുപ്രധാന പങ്ക് എടുത്തുകാട്ടുന്നതിനുള്ള ഒരു പ്രധാന വേദിയാണ് നാളികേര ദിനം. ഇന്ത്യയിലെ നാളികേര കർഷകർ, സംരംഭകർ, സംസ്കരണ മേഖലയിലെ പ്രവർത്തകർ, കയറ്റുമതിക്കാർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ, നാളികേര മേഖലയിലെ മറ്റു പങ്കാളികൾ എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെ നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും രാജ്യത്തെ പ്രധാന നാളികേര ഉൽപാദക സംസ്ഥാനങ്ങളിൽ ലോക നാളികേര ദിനം ആചരിക്കുന്നു. നാളികേര ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ നാളികേരം, ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, വിപണിയുടെ ഏറ്റക്കുറച്ചിലുകൾ, പ്രകൃതി വിഭവങ്ങളിലെ സമ്മർദ്ദം തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രമേയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ വർഷത്തെ ദേശീയതല ലോക നാളികേര ദിനാഘോഷം സെപ്റ്റംബർ 2 തിരുവനന്തപുരത്താണ് നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 1000 നാളികേര കർഷകർ, മറ്റ് വിവിധ പങ്കാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. നാളികേര മേഖലയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ദേശീയതലത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ നാളികേര കർഷകരെയും സംരംഭകരെയും ആദരിക്കുന്നതിനായി നാളികേര വികസന ബോർഡിന്റെ ദേശീയ അവാർഡുകൾ തദവസരത്തിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നാളികേര ദിനാശംസകൾ.
4: നാളികേരത്തിന്റെ സംസ്കരണത്തെക്കുറിച്ചും മൂല്യവർദ്ധനവിനെ കുറിച്ചും നാളികേര വികസന ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ.
6: മൂല്യവർദ്ധനവ് നാളികേരത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യം ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എവിടെ നിന്നാണ് നാളികേരം വന്നത്, അല്ലെങ്കിൽ എവിടെ ഇത് ഉത്ഭവിച്ചു? ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ് ആ ഭാഗങ്ങളിൽ വരുന്ന ദ്വീപ സമൂഹങ്ങളിലാണ് നാളികേരം ഉത്ഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ദ്വീപ സമൂഹത്തിൽ ഉത്ഭവിച്ചിട്ട് നാളികേരം അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ പല യാത്രക്കാരാൽ കൊണ്ടുവന്ന് തീരദേശങ്ങളിലാണ് നാളികേരം ആദ്യം വന്ന് കൃഷി തുടങ്ങുന്നത്. പണ്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരുന്ന ഒരു വസ്തുവാണ് തേങ്ങ, അല്ലെങ്കിൽ നമ്മുടെ നാളികേരം. ഇനി ഞാൻ നാളികേരത്തിൻ്റെ മൂല്യ വർധനവ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ് സംസ്കരണം എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ പ്രാചീന കാലത്ത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ കൃഷി തുടങ്ങിയ കാലത്ത് വിളവ് ആ വർഷം നമുക്ക് തേങ്ങ പറിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. ഒരു മഴ അല്ലെങ്കിൽ ഒരു വരൾച്ച വരുമ്പോൾ നമ്മൾക്ക് വിള ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വിള ഇല്ലാതെ ഇരിക്കുന്ന സമയത്തേക്ക് കുറച്ച് തേങ്ങ അല്ലെങ്കിൽ എൻ്റെ അരിയോ നെല്ലോ എടുത്തു വെക്കണം തോന്നി. നമ്മൾ ആദ്യമായിട്ട് പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം നമ്മൾ ഭക്ഷണം പച്ചയായി കഴിച്ചിരുന്നത് പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇനി എനിക്ക് മഴക്കാലത്തേക്ക് കുറച്ച്

പറയോ അല്ലെങ്കിൽ നെല്ലോ വീറ്റോ ഗോതമ്പോ ഉണക്കി വെക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂല്യവർദ്ധനവ് എന്ന് പറയുന്നത് നമ്മളുടെ ഉൽപ്പന്നത്തെ നമ്മൾ ഉണക്കി സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈസ്റ്റിനെ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഈസ്റ്റ് കണ്ടുപിടിച്ചു, പാലിനെ നമ്മൾ ഫെർമെൻ്റ് ചെയ്യുന്നു, തൈരാക്കുന്നു, മോരാക്കുന്നു. അടുത്ത ഒരു മൂല്യവർദ്ധനവ്, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഉപ്പിലിട്ട് വെക്കാൻ തുടങ്ങി അല്ലേ. പഴയ ഈജിപ്ഷ്യൻ പിരമിഡുകളിലൊക്കെ തേനിലിട്ട് വെച്ച ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ച് വർഷങ്ങളോളം നമ്മൾ ഉപ്പുമാങ്ങയും, തമിഴ്നാട്ടിൽ ഊരുകായുണ്ട്, കേരളത്തിൽ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, അതും മൂല്യവർദ്ധനവിൻ്റെ ഒരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് വന്നു? സ്മോക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങി ഇല്ലേ. പുകച്ച് ഉണക്കി കുടംപുളി, എല്ലാവരുടെ വീട്ടിലും പുകച്ചാണ് ഉണക്കി വെക്കുന്നത്. എന്താ, പച്ച വെക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ കാലാതീതമായി ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ മൂല്യ സംസ്കരണത്തിലേക്ക് പതിയെ പതിയെ വന്നു. അങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പം നമ്മൾ ഏതെല്ലാം സ്റ്റേജിൽ വന്നു? കൂൾ ടെമ്പറേച്ചറിൽ വെക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഈ മൂല്യവർദ്ധനവ് എന്ന് പറയുന്ന ശാഖ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രാധാന്യമുണ്ട്. അതായത് നമ്മളുടെ നാട്ടിൽ എപ്പോഴും പറയുന്നതാണ്, കാട് വെട്ടിയപ്പോൾ പാറ കണ്ടു, പാറ വെട്ടിയപ്പോൾ വെള്ളി കണ്ടു, വെള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? വെള്ളം കിട്ടി. അതായത് നമ്മൾ പച്ചക്കളറിലുള്ള കാട്, അതായത് നമ്മൾ തൊണ്ടിന് പുറമെയുള്ള ചകിരി കാട് വെട്ടി തെളിച്ചപ്പോൾ നമ്മൾ എന്ത് കണ്ടു? പാറ കണ്ടു, ചിരട്ട. ചിരട്ട വെട്ടിയപ്പോൾ നമ്മൾ വെള്ളി കണ്ടു. വെള്ളി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തേങ്ങയുടെ വെളുത്ത കാമ്പ് കണ്ടു. അത് വെള്ളി വെട്ടി കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടുന്നത്? വെള്ളം കണ്ടു. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ ഓരോ ഐറ്റത്തിനകത്തുനിന്നും നമുക്കിനി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഹസ്ക്, ഹസ്കിനകത്ത് ചകിരിയിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ സ്വന്തം കയർ, ചകിരി, കയർ, കയർ ഉൽപ്പന്നങ്ങൾ, അത് കഴിഞ്ഞ് ഷെല്ല്, ചിരട്ട. ചിരട്ടയിൽ നിന്ന് ഷെൽ ചാർക്കോൾ, ഷെൽ പൗഡർ, ആക്ടിവേറ്റഡ് കാർബൺ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ കാമ്പ്, കാമ്പിൽ നിന്ന് ധാരാളം ഫുഡ് കൺവീനിയൻസ് പ്രൊഡക്ട്സ് അല്ലേ. തേങ്ങ, തേങ്ങയുടെ കാമ്പിൽ നിന്നുള്ളത്. അതിനുശേഷം വെള്ളം. നമുക്ക് എല്ലാവർക്കും അറിയാം കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ചെയ്യുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫുഡ് പ്രോസസ്സിങ് എന്താ? കൊപ്രയാക്കുന്നു, വെളിച്ചെണ്ണയാക്കുന്നു, പിന്നെ വിർജിൻ വെളിച്ചെണ്ണയാക്കുന്നു, ഡെസിക്കേറ്റഡ് കോക്കനട്ട് അഥവാ തൂൾ തേങ്ങ, പിന്നെ പാല്, മിൽക്ക്, ചിപ്സ്, ക്രീം, ഇതെല്ലാം തന്നെ നമ്മളുടെ വെള്ളിയിൽ നിന്ന് എടുക്കുന്ന ഐറ്റംസാണ്, നാളികേര കാമ്പിൽ നിന്ന്. അതിനുശേഷം നമുക്കറിയാം വെള്ളമുണ്ട്, വെള്ളത്തിനകത്തു നിന്നുള്ള പ്രൊഡക്റ്റുകൾ, ഷെല്ല്, ഷെല്ലിനകത്തു നിന്നുള്ള പ്രൊഡക്റ്റുകളുണ്ട്, പിന്നെ ലാസ്റ്റ് ചെറിയ നീരയുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെയൊക്കെ മനസ്സിൽ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങയിലെ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മനസ്സിലൊരു സമവാക്യമുണ്ട് അല്ലേ. നാളികേരം സമം കൊപ്ര, കൊപ്ര സമം വെളിച്ചെണ്ണ. നമുക്ക് കൊപ്ര എന്ന് പറയുമ്പോൾ മലയാളികൾ കാണുന്ന കൊപ്ര ഏതാ? കേരളത്തിൽ നമ്മളെപ്പോഴും തേങ്ങ വെട്ടി ഉണക്കി കപ്പ് കൊപ്രയാക്കുന്നു, മില്ലിംഗ് കൊപ്ര എന്ന് വിളിക്കുന്നു. ഇനി അതിനെ കർണാടകത്തിലേക്ക് പോയാൽ അവരതിനെ അങ്ങനെ ഉണക്കി ബോൾ കൊപ്രയാക്കുന്നു, പാക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. തേങ്ങയില്ലാത്ത നാടുകളിൽ നമ്മൾ ഈന്തപ്പഴമൊക്കെ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്ന പോലെ തേങ്ങയില്ലാത്ത നാടുകളിലേക്ക് അതൊരു ഡ്രൈ ഫ്രൂട്ടായിട്ട് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കൊപ്രയ്ക്ക് ഒരു പ്രാധാന്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന എല്ലാ എണ്ണക്കുരു ഓയിൽ സീഡ്സിന് ഏറ്റവും കൂടുതൽ ഓയിലുള്ള ഒരു ഓയിൽ സീഡാണ് തേങ്ങ. കിങ് ഓഫ് എഡിബിൾ ഓയിൽസ്, ഭക്ഷ്യ എണ്ണകളിലെ രാജാവ് എന്നാണ് നമ്മൾ വെളിച്ചെണ്ണ വിളിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമോ? ധാരാളം ഗുണഗണങ്ങളുണ്ട്. പാം ഓയിലും വെളിച്ചെണ്ണയും രണ്ടും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ പാം കേർണൽ ഓയിലിൽ 42% ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്, അതായത് ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രൈഗ്ലിസറൈഡിൻ്റെ നീളം കൂടും, കാർബണാറ്റത്തിൻ്റെ എണ്ണം കൂടും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ ലിവറിൽ അത് ചെന്ന് വിഘടിച്ച് ലിവറിനകത്ത് അടിഞ്ഞു കൂടുന്ന തരം ഫാറ്റി ആസിഡുകൾ കൂടുതലുള്ളത് പാം ഓയിലാണ്. പിന്നെ വെളിച്ചെണ്ണയിലേക്ക് വരുമ്പോൾ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് പാം ഓയിലിനേക്കാൾ കുറവാണ്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇത് ലിവറിൽ പോയി അടിഞ്ഞുകൂടില്ല, നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക്, രക്തത്തിലേക്ക് അത് വേഗം തന്നെ അലിഞ്ഞു ചേരും. നമുക്ക് പെട്ടെന്ന് ഒരു എനർജി തരുന്ന ഒരു എണ്ണയായിട്ട്, ഭക്ഷ്യ എണ്ണയായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കറിയാം വെളിച്ചെണ്ണയിൽ പറയുന്ന ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡിനെ മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ MCT ഓയിൽ അല്ലെങ്കിൽ 6 കാർബൺ മാത്രമുള്ള ലോറിക് ഓയിൽ, 8 കാർബൺ മാത്രമുള്ള

ഓയിൽ, അങ്ങനെ ഓരോ തരത്തിൽ അതിന് പല പല ഫ്രാക്ഷനുകളായി അല്ലെങ്കിൽ പല പല രീതിയിൽ വിഘടിച്ചു കൊണ്ടിട്ടുള്ള എണ്ണകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം ഇനി മുതൽ നിങ്ങൾ വെളിച്ചെണ്ണ എന്ന് മാത്രം പറയാതെ എം സി ടി ഓയിൽ അല്ലെങ്കിൽ ലോറിക് ഓയിൽ, അങ്ങനെ ഓരോ തരത്തിലുള്ള എണ്ണകളും നിങ്ങൾക്ക് ലഭ്യമാവും. അതുപോലെ പലരും കേട്ടിട്ടുണ്ടാവും കീറ്റോ ഡയറ്റ്. നിങ്ങളെ വീട്ടിലൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടാവും, ജിമ്മിൽ പോകുന്നവരുണ്ടാവും. എപ്പോഴും നമ്മൾ പറയും കീറ്റോ ഡയറ്റാണ് ഞാൻ കഴിക്കുന്നത്. കീറ്റോണുകൾ, അതായത് നമ്മൾക്ക് ഒരു പെട്ടെന്നൊരു എനർജി കിട്ടണമെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളുടെ ശരീരത്തിൽ കിട്ടേണ്ട എനർജി സോഴ്സുകളാണ് കീറ്റോണുകൾ. അപ്പോൾ നമ്മൾ ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലുള്ള, ഞാൻ ഈ പറഞ്ഞ 50% കൂടുതലുള്ള അലോറിക് ആസിഡുകളും എല്ലാം തന്നെ കീറ്റോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന തരം എണ്ണകളാണ് എം സി ടി, അതായത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത് ഫാറ്റ് അടിഞ്ഞുകൂടാതിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത് ഹൃദയത്തിന് നല്ലതായിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു ഇൻസ്റ്റൻ്റാണ്, പെട്ടെന്ന് എനർജി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ എം സി ടി ഓയിലുകളാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും കേൾക്കുന്നതാണ് വിർജിൻ വെളിച്ചെണ്ണ. ഇപ്പോൾ വിർജിൻ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്നതാണ്, പണ്ട് മുതലേ നമ്മളുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. വിർജിൻ വെളിച്ചെണ്ണയുടെ നിറം എന്താ, ട്രാൻസ്പെറൻ്റ് ആണ്. തേങ്ങ നമ്മൾ കൊപ്രയാക്കിയിട്ട് ഉണക്കിയാണ് സാധാരണ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. വിർജിൻ വെളിച്ചെണ്ണയിലേക്ക് വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ നിന്നാണ് വെളിച്ചെണ്ണ നേരിട്ടെടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾ വീട്ടിൽ പാല് ചൂടാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട്, അതും വിർജിൻ വെളിച്ചെണ്ണയല്ലേ? അതും വിർജിൻ വെളിച്ചെണ്ണയാണ്, പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രക്രിയ 2-3 തരത്തിലുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലെടുത്ത് ചൂടാക്കി നമ്മളുടെ ട്രഡീഷണലായി നമ്മുടെ വീടുകളിൽ പണ്ട് മുതലേ ചെയ്തിരുന്ന ഉരുക്ക് വെളിച്ചെണ്ണ, അതിനെയും വിർജിൻ വെളിച്ചെണ്ണ എന്ന് പറയാം. പക്ഷേ അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം വേറെയാണ്, കളറ് ഒരു മഞ്ഞ കലർന്ന കളറാണ്, അതൊരു ട്രഡീഷണൽ രീതിയാണ്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് തേങ്ങാപ്പാല് ഒട്ടും തന്നെ ചൂടാക്കാതെ പാലിനകത്തിൽ നിന്നും സ്ക്രൂ പ്രസ് പോലെയുള്ള മെഷീനറി ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം. അങ്ങനെ എടുക്കുന്ന വെളിച്ചെണ്ണ കുറച്ചുകൂടി കൂടുതൽ ഗുണഗണങ്ങളുള്ളതാണ്, അതിന് കളറ് ഇല്ല. ഒരു ലിറ്ററിന് ഇത് 550 രൂപ. അപ്പോൾ അയ്യോ അത്ര വില കൊടുത്ത് വെളിച്ചെണ്ണ മേടിക്കണോ എന്ന് തോന്നും. അപ്പോൾ വ്യത്യാസമുണ്ട് നമ്മൾ ചൂടാക്കിയെടുക്കുന്നതും, ഇത് അതിനകത്തുള്ള ഒരു ഗുണഗണവും നശിക്കാതെ അങ്ങനെ തന്നെ എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. നമുക്കത് വീട്ടിൽ പോയി ഡീപ് ഫ്രൈയിങ്ങിന്, അതായത് മീൻ പൊറിക്കാനോ വറുക്കാനോ ഒന്നും അല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ റോ ആയിട്ട് പച്ചയായിട്ട് തന്നെ നമുക്ക് സലാഡുകളിൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ ഒരു സ്പൂൺ, പണ്ടൊക്കെ നെയ്യൊക്കെ കാപ്പിയിലൊക്കെ ഇട്ട് കഴിക്കുന്ന പോലെ ഒരു സ്പൂൺ നമുക്ക് വെറുതെ കഴിക്കാം, മുടി തേക്കാം. പിന്നെ ഉള്ളൊരു ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് പണ്ട് നമ്മൾ പണ്ടല്ല ഇപ്പോഴും എല്ലാവരുടെ വീട്ടിലും തേങ്ങ ചിരകുന്നു, പാല് ഞെക്കുന്നു, പിഴിയുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകളും പൊടി മേടിക്കുന്നത്, എൻ്റെ അമ്മ വരെ തേങ്ങയുടെ പൊടിയാണ് മേടിക്കുന്നത്. അതാണ് എളുപ്പം, ചൂടുവെള്ളത്തിലിടുന്നു, പൊടി കലക്കുന്നു, പാലായി ഉപയോഗിക്കുന്നു. അപ്പോൾ തേങ്ങാപ്പാലിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ മിൽക്ക്, വേഗൻ മിൽക്ക് എന്ന് പറയും. ധാരാളം ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് അല്ലേ, പാല് കുടിച്ചു കഴിഞ്ഞാൽ വയറിന് അസുഖം വരുന്ന ധാരാളം യങ് ജനറേഷനിൽ, ഞാനടക്കം, ഞങ്ങൾക്കൊന്ന് പാല് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് വയറിന് പിടിക്കില്ല. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ്, പശുവിൻ്റെ പാല് മൃഗത്തിൻ്റെ പാല് കഴിക്കാത്ത ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ മിൽക്ക് എന്ന് തന്നെ പറയാം. പിന്നെ ക്രുവൽറ്റി ഫ്രീ ആണ്. ക്രുവൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിനെ ഒന്നും ഉപദ്രവിക്കാതെ എടുക്കുന്നതുകൊണ്ട് ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പാല്. അത്തരത്തിൽ നമ്മൾ മിൽക്ക്, തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ചെറിയ പുള്ളിയല്ല, ആ പറഞ്ഞ പോലെ തേങ്ങാപ്പാലിൽ നിന്ന് ഫാറ്റ് ഉണ്ട്, അതിൽ ഫാറ്റ് മാത്രം എടുത്ത് തേങ്ങ ക്രീമുണ്ട്, പിന്നെ അതിൽ നിന്ന് ധാരാളം ഉപ ഉൽപ്പന്നങ്ങളുണ്ട്. തേങ്ങാ ചിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്നാക്ക് രൂപത്തിലുള്ളതാണ്. ഇത് മധുരം ഉള്ളതുണ്ട്, നമുക്ക് ഏത് ഫ്ലേവറാണോ നമുക്ക് ഇഷ്ടം ആ ഫ്ലേവറിൽ നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം 9 മുതൽ 10 മാസം വരെ പ്രായമുള്ള തേങ്ങ എടുത്ത് അതിൻ്റെ പുറമെയുള്ള ബ്രൗൺ കളർ, അത് ടെസ്റ്റാന്ന് പറയും, അത് മാറ്റിയതിന് ശേഷമാണ് ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് തൂൾ തേങ്ങ മലയാളികൾക്ക് ഫ്രഷ് തേങ്ങ കിട്ടുന്നതുകൊണ്ട് നമ്മളധികം ഇത് അങ്ങനെ കിച്ചണുകളിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ സ്വീറ്റ്സ്, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും എക്സ്പോർട്ടിനും ഒക്കെ പോകുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. സാധാരണ ചെയ്യുന്നത് നമ്മുടെ തേങ്ങ എടുത്ത് അതിൻ്റെ പുറമെയുള്ള ഈ ബ്രൗൺ കളർ ചെത്തി അതിനെ ഗ്രേറ്റ് ചെയ്ത് അതിനകത്തു നിന്ന് പാല് കുറച്ച് മാറ്റിയതിന് ശേഷം ഉണക്കിയെടുക്കുന്ന പ്രൊസീജിയറാണ്. എല്ലാം മെക്കനൈസ്ഡ് ആണ്. ഞാനീ പറയുന്ന പോലെ വീടുകളിൽ ചെയ്യുന്നതല്ല, ഇൻഡസ്ട്രികളിൽ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. പിന്നെ ഇളനീര് പിന്നെ ആർക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല. 2nd ലോക മഹായുദ്ധകാലത്ത് സൈനികർക്കൊക്കെ നമ്മൾ IV ഫ്ലൂയിഡ് കയറ്റുന്നതിന് പകരം ഇളനീര് യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ പുസ്തകങ്ങളിലൊക്കെ പറയപ്പെടുന്നു. കാരണം അത്രയും മിനറൽസ്, പൊട്ടാസ്യം ഇതെല്ലാം ഈ ഇളനീരിനകത്ത് പാക്ക് ചെയ്തിട്ടുള്ള ഒരു

നാച്ചുറലായി കിട്ടുന്ന ഒരു വസ്തു കൂടിയാണ്. ഒന്നുകിൽ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം, നമുക്കറിയാം ഇളനീര് വെട്ടി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് വാടും, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി പോകും. ഇപ്പോൾ പാക്ക് ചെയ്ത് കുപ്പികളിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പ്രിയം അത് എങ്ങനെയായിരുന്നു അതിൻ്റെ നാച്ചുറൽ സോഴ്സിലിരുന്നത്, അതുപോലെ തന്നെ അതിനെ പ്രിസർവ് ചെയ്യുക. അതായത് നമ്മൾ ആ കരിക്കിനെടുത്ത് അതിൻ്റെ പുറന്തോട് മാത്രം മാറ്റി, അപ്പോൾ പുറന്തോട് മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ വീട്ടിൽ കരിക്ക് ചെത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ പുറന്തോടിൻ്റെ കളറ് മാറും അല്ലേ, അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ അതിനെ നമ്മൾ ഒരു കെമിക്കൽ പ്രിസർവേറ്റീവിലൊന്ന് മുക്കിയെടുക്കുന്നു. അപ്പോൾ ആ ബ്രൗണിങ് അതായത് അതിൻ്റെ പുറം ഭാഗം കളറ് മാറാതെ അതിനെ പാക്ക് ചെയ്ത് അതിലൊരു സ്ട്രോ കുത്തി അങ്ങനെ കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാം. കാരണം പാക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും, അതുകൊണ്ട് അങ്ങനെ വേണ്ട നാച്ചുറലായിട്ട് തന്നെ വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. മിനിമലി പ്രോസസ്ഡ് ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്ന് പറയും, അതായത് വളരെ മിനിമം ആയിട്ടുള്ള പ്രോസസ്സിങ് ചെയ്തത്. അടുത്ത പ്രൊഡക്റ്റാണ് നാറ്റാ ഡി കൊക്കോ. പേര് കേട്ട് പേടിക്കണ്ട, നാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറ്റാരെ, നാറ്റ എന്ന് പറയുന്നത് സ്പാനിഷും നറ്റാരെ എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡുമാണ്, ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട്, അതായത് ഒഴുകിക്കിടക്കുന്ന, വെള്ളത്തിൽ ഒഴുകിക്കിടക്കുന്ന. നാറ്റാഡി കൊക്കോ എന്ന് പറഞ്ഞാൽ ഒഴുകിക്കിടക്കുന്ന തേങ്ങ, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേങ്ങാ വെള്ളം, നമ്മളുടെ തേങ്ങാ വെള്ളത്തിൽ ഞാൻ പറഞ്ഞു ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ തേങ്ങാ വെള്ളത്തിൽ ധാരാളം ഫൈബറുകളുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതിനെ ഒരു ബാക്ടീരിയ യൂസ് ചെയ്ത് നമ്മളതിനെ ഫെർമെൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഫൈബറുകളെ ഒരു ഷീറ്റ് പോലെ മുകളിലേ നമുക്ക് കിട്ടും. ചെറിയൊരു നമ്മൾ റബ്ബർ പാലൊക്കെ ഇട്ട് കറയെടുത്ത് പാലിൻ്റെ ഷീറ്റ് എടുക്കുന്ന അതുപോലെയൊക്കെ ഇരിക്കും കണ്ടാൽ, അതുപോലെ ചെറിയ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് കിട്ടും. ആ ഷീറ്റിനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് രുചിയും മണമൊന്നും ഇല്ലാത്ത ഒരു വെളുത്ത വസ്തു. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ, അത് ഫുൾ ഓഫ് ഫൈബറാണ്. ഇപ്പോൾ ഇതേ വസ്തു ഭക്ഷ്യ ഉപയോഗം അല്ലാതെ ഒരുപാട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ലെതറിന് പകരമായി, അതായത് വെജിറ്റേറിയൻ ലെതർ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൃഗങ്ങളെയൊന്നും ഉപദ്രവിക്കാതെ വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സിൽ നിന്നുള്ള ലെതറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സർജിക്കൽ നീഡിൽ നമുക്ക് സ്റ്റിച്ചിടുന്ന ചെറിയ ത്രെഡില്ലേ നൂലുകൾ, അതിന് പകരം ഈ നാറ്റാഡി കൊക്കയിൽ നിന്നുള്ള ത്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റർ ഇല്ലേ, നമ്മൾ മെഡിസിനൽ പ്ലാസ്റ്റേഴ്സ്, നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ, പ്രത്യേകിച്ചും പൊള്ളൽ പറ്റിയാൽ അല്ലെങ്കിൽ ഡയബറ്റിക് അൾസർ ഉള്ള ആളുകൾക്ക് കാലിൽ അൾസർ വരുമ്പോൾ അവർക്കൊക്കെ ബാൻഡേജ് രൂപത്തിലും ഇപ്പോൾ നാറ്റാഡി കൊക്ക ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ നാട്ടിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്നത്, വിനാഗിരി. തേങ്ങാ വെള്ളത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നതാണ്, പഞ്ചസാര ചേർത്ത് തേങ്ങാ വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കാം, നമുക്ക് തേങ്ങയുടെ നീരയിൽ നിന്നും ഉണ്ടാക്കാം, അതായത് പൂങ്കുലച്ച് എത്തിയെടുക്കുന്ന നീരയിൽ നിന്നും നമുക്ക് വിനാഗിരി ഉണ്ടാക്കാം. നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് വിനാഗിരിയോട് വലിയ താല്പര്യമില്ല, നമ്മൾ സിന്തറ്റിക് വിനെഗറാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് വിനെഗർ ഉപയോഗിക്കുന്നവരൊക്കെ ഇനിയൊന്ന് ഓർഗാനിക്കിലേക്കൊക്കെ മാറി, എന്തിനാ വെറുതെ ഈ കെമിക്കലൊക്കെ നിങ്ങളെടുത്ത് മേടിച്ച് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന തേങ്ങയിൽ നിന്ന് വിനാഗിരി ഉണ്ടാക്കി നമുക്കത് പ്രിസർവേഷന് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലേക്ക് എല്ലാവരും പോവുക. അപ്പോൾ ഇതിന് ടെക്നോളജി ഉണ്ട്. ഈ പറഞ്ഞ പല ഉൽപ്പന്നങ്ങൾക്കും നാളികേര വികസന ബോർഡ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഏതെങ്കിലും ഉൽപ്പന്നം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ സംഘങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ആട്ടുന്ന സംഘങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളം നിങ്ങൾ വെറുതെ കളയാണ്, അപ്പോൾ അതിനകത്ത് കുറച്ച് ജിഞ്ചർ, ഇഞ്ചിയും നാരങ്ങയും എല്ലാം കുറച്ച് അധികം ചേർത്ത് സ്ക്വാഷ് രൂപത്തിലേക്ക് നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാം. അതിനും നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, നാളികേര ബോർഡിൻ്റെ കയ്യിൽ. പിന്നെ നീര, നീര നമ്മൾ വളരെയധികം എന്നും സ്നേഹത്തോടു കൂടി കാണുന്ന ഒരു ഉൽപ്പന്നമാണ്. ചെത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത് ഹാൻഡിൽ വിത്ത് കെയറാണ്, അല്ലെങ്കിൽ നിയമങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം. ഇപ്പം നീരയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം, നമ്മളുടെ വിരിയാത്ത പൂങ്കുല ചെത്തിയെടുക്കുന്ന ഫെർമെൻ്റ് ആവാത്ത നീര, അതിനകത്തുനിന്ന് നമുക്ക് ധാരാളം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അതായത് നീരയുടെ ഹണിയുണ്ട്, ഷുഗറുണ്ട്, മറ്റ് സാധാരണ കരിമ്പിൻ പഞ്ചസാരയെ അപേക്ഷിച്ച് നീരയിൽ നിന്നുണ്ടാക്കുന്ന പഞ്ചസാരയ്ക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും, അതായത് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് കഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അയാളുടെ ഷുഗർ ലെവല് കൂടും എന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഉൽപ്പന്നത്തിനും ഇത്ര ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയാം. അത് സാധാരണ കരിമ്പിൻ പഞ്ചസാര അപേക്ഷിച്ച് ഇതിന് കുറവാണ്. പിന്നെ എല്ലാവരും നീരയെ പറ്റി പറയുമ്പോൾ പറയുന്നത് ഷുഗറുള്ളവർക്കും കഴിക്കാം, ഷുഗറുള്ളവർക്കും കഴിക്കാം. ഇനി നിങ്ങൾ അതൊന്ന് മാറ്റിയിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയണം. നമുക്ക് അമിനോ ആസിഡ്സ്, വിറ്റമിൻസ്, ഇതൊക്കെ എല്ലാ ഫുഡ് ഐറ്റത്തിനകത്തും കിട്ടില്ല, പ്രത്യേകിച്ച് പ്ലാന്റ് ഒറിജിനൽ. അതായത്

0: നിന്നുണ്ടാകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ കാണാത്ത ഒരു അമിനോ ആസിഡ് ഉണ്ട്. ടോറിൻ എന്നാണ് അതിൻ്റെ പേര്. പറയാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മളുടെ ശരീരത്തിലെ കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, ദഹനത്തിന്, പിന്നെ അതുപോലെ നമ്മളുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഉള്ളതിനൊക്കെ വേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമിനോ ആസിഡാണ് ടോറിൻ. ആ ടോറിൻ എന്ന് പറയുന്നത് സാധാരണ മത്സ്യം, മാംസം ഇത്തരം ഉൽപ്പന്നങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇത് കിട്ടുന്ന ഒരേ ഒരു പ്ലാന്റ് ഒറിജിനലുള്ള ഫുഡാണ് നീര. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ടോറിൻ. അതുപോലെ തന്നെ ടൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിൻ്റെ പ്രത്യേകത, ഇത് നമുക്കറിയാം, നമ്മളിപ്പോൾ ചൂടുള്ള ഒരു വസ്തുവിൽ നമ്മളുടെ കൈ തൊട്ടാൽ അല്ലെങ്കിൽ കാല് തൊട്ടാൽ ഉടനെ നമ്മളുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആവും. അത് ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറൽ ട്രാൻസ്മിറ്റർ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരം മുഴുവൻ ന്യൂറോൺസ് ഉണ്ട്, നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ന്യൂറോൺസ്. അതുവഴി ഒരു സിഗ്നലിംഗ് സിസ്റ്റം നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അത് പ്രവർത്തിക്കാൻ വേണ്ട ഒരു വസ്തുവാണ് ഈ ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു അമിനോ ആസിഡാണ് ടൈറോസിൻ. ഇത് നീരയിലുണ്ട്. അപ്പം ഇനി മുതൽ നിങ്ങൾ ഷുഗർ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയേണ്ടത് നമ്മൾക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ് കിട്ടുന്ന ഒരു വസ്തുവാണ് നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൻ്റെ മുകളിലുള്ളത്. അതുപോലെ ധാരാളം ചെറിയ ഉൽപ്പന്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, കുക്കി, ബർഫി, നാളികേരത്തിൽ നിന്ന് ധാരാളം ബേക്കറി പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാം, കൺവീനിയൻസ് പ്രൊഡക്ട്സ്. പിന്നെ ഇത്രയും നേരം ഞാൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് പറഞ്ഞത്. ഇനി കഴിക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഐറ്റംസാണ് ചിരട്ട. ചിരട്ടയുടെ ചിരട്ടപ്പൊടി അല്ലെങ്കിൽ ചിരട്ട, നമുക്ക് അതിനെ ചൂട് കയറ്റി വിട്ടിട്ട്, അതായത് കാർബണൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ്, ചെറിയ വായുസഞ്ചാരത്തിലൂടെ കയറ്റിവിട്ട് കത്തിച്ച് അതിനെ കരിയാക്കി എടുക്കാം. ഈ കരിയെ നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റും. ചിരട്ടക്കരിയെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നമ്പർ വൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയിലെ തന്നെ ചിരട്ടക്കരിക്കാണ് ഏറ്റവും ഗുണമേന്മയുള്ളത്. ഉപയോഗിക്കുന്നത് എന്തിനാ? സ്വർണം ശുചീകരിക്കാൻ. ഇപ്പോൾ മൈനുകളിലെല്ലാം ഇത്രയും വില കൂടിയ വസ്തുവിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ സ്വന്തം നാട്ടിലെ ചിരട്ടയാണ്. അല്ലെങ്കിൽ അല്ലേ, പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ചിരട്ട കത്തിച്ചിട്ടാണ് സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്നിടത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രികളിലും വലിയ പവർ ഇൻഡസ്ട്രികളിലും എല്ലാം വളരെയധികം റോളുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് ആക്ടിവേറ്റഡ് കാർബൺ. ഫുഡ് ഇൻഡസ്ട്രിയിലായാലും അതുപോലെ വെള്ളം ശുദ്ധീകരിക്കാനായാലും. പിന്നെ ചെറിയ ചെറിയ ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അല്ലേ, വീടുകളിലൊക്കെ, ചെറുപ്പക്കാരൊക്കെ ഉള്ള വീടുകളിൽ കണ്ടിട്ടുണ്ടാവും കാർബൺ മാസ്ക്. അല്ലേ, ശുദ്ധീകരിക്കാനുള്ള കഴിവാണ് മാസ്ക്. ബ്ലാക്ക് കളറിൽ, കറുത്ത കളറുള്ള ഫേസ് മാസ്ക് ഇട്ടിട്ടുള്ള ആളുകൾ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? വെളുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഫേസിലുള്ള പൊടിയും പടലങ്ങളും ഒക്കെ ശുദ്ധീകരിക്കുകയാണ് ആക്ച്വലി. അത് അവിടെയുള്ള ഡസ്റ്റിനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ള ഫിൽറ്റർ, ടീത്ത് വൈറ്റനിങ് പൗഡർ. അല്ലേ, നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ കരിയുണ്ടോ അങ്ങനെയൊക്കെ പരസ്യം കാണാറില്ലേ? പണ്ട് ഉമിക്കരിയൊക്കെ ചെയ്തിരുന്ന അതേപോലെ കരിയാണ്, കാർബണാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൂലകം കൂടിയാണ് കാർബൺ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെങ്ങിൻ തടിയുടെ ഉൽപ്പന്നങ്ങൾ, ധാരാളം ഫർണിച്ചറുകളുണ്ട്, പലതരത്തിലുള്ള ഫർണിച്ചറുകൾ, ടൈലുകൾ, ഇതെല്ലാം തെങ്ങിൻ തടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്.
1: കേരകർഷകനായ പെരുമ്പാവൂർ NS ഗോപാലകൃഷ്ണൻ,
2: നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ തെങ്ങുകൾ വച്ച് ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ഭാവിയിൽ ഒരു നല്ല വരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടതായ ഭക്ഷ്യവസ്തുവുമായി മാറും. തേങ്ങയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുക്കാൻ പറ്റുന്നത് വെളിച്ചെണ്ണയാണ്. ഏറ്റവും പ്രാധാന്യമുള്ളതും വെളിച്ചെണ്ണ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പുറമെ വരുന്ന കൊപ്രകൾ, തേങ്ങ, ചിരട്ട, അതൊക്കെ നമുക്ക് അമൂല്യമായ ഒരു വില ലഭിക്കുന്നു. ഇക്കൊല്ലം ചിരട്ടയുടെ വില തന്നെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഇവിടെയൊക്കെ കിലോയ്ക്ക് ഏകദേശം 30 രൂപയോളം വില വന്നു. നമ്മുടെ കറികളിൽ ഉപ്പേരികൾ, പലതരം ഉപ്പേരികൾ മുതലായ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമ്മുടെ കേരളീയർക്ക് അതിന്റെ സ്വാദ് ശരിയായിട്ട് ലഭിക്കുകയുള്ളൂ. വെളിച്ചെണ്ണയുടെ പ്രാധാന്യം പാചകത്തിന് ഉപയോഗിക്കുന്നത് കൂടാണ്ട് ആയുർവേദ ഔഷധങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വെളിച്ചെണ്ണ. ഭാവിയിൽ നമുക്ക് നാളികേരം ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാടിനെയും കാർഷിക മേഖലയെ മുമ്പോട്ട് നയിക്കുന്നതിനും വേണ്ടി

0: നമ്മുടെ തേങ്ങ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
1: ലോക നാളികേര ദിന പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്തവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ, നാളികേര വികസന ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേരകർഷകനായ പെരുമ്പാവൂർ എൻ എസ് ഗോപാലകൃഷ്ണൻ. ഇനി എൻ വി വിനയനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ട്.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം സുനീത പ്രസാദ്. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: സാഹിത്യ സുരഭി
0: പ്രതിഭാധനരായ

0: എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
0: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
1: സാഹിത്യ സുരഭി
0: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ.
0: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
2: സമയം 7:20:05. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,700, കോട്ടയം 28,900, എറണാകുളം 26,200, കൊച്ചി റെഡി 25,700, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 17,000, വടക്കൻ പറവൂർ 16,400. തേങ്ങ പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 32,000, ആലുവ ക്വിൻ്റലിന് 6,200, തൊടുപുഴ 1,031. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,500, തൊടുപുഴ 30,000. റബ്ബർ ലോഡ് ക്വിൻ്റലിന് കോട്ടയം 26,600, മൂവാറ്റുപുഴ 23,500, കോതമംഗലം 26,000, തൊടുപുഴ 26,400. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 17,000, തൊടുപുഴ 23,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 171,000, ആലുവ 185,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000 എറണാകുളം 4,800. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 5,200, ആലുവ 5,200, തൊടുപുഴ 20,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
3: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:50.

0: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, സന്ദർശിക്കൂ www.wavespb.com.
1: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 9 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2ാം റൗണ്ടിൽ കടന്നു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്നും ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റായ്പൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 3ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 689 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ ശ്രീ സി പി രാധാകൃഷ്ണൻ പ്രശംസിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ലോകബാങ്ക് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചാ പുരോഗതിയെക്കുറിച്ചും നേതാക്കളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കണോമി വാൽഡിസ് ഡോംബ്രോസ്കിയുമായും ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിനായിരിക്കണം പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ അടിത്തറയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പ്രൊജക്ട് ടൈഗറിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി, ഭൂമിയിലെ ജീവിവർഗ്ഗങ്ങളുടെയും അതിജീവനം ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: കൺസർവേഷൻ ഹം കേവൽ അപ്നേ ലിയേ നഹീ കർ രഹേ, കൺസർവേഷൻ ഹം സഭി സ്പീഷീസ് കേ ലിയേ കർ രഹേ. ഹമാരേ വിസ്ഡം മേ തോ കഹാ ജാതാ ഹേ സർവേ ഭവന്തു സുഖിന, വർണ തം പ്രാർത്ഥന യഹീ കർതേ ഹേ ഓൺലി മനുഷ്യ സുഖി രഹനേ ചാഹിയേ. क्योंकि हम जानते हैं कि सर्वे भवंतु सुखिन, हर कोई सर्वाइव करेगा तो ह्यूमैनिटी भी सर्वाइव करेगी. और हम नेचर से सुपर नहीं है, हमारा नेचर के साथ को एग्जिस्टेंस होना चाहिए.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വെബർ

0: ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ബെൽജിയം ബന്ധം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയൻ പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനംവകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി പെട്ടുന്ന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണി വരെയാണ് നിയന്ത്രണം. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1127 ആയി. 4900 പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ദുരന്തബാധിത പ്രദേശങ്ങളിലുടനീളം സുരക്ഷാ ഏജൻസികളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായും നേപ്പാൾ സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി, കുടിവെള്ള വിതരണം, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. അതിനിടെ 5.5 ടൺ അവശ്യമരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. തുരങ്ക രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയ 11-അംഗ രക്ഷാപ്രവർത്തക സംഘവും നേപ്പാളിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഭയകക്ഷി വ്യാപാരവും സാമ്പത്തിക സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സംയുക്ത വ്യാപാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഇന്നലെ വെർച്വലായി ചേർന്ന യോഗത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക മേഖലകളിലെ വ്യാപാരം, ഊർജ്ജ സഹകരണം, നിക്ഷേപ വ്യാപാര പ്രോത്സാഹനം, താരിഫ് ഇളവുകൾ, കാർഗോ കണക്ടിവിറ്റി, തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയും ചർച്ച ചെയ്തു. കുവൈറ്റ്, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ. മേഖലയിലെ US സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരിച്ചടി. അതേസമയം ഇറാനിലെ സിർക്കിൽ വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന വീടിനു നേരെ US നടത്തിയ ആക്രമണത്തിൽ 50-ലധികം പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ ഡെൻമാർക്ക് താരത്തെ വീഴ്ത്തി തൻവി ശർമ്മയും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം 1-ാം റൌണ്ടിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570. നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഝാർഖണ്ഡിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വിവിധയിടങ്ങളിലെ റോഡുകളും പാലങ്ങളും തകർന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സിംടേക, പശ്ചിമ സിംഗ്ഭൂം, പലമു, ഗർഹ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഝാർഖണ്ഡിൽ H1N1 പനി കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം 36 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ഝാർഖണ്ഡിലേക്ക് മടങ്ങുന്ന ആളുകളെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ

സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണം

0: FM Evening.
1: സാഹിത്യവും കലയും ശാസ്ത്രവും സാമൂഹ്യ ബോധവും തുടങ്ങി പരിപാടികളുടെ വൈവിധ്യങ്ങളുമായി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ തുടങ്ങുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ആദ്യം
2: സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശ്യാസ്യമോ?
3: പഠിക്കണം, നന്നായി പഠിക്കണം, നല്ല മാർക്ക് നേടണം, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം. ഒരു കുഞ്ഞിന്റെ കൈകളിലേക്ക് പുസ്തകങ്ങൾക്കൊപ്പം ഇന്ന് ഒരുപാട് പ്രതീക്ഷകളും മത്സരങ്ങളും കൂടി എത്തുകയാണ്. ക്ലാസ് മുറിയിൽ നിന്ന് ട്യൂഷൻ സെന്ററുകളിലേക്ക്, അവിടെ നിന്ന് ഓൺലൈൻ ക്ലാസുകളിലേക്ക്, പരീക്ഷകളിൽ നിന്നും റാങ്കുകളിലേക്ക്. കുട്ടിയുടെ ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത ഓട്ടമായി മാറുമ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. പഠനം അറിവിലേക്കുള്ള യാത്രയാണോ അതോ സമ്മർദ്ദത്തിലേക്കുള്ള ഓട്ടമോ? സമകാലികം ചർച്ച ചെയ്യുന്നു.
4: 12th ബോർഡ് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിനിയാണ്, കൂടെ തന്നെ നീറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്ത ഒരു ആസ്പിറന്റ് ആണ്.
3: മത്സര പരീക്ഷകൾ തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്ന് അനന്യ രത്തൻ.
4: ഈ വർഷം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നൊരു ചലഞ്ചാണ് നീറ്റ് എക്സാം. രണ്ടു വർഷത്തെ പ്രിപ്പറേഷന് ശേഷം നീറ്റ് എഴുതിയപ്പോൾ പേപ്പർ ലീക്ക് ആവുകയാണ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ലീക്കായി. സെക്കൻഡ് എക്സാം എഴുതേണ്ടി വന്നു. സെക്കൻഡ് എക്സാം ടഫായിരുന്നു. അതിൻ്റെ സ്കോർ വന്നപ്പോൾ മെൻ്റലി പ്രഷറൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ പോലും പേടിയാണ്, ബിക്കോസ് ഇനി എങ്ങാനും അത് ലീക്കായാൽ എന്ത് ചെയ്യും, പിന്നെ എന്താണ് ഫ്യൂച്ചർ, ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ആ സമയത്തും എന്നുള്ളൊരു പേടി. എത്ര അറ്റംപ്റ്റ് കൊടുത്താലും ഈ ഒരു കരിയർ വേണമെന്ന് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അമ്മാനൊരു ഇതിനൊരു മീനിങ് ഉണ്ടാവും. ഒരു വർഷം നമ്മൾ ഡെഡിക്കേറ്റഡോടെ കരിയറിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുമ്പോൾ, ഈ കരിയറിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തെങ്കിലും മീനിങ് ഉണ്ടാവുമോ, ഇതിന് നമ്മളൊരു ഭയം മനസ്സിനുള്ളിലുണ്ട്.
3: ഒരു രക്ഷകർത്താവായ നിമ്മി നിർമ്മല.
5: ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മാനസിക പിരിമുറുക്കം. നിത്യജീവിതത്തിലായാലും അതുപോലെ പഠിത്തത്തിലായാലും പഠിക്കുന്ന സ്കൂളുകാർ സ്കൂളിൻ്റെ പേര് മുൻപന്തിയിലെത്തിക്കാനായി കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളും സമൂഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കുന്നതിനായി കുട്ടികളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുന്നു. ഇത് അവർക്ക് അടുത്ത വിഷാദ രോഗത്തിലേക്ക് മാറിപ്പോകാനിടയാകുന്നു. പല സൈക്കാട്രി ഡോക്ടർമാരുടെ അഭിപ്രായം 10-ലും 12-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിരന്തരമായി കൗൺസിലിങ്ങിന് അവരുടെ അടുത്ത് വരുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ യൂട്യൂബിന്റെ കടന്നുകയറ്റവും തിന്മകളിലേക്ക് നയിക്കുന്ന വീഡിയോകളും അവരുടെ മാനസിക പിരിമുറുക്കത്തിനൊരു കാരണമാണ്. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനായി 10-ലും 12-ലും പഠിക്കുന്ന കുട്ടികളെ സ്കൂൾ തന്നെ മുൻകൈ എടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് നേർവഴിക്ക് നയിക്കുക എന്നതാണ്. അതിന് അവിടുത്തെ അധ്യാപികമാരാണ് മുൻകൈ എടുക്കേണ്ടത്. ഇതെല്ലാം സംഭവിച്ചാൽ മാത്രമേ മാനസിക വിഭ്രാന്തിയിൽ മുങ്ങിത്താഴാത്ത ഒരു യുവജനതയെ വാർത്തെടുക്കാൻ കഴിയൂ.
3: മറ്റൊരു രക്ഷകർത്താവ് ബാബു.
6: ഞാൻ എറണാകുളത്തുള്ള സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ കാലത്ത് തന്നെ എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പോക്കും അവരുടെ ആ രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ CBSE സ്കൂളിൽ പഠിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 ആൺകുട്ടികളായി. ആ കുട്ടികളെ

0: ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും CBSE സ്കൂളിൽ തന്നെ ചേർത്തു. മൂത്താള് കുഴപ്പമില്ലാതെ നന്നായി തന്നെ പഠിച്ചു പോന്നു. ഇളയാള് പഠിത്തത്തിൽ ഇത്തിരി പുറകിലായിരുന്നു. അവനെ സ്കൂളിൽ ചേർത്തപ്പോൾ തന്നെ അവൻ എല്ലാ കാര്യങ്ങളിലും പിന്നിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ലൊരു സപ്പോർട്ട് അവന് കിട്ടിയിരുന്നില്ല. KG തൊട്ട് തന്നെ ഞാൻ അവിടെ ചേർത്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു 3ാം ക്ലാസ് ആ ഒരു ഇതെത്തിയപ്പോൾ മുതൽ തന്നെ അവൻ ഇത്തിരി പിന്നോക്കം പോകാൻ തുടങ്ങി. പെരുമാറ്റത്തിൽ തന്നെയാണെങ്കിലും അധികാരോട് സംസാരിക്കാതെയായി, കിടക്കപ്പായയിൽ മൂത്രമൊഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരെ സ്കൂളിൽ വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ സ്പെഷ്യൽ ട്രെയിനിങ്ങിനുള്ള ഇത് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തു ആ സ്കൂളിൽ തന്നെ. ട്രെയിനിങ്ങിന് ഉള്ള ടീച്ചറും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവൻ അവിടെ അത്ര ക്യാച്ച് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. അത് നമ്മളെത്ര ശ്രമിച്ചിട്ടും ആ ഒരു രീതിയിലേക്ക് എത്താൻ ഇത്തിരി പിന്നിൽ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് തോന്നി എത്രയ്ക്കാണെങ്കിലും ഗവൺമെൻറ് സ്കൂളിലൊന്ന് ചേർത്ത് നോക്കാം. ഞാനൊക്കെ പഠിച്ചു വന്ന രീതി എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ കിട്ടിയിരുന്ന ആ ഒരു ഫ്രീഡം, പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ഒരു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതും എല്ലാം ഒരു വ്യത്യസ്തമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് ചേർക്കാൻ തോന്നിട്ട് ഗവൺമെൻറ് സ്കൂളിൽ 7ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അവനെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അവിടെ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ക്യാരക്ടറിൽ ഭയങ്കര വ്യത്യാസം വന്നു തുടങ്ങി. അവൻ ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാവരും ഇടപഴകാൻ തുടങ്ങി. കിടക്കപ്പയ്യിൽ മൂത്രമൊഴിക്കലൊക്കെ നിർത്തി, പിന്നീട് നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ഇപ്പം ഡിഗ്രി അവൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, സ്കൂളിൻ്റെ പ്രശസ്തിക്കും അതിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി അവർ പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും പഠിക്കാത്ത കുട്ടികളെ പുറകിലേക്ക് മാറ്റി തഴയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തങ്കമണി മധുസൂദനൻ.
2: നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 10ഉം 12ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് പ്രധാന കാരണങ്ങൾ മാതാപിതാക്കളുടെ അക്കാദമികമായ ഉയർന്ന പ്രതീക്ഷകളാണ്. അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദം, പഠനഭാരം, നല്ല മാർക്ക് വാങ്ങണമെന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമ്മർദ്ദം, പരീക്ഷാ ഭയം, മറ്റു കുട്ടികളുമായുള്ള താരതമ്യം എന്നിവയും കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ഫുൾ A+ വാങ്ങി നമ്മുടെ വിദ്യാലയം മുന്നിലെത്തണമെന്നുള്ള ഓരോ വിദ്യാലയങ്ങളുടെയും മത്സരബുദ്ധി, ഇതും കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളുടെ യൂട്യൂബ് ചാനലുകളുടെ ഉപയോഗം, ആവശ്യമില്ലാത്ത ഗെയിമുകൾ കണ്ട് കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകുന്നുണ്ട്. ലഹരി ഉപയോഗം പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ഇത്തരം ചാനലുകളുടെ ഉപയോഗം.
1: കുട്ടികൾക്കായി ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്ന നന്ദകുമാർ.
3: പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, കുട്ടികൾ പഴയ കാലത്തെ പോലെ ആത്മശക്തിയുള്ളവരല്ല, അവർ പെട്ടെന്ന് തളർന്നു പോകുന്നു, ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്ത് കാണിക്കുന്നില്ല എന്നൊക്കെ. അതിന് നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കുകയാണെങ്കിൽ ധാരാളം കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഏറ്റവും ഒടുവിലായി പൊതുവെ വാർത്തകളിൽ വന്ന ഒരു വിഷയമാണ് മത്സര പരീക്ഷയിൽ പരാജയപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ച റാങ്ക് കിട്ടാതെ പോയതുകൊണ്ട് ജീവിതം നശിപ്പിച്ച അല്ലെങ്കിൽ നശിപ്പിക്കാൻ തയ്യാറെടുത്ത കുറേയധികം വിദ്യാർത്ഥികളെ പറ്റി. ഒരു മത്സര പരീക്ഷയുടെ വിജയം ആണ് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള ധാരണ എങ്ങനെയോ ആ കുട്ടികളിൽ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ സമൂഹം അവരിൽ അത്തരമൊരു ധാരണയെ നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരെ അത്തരത്തിലാക്കി തീർത്ത നമ്മളൊക്കെ ഉൾപ്പെടുന്ന സമൂഹത്തെയല്ലേ ആദ്യം തന്നെ വിമർശിക്കേണ്ടത്. സമൂഹത്തിൻ്റെ മേലേക്കിടയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വന്ന കുട്ടികൾ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നതിനോ എന്തിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന തീരുമാനം എടുക്കുന്നതിനോ പോലും പ്രാപ്തരല്ല. സമൂഹത്തിൻ്റെ അവഗണന ഏറ്റുവാങ്ങിയ അനേകം കുട്ടികൾ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായി പരിശ്രമിച്ച് കണ്ടുവരുന്നുണ്ട്. ഇക്കാലത്ത് ഇൻഫർമേഷൻ ഓവർലോഡ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അറിവിൻ്റെ ഒരു മഹാപ്രളയം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അതിൽ നിന്നും തനിക്ക് യോജിക്കുന്നത് വ്യക്തമായി തിരഞ്ഞെടുക്കാനുള്ളൊരു മാനസിക നിലയിലല്ല കുട്ടികൾ. കാരണം ജീവിതം ഒരു മത്സരയോട്ടമാണെന്നും അതിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ലെന്നുമുള്ള മിഥ്യാധാരണയിലാണ് പലരും പോകുന്നത്. ഇതിൻ്റെ പരിഹാരത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ കുടുംബം, സമൂഹം, സതീർത്ഥ്യർ തുടങ്ങിയവരോടോ എന്തിന് തന്നോട് തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വിശ്വാസം തിരികെ പിടിക്കാൻ അവരെ സഹായിക്കുക എന്നതായിരിക്കട്ടെ സമൂഹത്തിൻ്റെ ആദ്യത്തെ ധർമ്മം. ഇനി എത്തരത്തിൽ അതിനെ സമീപിക്കാം? കുട്ടികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക,

0: ചിന്തിക്കുക മാത്രമല്ല, മാറി ചിന്തിച്ച് കണ്ടെത്തുന്ന നൂതന വഴികളിലൂടെ അവരെ പ്രയാണം ചെയ്യാൻ അനുവദിക്കുക. ആവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം മാർഗനിർദ്ദേശം കൊടുക്കുക. പുതിയ വഴികൾ കണ്ടെത്താനും അതിലൂടെ മുന്നേറാനുമുള്ള ഒരു കരുത്ത് അവർക്കുണ്ടാക്കുക.
1: എറണാകുളം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുൻ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മാത്യു ആർ ജോൺ.
2: ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കാതലായിട്ടുള്ള ഒരു രണ്ട് ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാശയമാണ് ജീവിത നൈപുണ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. നമ്മുടെ വിദ്യാഭ്യാസ രീതി പണ്ടത്തെ രീതിയെപ്പോലെ തന്നെ ഇപ്പോഴും കേവലമായ വൈജ്ഞാനിക വിവരങ്ങളെ ശേഖരിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന ഒരു രീതിയിൽ അവർക്ക് റോട്ട് അക്കാഡമിക്സ് അല്ലെങ്കിൽ കേവലമായ വിജ്ഞാനങ്ങളെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അപര്യാപ്തതയെക്കുറിച്ചും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വീണ്ടും വിചാരങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകൾ നിത്യജീവിതത്തിൽ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കേണ്ട നിത്യജീവിതത്തിൽ ആവശ്യമായ ജീവിത നൈപുണ്യങ്ങൾ, അതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന WHO പഠനങ്ങൾ നടത്തിയിട്ട് അവർ ഒരു 10 നൈപുണ്യങ്ങളെ, 10 സ്കില്ലുകളെ, ലൈഫ് സ്കിൽസ് എന്നുള്ള രീതിയിൽ അത് അവർ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ 10 നൈപുണ്യങ്ങളെ ആണ് ഇവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ജീവിത നൈപുണ്യങ്ങൾ എന്നുള്ള രീതിയിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിൽ വിമർശനാത്മകമായ ചിന്ത, അല്ലാന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായ ചിന്താരീതികൾ, സ്വയം മനസ്സിലാക്കൽ, മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളെക്കുറിച്ചുള്ള നമ്മുടെ ബോധം മുതലായ എമ്പതി, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് ഡയറക്റ്റഡ്നെസ് മുതലായ 10 നൈപുണ്യങ്ങളെക്കുറിച്ചാണ് WHO അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന സംസാരിക്കുന്നത്. അപ്പോൾ കേവലമായിട്ടുള്ള വൈജ്ഞാനിക വിവരങ്ങൾക്കപ്പുറം ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ആർജിക്കേണ്ടതായ 10 ജീവിത നൈപുണ്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ശ്രദ്ധയും ഫോക്കസും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാനസികമായും ശാരീരികമായും കുറച്ചുകൂടെ ബലിഷ്ഠമായ ഒരു മനോഗതി ഉള്ള ആളുകളെ വാർത്തെടുക്കാനായിട്ട്, അത് അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ സാധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അനേക വിദ്യാർത്ഥികളടങ്ങുന്ന നമ്മുടെ വളരെ ബഹുലമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ആളുകളുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയെന്നിവരില്ല, അതിന് അപ്രായോഗികത ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ ജീവിത നൈപുണ്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിദ്യാർത്ഥികളെ സമീപിക്കുമ്പോൾ അവരെ ഒരു വളർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ കാണേണ്ടതിനെക്കുറിച്ച് ഇപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി മേഖലകളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വളർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ അവനെ ചില നിർണായകമായ ജീവിത നാഴികക്കല്ലുകളിൽ മാത്രം വിലയിരുത്തി അവനൊരു വിജയമോ ഒരു പരാജയമോ ആണ് എന്ന് പ്രഖ്യാപിക്കാതെ അവന് 5 വർഷത്തിൽ എവിടെ ആവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും അല്ലെങ്കിൽ 10 വർഷത്തിൽ അവൻ എവിടെ ആവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി വിദ്യാർത്ഥികളെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മളുടെ കഴിവുകളെ, നൈപുണ്യങ്ങളെ എല്ലാം ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നും വികസിപ്പിക്കാൻ പറ്റുമെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ വരുത്തി മികച്ച പ്രാവീണ്യമുള്ള ആളുകളെ വാർത്തെടുക്കാൻ പറ്റും എന്നും കൂടെയുള്ള ഒരു ചലനാത്മകമായ ഫ്യൂച്ചറിസ്റ്റിക് മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ, ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് സാധാരണ ഉള്ളത് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 10-ാം ക്ലാസ്സിലെയോ 12-ാം ക്ലാസ്സിലെയോ നീറ്റ് പരീക്ഷയിലെയോ കീം പരീക്ഷയിലെയോ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിയെ വിജയമെന്നോ പരാജയമെന്നോ മുദ്ര കുത്തുകയും വിദ്യാർത്ഥി തന്നെ അങ്ങനെ കാണുകയും അതുകൊണ്ട് നീറ്റ് പരീക്ഷയിൽ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല, ഞാനൊരു പരാജയമാണ്, 10-ാം ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു പരാജയമാണ്, 12-ാം ക്ലാസ്സിലും അങ്ങനെ തന്നെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരികയും വിദ്യാർത്ഥികൾ വളരെ വിഷാദാത്മകമായ അവസ്ഥകളിലേക്ക് പോവുകയും ചിലർ ജീവിക്കേണ്ട എന്നുള്ള തോന്നലിലേക്ക് വരെ പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വളരെ അധികം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഞാനൊരു ഫെയിലിയറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫിക്സഡായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്താതെ ഒരാളെ 5 വർഷത്തിൽ 10 വർഷത്തിൽ അയാളുടെ കഴിവുകൾ എവിടെ ആക്കാൻ പറ്റും, എവിടെ എങ്ങനെ വികസിപ്പിക്കാൻ പറ്റും, എന്നുള്ള രീതിയിലേക്കുള്ള കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റ്.

0: ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കൂടെ വെച്ച് പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ജീവിത നൈപുണ്യങ്ങളെക്കുറിച്ചും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സമീപിക്കേണ്ടതിനെക്കുറിച്ചും നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, അധ്യാപകർ, ഹെഡ് മിസ്ട്രസ്സുമാർ, ഹെഡ് മാസ്റ്റർമാർ, എഡ്യൂക്കേഷൻ പോളിസി വികസിപ്പിക്കുന്ന ആളുകൾ എല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഒരു ചിന്ത കൂടെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
1: ഒരു കുട്ടിയുടെ വിജയം ഒരു മാർക്ക് ലിസ്റ്റിൽ മാത്രം അളക്കാനാവില്ല. നന്നായി പഠിക്കുന്നതിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും തോൽവിയെ ഭയക്കാതെ വീണ്ടും ശ്രമിക്കാനും സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും സ്വപ്നങ്ങൾ കാണാനും കഴിയുന്ന കുട്ടികളെയാണ് നമുക്ക് വളർത്തേണ്ടത്. പഠനം സമ്മർദ്ദമാകാതെ അറിവിലേക്കുള്ള ആനന്ദകരമായ യാത്രയാകണം. മത്സരം കുട്ടികളെ മുന്നോട്ട് നയിക്കട്ടെ, പക്ഷേ ആ മത്സരത്തിന്റെ ഭാരത്തിൽ അവരുടെ ചിറകുകൾ തകരാതിരിക്കണം.
2: സമ്മർദ്ദമേറുന്ന പഠനക്രമം ആശ്യാസ്യമോ? നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ.
3: സമകാലികം.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: എഫും ഈവനിംഗിൽ ഇനി കേൾക്കാം KCB അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ മട്ടമ്മൽ BSNL പ്രീസ്റ്റ് ഹെവൻ വാട്ടർ ടാങ്ക് പരിസരം PNT പരിസരം വാത്തുരുത്തി എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് എറണാകുളം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്കാഡ കൺട്രോൾ റൂം അറിയിക്കുന്നു. ശ്രോതാക്കൾ കേട്ടത് KCB അറിയിപ്പ്.
1: മൈജിയിലെ സ്മാർട്ട്ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട്ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
0: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842 43 87 അല്ലെങ്കിൽ 04842 43 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
3: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
4: എന്നാ രഹസ്യമാ പറയേണ്ടത് തങ്കമ്മേ?
3: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
4: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
3: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
4: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3
3: മറക്കാതെ കേൾക്കണേ.
4: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
3: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധനാ.

0: ഉണ്ണിയച്ഛൻ നാട്ടിലെത്തി. ജാനൂട്ടിയും അപ്പൂച്ചിയും വളരെ സന്തോഷത്തിലാണ്. അപ്പൂച്ചി ഉണ്ണിയച്ഛൻ്റെ മടിയിൽ കയറി ഉരുണ്ടുമറിയാൻ തുടങ്ങി. ഓ, നിനക്കിപ്പോൾ എന്നെ വേണ്ട അല്ലേ? ഉണ്ണിയമ്മ ചോദിച്ചതിന് അവൾ രണ്ടും മ്യാവ് വച്ചു. ഉണ്ണിയമ്മ ഉണ്ണിയച്ഛനോട് വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ പഴയ ഉണ്ണിക്കുട്ടനല്ലാട്ടോ, മിടുക്കനായി. പഴയ ലഹരിയൊക്കെ ഇറങ്ങി. ഫോട്ടോഗ്രാഫിയും ഷോർട്ട് ഫിലിം എടുക്കലുമാണ് ഇപ്പോഴത്തെ ലഹരി. കൂടാതെ പാലിയേറ്റീവ് ടീം വോളണ്ടിയർ കൂടിയാണ് ഉണ്ണിക്കുട്ടൻ. മികച്ച ഷോർട്ട് ഫിലിം മത്സരത്തിൽ ഉണ്ണിക്കുട്ടനും കൂട്ടുകാരനുമാണ് സമ്മാനം ലഭിച്ചത്. കോളേജിൽ അവർക്ക് സാന്ത്വന ചികിത്സാ പ്രവർത്തകരുടെ ടീമുണ്ട്. ഹോപ്പ് അറ്റ് ജെൻസി എന്നാണ് അതിൻ്റെ പേര്. NSS ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ വന്ന ഡോക്ടർ ജെറിയാണ് അവരുടെ റോൾ മോഡൽ. അനസ്തേസിസ്റ്റ് വിദഗ്ധനായ ഡോക്ടർ ജെറി പാലിയേറ്റീവ് ചികിത്സാ രംഗത്തും സജീവമാണ്. നല്ലൊരു സമയം ഡോക്ടർ സാന്ത്വനം ആവശ്യമുള്ള രോഗികൾക്കായി ചെലവിടുന്നു. അവരോട് ഫീസും വാങ്ങാറില്ല. അവരെടുത്ത ഷോർട്ട് ഫിലിമിൽ ഒരു പ്ലസ് ടു പെൺകുട്ടിയും കൂട്ടുകാരും ചെയ്ത സത്പ്രവൃത്തിയായിരുന്നു കാണിച്ചത്. 5-8 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവരുടെ പാലിയേറ്റീവ് വിങ്ങിലുള്ള കുട്ടികൾ തന്നെയാണ് അഭിനയിച്ചതും. പ്രായമായ ഒരമ്മച്ചി അവരുടെ വീടിൻ്റെ കുഞ്ഞു വരാന്തയിലിരിക്കുന്നു. വീട് എന്ന് പറയാനില്ല, ഒരു മുറിയും ഒരു അടുക്കളയുമുള്ള ഷീറ്റ് വലിച്ചു കെട്ടിയ ഷെഡാണ് കേട്ടോ കാണിക്കുന്നത്. അവരതിലേ പോകുന്ന പലരോടും ഒന്നിങ്ങ് വരാമോ എന്ന് കൈ കാണിച്ച് വിളിക്കുന്നു. അവർക്ക് മുന്നിലൂടെ പല പ്രായത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ പോകുന്നുണ്ട്. ആരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. കണ്ടിട്ടും കണ്ട ഭാവമില്ല. അപ്പോഴാണ് ഒരു സുന്ദരി കുട്ടി മോഡേണായി ഡ്രസ് ചെയ്ത് ആ അമ്മച്ചിയുടെ മുന്നിലൂടെ പാസ് ചെയ്തത്. അമ്മച്ചി വിളിച്ചത് ആ കുട്ടി കണ്ടു. അവൾ ആ അമ്മമ്മയുടെ അടുത്ത് ചെന്നു. അമ്മമ്മ അകത്തെ ഇരുട്ടു മുറിയിലേക്ക് കൈ ചൂണ്ടി. പിന്നെ അവൾ അമ്മമ്മയ്ക്കൊപ്പം മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ആ ചെറിയ ഇരുട്ടുമുറിയിൽ സൗകര്യങ്ങളൊന്നുമില്ല. പാത്രങ്ങളും തുണിയും അവിടെ അവിടെ കൂട്ടി വച്ചിരിക്കുന്നു. അവിടെ ഒരു ചെറിയ കട്ടിലിൽ ക്ഷീണിച്ചവശനായ ഒരാൾ കിടക്കുന്നു. അമ്മമ്മയുടെ മകനാണ്. തെങ്ങിൽ നിന്ന് വീണ് ചലിക്കാനാവാതെ കിടപ്പാണ്. ആ മോനായിരുന്നു അമ്മമ്മയ്ക്ക് ആശ്രയം. അപകടം പറ്റിയതിന് ശേഷം ആരൊക്കെയോ സഹായിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആരും വരികയോ സഹായിക്കാനോ ഇല്ലാതായി. വല്ലപ്പോഴും വരുന്ന ആശാവർക്കർമാർ ഓരോ നിർദ്ദേശങ്ങളും നൽകി പോകും. മരുന്നും ചികിത്സ പോയിട്ടൊന്ന് കുളിച്ചിട്ടോ എഴുന്നേറ്റ് കസേരയിലിരുന്നിട്ടോ നാളുകളേറെയായി. ആ അമ്മയെ കൊണ്ട് അതിന് കഴിയുന്നുമില്ല. പെൺകുട്ടി അടുത്തു വന്ന് വിശേഷങ്ങളൊക്കെ തിരക്കി. ആ ചേട്ടൻ കണ്ണുകളടച്ച് പറ്റില്ല എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ച് കാണിച്ചു. പിന്നെ സ്ക്രീനിൽ കാണുന്നത് പെൺകുട്ടി ആരെയോ ഫോൺ ചെയ്യുന്നതാണ്. മുട്ടിലും കാലിലും അവിടവിടെ കീറലുള്ള ജീൻസും ടീഷർട്ടും ഒറ്റക്കാതിൽ കടുക്കനുമിട്ട ന്യൂ വൈബ് പിള്ളേർ. പെൺകുട്ടി അവരോടെന്തോ പറയുന്നു. മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സംഭാഷണങ്ങളൊന്നും കേൾപ്പിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലസൻ്റായ മ്യൂസിക്.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.

0: ജൻശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5 വിമാനം നേപ്പാളിലെത്തി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് അത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം ആലുവ എടയാർ ബിനാനി സിങ്ക് കമ്പനിയിലെ തൊഴിലാളികളുടെ വേതന കുടിശ്ശിക മുൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നൽകാൻ തീരുമാനമായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. സംസ്ഥാനത്ത് ഇന്ന് ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണിവരെയാണ് നിയന്ത്രണം. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്രദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകും. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2 റൌണ്ടിൽ കടന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കാർബൺ കുറയ്ക്കാൻ സയനോബാക്ടീരിയ 3D. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കുള്ള വഴികൾ വെട്ടുന്നതിൽ കാർബൺ എന്ന മൂലകത്തിൻ്റെ പങ്ക് ഏറെ വലുതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നാം അറിഞ്ഞോ അറിയാതെയോ വിവിധ അളവുകളിൽ കാർബൺ സംയുക്തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം വിലയിരുത്തുമ്പോൾ അതിനു പിന്നിൽ കാരണങ്ങൾ പ്രധാനപ്പെട്ട കാർബൺ ബഹിർഗമനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഫലപ്രദമായ ഒരു കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ ETH സൂറിച്ച് സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ മാർക്ക് ടിബിറ്റും സംഘവും. ബാക്ടീരിയകളെ ഉപയോഗിച്ചുകൊണ്ട് 3D പ്രിന്ററിൻ്റെ സഹായത്തോടുകൂടി ചില രൂപങ്ങൾ സൃഷ്ടിച്ച് കാർബൺ അളവ് കുറയ്ക്കുന്ന രീതിയുമായി ആണ് എത്തിയിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ഓർഗാനിക് രൂപത്തിലും മിനറൽ രൂപത്തിലും പിടിച്ചെടുക്കാൻ കഴിയുന്നതെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫോട്ടോസിന്തറ്റിക് ലിവിംഗ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പഠനം അടുത്തിടെ പുറത്തിറങ്ങിയ നേച്ചർ കമ്മ്യൂണിക്കേഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ കഴിവുള്ള സയനോബാക്ടീരിയ എന്ന ഇനം സൂക്ഷ്മജീവികളാണ് അന്തരീക്ഷത്തിലെ കാർബൺ അളവ് കുറയ്ക്കുന്നതിനായി അവർ ഉപയോഗിച്ചത്. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ജീവിവർഗങ്ങളിലൊന്നാണ് സയനോബാക്ടീരിയ. ഏറ്റവും ദുർബലമായ വെളിച്ചത്തിൽ പോലും കാർബൺ ഡയോക്സൈഡും ജലത്തെയും ഉപയോഗിച്ച് ജൈവാംശം ഉണ്ടാക്കുവാൻ ഇവയ്ക്ക് കഴിയും. ഇതുമാത്രമല്ല, പ്രകാശ സംശ്ലേഷണം വഴി ചുറ്റുമുള്ള രാസപരിസരം മാറ്റിക്കൊണ്ട് ലൈം പോലെയുള്ള കാർബണേറ്റുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഈ മിനറലുകൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ ട്രാപ്പ് ചെയ്ത് ശേഖരിക്കുവാനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാർബൺ സിങ്കായി പ്രവർത്തിക്കുവാനും കഴിയുന്നു. ഹൈഡ്രോജൽ എന്ന ഒരിനം പോളിമർ ജെല്ലാണ് ഇവിടെ സയനോബാക്ടീരിയയ്ക്ക് പറ്റിച്ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള സപ്പോർട്ടിംഗ് വസ്തുവായി ഉപയോഗിക്കുന്നത്. ഇവ പ്രകാശം, ജലം, കാർബൺ ഡയോക്സൈഡ് എന്നിവയ്ക്ക് സുഗമമായി അതിലൂടെ കടന്നു പോകുവാൻ സഹായിക്കുന്നു. ബാക്ടീരിയകൾക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനായി 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു രൂപവും സജ്ജമാക്കുന്നു. ഇതുവഴി അവയുടെ ഉപരിതല വലുപ്പം, പ്രകാശ സമ്പർക്കം, പോഷക പ്രവാഹം എന്നിവ കൂടുതൽ ത്വരിതപ്പെടുത്തുവാനും കഴിയുന്നു. ഇതിനായി 400 ദിവസത്തെ ഗവേഷണമാണ് സംഘടിപ്പിച്ചത്. 6 mg കാർബൺ ഡയോക്സൈഡാണ് പിടിച്ചെടുത്തത്. അതായത് വർഷത്തിൽ ഏതാണ്ട് 18 kg വരെ കാർബൺ ഡയോക്സൈഡ് ഇവ വലിച്ചെടുക്കുന്നു. ഇത്തരം ഒരു ത്രിമാന രൂപം നിർമ്മിക്കുക വഴി ഭാവിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് പുറമേയും ഇവ പുറം ഭാഗങ്ങളിൽ ഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള കാർബൺ ഡയോക്സൈഡ് ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ലക്ഷ്യമിടുന്നതെന്ന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: സമയം 8 മണി കഴിഞ്ഞ് 4:45.

0: HMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം, സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിയിരുന്നു സുഖാമൃതം.
0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
2: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: ഇന്ന് ഈ പരിപാടിയിൽ PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ, ഇതേക്കുറിച്ച് AIHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം.
5: സ്ത്രീരോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ജീവിതശൈലിയുമൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ട് എന്നുള്ളതാണ് ചികിത്സാരംഗത്തുള്ളവർ പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷണ രീതികളും അതിലെ വ്യായാമമില്ലായ്മയും ഒക്കെ ഇതിന് പല കാരണങ്ങളാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഒന്ന് PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുള്ളതിനെക്കുറിച്ചും, അതേപോലെ തന്നെ ഡിസ്മെനോറിയ, അതായത് വേദനയോടുകൂടിയ ആർത്തവം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും അതിൽ ഹോമിയോ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെയും സമീപിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ PCOS, ഇത് PCOD എന്ന് നമ്മൾ പറയാറുണ്ട്. PCOS എന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കൗമാരത്തിലെ കാണുന്ന ഒരു അവസ്ഥയാണ്, അതായത് പെൺകുട്ടികളിൽ കാണുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മറ്റ് വേദനയോടുകൂടി ആർത്തവത്തെക്കുറിച്ചും എല്ലാം പങ്കുവയ്ക്കാം. അപ്പോൾ എന്താണ് ഈ PCOS എന്നുള്ളതെന്ന് ഡോക്ടർ പറയാം ആദ്യം.
6: ഹോർമോൺസിന്റെ വ്യതിയാനം കൊണ്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് ഈ PCOD എന്നായിരുന്നു പണ്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്നാണ്. പക്ഷെ അതൊരു മൾട്ടിസിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉള്ളതുകൊണ്ടും അത് PCOS, അതായത് പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം എന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. തെറ്റായ മെൻസ്ട്രൽ സൈക്കിളാണ് ഇതിൻ്റെ ഒരു പ്രസന്റിങ് സിംറ്റം. പുരുഷ ഹോർമോൺസ് ലൈക്ക് ആൻഡ്രോജൻസ് കൂടുതലായിട്ട് ഈ PCOS കാണാറുണ്ട്. ഇതിൽ അണ്ടാശയത്തിൽ അല്ലെങ്കിൽ ഓവറിയിൽ ചെറിയ ക്യാവിറ്റീസ്, ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റീസ്, അതിന് സിസ്റ്റ് എന്ന് നമ്മൾ പറയും, വെള്ളം നിറഞ്ഞ ക്യാവിറ്റീസ്, ആ സിസ്റ്റുകൾ രൂപം കൊള്ളുകയും അതുകൊണ്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും, നടക്കാണ്ടിരിക്കും. അത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാകുകയും ചെയ്യും,
5: പിന്നീട് വന്ധ്യതയ്ക്ക് ഒരു കാരണമാകും. സാധാരണ ഇങ്ങനെ PCOS എന്ന ഒരു കൂട്ടം രോഗങ്ങളാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതില് പ്രധാനമായിട്ടും ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ആർത്തവത്തിലുള്ള ക്രമക്കേടാണ് ഇതിന്റെ ഒരു കാര്യം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ PCOS എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം?
6: പുരുഷ ഹോർമോൺസ് ആയ ആൻഡ്രോജൻസ്, അതായത് ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോസ്റ്റെനിഡിയോൺ കൂടുന്നത് കൊണ്ട് അമിത രോമ വളർച്ച ഉണ്ടാകും. അതിനോട് ചേർന്ന് മുഖക്കുരു ഉണ്ടാകും, മുടി കൊഴിച്ചിൽ, ഒരു മെയിൽ പാറ്റേൺ ടൈപ്പ് ഓഫ് മുടി കൊഴിച്ചിൽ കാണും,
5: ഹെർസ്യൂട്ടിസം.
6: പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒരു 70% കേസസിലും ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോൺസിനോട് ശരീരം കൃത്യമായി പ്രതികരിക്കാതിരിക്കും. അതിനോട് ചേർന്ന് അമിതവണ്ണവും PCOD കണ്ടുവരുന്നു.
5: അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ?
6: കൃത്യമായി കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിലേക്ക് നയിക്കാവുന്ന ചില പാരമ്പര്യമായിട്ട് കാണാറുണ്ട്. സ്ട്രെസ് ഒരു ഫാക്ടറാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആവാം PCOD നയിക്കുന്നതെന്ന് വിദഗ്ധരുടെ അഭിപ്രായം.
5: അപ്പൊ ഈ അമിതവണ്ണം ഉള്ളവരിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നതെന്ന് പറയാമോ? പെൺകുട്ടികളില്
6: അമിതവണ്ണം ഉള്ളവരിലല്ല കാണുന്നത്, PCOD വരുമ്പോ അവര് അമിതവണ്ണത്തിലേക്ക് പോകുന്നതാണ്, ആ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട്.
5: അപ്പൊ നേരത്തെ അങ്ങനെയുള്ളവരിലാണ് ഈ ശാരീരികമായിട്ടുള്ള മാറ്റം വരുന്നത് അല്ലേ? പ്രധാനമായിട്ടും ഏത് പ്രായത്തിലുള്ളവരിലാണ് ഇത് കാണുന്നത്?
6: റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, അതായത് മാസം മുറ ഉണ്ടാകുന്ന പ്രായം, ഒരു 15 to 45 ഓഫ് ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ കാണാറ്. ഈ PCOD അണ്ഡം കൃത്യമായി മേച്ചുർ ആകുന്നില്ല, അപ്പൊ അത് വികസിക്കുന്നില്ല, അതുകൊണ്ട് ആൻറ്റി പ്രൊഡ്യൂസ് ഓവുലേഷൻ അത് വളരുന്നില്ല. അപ്പോൾ അനോവുലേറ്ററി മെൻസസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്.
5: അണ്ഡോത്പാദനം നടക്കാതെ, അണ്ഡവിസർജനവും നടക്കാതെ ഉള്ള ഒരു ആർത്തവചക്രമായിരിക്കും അല്ലേ? അപ്പോ 15 മുതൽ 45 വരെ എന്ന് പറഞ്ഞു. ഇപ്പം പ്രത്യുൽപാദന കാലയളവിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാധാരണ കൗമാരത്തിലുള്ളവരിലാണോ കൂടുതലായിട്ട് ഇതിന്റെ ഒരു തുടക്കം?
6: തീർച്ചയായിട്ടും ടീനേജ് ഗേൾസിലാണ് കൂടുതലായിട്ട് ഇത് കാണാറ്. എവറി സെക്കൻഡ് കേസ് PCOD ആണെന്ന് പറയുന്ന അത്രയും അത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൂടിയിരിക്കുകയാണെന്ന് വേണേ പറയാം.
5: കൗമാരക്കാരില് ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കൗമാരക്കാരില് സാധാരണ ഈ ആർത്തവം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു വർഷത്തിനിടയിലൊക്കെ പലപ്പോഴും ഈ ആർത്തവ ചക്രത്തില് വ്യതിയാനങ്ങൾ ഉണ്ടാകും. ചിലപ്പോ ഒന്ന് തുടങ്ങി പിന്നെ ഒരു ദീർഘനാള ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അടുത്ത ആർത്തവം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ്?

0: PCOS ആണെന്നുള്ളതിന് അതിനെന്തെങ്കിലും പ്രത്യേക സ്വഭാവം ഉണ്ടോ?
1: എന്ത് അസുഖം പുറത്തേക്ക് സിംപ്റ്റംസ് വഴിയാണ് കാണിക്കുന്നത്. അവ രോഗലക്ഷണങ്ങൾ ഇറഗുലർ മെൻസസ്, പിന്നെ മെൻസസ് ഡിലേ ആയിരിക്കും, ബ്ലീഡിംഗ് ഹെവി ആയിരിക്കും. 70% കേസസിലും ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റും.
0: അതെ, പുരുഷ ഹോർമോൺ ഉള്ളതുകൊണ്ട് അല്ലേ മുഖത്തൊക്കെ
1: രോമങ്ങൾ വളരുന്ന കാണാം. പിന്നെ ഒബീസിറ്റി, അമിതവണ്ണം ഇതിനോട് ചേർന്ന് കാണും. മുഖക്കുരു കാണും. ആണുങ്ങൾക്കുണ്ടാവുന്ന പോലത്തെ മുടി കൊഴിച്ചില്, മുടി കട്ടി കുറയുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ സ്കിൻ പിഗ്മെന്റേഷൻ, ഡാർക്ക് ഉണ്ടാകും സ്കിന്. പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ചിലർക്ക് തലവേദന കാണാറുണ്ട്. PCOD കൊണ്ട് സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ്, വന്ധ്യത. പിന്നെ ഈ ഒബീസും അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളത് കൊണ്ട് ഡയബറ്റീസിനും ഹൈപ്പർടെൻഷനും ഉള്ള സാധ്യത കൂടുതലാണ്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ ഇതിനോട് ചേർന്ന് കാണാറുണ്ട്. PCOD ഉള്ളവരിൽ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സിനും ഡിപ്രഷനും ഉള്ള സാധ്യത കൂടുതലാണ്.
0: PCOS ആണ് എന്നുള്ളതിനുള്ള ഈ ആർത്തവ ക്രമക്കേട്, സാധാരണ ഇപ്പോ ആർത്തവ ചക്രത്തില് ഒരു മാസം കൃത്യമായിരുന്നു, അടുത്ത മാസം ക്രമം തെറ്റി, പിന്നെ വീണ്ടും കൃത്യമാണ്, അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ട്, അതായത് കൃത്യമായ ഒരു 28 ദിവസത്തെ ആ സൈക്കിൾ, 28 അല്ലെ 30-32 ദിവസം വരെയുള്ള ആ ചക്രം അല്ലാതെ ഇങ്ങനെ കുറെ മാസങ്ങള് നമ്മൾ ഇങ്ങനെ വ്യത്യാസം വന്നാലാണോ ഇത് പരിശോധിക്കുക, എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ശരിക്കും പറഞ്ഞാൽ മെൻസസ് വന്നാൽ അത് നിൽക്കാൻ പാട്, പിന്നെ വരാണ്ടിരിക്കലും, രണ്ടും ഇതിന്റെ സിംപ്റ്റംസ് ആണ്. അപ്പോൾ സാധാരണ 2-3 മെൻസസ് സ്കിപ്പ് ആകുമ്പോഴൊക്കെയാണ് അവർ ക്ലിനിക്കിൽ എത്താറ്.
0: അപ്പോൾ അമിതമായിട്ടുള്ള രക്തസ്രാവം
1: അതും ഇതിനോട് ചേർന്ന് കാണാറുണ്ട്. എല്ലാ ഇറഗുലാരിറ്റീസും മെൻസസിന്റെ സമയത്തുള്ളത് കാണാറുണ്ട് ഇതിനോട് ചേർന്ന്.
0: അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കൗമാരക്കാരിലാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുടക്കമൊക്കെ ഇറഗുലർ ആണെങ്കിലും നമ്മളൊന്ന് പരിശോധിപ്പിക്കേണ്ടതാണെന്നുള്ളതാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: അല്ലെ, ഇനി ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയല്ലേ, നമ്മൾ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്, അതിനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ്?
1: സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാറ്. സ്കാനിൽ ബൈലാറ്ററൽ ഓവറിയൻ സിസ്റ്റുകൾ കാണാൻ പറ്റും. പിന്നെ ബ്ലഡ് ഹോർമോൺ ലെവൽസ് നോക്കാം. LH, FSH, പ്രൊലാക്ടിൻ, ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് വേരിയേഷൻസ് ഇതിന്റെ പോയിന്റേഴ്സ് ആണ്.
0: അപ്പൊ ഇതില് ഈ ഹോർമോണുകൾ എല്ലാത്തിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമോ അതോ ചില ഹോർമോണിൽ കൂടുതലായിട്ടുള്ള വ്യത്യാസം?
1: ഇത് ഇപ്പൊ എല്ലാ രോഗലക്ഷണങ്ങളും എല്ലാവരിലും കാണണമെന്നില്ല, ചിലരില് ചിലതാണ് കാണുക. അപ്പൊ നമ്മളത് സ്കാൻ വഴി നമുക്കത് കൺഫേം ചെയ്യാവുന്നതാണ്.
0: ഏതൊക്കെ ഹോർമോണിൽ വ്യതിയാനം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള അതിന് പരിഹാര മാർഗങ്ങൾ ചെയ്യാം. ഇനി ഇതിന്റെ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ചികിത്സ എങ്ങനെയാണ് വരുന്നത്?
1: ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്
0: ആദ്യം.
1: ഭക്ഷണം ക്രമീകരിക്കുക. ഇപ്പൊ അമിതവണ്ണം ഉള്ളപ്പോ നമുക്ക് അത് വെയിറ്റ് ലോസിനുള്ള കാര്യങ്ങൾ ചെയ്യാം. എക്സസൈസ് ആവാം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഉള്ള ഡയറ്റുകൾ കുറയ്ക്കാം. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം.
0: സന്തുലിതമായ ആഹാരവും ക്രമവും ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാല് ഇതിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് ആദ്യമായിട്ട് ചെയ്യുക.
1: ഏതൊരു അസുഖത്തിനും നമ്മളൊരു ജനറൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ അതിനെ അസിസ്റ്റ് ചെയ്യും. പിന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആണ്, അത് രോഗിയുടെ അപ്പോഴുള്ള സിംപ്റ്റംസിനെ അവരുടെ ശാരീരിക മാനസിക അവസ്ഥകളെയും അനുസരിച്ചാണ്, അതായത് അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒരു ഫാക്ടറാണ്, ചെറുപ്പത്തിലുണ്ടായ ജീവിത സാഹചര്യങ്ങൾ, അല്ലെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ചിന്താരീതികൾ എന്നിവ കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് നമ്മൾ ഹോമിയോപ്പതിക് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് രോഗം നോക്കി മാത്രമല്ല, രോഗിയെ നോക്കിക്കൂടിയാണ് മരുന്നുകൾ നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു ചികിത്സ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുള്ളൂ, ഒരു ക്യൂറിലേക്ക് അത് എത്തിപ്പെടുകയുള്ളൂ.
0: ഇപ്പോൾ കൗമാരത്തിലുണ്ടാവുന്ന PCOS കുറച്ച് ഇപ്പോൾ മുതിർന്ന, അതായത് 30-35 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന PCOS തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
1: അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്.
0: ആ പ്രായത്തിൽ, അതായത് കുറച്ചും കൂടെ ഇപ്പോൾ കുട്ടികളൊക്കെ ജനിച്ചതിന് ശേഷം ഉണ്ടാവുന്ന PCOS അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണോ?
1: തീർച്ചയായിട്ടും, കാരണം ഇൻഫെർട്ടിലിറ്റി ആണല്ലോ ഇതിന്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോ സെക്കൻഡ് ചൈൽഡിന് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ അറിയുക. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് പൂർണ്ണമായിട്ടും അത് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും.
0: ആദ്യം
1: ടീനേജേഴ്സിലൊക്കെ അവർക്ക് ഒരു ആങ്സൈറ്റി ഫാക്ടർ തന്നെയാണ്.
0: അപ്പൊ അത് മാനസിക ഘടകം വലുതായിട്ടുണ്ട് ഇതിന് അല്ലേ?
1: തീർച്ചയായിട്ടും, എല്ലാ അസുഖത്തിനും അത് മൈൻഡിലൊരു ഫാക്ടറിലാണല്ലോ തുടങ്ങുക.
0: ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചു പാരമ്പര്യ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീട്ടിലെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മകൾക്ക് അത് വരണമെന്നുള്ള ഇതുണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം എത്രത്തോളം സാധ്യതയുണ്ട് അമ്മയ്ക്കുണ്ടെങ്കിൽ മോൾക്കൊക്കെ ഇത് വരാനുള്ള PCOS പോലുള്ള അസുഖങ്ങൾ വരാനുള്ള?
1: പാരമ്പര്യത്തിന്റെ ഒരു ഫാക്ടർ കാണാറുണ്ട്, പക്ഷെ അത് എല്ലാ കുട്ടികളിലും വരണം എന്ന് നിർബന്ധമൊന്നുമില്ല.
0: പക്ഷെ അവർക്കും ഈ സൂചനകൾ ഇതുപോലെ തന്നെ ആയിരിക്കും, ലക്ഷണങ്ങളൊക്കെ മറ്റു സാധാരണ.
1: ഓരോ വ്യക്തിയും സെയിം അസുഖമാണെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോൾ പല സിംപ്റ്റംസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക.
0: ഹോമിയോയിൽ ഇതിൽ എങ്ങനെയാണ് ചികിത്സ, എത്രത്തോളം ഫലപ്രദമാണ് ഹോമിയോ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ?

0: നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു നല്ല ശതമാനം കേസസും പൂർണ്ണമായിട്ടും ക്യൂർ ആകാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. എക്യൂട്ട് മെഡിസിൻസ് ഒക്കെ ഒരു ടെമ്പററി ആയിട്ട് തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒന്ന് പെയിൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാനോ സാധിക്കുകയുള്ളൂ. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊടുത്താലാണ് ഇത് പൂർണ്ണമായിട്ടും റൂട്ടോടെ മാറിപ്പോകത്തുള്ളൂ.
1: പി സി ഒ എസ് ഉള്ളവർ ഇപ്പോൾ പിന്നീട് വന്ധ്യതയ്ക്ക് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് പി സി ഒ എസ് മാറിയതിന് ശേഷം വല്ല പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? അണ്ട വിസർജനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അങ്ങനെയുള്ളതെല്ലാം?
0: ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു വേറൊരു ഡീറ്റെയിൽഡ് കാര്യമാണ്. കാരണം ചിലപ്പോൾ എല്ലാ കംപ്ലയിൻസും മെയിൽ പ്രോബ്ലംസും ഫീമെയിൽ പ്രോബ്ലംസും പൂർണ്ണമായിട്ടും മാറിപ്പോയാലും ചെറിയ പെർസെൻറ്റ് ഓഫ് ആൾക്കാരിൽ ചിലപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ഇൻഫെർട്ടിലിറ്റി കാണാറുണ്ട്. ഒരു പരിധിവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റൊക്കെ അതിന് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പി സി ഒ ഡി ഉണ്ടെന്ന് അറിയുമ്പോൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇച്ചിരി ടൈം എടുക്കും. ഇത് ഒരു 3 കോൺസിക്യൂട്ടീവ് പീരീഡ്സ് ഒക്കെ ഓക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ സ്കാൻ ചെയ്ത് അത് കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഏർലി ഡിറ്റക്ഷൻ എപ്പോഴും നേരത്തെയുള്ള ക്യൂറിലേക്ക് എത്തിക്കാൻ സാധിക്കും.
1: വന്ധ്യതയുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ
0: തീർച്ചയായിട്ടും വന്ധ്യതയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പി സി ഒ ഡി കൊണ്ടാണ് പ്രശ്നമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും സാധാരണ ഫെർട്ടിലിറ്റി സൊല്യൂഷൻ ആകുന്നതാണ് കാണാറുള്ളത്. ടീനേജേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് പി സി ഒ ഡി ഇല്ലെന്നുള്ള സ്കാൻ കിട്ടുന്നവരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ കപ്പിൾസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. വൺസ് ദേ ഗെറ്റ് കൺസീവ്ഡ് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് നിർത്താം. അപ്പോൾ ഫുൾ ഹോർമോണൽ ചേഞ്ചസിലൊരു വേരിയേഷൻസ് വരും, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല.
1: ഇനി നമുക്ക് ഡിസ്മെനോറിയ അല്ലെങ്കിൽ വേദനയോടുകൂടിയ ആർത്തവം, ഇതും പലപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഡിസ്മെനോറിയ എന്ന് പറയുന്നത് എന്താണ്?
0: പെയിൻഫുൾ മെൻസസിനാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ ചെറിയ വേദനയോടുകൂടിയ മെൻസസ്. ഇതൊരു നോർമൽ അവസ്ഥയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത്
1: സ്വാഭാവികമാണ്,
0: സ്വാഭാവികമായിട്ടും ചെറിയ പെയിൻ ഉണ്ടാകും. ഈ യൂട്രൈൻ കോൺട്രാക്ഷൻസിന്റെ ഭാഗമായിട്ട് പെയിനോട് കൂടി മൈൽഡ് പെയിൻ വിത്ത് മെൻസസ് നോർമൽ ആണ്. ഇന്റൻസിറ്റി കൂടുമ്പോഴാണ് നമ്മളത് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുള്ളൂ. 2 ടൈപ്സ് നമുക്ക് അത് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ നിർണ്ണയിക്കപ്പെടാവുന്ന രോഗാവസ്ഥകൾ ഒന്നുമില്ലാതെ ഉണ്ടാകുന്ന വേദനയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇത് പീരിയഡ്സിന് മുമ്പും ആ സമയത്തുമാണ് കാണാറ്. ഏകദേശം ഒരു 50% ഫീമെയിൽസിനും കൗമാരപ്രായത്തിൽ ഇത് കാണാം. സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് തുടങ്ങിയ രോഗാവസ്ഥകൾ ഉള്ളവർക്ക് മെൻസസിന്റെ സമയത്തുണ്ടാകുന്ന വേദന. സാധാരണയായിട്ട് ഒരു 30-40 ഇടയിലുള്ള പ്രായത്തിലാണ് ഇത് കാണുക.
1: ഈ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഡിസ്മെനോറിയ അല്ലെങ്കിൽ ആർത്തവം വേദനയോടുകൂടെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
0: ഡിസ്മെനോറിയയുടെ കോസസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിലേക്ക് നയിക്കാവുന്ന ചില കാരണങ്ങൾ ഞാൻ പറയാം. പൊതുവെ 20 ശേഷമോ ഒരു പ്രസവത്തിന് ശേഷമോ വേദന കുറവായിട്ടാണ് കാണാറ്. അതായത് പെയിൻ ഇംപ്രൂവ്സ് വിത്ത് ഏജ് ഇഫ് ദർ ഇസ് നോ അണ്ടർലൈങ് കോസ്.
1: പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ വേദന
0: ഗ്രാജുവൽ ആയിട്ട്
1: ഒരു പ്രസവത്തിന് ശേഷം ഒക്കെ ആണെങ്കിൽ അല്ലെ.
0: പിന്നെ പാരമ്പര്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ അത് കാണാറുണ്ട്. മെൻസസ് ഫ്ലോ കൂടുതലുള്ളവർക്കും വേദനയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. റെഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് വേദന കുറവാണ്. കുട്ടികളില്ലാത്തവർക്ക് വേദന കൂടുതലായിട്ടാണ് കാണാറ്. നേരത്തെ പീരിയഡ്സ് തുടങ്ങുന്ന കുട്ടികൾക്കും വേദന കൂടുതലായിരിക്കും. വേദന ഉണ്ടാകുന്നത് യൂട്രസിന്റെ മസിൽസ് പെട്ടെന്ന് ചുരുങ്ങുമ്പോഴാണ്. അതായത് മെൻസസിന് മുമ്പായിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കും. ഈ ഹോർമോണാണ് യൂട്രസിന്റെ മസിൽ വാൾ ചുരുങ്ങാൻ കാരണമാവുന്നത്.
1: ഈ വേദനയുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ വേദന ഉണ്ടാവാനുള്ള അവസ്ഥ അതെങ്ങനെയൊക്കെയാണ്?
0: വേദന ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ PMS പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അതായത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മെൻസസിന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് നമ്മൾ സ്ത്രീകൾക്ക് പീരിയഡ്സിന് മുമ്പ് കാണാറില്ലേ മൂഡ് സ്വിങ്സ് ഒക്കെ, അതായത് ദേഷ്യം വരിക, സങ്കടം തോന്നുക, ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദന, അതായത് ബ്രസ്റ്റ് പെയിൻ, തലവേദന, അബ്ഡോമിനൽ പെയിൻ, ലെഗ് പെയിൻ, പിന്നെ ഛർദിക്കാൻ വരുന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ നോഷ്യ, ഇതൊക്കെയാണ് പ്രീ മെൻസ്ട്രൽ സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ്. യൂട്രസ് ലൈൻ ചെയ്യുന്ന സെൽസ് യൂട്രസിലല്ലാതെ ഓവറീസിലോ ഫലോപ്പിയൻ ട്യൂബിലോ അടിവയറിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ വളരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്.
1: പുറത്തേക്ക് വളരുന്നു, ഗർഭപാത്രത്തിന് പുറത്ത് അല്ലേ, ആ ഒരു ലൈനിംഗ് എന്ന് പറഞ്ഞാൽ
0: തിക്കൻ ലൈനിങ്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് പീരിയഡ്സിന്റെ സമയത്ത് നല്ല വേദന ഉണ്ടാവും. പിന്നെ ഫൈബ്രോയിഡ് യൂട്രസ്, ക്യാൻസറസ് അല്ലാത്ത മുഴകൾ, അതിനാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത്.
1: ഗർഭാശയ
0: മുഴകൾ ഫൈബ്രോയിഡ് ഉള്ളവർക്കും വേദന കൂടുതലായിരിക്കും. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, അണുബാധ മൂലമോ മറ്റേതെങ്കിലും കാരണമോ കൊണ്ട് നീർക്കെട്ടുള്ളവർക്ക് പീരിയഡ്സ് സമയത്ത് വേദന കൂടും. പിന്നെ അഡിനോമയോസിസ്, ഈ അവസ്ഥയിലും പെയിൻ വളരെ സിവിയർ ആയിരിക്കും. എൻഡോമെട്രിയോസിസ് യൂട്രൈൻ മസിൽസിനെ എഫക്ട് ചെയ്യുന്നതിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അത് ഒരു നല്ല സിവിയർ പെയിൻ ആണ്.

0: കാണാറ്.
1: അപ്പോൾ ഇത്തരം അവസ്ഥകളിലാണ് സാധാരണ വേദനയോട് കൂടിയ ഒരു ആർത്തവം ഉണ്ടാകുന്നത്. ഇവർക്ക് ഈ ആർത്തവ ചക്രം കൃത്യമായിരിക്കുമോ അതോ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? അതായത് കൂടുതൽ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ ആർത്തവം തടസ്സപ്പെടുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? നാല് ദിവസം
0: അത് അണ്ടർലൈൻ പത്തോളജി അനുസരിച്ച് അത് വേരിയേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ നീണ്ടു നിൽക്കാം, അത് ഇപ്പോൾ
1: രക്തസ്രാവത്തിന്റെ അളവിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? എങ്ങനെയാണ്?
0: യൂട്രൈൻ ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും. ഇവൻ അഡിനോമയോസിസിലും ബ്ലീഡിങ്ങും ക്ലോട്ട്സും ഒക്കെ നല്ല കൂടുതലായിരിക്കും, പെയിനും നല്ല സിവിയർ ആയിരിക്കും.
1: സാധാരണ ഇങ്ങനെയുള്ള അവസ്ഥകളിലാണോ ഇപ്പൊ ചിലർക്ക് സ്പോട്ടിംഗ് പോലെയൊക്കെ, അതായത് കൃത്യമായിട്ട് 28 ദിവസം ആവുന്നതിന് മുമ്പ് വീണ്ടും ആർത്തവം പോലെ തോന്നുന്നതും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ?
0: അത് ഈവൻ പി സി ഒ ഡിയിലും അങ്ങനെ സ്പോട്ടിംഗ് ഒക്കെ കാണാം. ഈ എല്ലാ കണ്ടീഷൻസിലും അത് ബാധകമാണ്.
1: ഇനി ഇതിന്റെ പൊതുവായിട്ടുള്ള ചികിത്സ എങ്ങനെയാണ്?
0: പോഷക സമ്പുഷ്ടമായ ആഹാരം, ഉപ്പ് മധുരം പഞ്ചസാരയുടെ അളവുകൾ കുറയ്ക്കാം. അതായത് ജനറൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അയൺ, ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ ഓവറാണ്, അയൺ സപ്ലിമെന്റ്, വൈറ്റമിൻസ്, കാൽഷ്യം കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെന്റ് ചെയ്യാം. അഡിക്വേറ്റ് റെസ്റ്റ്, പിന്നെ ഇപ്പൊ വേദനയൊക്കെ ഭയങ്കര സിവിയറാണ്, ചൂട് പിടിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർമൽ മെൻസസ് എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയോടുകൂടിയ മെൻസസ് ആണ്. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ചെറിയ വേദനയോടുകൂടി നോർമൽ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഒരു
1: വേദന
0: അത് ഒരു സിക്സ് സ്റ്റേജ് അല്ല, നോർമൽ കാര്യങ്ങൾ രോഗാവസ്ഥയല്ല, നോർമൽ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാൻ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്കൂളിലൊക്കെ ആബ്സെന്റീസിന്റെ ഒക്കെ അല്ലെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും
1: അതുമായിട്ട് പൊരുത്തപ്പെടണം. അതായത് ഡോക്ടർ ഉദ്ദേശിച്ചത് ഇപ്പം വേദനയോടുകൂടി ആർത്തവം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവികമായൊരു വേദന എല്ലാ ആർത്തവത്തിലും ഉണ്ടാകും, പക്ഷേ
0: അത് ഓവറായി മാറുമ്പോൾ മാത്രമേ നമ്മൾ മരുന്നിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നോർമൽ പെയിൻ വെച്ച് നമുക്ക് റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം.
1: അതാണ് അതിന്റെ ഒരു നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു കാര്യം അല്ലെ. ഇപ്പൊ ചികിത്സയിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഭക്ഷണക്രമവും വ്യായാമവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഹോമിയോപ്പതി എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്?
0: ഹോമിയോപ്പതിയിൽ അക്യൂട്ടായുള്ള പെയിൻ കുറയ്ക്കാൻ നമുക്ക് മരുന്നുകളുണ്ട്. അത് ഒരു താൽക്കാലിക ശമനം മാത്രമേ കൊടുക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും രോഗം റൂട്ടോടെ മാറിപ്പോകാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് തന്നെ വേണം. പിന്നെ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് ഉള്ളവർക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുത്തിട്ട് കാര്യമില്ല. അണ്ടർലൈൻ കോസ് മാറിയാൽ മാത്രമേ വേദന മാറുള്ളൂ. നോർമൽ മെൻസസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വേദനയോടുകൂടിയുള്ള മെൻസസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലർക്ക് ഈ വേദന ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും,
1: തീവ്രത കൂടുതലായിരിക്കും.
0: കൂടാതെ മറ്റു ചില സിംറ്റംസും ഇതിനോട് ചേർന്ന് വരും. ചിലർക്ക് നോഷ്യാവാം, ഛർദിയാവാം, തലചുറ്റല്, ലൂസ് മോഷൻ, പനി, ബോഡി പെയിൻ, ബ്രസ്റ്റ് പെയിൻ, പിന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസും ഉണ്ടാകാം. അപ്പൊ ഇതനുസരിച്ചാണ് പെയിനോട് അസോസിയേറ്റ് ചെയ്തിരുന്ന മറ്റു സാധനങ്ങൾ കൂടി കൺസിഡർ ചെയ്താണ് മെഡിസിൻ നിശ്ചയിക്കുന്നത്. ചിലർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, ആ നേച്ചർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും മെഡിസിൻ സെലക്ഷന് വേണ്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ സെൻസിറ്റീവ് നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ. അതോടുകൂടി ശാരീരിക മാനസിക പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക.
1: ഹോമിയോ ചികിത്സ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് ഇങ്ങനെയുള്ള ഡിസ്മെനോറിയയ്ക്ക്.
0: ഇപ്പൊ പീരിയഡ്സ് കഴിഞ്ഞാലും മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് സംഭവിക്കുക ശരീരത്തിൽ. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡിനോമയോസിസ്, അത് ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പീരിയഡ്സ് പെയിൻലെസ് ആവും. അപ്പോൾ ഫ്ലോയും ഒക്കെ കുറവായപ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യുക ചെയ്യാം.
1: അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ പി സി ഒ എസും അതുപോലെ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഈ രണ്ടവസ്ഥകളിലും ഹോമിയോപ്പതിക്ക് ചികിത്സ നൽകാൻ പറ്റും എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും
1: ഈ രണ്ട് അവസ്ഥകളൊക്കെ, പി സി ഒ എസും അതുപോലെ ഡിസ്മെനോറിയ, അതായത് വേദനയോടുകൂടിയ ആർത്തവം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ ഹോമിയോ ചികിത്സയും അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
2: പി സി ഒ എസ്, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ, ഇതേക്കുറിച്ച് AHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇപ്പോൾ സേവന വാർത്തകൾ.

0: മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്റ്ററുകളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. ബയോഡേറ്റ, യോഗ്യത, സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 5 മുൻപ് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം.
1: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
2: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
3: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40-70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒരൊഴിവാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് HCKRECRUITMENT.kerala.codes.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്.
4: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
6: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
10: 20 cars,
9: 25 സ്കൂട്ടറുകൾ,
10: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
9: 1,00,000 രൂപ വീതം 100 പേർക്ക്
10: ബമ്പർ സമ്മാനമായി BMW കാർ,
9: അങ്ങനെ 30 crore രൂപയുടെ
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട് താലൂക്കിൽ റേഷൻ കാർഡിൽ ഇതുവരെ ആധാർ മൊബൈൽ നമ്പറുകൾ രേഖപ്പെടുത്താത്ത ഗുണഭോക്താക്കൾക്ക് വിവരങ്ങൾ നൽകുവാൻ അവസരം. ഈ മാസം 5 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ നിശ്ചിത സമയത്തിന് മുൻപായി നടപടികൾ പൂർത്തിയാക്കാം. ആധാർ, മൊബൈൽ നമ്പറുകൾ എന്നിവ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് താലൂക്കിലെ എല്ലാ റേഷൻ കടകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ?
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്. ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITI റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 7 വരെയുള്ള ദിവസങ്ങളിൽ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 3.

കണ്ട്. ഇപ്പോൾ ഈവനിംഗ് മെലഡി. ഇന്ന് ഈവനിംഗ് മെലഡിയിൽ ആദ്യം സ്ത്രീ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്വേതാ മോഹനും പാടിയ ഗാനം. ധനുഷിന്റെ വരികൾക്ക് അനുരുദ്ധ് രവിചന്ദർ സംഗീതം പകർന്നിരിക്കുന്നു.

ന്യൂ എന്ന ചിത്രത്തിന് വേണ്ടി വാലി ഗാനരചന നടത്തി, എ ആർ റഹ്മാൻ സംഗീതം നൽകി, പി ഉണ്ണികൃഷ്ണനും സാധന സർഗവും പാടിയ ഗാനമാണ് അടുത്തത്.

0: ഈവനിംഗ് മെലഡി സമാപിക്കുന്നു.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ

0: രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ. മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റിസ്ഷിപ്പ് മേള 2026 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ കളമശ്ശേരി RI സെന്ററിൽ വെച്ച് നടത്തുന്നു. കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സഹകരണ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളായ HMT, ടെൽക്, കാംകോ, TCC, കേരള വാട്ടർ അതോറിറ്റി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി, FACT തുടങ്ങിയവർ ഈ മേളയിൽ അന്ന് പങ്കെടുത്ത് ട്രെയിനുകളെ തെരഞ്ഞെടുക്കുന്നു. 5 ക്ലാസ് പാസ്സായവർ മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്രന്റീസ് ട്രെയിനിങ്ങിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 7 രാവിലെ 9 മണിക്ക് കളമശ്ശേരി RI സെന്ററിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04842 55 58 66 അല്ലെങ്കിൽ 94 47 96 39 55 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം: 04842 55 58 66, 94 47 96 39 55.

അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ചകഴിഞ്ഞ് 2 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഇംഗ്ലീഷ് ബിരുദം, ബി എഡ്, കെ ടെറ്റ് എന്നിവയാണ് യോഗ്യത. ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തമ്പിള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 0477251103 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ആവർത്തിക്കാം, 0477251103.

കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയിൽ 2026-27 അധ്യയന വർഷം എം സി എ കോഴ്സിൽ ഒഴിവുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് ഈ മാസം 3 രാവിലെ 10 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ നേരിട്ട് എത്തണം. എൽ ബി എസ് റാങ്ക് ഇല്ലാത്തവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9846-59-73-11 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 55 സെക്കൻഡ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: വരാന്തയിൽ നടന്നുകൊണ്ടിരിക്കെ കുഞ്ഞിക്കേളു സ്വയം എന്നോണം പറഞ്ഞു, ഇനിയുള്ള കാലം കമ്പൗണ്ടറെ പോലുള്ള നീചന്മാരെ നമ്മൾ തലയിലേറ്റി നടക്കും, ശ്രീധരൻ ഡോക്ടറെ പോലുള്ള ആളുകളെ മറക്കുകയും ചെയ്യും. അത് പറഞ്ഞു തീർന്നപ്പോൾ രാമർ അയാളുടെ മുഖത്തേക്ക് നോക്കി. മുഖത്തെ തടിച്ച ഞരമ്പുകൾ താഴോട്ട് അമർന്നിരിക്കുന്നു. കുഞ്ഞിക്കേളു കുറെ കൂടി ശാന്തനായ

0: എത്തിയപ്പോൾ തൊട്ടപ്പുറത്തെ ഡിസ്പെൻസറിയിലേക്ക് കൗതുകപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. പരിശോധനാ മുറിക്ക് മുമ്പിലും മരുന്ന് കൊടുക്കുന്നിടത്തും ആളുകൾ കൂടിയിരിക്കുന്നു. ക്ലാരയുടെ മുഖം ഇടയ്ക്കിടെ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതും കാണാം. രോഗികളായി വരുന്നവരോടുള്ള ഈർഷ്യ അവരുടെ പൂച്ചക്കണ്ണുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കേളുവിന് അതൊട്ടും ഇഷ്ടമായിരുന്നില്ല. എന്തുകൊണ്ടാണ് പുറത്തു നിൽക്കുന്നവരോട് അവർക്കല്പം ദയ കാണിക്കുവാൻ കഴിയാത്തത്? ക്ലാര താമസിക്കുന്ന വീടിന്റെ ചുമരിൽ ഒട്ടിച്ച വാചകങ്ങൾ വായിച്ച് പലർക്കും സംശയമുണ്ടായതായും കുഞ്ഞിക്കേളു ഓർത്തു. പോക്കർ ഹാജിയുടെ ഒരു ഒഴിഞ്ഞ വീട്ടിലാണ് ക്ലാര താമസിക്കുന്നത്. അവരോട് വാടക ഒന്നും വാങ്ങുന്നില്ല. പേറ്റിച്ചി അമ്മയോട് കൂലി വാങ്ങുക, നല്ല കാര്യമായി എന്നാണ് പോക്കർ ഹാജിയുടെ മകൻ ഖാദർ പറഞ്ഞത്. കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഒരു ചിത്രവും അതോടൊപ്പം ചില വാചകങ്ങളുമാണ് ചുമരിലുണ്ടായിരുന്നത്. യേശു ഈ ഭവനത്തിന്റെ നാഥൻ. ഇത് കേട്ട് പലർക്കും സംശയം തോന്നി. യേശു ഈ ഭവനത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നല്ലേ അർത്ഥം? അപ്പോൾ പോക്കർ ഹാജിയോ? പോക്കർ ഹാജിയുടെ മകൻ വീട് പേറ്റിച്ചിയമ്മയ്ക്ക് വിറ്റുവോ? പിന്നീട് ഈ ചോദ്യം പലരും മറന്നുപോവുകയും ചിന്ത ചിത്രത്തെക്കുറിച്ച് മാത്രമാവുകയും ചെയ്തു. കുരിശിൽ തറയ്ക്കുന്ന യേശുവിന്റെ ചിത്രം പലരും ആദ്യമായി കാണുകയായിരുന്നു. ഡിസ്പെൻസറിയിൽ ആളും അനക്കവും കാണുമ്പോൾ കുഞ്ഞിക്കേളുവിന് സന്തോഷമാകും. യുദ്ധകാലത്ത് മരുന്നിന്റെ വരവ് വളരെ കുറവായിരുന്നു, പലപ്പോഴും ഇല്ലാതിരുന്നിട്ടുണ്ട്. രോഗികൾ വന്ന് മടങ്ങുന്ന കാഴ്ച കുഞ്ഞിക്കേളുവിന് വിഷമമുണ്ടാക്കുന്ന ഒന്നാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം മരുന്നുകളൊന്നും പുറത്തു പോയിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. ഡിസ്ട്രിക്ട് ബോർഡിന്റെ ആളുകൾ വന്ന് അന്വേഷണം നടത്തുകയുണ്ടായി. അതോടെയാണ് മരുന്നിന്റെ ചോർച്ച കുറഞ്ഞത്. എന്നാൽ ഒരു ചിരി ഇല്ലാതെയായെന്നും കുഞ്ഞിക്കേളു തമാശയോടെ പറയാറുണ്ട്. കാലത്ത് ഡിസ്പെൻസറിയിൽ വരുമ്പോൾ ഡോക്ടർ കൃഷ്ണയ്യർ കുഞ്ഞിക്കേളുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ടേ അകത്തേക്ക് കയറാറുള്ളൂ. എന്നാൽ മരുന്ന് സംബന്ധിച്ച വാർത്ത വന്ന അന്ന് കുഞ്ഞിക്കേളുവുമായി പരുഷമായി സംസാരിച്ചതോടെ അതു നിന്നു. വളരെ ഗൗരവത്തോടെ മുഖം താഴ്ത്തി നേരെ ഡിസ്പെൻസറിക്ക് അകത്തേക്ക് കയറി പോവുകയാണ് പതിവ്. മുഹമ്മദ് അബ്ദുറഹിമാൻ മരിച്ചതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ചേക്കു കോഴിക്കോട്ട് നിന്നും വന്നത്. അയാൾ ആകെ തകർന്ന മട്ടായിരുന്നു. ചേക്കു മനസ്സുറപ്പുള്ള ഒരാളായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആഘാതം താങ്ങാൻ അയാൾക്ക് കഴിഞ്ഞില്ലെന്ന് തോന്നി. മുഹമ്മദ് അബ്ദുറഹിമാനോട് ചേക്കുവിനുള്ള വികാരമെന്താണെന്ന് നിർവചിക്കാൻ പ്രയാസമാണ്. താങ്ങും തണലും തന്ന് തന്നെ ഒരു മനുഷ്യനാക്കിയത് അബ്ദുറഹിമാൻ സാഹിബാണെന്ന് പലപ്പോഴും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാലത്ത് വീട്ടിലേക്ക് കയറി വന്നപാടെ അയാൾ നിശബ്ദനായി കസാരയിൽ വന്നിരുന്നു. മുമ്പൊക്കെ വന്നപാടെ അകത്തേക്ക് കയറി കല്യാണിയോടും മകനോടും സംസാരിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുമായി അയാൾ മിണ്ടുകയുള്ളൂ. ഭാര്യയ്ക്കും മകനും ചേക്കുവിനെയും വലിയ കാര്യമാണ്. ചേക്കു ഇരിക്കുന്നത് കണ്ട് രാമറിനും വലിയ ദുഃഖമായി. അബ്ദുറഹിമാൻ സാഹിബ് ഇങ്ങനെ പോവുമെന്ന് ആരും വിചാരിച്ചില്ല അല്ലേ ചേക്കു? എല്ലാം പടച്ചോൻ്റെ ഒരു കളി തന്നെയാ. എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു കളി? ചേക്കുവിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ചേക്കുവിനെ പതിവില്ലാത്ത വിധം നിശബ്ദനായി കോലായിൽ കണ്ടതുകൊണ്ട് കല്യാണി പുറത്തേക്ക് വന്നു. അപ്പോഴും ചേക്കു തല ഉയർത്തുക പോലും ചെയ്തില്ല. ഇങ്ങനെ വിഷമിച്ചാല് ആള് തിരിച്ചു വരുമെന്നില്ലല്ലോ, കല്യാണി ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. സാഹിബായിരുന്നു എനിക്കല്ല, ഇനി എനിക്ക് ആരല്ലത്? അയാൾ ചോദിച്ചു. ചേക്കുവിന്റെ വാക്കുകളിൽ കണ്ണീരിന്റെ നനവ് പറ്റിപ്പിടിച്ച് കിടന്നിരുന്നു. കല്യാണി അകത്തേക്ക് പോയപ്പോൾ ചേക്കു പറഞ്ഞു, കൊടിയത്തൂരിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ സാഹിബ് എന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ചു. അപ്പോൾ സാഹിബ് എന്നെ നോക്കി വെറുതെ ചിരിച്ചു. സാഹിബിന്റെ കണ്ണുകളിൽ എന്തൊരു സ്നേഹമായിരുന്നെന്നോ! അത്രയും സ്നേഹത്തോടെ എന്നെ ഇതുവരെ ആരും നോക്കിയിട്ടില്ല, നോക്കുകയുമില്ല. ഇങ്ങനെ ആലോചിച്ചാൽ വിഷമം കൂടെയുള്ളൂ ചേക്കു. സഹിക്കല്ലാതെ ഇനി നമുക്കെന്താ വഴി? രാമറും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചേക്കുവിന്റെ കയ്യിൽ അബ്ദുറഹിമാൻ മരിച്ച ദിവസത്തെ പത്രമുണ്ടായിരുന്നു. അവ നിവർത്തി ഒന്നുകൂടി നോക്കി. സായിബ് പങ്കെടുത്ത അവസാനത്തെ യോഗത്തിൽ 6000 പേരുണ്ടായിരുന്നു എന്ന് കാണുന്നു. അത്രയും ചെറിയൊരു സ്ഥലത്ത് 6000 പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതല്ലേ? ഇതിന് സായിബിനെ കൊണ്ടേ കഴിയൂ. സായിബിന്റെ അവസാനത്തെ പ്രസംഗവും മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. ഹിന്ദുക്കളോടും മറ്റ് സമുദായങ്ങളോടും ചേർന്ന് മുസ്ലിങ്ങൾ ദേശീയ പതാകയുടെ കീഴിൽ അണിനിരന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതണം. ദൈവവചനമായ ഖുറാനും നബിവചനവും മാത്രം നോക്കി നടക്കുക. അയൽവാസികളായ ഹിന്ദുക്കളോട് നിങ്ങൾ ഒരിക്കലും ശത്രുതയിൽ വർത്തിക്കരുത്. അത് നമുക്ക് ദോഷമേ ചെയ്യൂ. പ്രസംഗത്തിന്റെ വരികൾ വായിച്ചതിനു ശേഷം ചേക്കു ചോദിച്ചു, ഇങ്ങനെ മനസ്സിൽ തൊട്ട് പറയാൻ ഇനി നമുക്ക് ആരാ ഉള്ളത്? ആരുല്ല, ആരുല്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
2: ആടിനെ പട്ടിയാക്കുക, വെടക്കാക്കി തനിക്കാക്കുക, പുകമറ സൃഷ്ടിക്കുക, കണ്ണിൽ പൊടിയിടുക തുടങ്ങിയവയ്ക്ക് സമാനമായി ഭാഷയിൽ പ്രയോഗ തീവ്രതയുള്ള ഒരു ശൈലിയാണ് ആടിനെ പട്ടിയാക്കുക. ഈ പഴഞ്ചൊൽ ശൈലിക്ക് പിന്നിലുള്ള ഒരു കഥയും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. ദാനം കിട്ടിയ ആടുമായി ഇല്ലത്തേക്ക് മടങ്ങുന്ന ഒരു ബ്രാഹ്മണന്റെ കഥയാണത്. വഴിയിൽ കള്ളന്മാരുടെ ഒരു സംഘം ആടിനെ തട്ടിയെടുക്കാൻ നേരത്തെയുള്ള ധാരണയുടെ ഭാഗമായി പലയിടങ്ങളിൽ കാത്തിരുന്നു. ആദ്യത്തെ കള്ളന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, തിരുമേനി, ഈ പട്ടിയുമായി എങ്ങോട്ടാണ്? ശുംഭൻ, ഇത് പട്ടിയാണോ? തനിക്ക് കണ്ണു കാണില്ലേ? എന്നു പറഞ്ഞ് കോപത്തോടെ ബ്രാഹ്മണൻ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, എത്ര രൂപ കൊടുത്തു? നല്ല പട്ടിയാണല്ലോ. തനിക്കും കണ്ണു കാണില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ പിന്നെയും നടന്നു. അടുത്ത വളവിന് കാത്തിരുന്നയാൾക്ക് അറിയേണ്ടിയിരുന്നത് പട്ടി ആണാണോ പെണ്ണാണോ എന്നതായിരുന്നു. ഇത്രയുമായപ്പോൾ ബ്രാഹ്മണനും സംശയമായി. പട്ടിയെയും കൊണ്ട് ഇല്ലത്തു ചെന്നാൽ പ്രശ്നമാകും, ഉപേക്ഷിച്ച് കളയുന്നതാണ് നല്ലത് എന്ന് കരുതി അയാൾ ആടിനെ വഴിയിൽ വിട്ട് ഇല്ലത്തേക്ക് പോയി. കള്ളന്മാർ ഒത്തുകൂടി ആടിനെ കൈക്കലാക്കി. ഈ കഥയേക്കാളും പ്രചരിച്ചത് ആടിനെ പട്ടിയാക്കുക എന്ന ശൈലിയാണ്. സമകാലിക മലയാളത്തിലും നിത്യജീവിത വ്യവഹാരങ്ങളിൽ ഈ ശൈലി കടന്നു വരാറുണ്ട്. മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്ന തരത്തിലുള്ള കബളിപ്പിക്കലാണെങ്കിൽ ആടിനെ പട്ടിയാക്കി എന്നതിനോടൊപ്പം പട്ടിയെ പേപ്പട്ടിയാക്കി എന്നുകൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ഇതിനു സമാനമായ മറ്റൊരു ശൈലിയാണ് വെടക്കാക്കി തനിക്കാക്കുക എന്നത്. കൊള്ളാവുന്ന അവശ്യ വസ്തുക്കൾ കൈക്കലാക്കാൻ അവയുടെ ചെറിയൊരു പോരായ്മ പെരുപ്പിച്ചു കാട്ടി പിന്നീട് മറ്റുള്ളവർക്കതിലുള്ള താല്പര്യം നഷ്ടപ്പെടുന്ന തക്കം നോക്കി അത് കൈക്കലാക്കുന്ന തന്ത്രത്തെ പരാമർശിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, പുര കത്തുമ്പോൾ വാഴ വെട്ടുക തുടങ്ങിയവയും തന്ത്രപരമായ കബളിപ്പിക്കലിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇതര ശൈലികളാണ്. ഇവയെല്ലാം തന്നെ ഏറെയും പ്രയോഗിക്കപ്പെടുന്നത് കക്ഷിരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആഖ്യാനങ്ങളിലും സംവാദങ്ങളിലുമാണ്. പണ്ട് മുതൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മനോചൂഷണ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഇവയെല്ലാം പ്രചരിച്ചിട്ടുള്ളത്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ലോകചരിത്രത്തിൽ USS മിസോറി എന്ന യുദ്ധക്കപ്പലിന് സവിശേഷ സ്ഥാനമുണ്ട്, എന്താണ് അത്? ലോകചരിത്രത്തിൽ USS മിസോറി എന്ന യുദ്ധക്കപ്പലിന് സവിശേഷ സ്ഥാനമുണ്ട്, എന്താണ് അത്? ഉത്തരം ഇതാണ്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക സമാധാന ഉടമ്പടി ഒപ്പിട്ടത് ജപ്പാൻ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന USS മിസോറിയിൽ വച്ചാണ്. അങ്ങനെ 1939 സെപ്റ്റംബർ 1 തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധം 1945 സെപ്റ്റംബർ 2 അവസാനിച്ചു. ഉത്തരം ഒരിക്കൽ കൂടി പറയാം, രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക സമാധാന ഉടമ്പടി ഒപ്പിട്ടത് ജപ്പാൻ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന USS മിസോറിയിൽ വച്ചാണ്. അങ്ങനെ 1939 സെപ്റ്റംബർ 1 തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധം 1945 സെപ്റ്റംബർ 2 അവസാനിച്ചു.

രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി അംബുജാക്ഷി. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം. 7:15 ആരോഗ്യക്കുറിപ്പുകൾ. 7:20 ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ലളിത ജീവിതത്തിന് മിനിമലിസം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പഞ്ചാരിമേളം, CR രതീഷും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. പന്ത്രണ്ട് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോബ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു.

പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന വിഷയങ്ങളും വിവരങ്ങളും വിനോദങ്ങളുമായി എഫ് എം ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35. എല്ലാ ശ്രോതാക്കൾക്കും ശുഭാശംസകളോടെ നന്ദി.

0: FM Evening.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:42. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 36 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആരു എന്ന ചിത്രത്തിൽ ടിപ്പു, ശ്രീനിവാസൻ, സുമംഗലി എന്നിവർ പാടിയത്. ന. മുത്തുകുമാറിൻ്റെ വരികൾക്ക് ദേവി ശ്രീ പ്രസാദ് ഈണം പകർന്നിരിക്കുന്നു.

സാരഥിയുടെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം നൽകിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സിറേ, പാടിയത് സൂരജ് സന്തോഷ്, ചിന്മയി ശ്രീപാദ. ഇനി മൗനരാഗം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വാലി, സംഗീത സംവിധാനം ഇളയരാജ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഹമാരി ആധുരി കഹാനി എന്ന ചിത്രത്തിൽ ദീപാലി സെട്ട് പാടിയ ഗാനമാണ് ഇനിയും. രശ്മി വിഴാങ്കിൻ്റെ വരികൾ ജീത് ഗംഗ്ലിയുടെ സംഗീതം.

അർജിത് സിംഗും ശിൽപ റാവുവും പാടിയ ഗാനം കേൾക്കാം. അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് പ്രീതത്തിന്റെ സംഗീതം. ചിത്രം ലാൽ സിംഗ് ചദ്ദാ.

ഇനി സർ ദ മെലഡി ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനു വേണ്ടി നിത ഫസ്ലിയുടെ വരികൾ എം എം കരീം ഈണമിട്ട് ലക്കി അലിയും സുനീതി ചൗഹാനും പാടിയ ഗാനം.

അർമാൻ മാലിക് പാടിയ ഗാനമാണ് അടുത്തത്. മനോജ് മുൻതാഷിറിന്റെ വരികൾ, അമാൽ മാലിക്കിന്റെ സംഗീതം. ചിത്രം MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി.

നീലേഷ് മിശ്രയും സയ്യിദ് ഖ്വാദ്രിയും വരികളൊരുക്കി എം എം കരീം സംഗീതമേകിയ ഗാനം കേൾക്കാം. ഉദിത് നാരായൺ പാടിയ ഈ ഗാനം ജിസം എന്ന ചിത്രത്തിൽ നിന്ന്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 59:52. അടുത്ത ഗാനം ആനിമൽ എന്ന ചിത്രത്തിൽ രാഘവ് ചൈതന്യയും പ്രീതവും പാടിയത്. ഗാനരചന മനോജ് മുന്താഷിർ, സംഗീതം ജാമേറ്റ് പ്രീതം.

ശ്രേയ ഘോഷാലും ബിർജു മഹാരാജും ബജ്രാവു മസ്താനി എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് അടുത്തത്. സിദ്ധാർത്ഥ് ഗരിമ വരികൾ, സഞ്ജയ് ലീല ഭൻസാലി സംഗീതം.

പരിണീത എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം ഇനി കേൾക്കാം. സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്, സ്വാനന്ദ് കിർക്കിരയുടെ വരികൾ, ശന്തനു മൊയ്ത്രയുടെ സംഗീതം.

ജാവേദ് അക്തർ, ശങ്കർ റിഷാൻ, ലോയ് എന്നിവർ ഒരുക്കിയ ഗാനമാണ് അടുത്തത്. ജിൽ ചാഹ്താ ഹേ എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയത്.

കുമാർ സാനു, അനുരാധ പദ്വാൾ എന്നിവർ പാടിയ ഗാനം, സമീറിന്റെ വരികൾ, നദീം ശ്രാവൺ സംഗീതം. ചിത്രം ദിൽ ഹൈ കി മൻതാ നഹീം.

സമീർ ഖാസ്മിയുടെ വരികൾക്ക് അനു മാലിക് ഈണം പകർന്ന് കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ചിത്രം വിജയ് പഥ്.

ഇതോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ഏതൊക്കെ നാട്ടിൽ എന്തൊക്കെ വേഷം കിട്ടിയാലും മലയാളത്വം കൈവിടാൻ കേരളീയൻ ഒരുക്കമല്ല. അവന്റെ പൈതൃകത്തിൽ അവനെന്നും അഭിമാനിക്കുന്നു. സമൂഹ ജീവിതത്തിലും വസ്ത്രധാരണ രീതിയിലും ചിന്തയിലും നിലപാടുകളിലും ഈ പ്രത്യേകത അവൻ കാത്തുസൂക്ഷിക്കുന്നു. മല്ലു ഹിന്ദിയിലും മല്ലു ഇംഗ്ലീഷിലും സംവദിച്ച് ജീവിത വിജയം കൊയ്യുന്ന മലയാളിയെ അല്പം അസൂയയോടെ വീക്ഷിക്കുന്നവരാണ് മറുനാട്ടുകാർ. അവൻ്റെ ഭക്ഷണകാര്യത്തിലും അവൻ്റേതായ രുചിക്കൂട്ടുകളും രുചിഭേദങ്ങളുമുണ്ട്. കാലാകാലങ്ങളിലുണ്ടായ ചൈനീസ് യൂറോപ്യൻ രുചികളുടെ തള്ളിക്കയറ്റത്തിൽ മനം മയങ്ങിയ മലയാളി വീണ്ടും തൻ്റേതായ രുചികളിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉൾപ്പെടെ പ്രാദേശിക ഭക്ഷണങ്ങൾ ഒരുക്കി മലയാളിയെ വരവേൽക്കാൻ തുടങ്ങി. ചൈനീസ് വിഭവങ്ങളും യൂറോപ്യൻ വിഭവങ്ങളും മാത്രം നിരന്നിരുന്ന പഞ്ചനക്ഷത്ര ഭക്ഷണം

ഭക്ഷണമേശകളിൽ കപ്പയും മലബാറി കോഴിക്കറിയും കുട്ടനാടൻ മീൻകറിയും നടന്നു തുടങ്ങി. അങ്ങനെ സ്വന്തം രുചിഭേദങ്ങളെ ആഗോളതലത്തിൽ മലയാളി ശ്രദ്ധേയമാക്കി. ഭക്ഷണക്രമങ്ങളിൽ ഏറ്റവും സവിശേഷമായതാണ് മലയാളി സദ്യ. എല്ലാതരം രുചികളും കൃത്യമായ അളവിലും ചേരുകയിലുമുള്ള ഈ സദ്യകൾ ഏറ്റവും ആരോഗ്യപ്രദമാണെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. മലയാളി എന്നും അഭിമാനിക്കുന്ന അവൻ്റെ മാത്രം സ്വന്തമായ സദ്യ.

എന്നും നമ്മുടെ രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിച്ചിരുന്ന നാടൻ ഭക്ഷണത്തിന്റെ കൊതിയൂറും മണമുള്ളതാണ് ഈ പാട്ട്. ഇന്ന് ഇതിൽ പറയുന്ന വിഭവങ്ങൾ ഹോട്ടൽ മെനുവിൽ കണ്ടുവരുന്നു എന്നത് കൗതുകകരമായൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കായി ഈ പാട്ട്.

0: എണ്ണയൊഴിക്ക് കടുക് വറുക്ക് ഇലകൾ മുറിക്ക് നേരം പോയി. എണ്ണയൊഴിക്ക് കടുക് വറുക്ക് ഇലകൾ മുറിക്ക് നേരം പോയി.
1: മാപ്പിളപ്പാട്ടിന്റെ ഖനിയിൽ നിന്നുമുള്ള ഈ പാട്ട് കേരളക്കരയാകെ അലയടിച്ചതാണ്. അപ്പത്തരങ്ങൾ ഒരുക്കിവെച്ച് മരുമോനെ സൽക്കരിക്കാൻ ഒരുങ്ങുന്ന അമ്മായിയെ നമുക്ക് പരിചയമുണ്ട്. കൂട്ടത്തിൽ കൊതിയൂറുന്ന വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ നമുക്ക് അനുഭവ വേദ്യമാക്കി തന്ന ഈ പാട്ടിന് അനേകം പുതിയ രൂപങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഇതാ കൊതിപ്പിക്കുന്ന രുചിയുമായി.

0: മീശക്കാരനായാലും മീശയില്ലെങ്കിലും ദോശ തിന്നാൻ ആശയില്ലാതെ വരുമോ? മീശക്കാരനും ദോശക്കാരനും അവ തമ്മിൽ വെച്ച് മാറിയപ്പോൾ ഉണ്ടായ അനുഭവം കേരളക്കരയാകെ പാട്ടാണ്. മീശക്കാരൻ കേശവനായാലും മാധവനായാലും ഈ പാട്ട് നമ്മുടെ സ്വന്തം പാട്ട്.
1: ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി

കട്ട്ലറ്റും ബർഗറും ഹോട്ട്ഡോഗും കയ്യേറിയ നമ്മുടെ വൈകുന്നേരങ്ങളിലെ ചായയോടൊത്തുള്ള സ്നാക്സിൽ നിന്ന് ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ് മലയാളി. സ്നാക്സിൽ നിന്നും വീണ്ടും കടികളിലേക്കുള്ള അവന്റെ പ്രയാണം വെറുതെ ആയിരുന്നില്ല. അവന്റെ നാവിൽ ഇന്നും വെള്ളമൂറുന്ന പരിപ്പുവടയുടെയും പക്കുവടയുടെയും രുചിയുള്ള ഓർമ്മകൾ തന്നെയാണ്.

0: ഡോഗ്. നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട.
1: കപ്പയും കഞ്ഞിയും മലയാളിയെ ഉണർത്തുന്നത് ഗൃഹാതുരമായ ഓർമ്മകളുടെ രുചിഭേദങ്ങളാണ്. മലയാളി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഈ വിഭവം ഇതാ ഈ പാട്ടിൽ.

ഏത് ഭക്ഷണവും രുചികരമാകണമെങ്കിൽ ആവശ്യം വേണ്ടത് വിശപ്പ് തന്നെ. ഇന്ന് സുഭിക്ഷതയുടെ നടുവിലാണ് മലയാളികൾ ഏറെ പേരും. ഈ സുഭിക്ഷത സ്വന്തം അധ്വാനത്തിൽ നിന്നല്ല എന്നതും ശ്രദ്ധേയം. അങ്ങനെ അധ്വാനിക്കാതെ സുഭിക്ഷതയിൽ വസിക്കുന്ന നമുക്ക് എങ്ങനെ വിശപ്പുണ്ടാവും? വിശപ്പില്ലെങ്കിൽ ആഹാരം രുചികരമാകുന്നതെങ്ങനെ? ഇതാ ഈ പാട്ടിൽ വിരിയുന്നത് വിശപ്പിന്റെ വിളിയാണ്. ഈ വിശപ്പ് നമ്മിൽ പകർന്നു വരുന്നത് ആഹാരത്തിന്റെ ആസ്വാദ്യതയാണ് എന്നതിൽ രണ്ടുപക്ഷമില്ല.

ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചുരപ്രചാരം നേടിയതാണ് ഡൈനൌട്ട് എന്ന രീതി. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കൽ ഭക്ഷണം ഹോട്ടലുകളിൽ ചെന്നിരുന്ന് കഴിക്കുക എന്ന സമ്പ്രദായം. ജീവിതവേഗം പലപ്പോഴും നമ്മെ ഇതിനായി പ്രേരിപ്പിക്കുന്നു. ഈ സത്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. എല്ലാ ദിവസവും ഭക്ഷണം തയ്യാറാക്കി വീട്ടിൽ കഴിയുന്ന വീട്ടമ്മയ്ക്ക് ഒരാശ്വാസം എന്ന സ്ത്രീപക്ഷ വീക്ഷണവും ഇതിലുണ്ട് എന്നതും മറക്കുന്നില്ല. എങ്കിലും

പണ്ട് നമ്മുടെ ഇടയിൽ നിലനിന്നിരുന്ന കുടുംബ കൂട്ടായ്മകളും സമൂഹ ഭക്ഷണ രീതിയും ആയിരുന്നില്ലേ ഇന്നത്തെ ഡൈനോട്ടിനേക്കാൾ മഹത്തരം? വിവിധ ഭക്ഷണ സാധനങ്ങൾ ഓരോരുത്തരായി ഒരുക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിലപിക്കുന്ന സമൂഹ ജീവിതവും നമ്മെ തേടി വരികയല്ലേ ചെയ്യുക? ചിന്തിക്കുക. ഇന്നത്തെ ചില്ലുചാലകം ഇവിടെ പൂർണ്ണമാകുന്നു. കൊതിപ്പിക്കുന്ന രുചിഭേദങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം. അതുവരെ വിട.

0: ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 55 സെക്കൻഡ്.

സമയം 10 മണി കഴിഞ്ഞ് 59:14. പ്രിയ ശ്രോതാക്കളെ, ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.